റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 25, ക്രിസ്തുവർഷം 2026 ജൂലൈ 9 വ്യാഴാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടിയിലേക്ക് സ്വാഗതം.

വിദ്യാഭ്യാസം സ്വയം അവലോകനത്തിൻ്റെ വേദിയാണ്. ഓരോ ദിവസവും വിദ്യ അഭ്യസിക്കുമ്പോൾ എന്നിലെ നന്മകൾ ഊട്ടി വളർത്തുവാനും എന്നിലെ തിന്മകൾ നിർമാർജനം ചെയ്യുവാനും കഴിയണം. ഒരു കുട്ടി ജനിച്ച ശേഷം ഏകദേശം 2 വർഷത്തോളം എടുക്കും സംസാരിക്കാൻ പഠിക്കാൻ. എന്നാൽ ഒരു ജന്മം മുഴുവനും എടുക്കും എന്ത് സംസാരിക്കേണ്ട എന്ന് പഠിക്കാൻ. വിദ്യാഭ്യാസം നിവർത്തിതമാക്കേണ്ട കർത്തവ്യങ്ങളിലൊന്ന് ഇത് തന്നെയാണ്. വിദ്യാഭ്യാസം ആത്മവിശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുമ്പോഴാണ് അതിന് ഒരുവന്റെ സാംസ്കാരികതയുമായി ബന്ധമുണ്ടാകുന്നത്. ഓരോ വ്യക്തിക്കും തൻ്റെ ബലഹീനതകളെ ഒരു കണ്ണാടിയിൽ എന്ന പോലെ കാണുവാനും സഹജീവികളുടെ ദൈന്യതകൾ അംഗീകരിക്കുവാനും വിദ്യാഭ്യാസം സഹായിച്ചില്ലെങ്കിൽ ഇത് ഓർമ്മശക്തി മാത്രം വർദ്ധിപ്പിക്കാനുള്ള ഒരു സമയം പോക്കായി മാറുന്നു. സമവാക്യങ്ങളും നിർവചനങ്ങളും മനഃപ്പാഠം ചെയ്യുന്ന വിദ്യാഭ്യാസ സംസ്കാരത്തിൽ നിന്ന് a+b² = a² + 2ab + b² എന്ന സമവാക്യം പഠിക്കുമ്പോൾ a+b² എന്ന ഞാനും a² + 2ab + b² എന്ന അപരനും കാഴ്ചയിലും കഴിവിലും വ്യത്യാസമുണ്ടെങ്കിലും ഇടയിലൊരു സമ

0: ആവശ്യമുണ്ടെന്ന ഉൾക്കാഴ്ചയുടെ സംസ്കാരത്തിലേക്ക് വിദ്യാഭ്യാസം കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ വിദ്യാർത്ഥി കുറേ ചമയങ്ങളുടെയും യാന്ത്രികതയുടെയും അമിതമായ സംഘർഷത്തിൻ്റെയും ഒക്കെ ഇരയാണ്. ബുദ്ധിയുടെ സ്വയം പര്യാപ്തത കൊണ്ട് ജീവിതം പരിപൂർണമായി എന്നാണ് ആധുനിക വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും കാതുകളിൽ ഓതിക്കൊടുക്കുന്നത്. രോഗബാധിതയായ തൻ്റെ അമ്മയെ പരിചരിക്കാനുള്ള ആത്മബോധം അല്ലെങ്കിൽ സഹനശീലം വളർത്തേണ്ട ആഗ്രഹവും വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായിരിക്കണം. വിദ്യാഭ്യാസം സ്വാർത്ഥപരമായ ലക്ഷ്യത്തിനു വേണ്ടി നേടുന്നവൻ പൊടിമണ്ണിൽ തിരയുന്ന മിന്നാമിനിങ്ങിന് തുല്യമാണ്. വിദ്യാഭ്യാസം തൻ്റെയും സമൂഹത്തിൻ്റെയും നിരന്തരമായ ആത്മവിശദീകരണമാണെന്ന് തിരിച്ചറിയുന്നവൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാണ്. അവൻ്റെ കാഴ്ചപ്പാടുകൾ വിശാലമായിരിക്കും. ഗാന്ധിജി പറഞ്ഞതോർക്കുക, ഓരോ വിദ്യാലയവും വിശുദ്ധിയുടെ സ്ഥലമാണ്. വിശുദ്ധമല്ലാത്തതും അധമമായിട്ടുള്ളതുമായ യാതൊന്നും അവിടെ പാടില്ല.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമ പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യാൻ ഇന്ത്യൻ സമൂഹം കൂടി എത്തിയതോടെ മെൽബണിലെ അന്തരീക്ഷം അത്യധികം ആവേശഭരിതമായി. ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ച പ്രധാനമന്ത്രിക്ക് യുക്കാലിപ്റ്റസ് മരങ്ങളിൽ നിന്ന് നിർമ്മിച്ച പുരാതന ഓസ്ട്രേലിയൻ ഉപകരണമായ ഡിഡ്ജറിഡൂവും തബലയും ചേർന്ന സംഗീത വിരുന്നുമൊരുക്കി. പ്രശസ്ത നർത്തകി സഞ്ജിത അബ്രോൾ നയിച്ച കഥക് ഉൾപ്പെടെ പരിപാടികളും ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നിർമ്മിത ബുദ്ധിയുടെ ഇടപെടൽ രാജ്യത്തെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ വർധന ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. എഐ അധിഷ്ഠിത ഒപ്റ്റിമൈസേഷൻ മാത്രം ഓരോ കർഷകനും പ്രതിവർഷം ഏകദേശം 5000 രൂപ ലാഭിക്കാൻ സഹായിക്കുമെന്നും ഇത് മൊത്തത്തിൽ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് 70,000 കോടി രൂപയുടെ മൂല്യവർദ്ധനവ് സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ 17-ാമത് കാർഷിക നേതൃത്വ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമ പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതിക അനുമതിയിലെ കർശന വ്യവസ്ഥകൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: അന്വേഷണം പൂർത്തിയാകുന്നതുവരെ തുരങ്കപാത നിർമ്മാണം ഇരുവശങ്ങളിലും താൽക്കാലികമായി നിർത്തിവെക്കുമെന്നും അന്വേഷണത്തിന് വിദഗ്ധ സമിതി ഉടൻ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വയനാട് കലക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി ഇന്ന് മീനാക്ഷി പുഴയിലും പരിശോധന നടത്തും. കള്ളാടിയിൽ ഉണ്ടായത് ഒറ്റപ്പെട്ട അപകടമാണെന്നും ജില്ലയെ ഒന്നടങ്കം ബാധിച്ചുവെന്ന തരത്തിൽ പ്രചാരണം നടത്തരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്നലെ നടന്ന തെരച്ചിലിൽ മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അപകടത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
0: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇന്ന് രാവിലെ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ പ്രദേശം സന്ദർശിക്കും. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും ഇരുവരും കാണും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ഇന്നലെ സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, സഹമന്ത്രി സാവിത്രി ഠാക്കൂർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. 11 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിലൂടെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പവലിയനും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന് കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണദേവിയോട് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ബംഗളൂരു വിധാൻസൌധയിൽ കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ കേരള ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് DK ശിവകുമാർ അറിയിച്ചു. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന വേണമെന്ന രമേശ് ചെന്നിത്തലയുടെ ആവശ്യം പരിഗണിച്ച് കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്നും DK ശിവകുമാർ ഉറപ്പു നൽകി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ആശുപത്രി വികസന സമിതികളും ആശുപത്രി വികസന സൊസൈറ്റികളും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പുതിയ സമിതികളിൽ SC/ST വനിതാ പ്രതിനിധികളെ നിർബന്ധമായി ഉൾപ്പെടുത്തും. ഇതു സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി ആലുവയിൽ പുതിയ 190 MLD ശേഷിയുള്ള ജലശുദ്ധീകരണശാലയ്ക്ക് ഗവൺമെന്റ് അനുമതി നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പദ്ധതിക്കായി ജലവിഭവ വകുപ്പ് 523 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതിശക്ത മഴ സാഹചര്യത്തിൽ കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, അങ്കണവാടികൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. സർവകലാശാലാ പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. കണ്ണൂരിൽ നിന്ന് KU ശശിധരൻ.
2: ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. ധർമ്മടം വില്ലേജിൽ കാറ്റിൽ മരം വീണ് 15 വീടുകൾക്ക് കേടുപറ്റി, ഒരാൾക്ക് പരിക്കേറ്റു. കോടിയേരി, മൂഴിക്കര, ഇരിട്ടി, വിളമന, കൊട്ടിയൂർ, വെങ്ങലോടി, ആലക്കോട് പൂക്കാട്, നടുവിൽ വില്ലേജിലെ മാമ്പളം, പോത്തുകുണ്ട്, കുയിലമ്പാടി, കടമ്പൂർ വില്ലേജിലെ മണ്ടൂൽ എന്നിവിടങ്ങളിലാണ് മരം വീണ് വീടുകൾക്ക് കേടുപറ്റിയത്. വൈദ്യുതി തൂണുകൾക്കും കേട് സംഭവിച്ചിട്ടുണ്ട്. ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധി നൽകിയതായി വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇന്ന് വൈകുന്നേരം 5:30 വരെ 2.7 മുതൽ 3.5 മീറ്റർ ഉയരത്തിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
0: കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുക്കൽ ഖനനം, കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണലെടുക്കൽ എന്നിവ താൽക്കാലികമായി വിലക്കി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മലപ്പുറം പന്തിരായിരം വനത്തിലെ ശക്തമായ മഴയിൽ കുറുവൻപുഴയിൽ ജലവിതാനം ഉയർന്നു. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഉൾപ്പെടെ ജലവിതാനം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ഇനി പോർമുഖത്ത് 8 കൊമ്പന്മാർ, അതിൽ 6 ടീമുകൾ യൂറോപ്പിൽ നിന്ന്. ആഫ്രിക്കയിൽ നിന്ന് മൊറോക്കയും തെക്കേ അമേരിക്കയിൽ നിന്ന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, നോർവേ, സ്പെയിൻ, ബെൽജിയം, സ്വിറ്റ്സർലൻഡ് എന്നിവരാണ് അവസാന 8-ലെ യൂറോപ്യൻ കരുത്തർ. ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ നേരിടും. ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. ലോസ് ആഞ്ചലസ് സ്റ്റേഡിയം വേദിയാകുന്ന 2-ാം ക്വാർട്ടർ ഫൈനലിൽ 2 യൂറോപ്യൻ വമ്പന്മാർ ഏറ്റുമുട്ടും. നാളെ രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ എതിരിടുക. ബ്രസീലിനെ തകർത്ത് വരുന്ന നോർവേക്ക് കരുത്തരായ ഇംഗ്ലണ്ടാണ് 3-ാം ക്വാർട്ടറിലെ എതിരാളികൾ. 12 ഞായറാഴ്ച രാത്രി 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് നോർവേ ബ്രസീൽ മുഖാമുഖം. അർജന്റീന സ്വിറ്റ്സർലൻഡ് 4-ാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം 12:00 6:30 കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ അരങ്ങേറും. 15-16 തീയതികളിൽ സെമി ഫൈനലുകളും 19 ലൂസേഴ്സ് ഫൈനലും നടക്കും. ജൂലൈ 20 ലോക കിരീടത്തിന്റെ അവകാശികൾ നിർണ്ണയിക്കാനുള്ള കലാശ പോരാട്ടം.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന് രാത്രി 10 ബ്രിസ്റ്റണിലെ കൌണ്ടി ഗ്രൌണ്ടിൽ മത്സരം ആരംഭിക്കും. പരമ്പരയിൽ 0-2 എന്ന നിലയിൽ ഇന്ത്യ പിന്നിലാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറായി ഡോക്ടർ LT സരിതകുമാരി ചുമതലയേറ്റു. ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ KK രാജാറാം വിരമിച്ച ഒഴിവിലാണ് നിയമനം. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ 2-ാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര, 9:30 വോയിസസ് ഓഫ് ചേഞ്ച്, 10:00 വീക്കിലി സ്പോർട്സ് റൌണ്ട് അപ്പ്, 10:15 ടൈം പാസ്, 11:15 ഗാനകൗതുകം, 11:50 രുചിവേദം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 വളർച്ചയുടെ പടവുകൾ, 3:30 കാതോട് പേസിലാം, 4:30 എല്ലാരും ചൊല്ലണു, 5:30 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 7:00 സുഗുണഭവന്തു, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബീസു.
3: സമൂഹത്തിൽ ഇടപെടുമ്പോൾ നമുക്ക് അംഗീകാരം ലഭിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, അതേക്കുറിച്ചൊന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ ഖാൻ കരിക്കോൾ. നാം ഏവർക്കും മറ്റുള്ളവർ നമ്മെ അംഗീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും, പക്ഷേ പലർക്കും അതിന് കഴിയുന്നില്ല. എങ്ങനെയാണ് മറ്റുള്ളവരുടെ ശ്രദ്ധയും അംഗീകാരവും ലഭിക്കുക? ചില മനഃശാസ്ത്ര വഴികൾ ഞാൻ സൂചിപ്പിക്കാം. നാം ചെല്ലുന്ന സ്ഥലങ്ങളിൽ എനർജറ്റിക്കായി മറ്റുള്ളവരോട് ഇടപെടണം, അപ്പോൾ മറ്റുള്ളവർ നമ്മെ ശ്രദ്ധിക്കും. നിങ്ങൾ ഒരാളെ പരിചയപ്പെട്ടു, അയാളെ നിങ്ങൾക്ക് പിന്നീട് ഓർക്കണമെന്നുമുണ്ട്. അയാളും ഓർക്കണം, അയാളുടെ മനസ്സിലും നാം ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നു. അതിനെന്താണൊരു വഴി? അതിനൊരു വഴിയുണ്ട്. തുടക്കത്തിലെ പരിചയപ്പെടുന്നതിനിടയിൽ പേർ സൂചിപ്പിക്കുമ്പോൾ ആ പേർ അയാളോട് തന്നെ എടുത്തു പറയുക. അതുപോലെ സംസാരിച്ച് പിരിയുമ്പോഴും പരിചയപ്പെട്ട ആളിന്റെയും നിങ്ങളുടെയും പേര് ഒന്നുകൂടി പറഞ്ഞ് സംസാരം അവസാനിപ്പിക്കുക. ഇനി അതോടൊപ്പം, അതായത് പേരിനോടൊപ്പം ചേർന്ന എന്തെങ്കിലും ചേർത്ത് അല്ലെങ്കിൽ ബന്ധപ്പെടുത്തി മനസ്സിൽ ഓർത്തു വയ്ക്കുക. പിന്നെ അയാളുടെ പേര് മറക്കില്ല. ഒരാളോട് നിങ്ങൾ സംസാരിക്കുന്നു, നിങ്ങളോട് സംസാരിക്കുന്ന ആൾ നിർത്താതെ സംസാരം തുടരുന്നു. നിങ്ങൾക്ക് അത്യാവശ്യമുണ്ട്, സംസാരം നിർത്തണമെന്നുമുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ വെറുപ്പ് തോന്നിയേക്കാം. ഈ സമയം അയാളുടെ സംസാരം നിർത്തിക്കണം. എന്താണ് അതിനൊരു വഴി? പലരും ഇങ്ങനെ വിഷമപ്പെടുന്നുണ്ടാവും. അതിന് ചെറിയൊരു ടിപ്പ് ഞാൻ തരാം. എന്താണെന്നല്ലേ, കാര്യം നിസ്സാരമാണ്. അയാളുടെ നെറ്റിയിലേക്ക് ഏതാനും നിമിഷം ഒന്ന് നോക്കിയാട്ടെ. നാം അറിയാതെ അയാൾ സംസാരം നിർത്തുന്നത് കാണാം. നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങളെ പരിചയമില്ലാത്ത ഒരാൾ നിങ്ങളെ തുറച്ചു നോക്കുന്നു, നിങ്ങൾക്ക് അത് ഇഷ്ടമാകുന്നുമില്ല. വഴക്കൊന്നും പറയാതെ അത് നിർത്താനൊരു വഴിയുണ്ട്. എന്താണെന്നല്ലേ, അയാളുടെ ചെരുപ്പിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതോടെ അയാളുടെ നോട്ടം നിർത്തി പോയിരിക്കും. ഇനി നിങ്ങൾക്ക് സമൂഹത്തിൽ ബഹുമാനം ലഭിക്കാൻ ആഗ്രഹമുണ്ടല്ലോ എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എന്താണെന്നല്ലേ, ചെറിയ നിസ്സാര കാര്യങ്ങളാണ്. നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകണം. ആത്മാർത്ഥമായിട്ടായിരിക്കണം ഏവരോടും ഇടപെടുന്നത്. സംസാരിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കണം. ആരെയും മനഃപൂർവ്വം കാണാത്ത പോലെ നടക്കരുത്. നിങ്ങളോട് ബഹുമാനം കാട്ടുന്നവരെ നിങ്ങളും ബഹുമാനിക്കണം. അല്ലാത്തവരെ ബഹുമാനിച്ചില്ലെങ്കിലും അധിക്ഷേപിക്കുന്ന വാക്കുകളോ നീരസമുണ്ടാക്കുന്ന വാക്കുകളോ തന്നിൽ നിന്ന് വരരുത്. ഇനി ആരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറുന്നു എന്നിരിക്കട്ടെ, അവരോട് ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറുന്നതാണ് ഉചിതം. ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടമാകുന്ന ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കും. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് പുതിയ ഊർജ്ജം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിലുള്ള വാർഷിക ഉച്ചകോടി ഇന്ന് മെൽബണിൽ നടക്കും. വിശദാംശങ്ങളിലേക്ക്.
1: വ്യാപാരം, പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ ശക്തമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും ചർച്ച. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെ പര്യടനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വൈകുന്നേരം മെൽബണിലെത്തിയത്. ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യവസായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി മെൽബണിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ പ്രധാനമന്ത്രി നടത്തുന്ന 3-ാമത്തെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ പുരോഗതിയാണ് വ്യക്തമാക്കുന്നതെന്ന് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ നാഗേഷ് സിംഗ് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 23-ാമത് ഇന്ത്യ മ്യാൻമാർ ദേശീയ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. 2 ദിവസം നീണ്ടുനിന്ന ചർച്ചകളിൽ ഉഭയകക്ഷി സുരക്ഷാ സഹകരണം, നിലവിലെ ചർച്ചാ സംവിധാനങ്ങളുടെ പുരോഗതി എന്നിവ വിലയിരുത്തി. ഭീകരവാദം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന്, ആയുധങ്ങൾ എന്നിവയുടെ കടത്ത്, മനുഷ്യക്കടത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവ തടയുന്നതിൽ സംയുക്തമായി സഹകരിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയെ സന്ദർശിച്ച് സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം ശ്രീമതി ബിന്ദുകൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. വനിതാ ശിശു വികസന വകുപ്പിന് ലഭിക്കേണ്ട കുടിശ്ശികയുള്ള കേന്ദ്ര ഫണ്ടുകൾ ലഭ്യമാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ മാസം 17-18 തീയതികളിൽ നടത്താനിരിക്കുന്ന CSIR UGC നെറ്റ് പരീക്ഷയുടെ അഡ്വാൻസ് സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് പുറത്തുവിട്ടു. പരീക്ഷാ കേന്ദ്രം ഏത് നഗരത്തിലാണെന്ന് അറിയാൻ CSIRnet.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും പരീക്ഷാർത്ഥികൾക്ക് സ്ലിപ്പുകൾ ഡൌൺലോഡ് ചെയ്യാം. പിനാക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണ വിക്ഷേപണം. ആർമമെന്റ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് പിനാക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് വികസിപ്പിച്ചിരിക്കുന്നത്. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന പദവി നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ ഈ വർഷം 7% സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി IMF പുറത്തുവിട്ട ഏറ്റവും പുതിയ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് അപ്ഡേറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചൈന ഈ വർഷം 4.6% അമേരിക്ക 2.3% നിരക്കിൽ വളർച്ച കൈവരിക്കും. ഐക്യരാഷ്ട്രസഭ, ബ്രിക്സ്, യൂറോപ്യൻ യൂണിയൻ, ഷാങ്ഹായ് സഹകരണ സംഘടന തുടങ്ങിയ വേദികളിൽ ഭീകരവിരുദ്ധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും റഷ്യയും. ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ റഷ്യ സംയുക്ത ഭീകരവിരുദ്ധ പ്രവർത്തന സമിതിയുടെ 14-ാമത് യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള ഭീകരതയെയും ഇരുരാജ്യങ്ങളും ശക്തമായി അപലപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് പുഴയിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും കള്ളാടി ദുരന്തത്തിന്റെ അവലോകന യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 മണിക്ക് ആരംഭിക്കും. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും തിരിച്ച് ബുധനാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ ജൂലൈ 13 മുതൽ സെപ്റ്റംബർ 1 വരെയാണ്. ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ ആഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 3 വരെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ടം വഴി താമ്പരത്തിനും ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള ട്രെയിൻ ആഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 3 വരെയാവും.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8 ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. അടുത്ത ദിവസങ്ങളിൽ സ്പെയിൻ ബെൽജിയത്തെയും ഇംഗ്ലണ്ട് നോർവേയെയും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലാന്റിനെയും നേരിടും. ഈ മാസം 15-16 തീയതികളിലാണ് സെമിഫൈനൽ. 20 ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന കലാശപ്പോരാട്ടം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായി. യുഎസ് വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്.
1: താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാനെതിരെ യുഎസ് സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ബുഷഹർ, ചബഹർ, ബന്ദ്രബാസ്, സിരിക്, ജാസ്ക്, അബു മുസ ദ്വീപ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന തീരദേശ നഗരങ്ങളിലാണ് യുഎസ് പോർവിമാനങ്ങൾ ബോംബിട്ടത്. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ സൈനിക നടപടിയെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇറാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇത് പൂർണ്ണമായ യുദ്ധത്തിലേക്ക് വഴിമാറില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിന്റെ ആദ്യ ദിവസം കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലും ഇല്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. ബാറ്റിംഗ് നിരയുടെ തുടർച്ചയായ പരാജയം ഇന്ത്യയ്ക്ക് തിരിച്ചടിയാകുന്ന സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ഇന്നത്തെ പ്ലേയിംഗ് ഇലവനിലേക്ക് മടങ്ങിയെത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വിംബിൾഡൺ ജൂനിയർ ടെന്നീസിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യയുടെ അർണവ് പാപ്പർക്കർ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ ജപ്പാന്റെ റിയോ തബാത്തയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് 18-കാരനായ അർണവ് അവസാന 8 ഇടം പിടിച്ചത്. 36 വർഷത്തിന് ശേഷമാണ് ആൺകുട്ടികളുടെ സിംഗിൾസിൽ ഒരു ഇന്ത്യൻ താരം ഈ നേട്ടം സ്വന്തമാക്കുന്നത്.

കാസർഗോഡ് വരെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീർ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: ബഹിരാകാശത്തെ പരീക്ഷണ ശാലയെ കുറിച്ചാണ് ഇന്നത്തെ അറിവിന്റെ പാഠപുസ്തകം. ഇപ്പോൾ ഭൂമിക്ക് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ വസ്തുവാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. 1998 ഡിസംബർ മാസം 20 ഈ ബഹിരാകാശ നിലയത്തിന്റെ ആദ്യ ഭാഗം വിക്ഷേപണം നടത്തിയത്. ഇതൊരു വലിയ നിർമ്മിതിയാണ്. കൃത്രിമ ഉപഗ്രഹത്തെ പോലെ ഒന്നിച്ച് ഭൂമിയിൽ നിന്നും വിക്ഷേപിക്കാൻ അതിന് സാധ്യമല്ല. അതുകൊണ്ട് ഓരോ ഭാഗങ്ങൾ കൊണ്ടുപോയി ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. 42 ഭാഗങ്ങളായാണ് നിലയം ബഹിരാകാശത്ത് കൊണ്ടുപോയത്. അമേരിക്ക, റഷ്യ, ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ, കാനഡ എന്നിവിടങ്ങളിലെ ബഹിരാകാശ ഏജൻസികൾ ഇതിൽ പ്രധാന പങ്കാളികളാണ്. ആകെ 27 രാജ്യങ്ങൾ ഈ നിലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ആകെ നീളം 72.8 മീറ്ററാണ്. വീതിയാകട്ടെ 108.5 മീറ്റർ. ഉയരം 20 മീറ്ററാണ്. 92.69 മിനിറ്റ് കൊണ്ട് ഭൂമിയെ ഒരു തവണ ചുറ്റുന്ന നിലയം ഇതുവരെ ഏതാണ്ട് 100,000+ തവണ ഭൂമിയെ വലയം ചെയ്തു കഴിഞ്ഞു. ഒരു ദിവസം ഏതാണ്ട് 15 തവണ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയെ ചുറ്റിത്തിരിയും. മണിക്കൂറിൽ 27,600 കിലോമീറ്റർ വേഗത്തിൽ ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ മുകളിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഈ നിലയം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 18 രാജ്യങ്ങളിൽ നിന്നായി ഏതാണ്ട് 400+ പേർ ബഹിരാകാശ നിലയം ഇതുവരെയായും സന്ദർശിച്ചു കഴിഞ്ഞു. ഭൂമിയിൽ

0: എന്നും നിക്ഷേപിച്ചാൽ 6 മണിക്കൂർ കൊണ്ട് ഒരു ബഹിരാകാശ വാഹനത്തിന് ഈ നിലയത്തിൽ എത്താം. ചിലപ്പോൾ അല്പം കൂടിയെന്നും വരാം. 6 ബഹിരാകാശ വാഹനത്തിന് ഒരേ സമയം തന്നെ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇറങ്ങാം. 5 കിടപ്പുമുറികളുള്ള വലിയൊരു കെട്ടിടത്തിൻ്റെ സ്ഥല സൗകര്യങ്ങൾ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ പരീക്ഷണശാലയ്ക്കുണ്ട്. ഈ ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നതിനും അറ്റകുറ്റ പണികൾക്കുമായി 1998 ഡിസംബർ മുതൽ 2018 വരെ അമേരിക്കൻ റഷ്യൻ ബഹിരാകാശ യാത്രികർ ഏതാണ്ട് 205 ബഹിരാകാശ നടത്തങ്ങൾ, അതായത് സ്പേസ് വാക്കുകൾ തന്നെ ബഹിരാകാശത്ത് നടത്തിയിട്ടുണ്ട്. 2020 ഇന്ത്യയും സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണെങ്കിലും അത് പൂർണ്ണ അർത്ഥത്തിലായിട്ടില്ല. 2026 ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ അതിലും വ്യത്യാസങ്ങൾ വരാം. ചരിത്രത്തിൽ ആദ്യത്തെ ബഹിരാകാശ നിലയം സ്ഥാപിച്ചത് റഷ്യയാണ്, അതായത് പഴയ സോവിയറ്റ് യൂണിയൻ. സല്യൂട്ട് 1 എന്ന ഈ ബഹിരാകാശ നിലയം 1971 ഏപ്രിൽ 19 വിക്ഷേപിച്ചത്. 20 മീറ്റർ നീളവും 4 മീറ്റർ വീതിയും 9.9 മീറ്റർ പൊക്കവുമുള്ള സല്യൂട്ട് 1 82.5 മിനിറ്റ് കൊണ്ട് ഭൂമിയെ വലയം ചെയ്യും. 3 ബഹിരാകാശ സഞ്ചാരികൾ 24 ദിവസം ഈ നിലയത്തിൽ താമസിച്ച് വിവിധ പരീക്ഷണങ്ങൾ നടത്തി. 1971 മുതൽ 1986 വരെ 15 വർഷം റഷ്യയുടെ ഈ ബഹിരാകാശ നിലയം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ട് ഉണ്ടായിരുന്നു. സല്യൂട്ട് 1 ശേഷം ഭൂമിയെ വലയം വെച്ച മറ്റൊരു ബഹിരാകാശ നിലയമാണ് അമേരിക്കയുടെ സ്കൈലാബ്. 1973 വിക്ഷേപിച്ച ഈ ബഹിരാകാശ പേടകം 1979 ജൂലൈ 11 ഉൽക്കാ ശിലയുമായുള്ള ഊട്ടിമുട്ടലിൽ തകർന്ന് താഴെ വീണു. സോവിയറ്റ് യൂണിയന്റെ, അതായത് റഷ്യയുടെ തന്നെ രണ്ടാമത്തെ ഒരു ബഹിരാകാശ നിലയമാണ് 1986 ഫെബ്രുവരി 20 വിക്ഷേപിച്ച മിർ. ബഹിരാകാശ സഞ്ചാരികൾ ഈ നിലയത്തിൽ താമസിച്ച് ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടു. 2001 മാർച്ച് 23 ഈ ബഹിരാകാശ നിലയത്തിന്റെ ദൗത്യം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. റഷ്യയുടെയും അമേരിക്കയുടെയും കൂടാതെയുള്ള മറ്റൊരു ബഹിരാകാശ നിലയമാണ് 2011 സെപ്റ്റംബർ 23 വിക്ഷേപിച്ച ചൈനയുടെ ടിയാങ്കോങ് 1. ബഹിരാകാശ നിലയ പദ്ധതികളുടെ 3ാം തലമുറ സ്റ്റേഷനുകളാണ് ടിയാങ്കോങ് പദ്ധതിയിൽ വരുന്നത്. മറ്റൊരു രാജ്യവുമായി ബന്ധമില്ലാതെ സ്വതന്ത്രമായ പ്രവർത്തനമാണ് ടിയാങ്കോങ്ങിൻ്റേത്. 2016 മാർച്ച് 21 ഇതിനല്പം തകരാറുണ്ടായി. ടിയാങ്കോങ് 2, ടിയാങ്കോങ് 3 എന്നീ ബഹിരാകാശ നിലയങ്ങളെയും ചൈന വിക്ഷേപിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണം ബഹിരാകാശത്ത് പൂർണ്ണമാകുമ്പോൾ ടിയാങ്കോങ് 3 ആയിരിക്കും ലോകത്ത് ഏറ്റവും വലിയ ബഹിരാകാശ നിലയമായി മാറുന്നത്. നിലവിൽ ഈ ടിയാങ്കോങ് ബഹിരാകാശ നിലയം ഭൂമിയെ ചുറ്റിക്കൊണ്ട് ഇരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ ആയിട്ടില്ല. നമ്മുടെ ബഹിരാകാശത്ത് പോകുന്ന ബഹിരാകാശ വാഹനങ്ങൾക്കായി ഒരു ശ്മശാനമുണ്ടെന്ന് അറിയാമോ? അതായത് സ്പേസ് ക്രാഫ്റ്റ് സെമിത്തേരി എന്ന് പറയും. തകരാറിലാവുകയോ ദുർബലമാവുകയോ ചെയ്യുന്ന ബഹിരാകാശ വാഹനങ്ങളെ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിയന്ത്രിച്ച് ഭൂമിയിൽ നിശ്ചിത സ്ഥലത്ത് കൊണ്ടുപോയി ഇടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. ന്യൂസിലാൻഡ് തീരത്ത് നിന്ന് 4000 കിലോമീറ്ററോളം അകലെ ശാന്തസമുദ്രത്തിലെ ഒരു പ്രത്യേക സ്ഥലത്താണ് ഇങ്ങനെ ഇടിച്ചിറക്കുന്നത്. 1971 ശേഷം ഏതാണ്ട് 263 ബഹിരാകാശ വാഹനങ്ങളെങ്കിലും ഇങ്ങനെ ജലസമാധി ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബഹിരാകാശ വാഹനങ്ങളുടെ ശ്മശാനമെന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇപ്പോൾ പറഞ്ഞത് ബഹിരാകാശ വാഹനങ്ങളുടെ ഭൂമിയിലെ ശ്മശാനമാണെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹിരാകാശത്തും ഒരു ശ്മശാനമുണ്ട്. അത് എങ്ങനെയെന്ന് വെച്ചാൽ, ഭൂമിയുടെ ഭ്രമണപഥത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുക്കും. ആ പ്രദേശത്തേക്ക് കേടായ ഉപഗ്രഹത്തെയോ അല്ലെങ്കിൽ വാഹനത്തെയോ തള്ളി അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഭ്രമണപഥത്തിന് പുറത്തു പോകും. അങ്ങനെ അവിടെ എവിടെയെങ്കിലും അത് ചുറ്റിക്കറങ്ങി നശിച്ചു പോവുകയോ മറ്റോ ചെയ്യും. അത്തരം ചില ബഹിരാകാശത്തെ ഭ്രമണ മേഖലകളെയാണ് ബഹിരാകാശത്തെ ശ്മശാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബഹിരാകാശത്ത് ഒട്ടനവധി ജീവികളെയും പ്രാണികളെയും ഒക്കെ മനുഷ്യൻ കൊണ്ടുപോയിട്ടുണ്ട്. ലൈക്ക എന്ന നായയായിരുന്നു ആദ്യമായി ബഹിരാകാശത്ത് മനുഷ്യൻ കൊണ്ടുപോയ ജീവി. അന്ന് ലൈക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ബഹിരാകാശ വാഹനത്തിൽ, മനുഷ്യനില്ല. ബഹിരാകാശം ഈ ലൈക്ക എന്ന നായയിലൂടെ പഠിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. ഇതിനുശേഷം ഒരുപാട് ജീവികൾ ബഹിരാകാശത്തെത്തി. തവള, വെള്ള എലി, പൂച്ച, ഈച്ച, മീൻ, ഉരങ്ങൻ, ഉറുമ്പ്, ചിലന്തി, തേനീച്ച, പൂമ്പാറ്റ, ഇവയൊക്കെ ഇതിൽപ്പെടും. ബഹിരാകാശ വാഹനത്തിന്റെ വേഗം, ചലനം, ഭൂഗുരുത്വ ആകർഷണം, ശൂന്യാകാശത്തെ ഭാരമില്ലായ്മ മുതലായവ ജീവികളിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്നിവ ഇതുമൂലം പഠിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, മനുഷ്യനെ അയക്കേണ്ട വാഹനങ്ങളിൽ ഒരുക്കേണ്ട സംവിധാനങ്ങൾ എന്തൊക്കെയെന്ന് ഗ്രഹിക്കാനും ഇത്തരം ജീവികളെ മാത്രമായി ബഹിരാകാശ വാഹനത്തിൽ കയറ്റി അയച്ചതിലൂടെ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ലൈക്ക എന്ന നായയെ തുടർന്ന് 1960 ഓഗസ്റ്റ് 19 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച ഉപഗ്രഹത്തിൽ സ്ട്രെയ്ൽക, ബെൽക എന്നീ നായ്ക്കുട്ടികളെ അയച്ചു നടത്തിയ പരീക്ഷണം വൻ വിജയമായിരുന്നു. 18 തവണ ഭൂമിയെ വലം വച്ച ഈ നായ്ക്കുട്ടികൾ സുരക്ഷിതമായി തന്നെ മടങ്ങിയെത്തി ജീവനോടെ തന്നെ. ആദ്യമയച്ച ലൈക്ക തിരിച്ചു വന്നത് ജീവനോടെ ആയിരുന്നില്ല. ബഹിരാകാശ വാഹനത്തിനുള്ളിൽ നായ്ക്കൾക്കുണ്ടായ അവസ്ഥകൾ സൂക്ഷ്മമായി പഠിച്ചതിലൂടെ അതുവരെ പഠിച്ചതിലും വലിയ അറിവാണ് ഉണ്ടായത്. 1961 ഏപ്രിലിൽ യൂറി ഗഗാറിനെ ആദ്യമായി ബഹിരാകാശത്തിലേക്ക് അയക്കുന്നതിനും അത് വലിയ മുതൽക്കൂട്ടായി എന്ന് പറയാം. ഇതുപോലെ തന്നെ ബഹിരാകാശ യാത്രികർക്ക് ആവശ്യമായ ഒന്നാണ് സ്പേസ് സൂട്ടുകൾ. നാം കരുതുന്നത് പോലെ അത് വെറുമൊരു വസ്ത്രമല്ല. മനുഷ്യന്റെ ബഹിരാകാശ യാത്രയെ ഏറെ സഹായിച്ചതാണ് ഈ സ്പേസ് സൂട്ടുകൾ. വളരെ ഉയരത്തിൽ സഞ്ചരിക്കുന്ന വിമാനത്തിലെ പൈലറ്റുമാർക്ക് വേണ്ടി നിർമ്മിച്ച വസ്ത്രങ്ങളിൽ നിന്നാണ് സ്പേസ് സൂട്ടുകളുടെ തുടക്കം. 1930കളിലാണ് ഇതിനുള്ള ഗവേഷണം തുടങ്ങിയത്. മനുഷ്യന്റെ ബഹിരാകാശ ദൗത്യങ്ങൾ വേഗത്തിലാക്കിയത് സ്പേസ് സൂട്ടുകളാണ്. ബഹിരാകാശ യാത്രികർ ഭൂമിയിൽ നിന്ന് വളരെ ഉയരത്തിലാണ് സഞ്ചരിക്കുക. അവിടെ ചൂടും മർദ്ദവും ഒക്കെ 0 യൂണിറ്റിലും താഴെയാകും. വേണ്ടത്ര ഓക്സിജൻ ഉണ്ടാവില്ല. ഇവിടെയൊക്കെ സ്പേസ് സൂട്ടുകളാണ് ബഹിരാകാശ സഞ്ചാരികളെ സഹായിക്കുന്നത്. ബഹിരാകാശ വാഹനത്തിനുള്ളിൽ മാത്രം ഉപയോഗിക്കാവുന്നതും അതുപോലെ തന്നെ വാഹനത്തിന് പുറത്ത് ബഹിരാകാശത്ത് തന്നെ ഉപയോഗിക്കാവുന്നതും ആയ സൂട്ടുകളുണ്ട്. അതുപോലെ രണ്ടിടത്തും ഒരുപോലെ ഉപയോഗിക്കാവുന്ന സ്പേസ് സൂട്ടുകളും ഇന്നുണ്ട്. ഭൂമിയിൽ ഏതാണ്ട് 127 കിലോയാണ് ഇവയുടെ ഭാരം. ഒരു സ്പേസ് സൂട്ടിന്റെ ഭൂമിയിലെ ഭാരത്തിന്റെ കണക്കാണിത്. ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ധരിച്ചിരുന്ന സൂട്ടുകളുടെ ഭൂമിയിലെ ഭാരം 81 കിലോയായിരുന്നു. ടോയ്ലറ്റ് സംവിധാനം വരെയുള്ള സ്പേസ് സൂട്ടുകൾ ഇന്നുണ്ട്. ഇത്തരം ഒരു സ്യൂട്ട് നിർമ്മിക്കാൻ ഏകദേശം $100,000 കൂടുതൽ തുക വേണ്ടിവരും. ബഹിരാകാശ സഞ്ചാരികൾക്ക് ഈ സ്യൂട്ട് ധരിക്കാൻ മാത്രം ഏകദേശം 6 മണിക്കൂർ വേണ്ടിവരുമെന്നാണ് ഇതിനെ സംബന്ധിച്ചുള്ള ശാസ്ത്ര കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുമാത്രമല്ല, ഒരു ബഹിരാകാശ യാത്രികർക്ക് അവർക്കനുസരിച്ചുള്ള ഒരു സൂട്ട് മാത്രമേ കാണുകയുള്ളൂ. ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം സൂട്ടാണ്. ബഹിരാകാശ സൂട്ടുകൾ ഒരാൾ ധരിച്ചത് വേറെ ആൾക്ക് ധരിക്കാൻ കഴിയില്ല. ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ഡിസൈനുകൾ ചെയ്തുകൂടിയാണ് ഈ സ്പേസ് സൂട്ടുകൾ. ബഹിരാകാശത്തെ പരീക്ഷണ ശാലകളെ കുറിച്ചുള്ള അറിവിന്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയ ശാല രാജു. അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
3: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: ടെസ്റ്റ് ഡ്രൈവ് ഹ്യുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹ്യുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: വിശേഷങ്ങൾ പറയൂ.
5: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്റ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
7: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. മടിയെ പൂട്ടാൻ 5 മിനിറ്റ് തന്ത്രം, അതേക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇത് ഈ പരിപാടിയുടെ 7-ാം ഭാഗമാണ്. ഒരു വലിയ കാര്യം ചെയ്യാനുണ്ടെന്ന് ഓർക്കുമ്പോൾ തന്നെ ഒരു മടി. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് നീട്ടിവെക്കുന്ന ശീലം നമുക്ക് എല്ലാവർക്കും ഇല്ലേ? ഇതിനാണ് നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ മടിയെ 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ തോൽപ്പിക്കാമെന്നതാണ്. എന്താണ് ഈ 5 മിനിറ്റ് തന്ത്രം? നമുക്ക് ചെയ്യാൻ ഏറ്റവും മടി തോന്നുന്ന ഒരു കാര്യം എടുക്കുക, എന്നിട്ട് സ്വന്തം മനസ്സിനോട് പറയുക, ഞാൻ വെറും 5 മിനിറ്റ് മാത്രം ചെയ്യും, അത് കഴിഞ്ഞ് നിർത്തും. തുടങ്ങുക എന്നത് മാത്രമാണ് ലക്ഷ്യം വെക്കേണ്ടത്. ഇവിടെ നമ്മൾ ജോലി മുഴുവനായി തീർക്കാൻ നോക്കുന്നില്ല, പകരം ആ ജോലിയിലേക്ക് ഒന്ന് പ്രവേശിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. തുടർന്ന് പോകുന്ന മാജിക് കൂടി നമുക്ക് നോക്കിയാലോ. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിച്ച് 5 മിനിറ്റ് കഴിഞ്ഞാൽ ഭൂരിഭാഗം സമയത്തും നമ്മൾ അത് നിർത്തില്ല എന്നതാണ്. നമ്മൾ ആ ഒഴുക്കിൽപ്പെട്ട് ആ ജോലി തുടർന്നും ചെയ്യും. ഇതെങ്ങനെയാണ് നമ്മുടെ തലച്ചോറിനെ സ്വാധീനിക്കുന്നത് ഒന്ന് മനസ്സിലാക്കിയാലോ. അപ്പോൾ ഭയമില്ലാതെയാകുന്നു. ഒരു വലിയ ജോലി കാണുമ്പോൾ നമ്മുടെ തലച്ചോറ് അതൊരു വലിയ ബാധ്യതയായി തോന്നിപ്പിക്കും. എന്നാൽ വെറും 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ തലച്ചോറിന് ആശ്വാസം തോന്നും, അത് ചെയ്യാൻ സമ്മതിക്കും. തുടക്കത്തിലെ തടസ്സം മാറുകയാണ്. ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇന്ധനം വേണ്ടത്. ഒരിക്കൽ ഓടിത്തുടങ്ങിയാലോ പിന്നെ എളുപ്പമാണ്. അതുപോലെയാണ് നമ്മുടെ മനസ്സ്. ആദ്യത്തെ 5 മിനിറ്റാണ് പ്രധാനം. ഇനി അടുത്ത മറ്റൊരു പ്രഭാവമുണ്ട്, സൈഗാർണിക് പ്രഭാവം. ഇതൊരു സൈക്കോളജിക്കൽ സത്യമാണ്. എന്താണെന്നല്ലേ, മനുഷ്യ മനസ്സിനെ പകുതി വഴിയിൽ നിർത്തിയ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പ്രത്യേകമായ ഒരു വാശി ഉണ്ടെന്നാണ്. 5 മിനിറ്റ് കൊണ്ട് ഒരു ജോലി തുടങ്ങി വെച്ചാൽ അത് പൂർത്തിയാക്കാൻ മനസ്സ് നമ്മളെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും, ശരിയല്ലേ? ഈ തന്ത്രം ജീവിതത്തിൽ എവിടെയൊക്കെ ഉപയോഗിക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. പഠന കാര്യത്തിൽ വലിയ മെച്ചമാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. വലിയൊരു പുസ്തകം വായിച്ചു തീർക്കാനുണ്ടെങ്കിൽ ഞാൻ 5 മിനിറ്റ് മാത്രം വായിക്കും എന്ന് കരുതിയിരിക്കുക. നിങ്ങളറിയാതെ 1-ഓ 2-ഓ ചാപ്റ്റർ ആ സമയം വായിച്ചു കഴിഞ്ഞിരിക്കും. വ്യായാമം അല്ലെങ്കിൽ ഫിറ്റ്നസ്, രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യാനൊക്കെ നമുക്ക് മടിയാണ് ഇല്ലേ? ഞാൻ ജസ്റ്റ് 5 മിനിറ്റ് നടന്നിട്ട് വരാം എന്ന് കരുതി ഷൂസ് ഇടുക. നടന്നു തുടങ്ങുമ്പോൾ 5 മിനിറ്റ് നിർത്തില്ല, നിങ്ങൾ കൂടുതൽ നടക്കും. ഓഫീസ് ജോലികളായാലോ? മറുപടി അയക്കാൻ മടിച്ചു മാറ്റിവെച്ച ഇമെയിലുകൾ തുറക്കുക. 5 മിനിറ്റ് കൊണ്ടും പറ്റുന്നത് മാത്രം ഞാൻ ചെയ്യും എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ചെയ്യാൻ തുടങ്ങുന്ന ജോലി മാത്രമല്ല കുറെ കൂടി ചെയ്തു തീർക്കാൻ നിനക്ക് കഴിയും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ടൈമർ വെക്കുക. തുടക്കത്തിൽ നിങ്ങളുടെ ഫോണിൽ 5 മിനിറ്റിലേക്ക് ഒരു ടൈമർ സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇത് മനസ്സിനൊരു കൃത്യത നൽകും. ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റിവെക്കണം. 5 മിനിറ്റ് നേരം ഫോൺ നോട്ടിഫിക്കേഷൻ അതുപോലുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായി ജോലിയിൽ നിന്ന് മാറ്റിവെക്കണം. അതുപോലെ തന്നെ എന്തിനു സത്യ സത്യസന്ധത കാണിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒട്ടും മുന്നോട്ട് പോകാൻ തോന്നുന്നില്ലെങ്കിൽ അവിടെ നിർത്തണം. അത് തെറ്റല്ല, പക്ഷെ 90% സമയത്തും നിങ്ങളത് നിർത്തില്ല, മുന്നോട്ട് തന്നെ പോകും. അതാണ് യഥാർത്ഥ സത്യം. അവസാനമായിട്ട് ശ്രോതാക്കളെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, മാറ്റിവെക്കൽ ശീലം കാരണം സങ്കടപ്പെടേണ്ട കാര്യമേയില്ല. ഏത് വലിയ കാര്യത്തിന് മുന്നിലും മടി തോന്നുമ്പോൾ ഈ 5 മിനിറ്റ് ഫോർമുല ഒന്ന് ഓർക്കുക. വിജയം എപ്പോഴും തീരുമാനങ്ങളിലല്ല, ചെറിയ തുടക്കങ്ങളിലാണ്. ഇന്ന് തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാട്ടെ. ഏതായാലും മടിയെക്കുറിച്ചുള്ള അടുത്ത ഭാഗം കേൾക്കാൻ മടി കാണിക്കരുത്. ഒന്നുകൂടി ഓർപ്പിക്കട്ടെ, ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കോട്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശനത്തിനുള്ള ഒന്നാംഘട്ട കേന്ദ്രീകൃത അലോട്ട്മെന്റ് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭ്യമാണ്. നടൻ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൌണ്ടേഷനും MGM ഗ്രൂപ്പും ചേർന്ന് നടപ്പാക്കുന്ന വിദ്യാമൃതം സൌജന്യ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ കോഴ്സുകളിലേക്ക് പഠിക്കാൻ അവസരം. MGM ഗ്രൂപ്പിന്റെ എറണാകുളം, വാളാഞ്ചേരി എന്നിവിടങ്ങളിലെ NG കോളേജുകളിലും കിളിമാനൂർ, എറണാകുളം, കണ്ണൂർ, വാളാഞ്ചേരി എന്നിവിടങ്ങളിലെ പോളിടെക്നിക് കോളേജുകളിലും കിളിമാനൂർ, എറണാകുളം, കണ്ണൂർ, വാളാഞ്ചേരി, കൊല്ലം എന്നിവിടങ്ങളിലെ ഫാർമസി കോളേജുകളിലും കണിയപ്പുരം കോളേജിലെ ആർട്സ്, പിരപ്പൻകോട് കോളേജുകളിലെ BEd തുടങ്ങിയ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. സ്പോട്ട് അഡ്മിഷൻ കൌൺസിലിംഗിന് 11 കൊട്ടിയം വ്യാപാര ഭവൻ കോൺഫറൻസ് ഹാളിൽ നടക്കും. രാവിലെ 10:30 മുൻപ് അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9946485111, മറ്റൊരു നമ്പർ 9946484111. KCBC നേതൃത്വത്തിൽ സെപ്റ്റംബറിൽ നടക്കുന്ന അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിന് രചനകൾ ക്ഷണിച്ചു. നാടകത്തിന്റെ ടൈപ്പ് ചെയ്ത 4 കോപ്പികളും രജിസ്ട്രേഷൻ ഫീസായി 500 രൂപയുടെ DDO പോസ്റ്റൽ ഓർഡറോ സഹിതം ഓഗസ്റ്റ് 10 മുൻപ് അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9446024499.

0548 5779. കല, സാഹിത്യം, വിദ്യാഭ്യാസം, കായികം, വൈദ്യശാസ്ത്രം, സാമൂഹിക പ്രവർത്തനം, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, പൊതുകാര്യങ്ങൾ, സിവിൽ സർവീസ്, വ്യാപാരം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ അസാധാരണമായ നേട്ടങ്ങൾ, സേവനങ്ങൾ കൈവരിച്ചവർക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ 2027 പത്മ അവാർഡിനായി ഓൺലൈനിൽ നോമിനേഷനുകൾ ക്ഷണിച്ചു. അവസാന തീയതി 31. എസ് എൻ ട്രസ്റ്റ് എച്ച് എസ് എസിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊമേഴ്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് 25 രാവിലെ 11 അഭിമുഖം നടത്തും. മഴ തുടരും. വടക്കൻ കേരളത്തിൽ ശക്തമാകും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യത. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്ത് വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസിയല്ലേ. www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീകറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളുമെല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. എല്ലാവർക്കും ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പം നമുക്ക് ഈ എപ്പിസോഡിലെ കഥ എങ്ങ് കേട്ടുകളെ. ഇത് ഞാൻ എടുത്തിരിക്കുന്ന 101 ബാലകഥകൾ എന്ന് പറഞ്ഞ ജോർജ് എമ്മിട്ടിയുടെ പുസ്തകത്തിൽ നിന്നാണ്. അപ്പം നമുക്ക് ആ കഥയിലോട്ട് കടക്കാം. പണ്ട് ഒരു കാട്ടിൽ ഒരു മുതലയും ഞണ്ടും കൂട്ടുകാരായിരുന്നു. മുതലയ്ക്ക് കുറുക്കൻ്റെ ഇറച്ചി തിന്നണമെന്ന് ആശ. ന്യായമായ ആശയാണ്, എല്ലാവർക്കും ഇത്തരത്തിൽ ആശകളുണ്ടല്ലോ. അതുപോലെ മുതലയ്ക്കും ഉണ്ടായി ഒരാശ. ഞണ്ട് പോയി ഒരു കുറുക്കനെ മുതലയുടെ കുളത്തിലേക്ക് കൊണ്ടുവന്നു. കുളത്തിൽ ധാരാളം മീനുണ്ട്. അവയെ പിടിച്ചു തിന്നു കൊള്ളാൻ പറഞ്ഞ് കുറുക്കനെ ഞണ്ട് കുളത്തിലിറക്കി. ഒരു സൂത്രം പ്രയോഗിച്ചു. എങ്ങനെ? വെള്ളത്തിലോട്ട് ഇറക്കാൻ വേണ്ടി. കുറുക്കൻ പക്ഷേ പെട്ടെന്ന് മുതലയെ കണ്ടു. ഭയന്ന് വിറച്ചു. പേടിച്ച് തിരിച്ചോടാൻ ഭാവിച്ചു. മുതലയ്ക്ക് കാര്യം പിടികിട്ടി. പദ്ധതി പാളിപ്പോവാൻ സാധ്യതയുണ്ട്. കുറുക്കച്ച, ആ മുതല ചത്തതാണ്, നീ പേടിക്കണ്ട. ഞണ്ട് ഒരു നുണയങ്ങ് തട്ടിവിട്ടു. കുറുക്കനും മോശക്കാരനല്ലായിരുന്നു, അവനും ബുദ്ധിമാനായിരുന്നു. അവൻ ആലോചിച്ചിട്ട് പറഞ്ഞു, ചത്ത മുതലയാണെങ്കിൽ അത് വാലാട്ടുമല്ലോ. ഈ മുതല വാലാട്ടുന്നില്ല, അതെന്താണ്? അത് കേട്ടപ്പോൾ മുതല വിചാരിച്ചു, താൻ ചത്തതാണെന്ന് കുറുക്കനെ ബോധ്യപ്പെടുത്താൻ വാലാട്ടണമെന്ന്. അവൻ തൻ്റെ വാൽ ഇടത്തോട്ടും വലത്തോട്ടും ആട്ടാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ കുറുക്കന് മനസ്സിലായി, മുതല ചത്തിട്ടില്ലെന്ന്. തൻ്റെ സൂത്രം ഫലിച്ചു. ഞണ്ട് തന്നെ മുതലയുടെ ആഹാരമാക്കാനാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നും അവന് ബോധ്യമായി. കുറുക്കൻ പറഞ്ഞു, എടാ ഞണ്ടേ, നിന്റെയും മുതലയുടെയും തന്ത്രം എനിക്ക് മനസ്സിലായി. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഇപ്പോൾ ഞാൻ പോകുന്നു, സൂക്ഷിച്ചോ. അത് കേട്ട് ഞണ്ടും മുതലയും ഞെട്ടി. അവർ പിന്നെ ആരെയും ചതിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇത്രയുമാണ് കഥ, ചെറിയൊരു കഥ. ചതികൾ എല്ലായിടത്തും പതുങ്ങിയിരിക്കുന്നുണ്ട്. എല്ലാവർക്കും കാര്യങ്ങൾ നടക്കണം. മറ്റുള്ളവരുടെ വിഷമം ചിന്തിക്കാറില്ല, തൻ്റെ കാര്യം നടക്കണം. എങ്ങനെയും ചതിച്ചും വെട്ടിച്ചും മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന പണം കരസ്ഥമാക്കണം. അതാണ് കച്ചവടം. കച്ചവടം എപ്പോഴും എൻ്റെ ഒരു സാധനമുണ്ട്, പക്ഷെ അത് മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിക്കാം. എങ്ങനെയും വാങ്ങിപ്പിച്ചാലേ പണം വരത്തുള്ളൂ, ലാഭം ഉണ്ടാവുകയുള്ളൂ. അതിനവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതാണ് തന്ത്രം. അതാണ് പലപ്പോഴും പരസ്യങ്ങൾ ചെയ്യുന്നത്, വിശ്വസിപ്പിക്കുകയാണ്. കുറച്ച് അതിശയോക്തിയൊക്കെ അതിനകത്ത് പ്രയോഗിക്കും. പണ്ട് പത്രങ്ങളിലായിരുന്നു കൂടുതൽ പരസ്യം, ഇന്നിപ്പം മാറി. ഇന്ന് സോഷ്യൽ മീഡിയയും TVയും അങ്ങനെ പല മാധ്യമങ്ങൾ നമുക്കുണ്ട് പരസ്യം ചെയ്യാനായിട്ട്. പല പത്രങ്ങളും കോവിഡ് സമയത്ത് പൂട്ടേണ്ടി വന്നു, പല മാസികകളും നിന്നുപോയിട്ടുണ്ട്. പക്ഷേ പലതിൻ്റെയും സർക്കുലേഷനൊക്കെ കുറഞ്ഞ്, പണിയണക്കൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. രാജ്യത്ത് ദിനപത്രങ്ങളുടെ പ്രചാരത്തിൽ കാര്യമായ വളർച്ചയുള്ളതായി ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ ABC കണക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ 2025 ജനുവരി ജൂണിലെ ABC കണക്കിൽ രാജ്യത്തെ ആകെ പത്രങ്ങളുടെ പ്രചാരം, ശ്രദ്ധിച്ചോണം, ഇത് 2025 ജനുവരി ജൂണിലെ ABC കണക്കാണ്. 2,97,44,148. അത് 2024 ജൂലൈ ഡിസംബർ ആയപ്പോഴത്തേക്ക് ആ കാലത്ത് 2,89,00,000 41,876,000 പ്രചാരം. ആറു മാസത്തിനിടെ 802,272 കോപ്പികൾ വർദ്ധിച്ചു. അതായത് 2.77% കോപ്പികൾ വർദ്ധിച്ചത്. അപ്പോൾ ഒരു വളർച്ചയുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ഓൺലൈൻ മീഡിയയും സോഷ്യൽ മീഡിയയൊക്കെ വന്നതുകൊണ്ട് പത്രങ്ങൾ ഇല്ലാതാവും എന്നൊക്കെ ആത്മകഥം പറയുന്നവരൊക്കെ ഉണ്ട്. അങ്ങനൊന്നുമില്ല, നല്ല പത്രങ്ങൾ അല്ലെങ്കിൽ നല്ല വാർത്തകൾ നൽകുന്ന പത്രങ്ങൾ, പത്രങ്ങൾ വാർത്തകൾ നൽകുമ്പോൾ ആഴത്തിലുള്ളതാണ്, ആധികാരികമാണ്, ലേഖനങ്ങളുണ്ട്, ഒത്തിരി വിവരങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ വായിക്കാൻ പത്രങ്ങളാണ് സുഖം, കണ്ണനുമൊക്കെ അതിൽ സ്ട്രെയിനില്ല. അപ്പോൾ പത്രങ്ങൾ അത്രയ്ക്കും മോശമായിട്ടില്ല, കരുത്താർജിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു കഥ കേട്ടു, കുറച്ച് കാര്യങ്ങളോട് എന്നോടനുബന്ധിച്ച് പറഞ്ഞതേ ഉള്ളൂ. കേട്ടിരുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് ബോണി.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
1: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
2: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
3: കാതോട് കാതോരത്തിലും മറ്റ് ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
4: Greetings time.
5: ഗുഡ് മോർണിംഗ് എല്ലാ മാന ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട സമയമാണ്. 9 മണി വരെ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474293111. അതുപോലെ ആശംസകൾ 8:50 വരെ മെസ്സേജിലൂടെ അയക്കുന്നതാണ്. ടെക്സ്റ്റായും വാട്സാപ്പിലൂടെയും മെസ്സേജ് അയക്കുക. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013311. നിങ്ങളുടെ കൂടെ ഞാൻ ഫിലോമിനയാണ്. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ കോളിലേക്ക് പോവാം. ഹലോ,
6: ഗുഡ് മോർണിംഗ് ഫിലോമിന.
5: ഗുഡ് മോർണിംഗ്.
6: ഞാൻ സുൽബത്ത, പഴയാറ്റിൻകുഴി.
5: പറഞ്ഞോളേ ചേച്ചി.
6: എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ വിവാഹ വാർഷികം, 26-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഷോഭിതയ്ക്കും മൻസൂർക്കായിക്കും 1000 ഹൃദയം നിറഞ്ഞ വെഡിങ് ആനിവേഴ്സറി ആശംസകൾ നേരുന്നു. പിന്നെ ഒരു ബർത്ത്ഡേയും കൂടെ ഉണ്ട്, ഒരു ബർത്ത്ഡേയും കൂടെ വിഷയാനുണ്ട്. ഇന്നലെ എന്റെ പ്രിയപ്പെട്ട മോളെ പോലുള്ള മോള് തന്നെ, ജൗഹറ എന്ന് പറയുന്ന മോളുടെ മോളെ ബർത്ത്ഡേ ആയിരുന്നു. 2 വയസ്സ് തികഞ്ഞ അവളെ പേര് ഹലീസ. ഹലീസ മോക്കും 1000 ബർത്ത്ഡേ ആശംസകൾ.
5: ഹലീഫ എന്നാണോ പേര്?
6: ആ അതെ, ഹലീസ. 2 വയസ്സ് തികഞ്ഞു മോക്കുന്നല്ല.
5: ഓക്കെ, അപ്പോൾ അലൈഫ മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. അതോടൊപ്പം മസ്തൂർ ചേട്ടനും ശോഭിത ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ നേരുന്നു. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമുക്കിത് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
7: ഹലോ.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളെ ചേച്ചി.
7: എന്റെ മോന്റെ ബർത്ത്ഡേയാ. അരുൺ.
5: ഓക്കെ, അപ്പോൾ അരുണിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111.
8: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
8: ജയലക്ഷ്മി.
5: പറഞ്ഞോളൂ.
8: ഞാൻ ബർത്ത്ഡേ വിഷസ് പറയാനായിട്ട്
5: വിളിച്ചോളുടെ
8: പേര് ശിവാനി. ഹാപ്പി ബർത്ത്ഡേ ശിവാനി.
5: ഓക്കെ, അപ്പോൾ ശിവാനി മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. നമുക്കിത് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
9: ഹലോ.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ്.
5: ആ പറഞ്ഞോളൂ.
9: രശീത കുരിപ്പുഴ.
5: ആ പറഞ്ഞോളൂ ചേച്ചി.
9: ആങ്ങളയുടെ മോന്റെ ബർത്ത്ഡേയാ. പേര് യാസീൻ.
5: ആ
9: ഹാപ്പി ബർത്ത്ഡേ യാസീൻ.
5: ഓക്കെ, അപ്പോൾ യാസീന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ.
10: ഹലോ, ഗുഡ് മോർണിംഗ് ഫിലോമിന.
5: ഗുഡ് മോർണിംഗ്.
10: എന്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേയാണ്. ഇഷാൻ എന്ന് വിളിക്കുന്ന, വീട്ടിൽ വിളിക്കുന്നത് കേശു. ഇഷാൻ മോന് അച്ഛാമ്മയുടെ 1000 ജന്മദിനാശംസകൾ.
5: ഓക്കെ, അപ്പോൾ ഇഷാൻ എന്ന കേശു മോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
11: ഹലോ.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
11: ഗുഡ് മോർണിംഗ്.
5: പറഞ്ഞോളൂ ചേച്ചി.
12: ഞാൻ ജോലിക്ക് വന്ന വീട്ടില് സാറിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ, വിളിക്കാൻ പറ്റിയില്ല. പിന്നെ എന്റെ മരുമോളയും ബർത്ത്ഡേ ആയിരുന്നു, രണ്ടുപേർക്കും വിഷ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് സാറിന് ഹാപ്പി ബർത്ത്ഡേ, എന്റെ മരുമോക്ക് ഹാപ്പി ബർത്ത്ഡേ.
13: ഓക്കെ, രണ്ടുപേരുടെ പേര് പറയാമോ ചേച്ചി? രണ്ടുപേരുടെ പേരും കൂടെ ഒന്ന് പറയാവോ?
12: മരുമോള പേര് ആതിര, സാറിന്റെ പേര് ടൈറ്റസ്.
13: ടൈറ്റസ്. ഓക്കെ, അപ്പോൾ ടൈറ്റസിനും ആതിരയ്ക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
12: താങ്ക് യു.
13: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ.
14: ഹലോ
13: ഹലോ,
14: എന്റെ പേര് ഷീജ എന്നാണ്, ഞാൻ ആലമുട്ടിന്നാ വിളിക്കുന്നത്.
13: പറഞ്ഞോളൂ ചേച്ചി.
14: എന്റെ ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേയാ, നമുക്കിന്ന് 11 വയസ്സ് തികയുന്നു. അൽദിയ.
13: അൽദിയ.
14: ആ, മോൾക്കൊരു ജന്മദിനാശംസകൾ പറയണം.
13: ഓക്കെ, അപ്പോൾ അൽദിയ മോൾക്ക്.

0: ഹലോ, ഗുഡ് മോർണിംഗ് ചേച്ചി.
1: ഗുഡ് മോർണിംഗ്.
0: ഇത് വള്ളിക്കീരുന്ന് വിദ്യ വിളിക്കുക.
1: പറഞ്ഞോളൂ.
0: ഇന്നെന്റെ മോന്റെ പറഞ്ഞാണേ.
1: മോന്റെ
0: പേര് നിവേദിത കൃഷ്ണൻ.
1: ഏതാ?
0: നിവേദിത കൃഷ്ണൻ.
1: നിവേദിത കൃഷ്ണൻ. ആശംസ അറിയിക്കുന്നുണ്ടോ മോന്?
0: എന്റെ മോന് എല്ലാവിധ പിറന്നാൾ ആശംസകളും.
1: പിന്നെ
0: 23-ാം തീയതി മോളെ പിറന്നാളും കൂടെയാണ്. അത് മോളെ പേര് ദേവനന്ദ.
1: നിവേദിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയി പോയിരിക്കുകയാണ്. വിളിക്കേണ്ട നമ്പർ 04-74-29-3-1-1-1-1. 9 വരെയാണ് നമ്മുടെ സമയം, അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 04-74-29-3-1-1-1-1. നമുക്കപ്പോഴേക്കും ചെറിയൊരു ഗാനം കേട്ടിട്ട് തിരികെ വരാം.

തിരികെ വരാം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474293111. 9 മണിവരെയാണ് നമ്മുടെ സമയം, അപ്പൊ വേഗം തന്നെ വിളിച്ചോളൂ. അതുപോലെ 8:50 വരെ ആശംസകൾ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311. ഓക്കെ, ഇപ്പൊ നമുക്കത് അടുത്തൊരു ഗാനം കൂടെ കേട്ടിട്ട് തിരികെ വരാം.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: പെട്രോൾ വില ഓർത്ത് വിഷമിക്കേണ്ട, ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട, വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444778688, 9846976084.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ, ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: തിരികെ വരാം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ ഹലോ
6: ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
5: ആ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കണേ ചേച്ചി.
6: എന്റെ മോളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് 4-ാമത്തത്. അവർക്കൊരു ആശംസകൾ പറയണം. ആര്യ, ധനേഷ്.
5: ചേച്ചി ആശംസ അറിയിക്കുന്നുണ്ടോ?
6: ആ, നാളെയാണ്. 1000 ആശംസകൾ എന്റെ മക്കൾക്ക്.
5: ഓക്കെ, അപ്പോൾ ധനേഷ് ഏട്ടനും ആര്യ ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ആയി പോയിരിക്കുകയാണ്. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474-293-1111. ആ കോളും ബ്രേക്ക് ആയി പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് 8:50 വരെ മെസ്സേജ് അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809031311. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ. ഹലോ
7: ഹലോ,
5: കേൾക്കുന്നുണ്ടോ?
7: ഓക്കെ,
5: ഇന്ന് ആർക്കാണ് ആശംസകൾ അറിയിക്കേണ്ടേ?
7: എന്റെ ചേച്ചിയുടെ മോൾക്കാണ്, ബർത്ത്ഡേ ആണ്. അന്നക്കുട്ടി.

0: പേര് 1000 പിറന്നാളാശംസകൾ.
1: ഓക്കെ, അപ്പോൾ അന്യ കുട്ടിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ ഹലോ, വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക, അല്ലെങ്കിൽ റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് വിളിക്കുക. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ ഹലോ ഹലോ. ഓക്കെ, ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് റേഡിയോയുടെ വോളയും കുറച്ചിട്ട് വിളിക്കുക. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111. ബർത്ത്ഡേയും വിവാഹവാർഷികവും ഒക്കെ ആശംസകൾ അറിയിക്കാനുള്ള സമയമാണ് 9 മണിവരെ. അപ്പൊ വേഗം തന്നെ വിളിച്ചോളൂ, നമുക്കിത് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. വിളിക്കേണ്ട നമ്പർ 0474-293-1111.

0: തിരികെ വരാൻ ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ, വിളിക്കുന്ന ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്, റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് മാത്രം വിളിക്കുക, അല്ലെങ്കിൽ കോൾ ബ്രേക്കായി പോകുന്നതായിരിക്കും. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, കേൾക്കാവോ മോനെ? ഓ സോറി. ഓക്കെ, അപ്പോൾ ഇന്ന് ആർക്കാണ് ആശംസകൾ അറിയിക്കേണ്ടേ? എന്താണ്? ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: മോന്റെ പേരെന്താണ്?
1: ഉണ്ണിക്കുട്ടൻ.
0: ഉണ്ണിക്കുട്ടൻ എത്ര എല്ലാം പഠിക്കുന്നേ? സുഖമാണോ ഉണ്ണിക്കുട്ടന്? പിന്നെ എന്തുണ്ട് വിശേഷം മോന്? റെഡിയായോ? മിടുക്കനായിട്ട് അപ്പൊ സ്കൂളിൽ പോയിട്ട് വരൂ കേട്ടാ. ടാറ്റാ. ആന്റിക്ക് സുഖമാണ്. ടാറ്റാ. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ. ഓക്കെ, ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ. 0474293111. 9 മണിയോടെ നമ്മുടെ സമയം. അപ്പം വേഗം തന്നെ വിളിച്ചോളൂ.

തിരികെ വരാം ഗ്രീറ്റിംഗ്സിലേക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഉഷാ ശിവനാണ്. ഗുഡ് മോർണിംഗ് ഫിലോമിന മോൾ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന പഴയ ആർ ജെ നാഥിന്റെ മകൾ നന്ദമോളുടെ ബർത്ത്ഡേ ആണ്. മോൾക്ക് ഉഷ അമ്മയുടെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ നേരുന്നു എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്ദമോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അതോടൊപ്പം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു.

അപ്പോൾ സമയം 8:59 ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ ഇന്ന് ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.

0: ഇപ്പോൾ സമയം 9 മണി.
1: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: വിശേഷങ്ങൾ പറയൂ.
8: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
9: കൊല്ലത്തിന്റെ പ്രിയ പുത്രനായിരുന്നു അന്തരിച്ച നടൻ ബോബി കൊട്ടാരക്കര. കൊട്ടാരക്കര വീനസ് ജംഗ്ഷനിലെ തോപ്പിൽ കിഴക്കേതിൽ വീട്ടിൽ ഫരീദ് റാവുത്തറുടെയും ഹാജറ ബീബിയുടെയും മകനായിട്ടാണ് 1950 ബോബി കൊട്ടാരക്കര എന്ന നടൻ ജനിക്കുന്നത്. അബ്ദുൽ അസീസ് എന്നായിരുന്നു യഥാർത്ഥ പേര്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഹാസ്യ കഥാപ്രസംഗം എഴുതി അവതരിപ്പിച്ചു. തുടർന്ന് നാടക നടനായി. ഇവൾ ഒരു നാടോടി എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി അഭിനയിച്ചത്. 300 ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ അവതരിപ്പിച്ചു ബോബി കൊട്ടാരക്കര. സിനിമയിലെത്തിയതോടെ ബോബി കൊട്ടാരക്കര എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു അബ്ദുൽ അസീസ്. അവസാനം അഭിനയിച്ച ചിത്രം വക്കാലത്ത് നാരായണൻകുട്ടി എന്ന സിനിമയിലായിരുന്നു. നീലക്കുയിൽ എന്ന തമിഴ് ചിത്രത്തിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അവിവാഹിതനായിരുന്നു. 2000 ബോബി കൊട്ടാരക്കര നിര്യാതനാകുന്നത്.

0: റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഇസ്
2: സാക്രിസ്റ്റൻ. Sacristan.
1: Sacristan is spelled as S A C R I S T A N.
2: This is a noun. Sacristan is a person in charge of sacristy and its contents in a church. Two, the sexton of a parish church. ക്രിസ്ത്യൻ പള്ളികളിലെ പൂജാ സാധനങ്ങളുടെ സൂക്ഷിപ്പുകാരൻ, സഭാസേവകൻ, അല്ലെങ്കിൽ കപ്പ്യാർ.
1: താങ്ക് യു ഓൾ.
3: റേഡിയോ ബെൻസിഗർ 107.8.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
2: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
3: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
2: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റാ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
3: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
2: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
3: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402, മറ്റൊരു നമ്പർ 0474276403. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.

0: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്ന് നമുക്ക് ഒരു കുട്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട്. ധ്വനി എന്നാണ് പേര്. പേരൊക്കെ ഭയങ്കര പവറാണ് കേട്ടോ, ധ്വനി. അപ്പൊ എന്തായാലും ധ്വനിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്ക് അറിയാം, ഒപ്പം നമുക്കും എല്ലാം അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ധ്വനിയുടെ വിശേഷങ്ങളും പാട്ടുകളും, നല്ലൊരു പാട്ടുകാരും കൂടിയാണ് ധ്വനി. ഏതായാലും നമുക്ക് പിറകെ ഇതെല്ലാം ആസ്വദിക്കാം. ഏതായാലും നമുക്ക് പ്രോഗ്രാമിലേക്ക് ധ്വനിയെ സ്വാഗതം ചെയ്യാണ്. ഹായ് ധ്വനി.
1: ഹലോ.
0: ആ ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം?
1: കുഴപ്പമില്ല, ഹാപ്പിയാണ്.
0: ഹാപ്പിയാണ്? ഭയങ്കര ഹാപ്പിയാണോ? എന്തുകൊണ്ടാ ഹാപ്പി?
1: അതെ, ഇവിടെ വരുമ്പോ ഭയങ്കര ഹാപ്പി അല്ലേ?
0: ഇവിടെ വരുമ്പോ ഭയങ്കര ഹാപ്പിയാണോ? തിരിച്ചു പോകുമ്പോഴോ?
1: തിരിച്ചു പോകുമ്പോഴും ഇവിടെ വന്നൊരു ഹാപ്പി ഉണ്ട്.
0: ആ, ഇവിടെ വന്നൊരു ഹാപ്പി അങ്ങനെ നിലനിൽക്കും അല്ലേ? ഓക്കെ, എന്താണ് ഇന്ന് ഇവിടെ വരുമ്പോ എന്താണ് ഇവിടെ പരിപാടി, എന്തിനാ വന്നത്?
1: ഇത് പാട്ട് പാടാനും പിന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും
0: ഒക്കെ ആട്ടാ വന്നത്. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അല്ലേ? അപ്പൊ നമുക്ക് നല്ല പാട്ടുകളൊക്കെ പാടി തരുമോ? ഓ, എനിക്ക് വയ്യ. പിന്നെന്താ? അപ്പൊ ധ്വനിയുടെ വിശേഷങ്ങള് അറിയാൻ വേണ്ടി നമ്മൾ ഒരുപാട് ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ധ്വനിയുടെ വിശേഷം നമ്മൾ രണ്ടുപേരും മാത്രമല്ല പറയുന്നത്, അങ്ങോട്ടും അറിയുന്നത് ഒരുപാട് ശ്രോതാക്കളുണ്ട്, ഒരുപാട് ആൾക്കാർ, അമ്മമാരും എല്ലാം ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. അപ്പൊ അവർക്കാണ് ധ്വനിയുടെ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ധ്വനി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എല്ലാം അങ്ങോട്ട് പറഞ്ഞോ.
1: GHS പണയിൽ, പിന്നെ എ ഡിവിഷൻ പഠിക്കുന്നു.
0: എ ഡിവിഷനിലാണ് പഠിക്കുന്നത്. ക്ലാസ്?
1: ക്ലാസ് സെക്കൻഡ് സ്റ്റാൻഡേർഡ്.
0: സെക്കൻഡ് സ്റ്റാൻഡേർഡ് അല്ലേ? കൊച്ച് ഫുൾ ഡീറ്റെയിൽ അങ്ങ് പറയാണ് കേട്ടോ, ഡിവിഷൻ വരെ പറഞ്ഞു. ഇപ്പം ആ സ്കൂളിൽ പോയിട്ട് നമ്മൾ ഈ ക്ലാസ് നമ്പറും ഡിവിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധ്വനിയെ കിട്ടും, പെട്ടെന്ന് കിട്ടും അല്ലയോ. ഓക്കെ, സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ പോരെ. ധ്വനി സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, എ ഡിവിഷനിൽ പഠിക്കുന്നു അല്ലേ, എന്തോരം ധ്വനിയെ കിട്ടും.
1: സ്റ്റാൻഡേർഡ്
0: മാറിയോ? സന്തോഷം കൊണ്ട് സ്റ്റാൻഡേർഡ് അക്കങ്ങ് മറന്നുപോയോ? ഉറപ്പിച്ചോ? അപ്പം തേർഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ കൊച്ചിന് തെറ്റിപ്പോയതാ, പക്ഷെ സന്തോഷം ഇങ്ങനെ അങ്ങ് ആഹ്ലാദം വന്നപ്പോഴത്തേക്കിന് അല്ലേ ആ പഠിക്കുന്ന സ്റ്റാൻഡേർഡ് ഒക്കെ അങ്ങ് മറന്നുപോയി. കുഴപ്പമില്ല, ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പൊ തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന, എ ഡിവിഷനിൽ പഠിക്കുന്ന ധ്വനി എവിടെയെന്ന് വെച്ചാൽ കാണിച്ചു തരുമോ സാറുമാര്? ആ, നമ്മുടെ ധ്വനിയെ കണ്ടുപിടിക്കാൻ എല്ലാവരും എളുപ്പം മാർഗമാണ് കേട്ടോ. ഓക്കെ, പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്?
1: അപ്പാപ്പൻ, പിന്നെ അച്ഛൻ, അമ്മ, ചേച്ചി, മുത്തശ്ശി ഉണ്ടായിരുന്നു, കുറെ ദിവസമായിട്ട് മരിച്ചുപോയി. പിന്നെ വീട്ടില് എല്ലാരൊക്കെ ഹാപ്പി ആയിട്ട്.
0: വീട്ടില് ഹാപ്പിയാണ്? ഓ, ഫുൾ ടൈം ഹാപ്പിയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാല് അല്ലേ. സ്കൂളിലോ?
1: സ്കൂളില് ഹാപ്പിയാണ്.
0: സ്കൂളില് ഹാപ്പിയാണ് അല്ലേ. മോളുടെ വീട് എവിടെയാണ്?
1: എന്റെ വീട് പനയം.
0: പനയത്ത് എവിടെയാണ്? വയലിലോ? വയലിൽ കൊണ്ട് വീട് വെച്ചോ? വയലിന്റെ അങ്ങേക്കരയിലോ? ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും അമ്മ അച്ഛനൊക്കെ എന്ത് ചെയ്യുന്നു?
1: അമ്മ അച്ഛന് സുഖമായിട്ടിരിക്കുന്നു.
0: സുഖമായിട്ടിരിക്കുന്നു. വർക്ക് ചെയ്യാണോ?
1: വർക്ക് ചെയ്യല്ല, അച്ഛൻ ഓട്ടോ ഓടിക്കുന്നു. അമ്മ ആശുപത്രി പോയി. അമ്മക്ക് ജോലിയുണ്ട്.
0: പനിയായോണ്ട് ഇന്ന് പോയില്ല, അല്ലെങ്കിൽ അമ്മയും വന്നേനെ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം മോള് മൊത്തത്തിൽ ഹാപ്പിയാണ്. എനിക്കും ഭയങ്കര ഹാപ്പിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നിടം തൊട്ടേ നല്ല ഹാപ്പി, നല്ല എന്താ ഒരു എനർജി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് കണക്ക് ആയിരിക്കണം എപ്പോഴും കേട്ടോ. പിന്നെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്?
1: സ്കൂളിൽ കൊറേ കൂട്ടുകാരികളുണ്ട്, പിന്നെ അവരുടെ കളിക്കാം, പഠിക്കാം. കിട്ടുന്ന സമയത്തൊക്കെ ചിലപ്പോ കളിക്കാം.
0: കളിക്കാം
1: കളിക്കാം
0: കളിക്കാം അതല്ലേ പറഞ്ഞ, കളിക്കാം, പഠിക്കാം, ചിരിക്കാം അല്ലയോ. അങ്ങനെയൊക്കെയാണ് അല്ലേ
1: എല്ലാം ചെയ്യും.
0: എല്ലാം ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സുഹൃത്ത് ആരാണ്, നമ്മുടെ ഫ്രണ്ട്?
1: വീട്ടിലെ ബെസ്റ്റ് സുഹൃത്ത് ചേച്ചിയാ. സ്കൂളിൽ എനിക്ക് എല്ലാരും ഇഷ്ട.
0: അങ്ങനെ പ്രത്യേകിച്ച് നമുക്കൊരു അങ്ങനൊരു സുഹൃത്തൊന്നും ഇല്ല നമുക്കില്ലയോ. ഉണ്ടോ? അങ്ങനെ സുഹൃത്തില്ല, എല്ലാ സുഹൃത്തുക്കളാണ്. ടീച്ചേഴ്സൊക്കെയോ?
1: ടീച്ചേഴ്സ് സുഹൃത്തുക്കളാണ്, അത് പ്രായം കൂടിയുണ്ട്.
0: ഓ, ഗുരുക്കൾ എന്ന് വിളിക്കും അല്ലേ, ഗുരുക്കന്മാരെന്ന് പറയും എല്ലാരും അല്ലേ. ഓ, അവർക്ക് പ്രായം കൂടുതലായതുകൊണ്ട് നമുക്ക് സുഹൃത്ത് ബലത്തിൽ പെടുത്താൻ പറ്റില്ല. ഈ സുഹൃത്താവണമെങ്കിൽ എത്ര വയസ്സ് വരെ വേണം? ടീച്ചർമാരുടെ വയസ്സ് വേണം, എന്നാലും സുഹൃത്താവാൻ പറ്റൂ. അല്ല, നേരത്തെ പറഞ്ഞു ടീച്ചർമാര് പ്രായം കൂടുതലല്ലേ, അപ്പം ഗുരുക്കന്മാര്
1: കൊച്ചിന്റെ
0: സുഹൃത്ത് ആരൊക്കെയാണ്?
1: എന്റെ സുഹൃത്ത് എല്ലാരും
0: ആരും നല്ലവരായിട്ട് തോന്നുന്നില്ല.
1: അതുകൊണ്ട്
0: അതുകൊണ്ട് എല്ലാവരും നല്ല സുഹൃത്തിപ്പെടുത്തി നമ്മളില്ലേ, ആരും നല്ലവരില്ല അവിടെ, അതുകൊണ്ട് നമുക്ക് എല്ലാരും നല്ല സുഹൃത്തുക്കളാ. ഓ ശരി ശരി ശരി, അങ്ങനെയാണ് കാര്യങ്ങളുടെ പഠപ്പ് അല്ലേ. ഓക്കെ ഓക്കെ, എങ്ങനെ പഠിക്കാനൊക്കെ എങ്ങനെയാണ്?
1: കുഴപ്പമില്ല, നന്നായിട്ട് പഠിക്കുന്നുണ്ട്.
0: എന്ന് ആരാണ് പറഞ്ഞത്, അച്ഛനോ അമ്മയോ?
1: രണ്ടുപേരും പറയും.
0: രണ്ടുപേരും പറയുന്നുണ്ട് പഠിക്കുന്നുണ്ടല്ലേ. സ്കൂളിൽ ആരും പറയാറില്ല?
1: സ്കൂളിൽ
0: എന്താ പറയുന്നേ?
1: സ്കൂളിൽ പറയും മാർക്ക് വാങ്ങിച്ചാ പറയും അത്ഭുതാണ് ഇതാണ് അതാണ്.
0: എന്താണ്, എന്താണെന്ന്? അത്ഭുതമാണെന്നില്ല, ഇത്രയും മാർക്കൊക്കെ മേടിച്ചത് ആണോ? അങ്ങനെ അത്ഭുതമൊക്കെ പിടിച്ചിട്ടുണ്ടോ ടീച്ചേഴ്സിനെ? ആഹാ,
1: കൊറേ ദിവസം
0: കൊറേ ദിവസം
1: നടന്നിട്ടുണ്ട്
0: അത്ഭുതപ്പെടുത്താനോ? ആ കൊച്ചു കൊറേ ദിവസം ടീച്ചർമാരെ അത്ഭുതപ്പെടുത്താൻ നടന്നിട്ടുണ്ട്. എന്നിട്ട്
1: അത്ഭുതപ്പെട്ടിട്ടുണ്ടോ?
0: എങ്ങനെ അത്ഭുതപ്പെട്ടത് ടീച്ചർ?
1: ചിരിച്ചു കാണിക്കും.
0: അപ്പൊ ടീച്ചർ എന്ത് പറയും?
1: അപ്പൊ ടീച്ചർ മിടുക്കിക്കുട്ടിയാന്ന്
0: പറയും അല്ലേ. ഓക്കെ, അപ്പൊ നല്ലൊരു മിടുക്കിയല്ലേ അന്നേരം. നമുക്ക് സന്തോഷം. അപ്പൊ നമുക്ക് എന്താ തോന്നുന്നേ
1: ഇപ്പോ?
0: അല്ല, അന്നേരം
1: സന്തോഷം.
0: അന്നേരം അന്നേരം
1: അന്നേരം സന്തോഷം തോന്നും.
0: അന്നേരം സന്തോഷം തോന്നും. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും?
1: സന്തോഷിച്ചോണ്ടേ ഇരിക്കും.
0: ആ സന്തോഷിച്ചോണ്ടിരുന്നാ മാത്രം പോരാ, നന്നായിട്ട്
1: പഠിക്കുകയും
0: കൂടെ വേണം. ഓക്കെ, പിന്നെ ഒരു പാട്ടുകാരിയാന്നൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ, ആണോ? ആണപ്പോ നമുക്കൊരു പാട്ട് പാടി തരൂ. ഏ, ഏത് പാട്ടാ ഇഷ്ടം?
1: എനിക്ക് ഒരു കവിത അറിയാം.
0: പിന്നെ സിനിമ പാട്ടൊക്കെ അറിയാമോ?
1: സിനിമ പാട്ടൊക്കെ അറിയാം.
0: ഏത് പാട്ടറിയാം?
1: പിന്നെ പഴയ ഒരു പാട്ടുണ്ട് കദളി വാഴ.
0: പിന്നെ
1: പിന്നെ സാർ പഠിപ്പിച്ചു തന്നത് ഒരു തുമ്പിയുടെ പാട്ടുണ്ട്.
0: തുമ്പിയുടെ പാട്ടുണ്ട്. പിന്നെ ഇത്രയും പാട്ടറിയോ? ഓക്കെ, അപ്പൊ എനിക്കിത് കേട്ടപ്പോ എനിക്ക് കദളി വാഴ അല്ലെ പഴയ പാട്ട്, അതൊന്ന് കേൾക്കണമെന്നൊരു ആഗ്രഹം, അത് പാടിത്തരൂ.

0: പറയട്ടെ.
1: സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി കേട്ടോ, സൂപ്പർ. എനിക്ക് ഒരുപാട് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ട്. എന്തുകൊണ്ടാണ് ഈ പഴയ പാട്ടൊക്കെ ആര് പഠിപ്പിച്ചതെന്ന്?
0: ഞാൻ കേട്ട് പഠിച്ചപ്പോ ഇടയ്ക്കിടക്കൊക്കെ.
1: ആണോ ഈ പാട്ട് ഇഷ്ടമാണോ? ഏ പഴയ പാട്ടാന്ന് ഇഷ്ടം?
0: പഴയ പാട്ട് ഇഷ്ടാ, പുതിയ പാട്ട് ഇഷ്ടാ.
1: ഇതിങ്ങനെ ഒറ്റക്കിരുന്ന് കേട്ടിട്ട് എഴുതി പഠിച്ചോ അതോ കേട്ട് കേട്ട് പഠിച്ചോ?
0: കേട്ട് കേട്ട് പഠിച്ചേ.
1: ആഹാ, പഠിക്കുകയാണല്ലോ. അപ്പം ഇപ്പൊ ഞങ്ങളെ സന്തോഷിപ്പിച്ചു കേട്ടോ. ധ്വനി ധ്വനി മാത്രല്ല സന്തോഷിക്കുന്നത്, ഇപ്പൊ ഞങ്ങൾക്ക് സന്തോഷമായി. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാകും കേട്ടോ. ഇത് ഒരുപാട് ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ പഠിക്കണം കേട്ടോ. ഏ പിന്നെ ഈ പാട്ട് എവിടെ സ്റ്റേജിലൊക്കെ പാടാറുണ്ടോ? എവിടെങ്കിലും ഒക്കെ മത്സരങ്ങൾക്കൊക്കെ
0: പാടിയിട്ടുണ്ടോ?
1: ആണോ,
0: കവിത സ്റ്റേജിലൊക്കെ ചെന്ന് പാടും.
1: ആണോ? ആഹാ, ഇനിയിപ്പോ അങ്ങനൊന്നും അല്ല. ഇനിയിപ്പോ നമ്മൾ അടിപൊളിയായിട്ടൊക്കെ പഠിച്ച് വലിയ വലിയ വലിയ വലിയ മുട്ടം പാട്ടുകാരിയാവണം കേട്ടോ.
0: ഈ പാട്ടല്ല വേറെ സിനിമ പാട്ട് ബീച്ചിലൊക്കെ പോയി പാടിയിട്ടുണ്ട്.
1: അത് രണ്ടുപേരും പഠിക്കേ.
0: അമ്പിളി കലയ്ക്കുള്ളില് ചോര കൺമുയ

0: ഞങ്ങള് ഉറക്കി കളഞ്ഞു കേട്ടോ. കേട്ടോ, ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. പക്ഷെ ഇമ്മ വന്നപ്പോഴാണ് കണ്ണു തുറന്നത്. മനോഹരായിരുന്നു കേട്ടോ, സൂപ്പറായിട്ട് നമ്മള് പാടുന്നുണ്ട് കേട്ടോ. പഠിച്ചു പഠിച്ച് വലിയൊരു പാട്ടുകാരി ആവണം കേട്ടോ. അതുപോലെ തന്നെ നമ്മള് സ്കൂളിലൊക്കെ പോകുന്നുണ്ടല്ലോ, അതെന്തിനു
1: വേണ്ടിട്ടാ?
0: പഠിക്കത് എന്തിനു വേണ്ടിട്ടാ? പഠിക്കുന്നത്. അപ്പൊ എന്ത് ജോലി കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്? മോക്ക് പഠിച്ചു വളർന്നായിട്ട് ആരാവാനാണ് ആഗ്രഹം?
1: എനിക്ക് കളക്ടർ ആവാനാണ് ആഗ്രഹം.
0: കളക്ടർ ആവാനാണോ ആഗ്രഹം? കളക്ടർ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ജോലികളുണ്ടെന്ന് അറിയാമോ? എന്തൊക്കെയുണ്ട്?
1: പ്രശ്നം പറയുമ്പോ ആ പ്രശ്നം തീർക്കണം, പിന്നെ വേറെ പ്രശ്നങ്ങളൊക്കെ അത് മൊത്തം തീർക്കണം. പിന്നെ അത്യാവശ്യമായിട്ടുള്ള പ്രശ്നമൊക്കെ വന്നാ അതിന് പോലീസുകാരുടെ കൈ കൊടുത്തു
0: പോലീസുകാരുടെ സഹായം തേടും അല്ലേ. ഓക്കെ, അപ്പൊ ഇപ്പഴെല്ലാം ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കാണല്ലേ. കളക്ടറെ കണ്ടിട്ടുണ്ടോ നേരിട്ട്?
1: കളക്ടറെ കണ്ടിട്ട്
0: ഉണ്ടോ? എവിടെ വെച്ച്? ടിവിയിൽ കണ്ടിട്ടുണ്ടല്ലേ, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. ഓക്കെ മോള്, അപ്പൊ എന്തായാലും പഠിച്ചു, നല്ല പഠിച്ചു പഠിച്ചു പഠിച്ചു പഠിച്ചു നല്ലൊരു കളക്ടർ ആവണം. അതുപോലെ നല്ലൊരു നല്ലൊരു പാട്ടുകാരി കൂടി ആവണം കേട്ടാ. നല്ല മിടുക്കിയാവണം. ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ പറഞ്ഞതുപോലെ നല്ലൊരു കളക്ടറും നല്ലൊരു ഗായികയും ഒക്കെ ആകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്.
2: ിൽ ഇതുവരെ കേട്ടത് കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര. അവതരിപ്പിച്ചത് സുരേഷ് പെരിനാട്. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
3: ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
4: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
5: എല്ലാവർക്കും നമസ്കാരം. വോയിസസ് ഓഫ് ചേഞ്ചിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. എന്തുകൊണ്ടാണ് നേഴ്സിംഗ് തിരഞ്ഞെടുത്തതെന്നും ഇപ്പോഴത്തെ യുവാക്കളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് മെഡിക്കൽ മേഖലയൊക്കെയെന്നും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമ്മളോടൊപ്പം വന്നിരിക്കുന്ന ജ്യോതി ജോസ് ആണ്. ജ്യോതി ജോസിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം.
6: എന്റെ പേര് ജ്യോതി ജോസ്. ഞാൻ ബിഷപ്പ് ബെൻസ് കോളേജ് ഓഫ് നഴ്സിംഗിലെ 8th സെമസ്റ്റർ നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. എന്റെ സ്ഥലം പുത്തൂരാണ്, കൊല്ലം തന്നെ.
5: എന്താണ് ഈ ഒരു നഴ്സിംഗ് ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള കാര്യം?
6: അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കും, വൈ നോട്ട് നഴ്സിംഗ്? എന്തുകൊണ്ട് നഴ്സിംഗ് ചൂസ് ചെയ്തുകൂടാ? നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബാക്കിയുള്ള പ്രൊഫഷൻ ഒന്നും തരാൻ പറ്റാത്ത ഒരു സർവീസാണ് നഴ്സിംഗ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ ഒരു പേഷ്യൻ്റ് വരുന്ന ഏറ്റവും ലോ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ബാക്കി നമുക്കെല്ലാം എങ്ങനെയും മാനേജ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി നമ്മൾ വീക്കായ നമ്മളെ കൂടെ ഒത്തും പറ്റത്തില്ല. അപ്പോൾ അവർ അത്രയും വീക്കായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. അപ്പം കൂടിരിക്കാനും കെയർ കൊടുക്കാനും ഏറ്റവും കൂടുതലും പറ്റുന്ന നഴ്സിനാണ്. അത്രയും വീക്കായിട്ടുള്ള പേഷ്യന്റിന് റിക്കവർ ആയിട്ട് പോകുമ്പം അവരുടെ മുഖത്ത് ആ ഒരു ചിരി ഉണ്ടാവുന്നത് നമ്മുടെ കെയറോടെ കാരണമായിരിക്കും. അപ്പം അതൊക്കെ കാണാൻ എനിക്കിഷ്ടമാണ്. പേഴ്സണലി എൻ്റെ അമ്മ ഒരു നഴ്സാണ്. അപ്പം ഞാൻ കൊച്ചുനാൾ മുതൽ ഇത് കണ്ടാ വളർന്നെ. അപ്പം എനിക്ക് അത്രയും ഇഷ്ടമാണ് നഴ്സ്, അതുകൊണ്ട് തന്നെ ചൂസ് ചെയ്തു.
5: ഇപ്പോഴത്തെ യുവാക്കളുടെ ഇടയിൽ ഈ ജോലി തിരഞ്ഞെടുക്കുന്നതിൽ ഈ നഴ്സിംഗ് ഫീൽഡിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മുന്നിട്ട് വരുന്നുണ്ട് പഴയ കാലം വെച്ച് നോക്കുമ്പോൾ. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ള അഭിപ്രായം?
6: ഇപ്പോഴത്തെ തലമുറയിൽ ഏറ്റവും കൂടുതൽ നഴ്സിംഗ് ചൂസ് ചെയ്യുന്ന രണ്ട് കാരണം കൊണ്ട്, ഒന്ന് സാലറി, പിന്നെ ഒന്ന് ജോബ് ഓപ്പർച്യൂണിറ്റി. ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് ഈ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജോബ് കിട്ടും എന്നൊരു ഉറപ്പുണ്ടായതുകൊണ്ട് നഴ്സിംഗ് ചൂസ് ചെയ്യുന്നത്. പിന്നെ എബ്രോഡൊക്കെ പോയാൽ നല്ല സാലറി കിട്ടും എന്നൊരിതുകൊണ്ട് ലൈഫ് സെക്യൂർ ആക്കാം എന്നൊരു ഓപ്ഷൻ കൊണ്ട് നഴ്സിംഗ് ചൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ കൂടി നിൽക്കുന്നത്.
5: ഓക്കെ, അതുപോലെ തന്നെ ഈ പണ്ട് കാലം അപേക്ഷിച്ച് നഴ്സിംഗ് ചെയ്യുന്നവരോട് ഒരു വലിയ താല്പര്യക്കുറവൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട്. പക്ഷെ ഇപ്പം നഴ്സിംഗ് ആണോ എങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നുള്ളൊരു എന്തൊരു ഒരു മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ഒരു ഒരു മാറ്റിറ്റ്യൂഡ് മാറ്റമുണ്ട്. അത് നിങ്ങളുടെ ഒരു പ്രൊഫഷൻ്റെ ഒരു വിജയമായിട്ട് കാണാൻ പറ്റുമോ?
6: വിജയമായിട്ട് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പം ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന മാരേജ് അലയൻസ് ഒക്കെ വരുന്ന കേസിലാണ്. എന്ന് വെച്ചാൽ നഴ്സ് ആണോ അന്നേ ഓക്കെ ഇത് കൊണ്ടുപോവാം എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബേസിക്കലി ഞങ്ങക്ക് തോന്നുന്ന വെച്ചാല് ഇപ്പറ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ലൈഫ് സെക്യൂർ ആക്കാം, അല്ലെങ്കിൽ സാലറി ഉണ്ട്, ഏത് സിറ്റുവേഷൻ ജോലിക്ക് പറഞ്ഞു വിടാം, സാലറി കിട്ടും എന്നൊരു ഇതുണ്ടായത് കൊണ്ട് വിടുന്നത് പോലെ അല്ലെങ്കിൽ നോക്കുന്നത് പോലാണ് ഞങ്ങൾക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. അല്ലാതെ തന്നെ ഇപ്പം പറഞ്ഞ നമ്മൾ പറയുമ്പം കേരളത്തിൽ തന്നെ വേജസ് കൂട്ടാൻ വേണ്ടി പറഞ്ഞപ്പം എത്രയോ പേര് എതിർത്ത ആൾക്കാരുണ്ട്. എബ്രോഡ് പോയാൽ കിട്ടും വേജസ്, ആ ഒരു ഇത് കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ കേരളത്തിൽ കൂട്ടാൻ പറഞ്ഞ മിക്കവരും എതിർക്കുക. ആ ഒരു ഇത് ഇവിടെ കണ്ടില്ല. വേജസ് കൂട്ടണമെന്നൊരു കാര്യം കേരളത്തിൽ പറഞ്ഞപ്പോ അത് ആ കണ്ടില്ല. ആ ഒരു നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ ഇതാക്കുന്ന ഒരു സാധനം ഇവിടെ കണ്ടില്ല. അല്ലാതെ മാർക്കറ്റിംഗ് വരുന്നപ്പോഴാണ് നഴ്സിന് വില വരുന്നത്.
5: അതുപോലെ ഇപ്പൊ ഒരുപാട് പേര് നഴ്സിംഗ് ഫീൽഡോട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങളിലും പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെയും അതുപോലെ നഴ്സിംഗ് പ്രൊഫഷണൽസിനെയും കൊടുക്കുന്നതിൽ രാജ്യങ്ങളിൽ എടുത്തു നോക്കുമ്പോൾ ഇന്ത്യ വലിയ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ അത് ഇവിടുത്തെ സാധ്യതകൾ കുറവായത് കൊണ്ടാണോ, അല്ല പുറത്തൊരു ലൈഫിലേക്ക് യുവാക്കൾ ചിന്തിച്ചു തുടങ്ങിയത് കൊണ്ടാണോ?
6: അതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും ഇപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലിനേക്കാളും കൂടുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസാണ്. അപ്പം അതിനുള്ള സാലറി ഭയങ്കര കുറവായിരിക്കും. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അത്യാവശ്യം സാലറി ഉണ്ട്, പക്ഷെ എക്സാം ക്രാക്ക് ചെയ്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. എബ്രോഡ് പോവുകയാണെങ്കിൽ എക്സാം ക്രാക്ക് ചെയ്താലും ഇന്ത്യയിൽ കിട്ടുന്നതിനേക്കാളും സാലറി നമുക്ക് കൂടുതൽ മേടിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ മിക്കവരും എബ്രോഡ് ചൂസ് ചെയ്യുന്നത്. പിന്നെ ലൈഫ് പറയുമ്പോഴത്തേക്കും ഇന്ത്യനേക്കാളും നല്ല ലൈഫ് എബ്രോഡ് ആണ് എന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയാണ്. അപ്പം ഡെവലപ്ഡ് കൺട്രീസ് ആണ്, അപ്പം അതിൻ്റെതായ ഇതുണ്ടായതുകൊണ്ടാണ് എല്ലാവരും എബ്രോഡിലേക്ക് പോകുന്നത്. അത് മാത്രമല്ല, നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബേസിക്കലി മിക്ക നഴ്സസും ഏറെക്കുറെ സ്ലേവ്സിനെ പോലായിരിക്കും പണിയെടുക്കുന്നത്. നമുക്ക് ഓരോരുത്തരടുത്തും വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് റേഷ്യോ ഉണ്ട്. അത് കൃത്യമായിട്ട് മിക്ക ഹോസ്പിറ്റലും പാലിക്കാറില്ല. ഇപ്പം നഴ്സിന് വരുന്ന വർക്ക് ലോഡ് ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ ലീവും പേ ചെയ്യുന്ന ലീവ് അതൊക്കെ ഭയങ്കര കുറവായിരിക്കും. എബ്രോഡ് പോകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഒരു റെസ്പെക്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മിക്ക ചില ഡോക്ടേഴ്സിനൊക്കെ നഴ്സുമാരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഇപ്പോൾ ഡോക്ടർ നമ്മുടെ വാർഡിൽ വരുവാണെങ്കിൽ നമ്മളിങ്ങനെ പുറകെ ഓടുക, നമുക്ക് നമ്മുടേതായ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പം അത് നമ്മൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു എന്തെങ്കിലും എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് നമ്മളോട് ഭയങ്കര ഹാർഷായിട്ടായിരിക്കും ഒരു ബിഹേവ് ചെയ്യുന്നത്. നമ്മളൊരു ഇൻഡിവിജ്വൽ ഹ്യൂമൻ ആണെന്ന് പോലും ചിലപ്പോൾ അവർ കൺസിഡർ ചെയ്യാറില്ല. അപ്പം അത്രയും വില കുറച്ചാണ് നമ്മൾ ഇവിടെ ഇന്ത്യയിൽ കാണുന്നത്. അപ്പം എബ്രോഡ് പോകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെതായ റെസ്പെക്ട് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഇപ്പം എത്ര സാലറി കിട്ടി അതിനേക്കാളും ഒക്കെ ഉപരി നമ്മുടെ സെൽഫ് റെസ്പെക്റ്റാണ് നമുക്ക് വലുത്. നമുക്ക് നല്ലൊരു ഡിഗ്നിറ്റിയോട് കൂടി സെൽഫ് റെസ്പെക്റ്റോട് കൂടി എടുത്ത് ജോലി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതല്ലേ നല്ലേ?
5: മെഡിക്കൽ ഫീൽഡിൽ ഉണ്ട് ഡോക്ടേഴ്സ് ആണ് തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷെ എന്നാലും അതിനേക്കാളും കൂടുതൽ പണിയെടുക്കുന്നത് നഴ്സസ്മാരാണെന്നുള്ളതിൽ ആർക്കും ഒരു
6: സംശയമില്ല. ഇപ്പൊ അത് കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. പണ്ട് അത്രേ ഇല്ലായിരുന്നു. ഇപ്പം കുറച്ചുകൂടെ നമ്മള് ഇപ്പം

0: കാണുന്ന സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുന്ന ഫോൺ, ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു റീല് കാണാൻ വേണ്ടി എടുത്ത് പിന്നെ അങ്ങ് 2-3 മണിക്കൂർ പോകുന്നതേ അറിയത്തില്ല. ചുറ്റും നടക്കുന്ന എന്താന്ന് പോലും അറിയാതിരിക്കുന്ന ഒരിതാ. പണ്ട് നമ്മളിപ്പം ട്രെയിനിലൊക്കെ പോവാണെങ്കിൽ നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചൊക്കെയാ പോകുന്നത്. ഇപ്പൊ പോയാൽ മതി, ട്രെയിനിൽ നമ്മളിപ്പോ ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് ഒരു ദൂര യാത്ര പോവാന്ന് വെച്ചോ, നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു 3 ദിവസം കൂടെ ഉള്ളത് ആരാന്ന് പോലും നമ്മൾ അറിയത്തില്ല. അമ്മാതിരി ഫോണിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ യങ്സ്റ്റേഴ്സ്, കമ്പനി ആവുന്ന യങ്സ്റ്റേഴ്സ് ഇല്ല എന്നല്ല, പക്ഷെ മിക്കവരും ഈ പറഞ്ഞ ഫോണിലും കാര്യങ്ങളിലൊക്കെയാണ്.
1: അത് ശരിക്കും പറഞ്ഞ അതൊരു ഒരു 2 റീസൺ ഉണ്ട്. ഒന്ന്, ഇപ്പൊ സ്ട്രേഞ്ചേഴ്സുമായിട്ട് പരിചയപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഏതെങ്ങനെയാണ് റിയാക്ട് ചെയ്യും എന്നറിയത്തില്ല എന്നുള്ളതാണ്. സോ അതിനേക്കാളും ഭേദം സ്വന്തം മൊബൈൽ ഫോൺ തന്നെയാണ് എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ യുവാക്കളുടെ ഇടയിൽ ഒരുപാട് അഡിക്ഷൻസ്, ഈ പറഞ്ഞ കണക്ക് സ്ക്രീൻ അഡിക്ഷനുണ്ട്, കെമിക്കൽ അഡിക്ഷനും ഉണ്ട്, വരുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങളൊരു നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ് എന്നുള്ള രീതിയിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഇതിനെ നമുക്കൊന്ന് തടയാൻ പറ്റുന്നത്? എങ്ങനെയാണ്
0: തടയാൻ പറ്റുന്നത് വെച്ചാൽ, നമുക്ക് ക്യാമ്പയിൻസ് കൊടുക്കാം, നമുക്ക് അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനേ പറ്റില്ല. പിടിച്ചെടുത്ത് അടിച്ച് യൂസ് ചെയ്തെന്ന് പറയാനൊന്നും പറ്റത്തില്ല. അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനേ പറ്റുന്നു. പക്ഷെ പലർക്കും ഇതിനെപ്പറ്റി, ഇത് യൂസ് ചെയ്യുന്നതിനെ പറ്റി അറിയത്തുള്ളൂ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് വരുന്ന ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് പലർക്കും അറിയത്തില്ല. ഇപ്പോൾ ഒരു ചെറിയൊരു ഏജിൽ ഈ പറഞ്ഞ ഡ്രഗ്സിലോടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 10-40 വയസ്സാകുമ്പോഴത്തേക്കും ബ്രെയിനൊക്കെ കംപ്ലീറ്റ്ലി കഴിഞ്ഞു പോകും. പിന്നെ നമുക്ക് തിരിച്ച് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വരാൻ പറ്റത്തില്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് കുറെ കേസുകൾ ഇങ്ങനെ കാണാറുണ്ട്, ലഹരി യൂസ് ചെയ്ത് വരുന്നത്. കുഞ്ഞു പിള്ളേര് വരെ, കൊച്ചു സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര് വരെ ലഹരി യൂസ് ചെയ്ത് അഡിക്ഷൻസ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുക. പക്ഷെ പേരൻസ് ഒക്കെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് വളർത്തുക, ഒത്തിരി കൺട്രോളും കൊടുക്കരുത്. എന്താണ് സ്വന്തം മക്കള് ചെയ്യുന്നതെന്ന് പേരൻസ് മനസ്സിലാക്കുക, അവരോട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ തെറ്റുതിരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ ആയിരിക്കും ചെയ്യാൻ
1: പറ്റുന്നത്. ഏറ്റവും കൂടുതൽ കേസുകൾ എടുത്തു കഴിഞ്ഞാൽ ലഹരി ഉപയോഗത്തിൽ യുവാക്കളാണ്. അതും മെഡിക്കൽ ഫീൽഡിൽ ഒരുപാടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഡെയിലി ന്യൂസിലൊക്കെ കാണുന്നത്. അത് ഏത് മേഖലയെന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ ലഹരി ഉപയോഗം ഒരുപാട് കൂടുതലാണ്, പല മെഡിക്കൽ നെഗ്ലിജൻസിനും കാരണമാകുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്?
0: യുവാക്കളുടെ ഇടയിൽ കാണപ്പെടുന്നതെന്ന് വെച്ചാല്, ഇപ്പോഴത്തെ യുവാക്കൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്ന വെച്ചാൽ അൺഎംപ്ലോയ്മെന്റ് ഒക്കെ കൂടി വരിക. അപ്പം അവർക്ക് അതിൻ്റെതായ സ്ട്രെസ്സുണ്ട്. ഫാമിലിയിൽ നിന്നാണെങ്കിലും ഇപ്പോൾ ഓരോ റിലേഷൻഷിപ്പിൽ നിന്നാണെങ്കിലും സ്ട്രെസ്സുണ്ട്. അപ്പം ഈ സ്ട്രെസ് റിലീഫിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞവർ ചൂസ് ചെയ്യുന്നത് ഇപ്പം ഡ്രഗ്സ് ആയിട്ട് മാറുക. അവർക്കിപ്പം പണ്ടത്തെ പോലെ സംസാരിക്കാൻ ആൾക്കാർ, അല്ലെങ്കിൽ കൂടെ നടക്കുന്ന കേൾക്കാൻ, പ്രശ്നം എന്താണെന്ന് കേൾക്കാനുള്ള ആൾക്കാർ വളരെ കുറഞ്ഞു വരിക. നേരത്തെ പറഞ്ഞ പല അഡിക്ഷൻസും കാരണം ആൾക്കാരെ നമുക്ക് കിട്ടുന്നില്ല. ഇപ്പം കുറെ പേര് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ തന്നെ അടുത്ത് യുവാക്കളൊന്നും ഇവിടെ ഇല്ല, എബ്രോഡൊക്കെ പോയേക്കും. അപ്പം നമുക്ക് നമ്മുടെ പണ്ടുണ്ടായിരുന്ന ആ ഒരു ഇപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അവള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പറഞ്ഞ് സോൾവ് ചെയ്യാം, അങ്ങനൊരു ഓപ്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരിക. അപ്പൊ സ്ട്രെസ് റിലീഫിംഗ് മെത്തേഡ്സ് ആയിട്ട് കേൾക്കാൻ ആരുമില്ല, അങ്ങനൊക്കെ വരുന്ന സമയത്ത് ഇവര് ചൂസ് ചെയ്യുന്ന നേരം ഡ്രഗ്സ്. അതാകുമ്പം ഇത് അടിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും അറിയണ്ട, വിഷമം ആ സമയത്തേക്ക് പോയി കിട്ടും. അങ്ങനെ ഒരു ഇതായിട്ട് യുവാക്കളെല്ലാം മാറിക്കൊണ്ടിരിക്കുക, അതാണെന്ന് തോന്നുന്നു. മെഡിക്കൽ ഫീൽഡ് സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭയങ്കര സ്ട്രെസ്സുള്ള ഫീൽഡ് എന്ന് വെച്ചാൽ, ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്ടേഴ്സിനൊക്കെ, അല്ലെങ്കിൽ അങ്ങനല്ല, ഈ പറഞ്ഞ നൈറ്റ് ഡ്യൂട്ടി കണ്ടിന്യൂസ് ഇത്രയും ഹവറിൽ ഷിഫ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും അത്രയും ടോളറേറ്റ് ചെയ്യാനുള്ള പേറ്റൻസി അവർക്ക് ഉണ്ടാവത്തില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഡ്രഗ്സ് യൂസ് ചെയ്താൽ അവർക്ക് അത്രയും ഇത് കിട്ടും. അതുപോലെ തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ പറഞ്ഞ നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും പിൽസ് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ സ്ട്രെസ് റിലീവ് ചെയ്യാനും ആ ഒരു വർക്കിംഗ് ഇത് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയായിരിക്കും യൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്.
1: അതുപോലെ തന്നെ ഒരു നഴ്സിംഗ് ഫീൽഡിൽ ഒരു റോൾ മോഡലായിട്ട് പറയാൻ പറ്റിയ ആരാണ്?
0: എനിക്ക് റോൾ മോഡൽ എൻ്റെ അമ്മ തന്നെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചുനാൾ മുതൽ അമ്മ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് ഞാൻ കണ്ട് ശീലിച്ചത്. ഞാൻ ജനിച്ചതിന് മുന്നേ വരെ അമ്മ ജോലിക്ക് പോവായിരുന്നു, അതിനുശേഷം പോയിട്ടില്ല. അപ്പൊ അമ്മയാണെങ്കിൽ ഇപ്പോ ഞങ്ങളുടെ വീട്ടിലിപ്പം ആൾക്കാർ വാക്സിനേഷൻ ടീറ്റി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരും. എന്നുവെച്ചാൽ അമ്മയോട് വന്നിട്ട് മോളെ ഒന്ന് ഡ്രസ്സിങ് ചെയ്തു തരുമോ, അല്ലെങ്കിൽ വിളിക്കുമോ, ഇങ്ങനെ. അങ്ങനെ ഞാൻ കൊച്ചുനാൾ തൊട്ട് അമ്മയുടെ കൂടെ ഇങ്ങനെ ഓരോ വീട്ടിലും ഡ്രസ്സിങ് ചെയ്യാൻ പോകാറുണ്ട്, ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്, ഇൻസുലിൻ ഒക്കെ എടുക്കാറൊക്കെ പോകാറുണ്ട്. അത് കണ്ടാ വളർന്നു. അപ്പം അമ്മയോട് അവർ കാണിക്കുന്ന സ്നേഹം എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതര സ്നേഹം, റീജ ഉണ്ടല്ലോ അത് ചെയ്തു തരാ, റീജ ഉണ്ടല്ലോ, റീജ വരുമല്ലോ, അങ്ങനെ ഒരു സ്നേഹം. അപ്പം അത് കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അമ്മ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ, അമ്മ എന്തോ വലിയ കാര്യം ചെയ്യുന്നുണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാ ഞാൻ വളർന്നു. അതുകൊണ്ട് എന്റെ റോൾ മോഡൽ അമ്മ തന്നെ.
1: അതുപോലെ തന്നെ ഇപ്പോഴത്തെ യുവാക്കളുടെ ഇടയ്ക്ക് ഉണ്ടാവുന്ന വലിയൊരു പ്രശ്നമാണ് ഈ ഒരു ലോൺലിനെസ്. കാരണം ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം ഈ പറഞ്ഞ ഒരു ഇൻട്രാക്ഷൻ ഭയങ്കര കുറവാണ്. കാരണം എല്ലാവരും ഇതിലേക്ക്

0: അപ്പോൾ പല ക്യാമ്പസുകളിലിപ്പം നമ്മൾ നേരത്തെ പലരുമായിട്ടും സംസാരിച്ച് പറഞ്ഞതും സ്കൂൾ കാലഘട്ടം ഭയങ്കര നല്ലതായിരുന്നു, കാരണം മൊബൈൽ ഫോൺ ഉപയോഗമില്ലായിരുന്നു. പക്ഷെ കോളേജിലേക്ക് വന്നപ്പം മൊബൈൽ ഫോൺ ഉപയോഗം ഉണ്ട്. അപ്പം ഈ ഒരു ക്ലോസ്ഡ് സർക്കിൾ, ഫ്രണ്ട്ഷിപ്പ് സർക്കിളൊക്കെ ഭയങ്കര കുറവാണ്. അതെല്ലാം കൂടുതലും സോഷ്യൽ മീഡിയ വഴിയാണ് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ക്യാമ്പസിലും ഇതേപോലെയൊക്കെ തന്നെയാണോ?
1: ഞങ്ങളുടെ ക്യാമ്പസിൽ ഫോൺ റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷേ ക്യാമ്പസിൽ കയറി കഴിഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഞങ്ങളുടെ മേടിച്ച് ഓഫീസിൽ വെക്കും, അല്ലെങ്കിൽ ലോക്കറിൽ വെച്ച് പൂട്ടും. അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പസിൽ. അപ്പം ആ ഒരു 8 to 5 അല്ലെങ്കിൽ 8 to 4 ഉള്ള തിയറി അവേഴ്സ് ആണെങ്കിൽ ഞങ്ങൾ നല്ല കമ്പനി ആയിരിക്കും. പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ് 60 പിള്ളേരാണ് നല്ല ഇൻട്രാക്ഷൻ ആയിരിക്കും. പക്ഷെ ഇത് കഴിഞ്ഞ് നമ്മൾ ഹോസ്റ്റലിലോട്ട് പോകുമ്പോൾ നമുക്കൊരു 5 to 8 ഫോൺ കിട്ടും. ആ ഒരു സമയത്ത് നമ്മൾ ചുറ്റുമുള്ള ആരെയും കാണാറില്ല, കാരണം ഇത്രയും നേരം ഫോൺ ഇല്ലാത്തതുകൊണ്ട്. ആ സമയത്ത് ഫോൺ കിട്ടുന്നതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള ആരെയും നമ്മൾ കാണാറില്ല. ഫുൾ ടൈം ഫോൺ, ആ ഒരു 3 hours ഫോണിൽ തന്നെ ആയിരിക്കും. വേറെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും, മീൻസ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അധികം ചിലർ ഇന്ററാക്ട് ചെയ്യാൻ വരാറില്ല. ചിലർ പോകും, ചിലർ ഫോൺ ഉണ്ടെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ചുറ്റും സർക്കിളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി അവൈലബിൾ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ പോകും. അല്ലാതെ മിക്കവരും ഫോണിനോട് അഡിക്റ്റ് ആയിട്ടുള്ള പിള്ളേരുണ്ട്. ആ 3 hours ഫോൺ കിട്ടിയേ പറ്റുമ്പോൾ ഒന്നിനും പോകത്തില്ല, ഫോൺ വേണമെന്ന് പറഞ്ഞിരിക്കുന്നവരും. അപ്പം ഫോൺ വരുമ്പോഴത്തേക്ക് ഫ്രണ്ട്ഷിപ്പ് സർക്കിളിന് കുറച്ച് കുറവ് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പറയുന്നത്, നമുക്ക് ഫിസിക്കലി ഒരാൾ അവൈലബിൾ ആവുമ്പോഴാണ് നമുക്ക് അത്രയും എന്താ നമുക്കൊരു ബേർഡൻ കുറയുന്നതും നമുക്ക് ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഫോണിൽ ഇൻസ്റ്റ വഴി അല്ലെങ്കിൽ അല്ലാതെ വഴി മെസ്സേജ് അയക്കുന്ന ഒരാൾ തരാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഫിസിക്കലി ഒരാൾക്ക് നമുക്ക് ആ ഒരു സപ്പോർട്ടും ഇതും തരാൻ വേണ്ടി പറ്റും. അപ്പൊ ഫോൺ വന്നപ്പോഴത്തേക്ക് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം കുറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ ഹോസ്റ്റലാണെങ്കിലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്.
0: അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരുപാട് ചതിക്കുഴിയിൽ ചെന്ന് യുവാക്കൾ വീഴുന്നുണ്ട്. അപ്പൊ ഇതിനെതിരെ എന്തെങ്കിലും പ്രവർത്തനം, ഒരു സോഷ്യൽ നഴ്സിംഗ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ്, അപ്പൊ എന്തെങ്കിലും പ്രവർത്തനം നിങ്ങൾ ചെയ്യുന്നുണ്ടോ?
1: ഞങ്ങള് ഇപ്പം ഞങ്ങളുടെ ഭാഗത്ത് നോക്കിയാൽ ഞങ്ങളിപ്പം അഡോളസന്റ് ക്ലിനിക് പോലെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ആ സമയത്ത് നമ്മൾ ഇപ്പറഞ്ഞ ആ പിള്ളേരെ ആ സമയത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. ആ സമയത്ത് നമ്മൾ പിള്ളേർക്ക് അവയർനെസ് കണ്ടക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഭവിഷ്യത്ത്, എന്തൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്. ഇപ്പൊ ഫിസിക്കലി ആണെങ്കിലും ഇതിലാണെങ്കിലും ഇപ്പറഞ്ഞ ഓൺലൈനിലാണെങ്കിലും നമുക്ക് എന്തൊക്കെ ബുള്ളിങ് ആണ് വരാൻ പറ്റുന്നത്, എങ്ങനെ നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റുന്നൊക്കെ ആ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അല്ലാതെ ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ക്ലിനിക് ഈ പറഞ്ഞ ക്ലിനിക്സ് പോലെ കണ്ടക്ട് ചെയ്യുമ്പോൾ പേരൻസിന് നമ്മൾ എഡ്യൂക്കേഷൻ എടുത്തു കൊടുക്കാറുണ്ട്. പിള്ളേരെ ശ്രദ്ധിക്കേണ്ട രീതിയും എങ്ങനെയൊക്കെ ഫോൺ മിസ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പേരൻസിന് നമ്മൾ എഡ്യൂക്കേഷൻ എടുത്തു കൊടുക്കാറുണ്ട്.
0: അതുപോലെ തന്നെ ഇപ്പൊ ഈ ഹോസ്പിറ്റലിലൊക്കെ ഫീൽഡ് വർക്കിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പല കുട്ടികളുടെ കേസസ് വരുന്നുണ്ട്. ചിലതൊക്കെ ആദ്യമേ നമുക്കറിയത്തില്ല, ചിലപ്പോൾ വീണതായിരിക്കും, അല്ലെങ്കിൽ കുട്ടി തമ്മിൽ അടികൂടി മുറിഞ്ഞതാണ് പറയുക. പക്ഷെ കുറച്ച് ഡീപ്പായിട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചൈൽഡ് അബ്യൂസ് കേസൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അങ്ങനെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് നടപടികളാണ് എടുക്കാറുള്ളത്?
1: നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം ഇങ്ങനത്തെ അബ്യൂസ് കേസുകൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ബേസിക്കലി പേരൻസ് ചിലപ്പം മറക്കാൻ നോക്കും. അല്ലെങ്കിൽ ഇനി വന്നിട്ട് നമ്മൾ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു പേഷ്യന്റ് വന്ന് ആദ്യം ചെയ്യുന്ന ഹിസ്റ്ററി കളക്ഷന, അതായത് നമ്മൾ ഹിസ്റ്ററി ഫസ്റ്റ് കൊച്ചിനോട് ഇപ്പൊ ആരാണോ വരുന്നത് പേഷ്യന്റ് ആരാണോ പേഷ്യന്റിനോടും ചോദിക്കും, ബൈസ്റ്റാൻഡർ ആരാണോ ബൈസ്റ്റാൻഡറിനോട് ചോദിക്കും. അപ്പൊ ഇതിൽ തമ്മിലൊരു വ്യത്യാസം അല്ലെങ്കിൽ പറഞ്ഞ ഇൻഫോർമേഷന് വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഡൗട്ട് തോന്നും. മാത്രമല്ല ഇപ്പം ബൈസ്റ്റാൻഡർ ഇപ്പം പേഷ്യനോട് ചോദിക്കേണ്ട അങ്ങനെ സിറ്റുവേഷൻ വന്ന് നമ്മൾ ഉറപ്പായിട്ടും നല്ലോണം പേഷ്യനോട് ചോദിച്ച് ഹിസ്റ്ററി എടുത്തേ നിൽക്കത്തുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഇങ്ങനത്തെ നമുക്കിപ്പോ ഓരോ വൂണ്ട് കാണുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടായ വൂണ്ടായിരിക്കും എന്ന്. അപ്പൊ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്ക് പല്ലിന്റെ പാട് അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്തതിന്റെ നൈഫ് വെച്ച് കട്ട് ചെയ്തതിന്റെ പടക്കം കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ അങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്ത് കൃത്യമായിട്ട് നമ്മളിപ്പോ എന്തെങ്കിലും അങ്ങനത്തെ ഇഷ്യൂ വല്ലതും ആണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ ഉടനെ നമ്മൾ ഹയർ അതോറിറ്റിയിൽ ഇൻഫോം ചെയ്യുന്നു, നേരത്തെ മെഡിക്കൽ ലീഗൽ കേസായിട്ട് വിടത്തേ ഉള്ളൂ. അവരിപ്പം പോലീസ് കേസ് ആക്കേണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ആ ഒരു ആ ആൾക്ക് ആർക്കാണോ പറ്റിയ അവരുടെ സേഫ്റ്റിക്കും ഇൻസ്റ്റിറ്റ്യൂഷന്റെ സേഫ്റ്റിക്കും വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മെഡിക്കൽ ലീഗൽ കേസായി നമുക്ക് ട്രാഫിക് റൂൾസ് ഇത് ചെയ്ത് ആക്സിഡന്റ് പറ്റി റോഡ് ട്രാഫിക് ആക്സിഡന്റ് മാത്രം എന്റെ ഇതുവരെയുള്ള ലൈഫിൽ റോഡ് ട്രാഫിക് ആക്സിഡന്റ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്കിപ്പം എന്താ ഇത് കേസ് ആക്കണ്ടെന്ന് പറഞ്ഞാലും നമ്മള് ഇതാക്കാറുണ്ട്, മെഡിക്കൽ ലീഗലി ഫയൽ ചെയ്യാർ വേണ്ടി ഉണ്ട്, അതേ കണ്ടിട്ടുള്ളൂ.
2: വിശേഷങ്ങൾ പറയൂ.
3: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ജനശബ്ദം.
4: നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
0: നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ട്രാഫിക് അവയർനെസ് ഭയങ്കര കുറവാണ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഇപ്പം മോഡിഫിക്കേഷനൊക്കെ മുഖ്യമന്ത്രി പെർമിഷൻ കൊടുക്കണമെന്ന് പറയുമ്പോഴും അതിനകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്. ഒരുപാട് സൗണ്ടുള്ള വണ്ടികൾ, അതുപോലെ ഒരുപാട് ലൈറ്റ് ഇതൊക്കെ. പക്ഷെ എന്നാൽ ഇതിനൊന്നും യുവാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം നമുക്ക് ഉള്ള യുവാക്കൾക്കിടയിലുള്ള ഒരു ട്രാഫിക് അവബോധം ഭയങ്കര കുറവാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: നമ്മുടെ ഇടയിൽ നമ്മൾ ഈ ട്രാഫിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്ന ലേണേഴ്സ് ലൈസൻസിന്റെ സമയത്ത് ലേണേഴ്സ് ടെസ്റ്റിന് വേണ്ടി മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്ന് പഠിക്കത്തേ ഉള്ളൂ, പിന്നെ ആരും ഇതിനെപ്പറ്റി പിന്നെ തിരിഞ്ഞു നോക്കാറില്ല. പുതിയ എന്തെങ്കിലും നയങ്ങൾ വന്നാലും നമ്മൾ ഇതൊന്നും അറിയാറില്ല. അന്ന് പഠിച്ചതെന്തോ അതിപ്പോഴുള്ളു, അതും തന്നെ പാലിക്കാറില്ല. ഇപ്പം അധികൃതർ തന്നെ നമുക്കറിയാം, വിരലുണ്ടാവുന്ന അധികൃതരെ ഉള്ളൂ. ഇപ്പൊ റോഡിലൊക്കെ എല്ലാ ജംഗ്ഷനിലും പിടിച്ച് നമുക്ക് മറ്റേ പോലീസിനെ നിർത്താൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അധികൃതർ കുറവായിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന റൂൾസ് കൃത്യമായിട്ട് പാലിച്ചാൽ കുറയ്ക്കാവുന്ന അപകടങ്ങളെ നമുക്ക് ഈ കേരളത്തിലുള്ളൂ. നമ്മളിപ്പം തന്നെ റോഡിലോട്ട് ഇറങ്ങിയാൽ നമുക്ക് ഷൂ പോലെയാ വണ്ടി പോകുന്നത്, എന്ത് സ്പീഡിലാ പോകുന്നത്, ഇതൊക്കെ ഒന്ന് കുറയ്ക്കാം. ഇപ്പം ഇത്ര കിലോമീറ്റർ പെർ അവറിലാ പോണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റോഡിൽ അത്രയും സ്പീഡിലെ പോവാവും. അതുപോലെ തന്നെ ഓവർടേക്കിംഗ് വരും, റൈറ്റ് സൈഡിൽ കൂടെ മാത്രമേ ഓവർടേക്ക് ചെയ്യാവൂന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇത് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞാല് KSRTC ബസ്സുകളാണെങ്കിലും നമുക്ക് കാണാം. ഇപ്പം നമ്മളിപ്പം ഞാൻ എന്റെ വീട് പുത്തൂരാണെങ്കിലും കൊല്ലം ടു കൊട്ടാരക്കര റോഡിലാണ് പോകുന്നത്. നമുക്ക് കാണാൻ വേണ്ടി പറ്റും 3 KSRTC ഒക്കെ തമ്മിൽ ചിലപ്പോൾ മത്സരമായിരിക്കും. ഒരെണ്ണം ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് 2 അങ്ങോട്ട് വരുന്നു. ഇത് ഓവർടേക്കാനുള്ള ഓട്ടത്തിലായിരിക്കും. എന്തിനീ ഓവർടേക്ക് ചെയ്തിട്ടോക്കെ ടൈം ഉണ്ട്, അതിനനുസരിച്ച് പോകണം. എന്നാലും ഇത്ര സ്പീഡില് ഓരോ ജീവൻ ആ റോഡിൽ കൂടെ പോകുന്നത്, ഓരോ മനുഷ്യരാ, അവരുടെ ജീവനെ റെസ്പെക്ട് ചെയ്യുക. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കൃത്യമായിട്ട് റൂൾസ് ഫോളോ ചെയ്യാറില്ല. ഇൻഡിക്കേറ്റർ ഉണ്ടെടുത്ത് ഇൻഡിക്കേറ്റർ ഇടാറുണ്ടോ? റോഡിൽ കൂടെ പോകുമ്പം ആംബുലൻസ് ഫ്രണ്ട് ബാക്കിൽ വന്നാൽ തന്നെ മാറി കൊടുക്കാത്ത ആൾക്കാരുണ്ട് റോഡിൽ. നമ്മുടെ റോഡിൽ 2 സ്പീഡിൽ പോകാൻ വേണ്ടി പെർമിഷൻ ഉള്ളൂ. ഇപ്പൊ ആംബുലൻസുകാർക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫയർഫോഴ്സ് ഓഫീസേഴ്സും, അവര് പോട്ടെ, ബാക്കിയുള്ളവർക്ക് ധൃതി ഇല്ലല്ലോ. പിന്നെ ഈ ഓട്ടോയിൽ എന്താ പേഷ്യൻസിനെ വെച്ച് പോവാറുണ്ട്. അതിപ്പറഞ്ഞ ആംബുലൻസ് പോവാതെ ഓട്ടോയിൽ സീരിയസ് പേഷ്യൻസിനെ വെച്ചോണ്ട് പോവും, അവര് സ്പീഡിൽ പോവും. അപ്പം ആക്ച്വലി അവര് പോട്ടെ എന്ന് നമ്മൾ പറഞ്ഞാലും ഈ ഒരു പേഷ്യന്റിനെ ആംബുലൻസ് വെച്ചോണ്ട് പോകേണ്ട പേഷ്യന്റ് അല്ലേ, അങ്ങനെ പോകുന്നതല്ലേ കുറച്ചുകൂടെ നല്ലേ. അപ്പൊ കൃത്യമായിട്ട് അവയർനെസ് കൊടുത്താൽ മാറ്റാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അവയർനെസ് സ്വീകരിക്കാനുള്ള ആ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ യുവാക്കൾക്കോ നമ്മുടെ പൊതുസമൂഹത്തിന് കുറവാ. അതൊന്ന് കൂട്ടിയാൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ ട്രാഫിക്കിലുള്ളൂ.
0: അതുപോലെ തന്നെ ഈ പൊതുസ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് യുവാക്കൾക്ക് ഒരു പെരുമാറ്റച്ചട്ടം അറിയത്തില്ല എന്ന് വലിയൊരു പരാതി ഉണ്ട്. എപ്പോഴും നമുക്ക് കാണാം, നമ്മളൊരു പബ്ലിക് പ്ലേസിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു യുവാവിലേക്ക് മാറി പിന്നെ ഒരു മധ്യവയസ്കനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും മുമ്പ് നമ്മൾ എന്തൊക്കെ കാണിച്ചു എന്നുള്ളത്. ഇപ്പോഴത്തെ കുട്ടികൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ, അതിനൊരു ടോക്ക് ഉണ്ട്, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
1: തീർച്ചയായും ഉണ്ട്. കാരണം ചില യുവാക്കൾക്ക് അറിയത്തില്ല പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടതെന്ന്. അത് അവബോധം ഇല്ലാത്തത് കൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കതിനെ പറ്റി അറിയത്തില്ല. പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ അത് മനസ്സിലാവത്തില്ല. ഇപ്പൊ ഒരു നമ്മളിപ്പം ഒരു പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് പോകാം, ഫോർ എക്സാമ്പിൾ തിയേറ്റർ എടുക്കാം. തിയേറ്ററിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും അവിടെ ഫാൻ ഷോ നടക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം, നമ്മൾ ഫാൻസ് ആണ്, ഓഫ് കോഴ്സ് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് അതിനനുസരിച്ച് ആർപ്പും ആരവും ഒക്കെ ആവാം. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഷോകളിൽ ഫാമിലിയായിട്ടൊക്കെ കംഫർട്ടായിട്ട് വീക്കെൻഡ്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ വരുന്ന അങ്ങനെ ഒരു പീസ്ഫുൾ ആംബിയൻസിൽ വന്നിരുന്ന സിനിമ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് ഭയങ്കരമായിട്ട് ബഹളം വെക്കുക, ഓക്കെ കൈയടിച്ചോ അതൊക്കെ ഓക്കെ, ഭയങ്കരമായിട്ട് ബഹളം വെക്കുക അതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവരുടെ ലൈഫിനെയും കൂടെ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യാം. അത് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ മനസ്സിലാവത്തില്ല, എടാ ഇങ്ങനെ ചെയ്യരുത്, നമ്മൾക്ക് ഈ പറഞ്ഞ പബ്ലിക് പ്ലാറ്റ്ഫോം ഇങ്ങനെ ബിഹേവ് ചെയ്യണം. പക്ഷെ അവർ മനസ്സിലാക്കാൻ പോലും തയ്യാറാവത്തില്ല ചില യുവജനങ്ങൾ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബീച്ചസിലൊക്കെ പോയാലും ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഇപ്പറഞ്ഞ കപ്പിൾസ് ഒക്കെ വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഫാമിലി അല്ല കപ്പിൾസ് ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഈ ഇപ്പം പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും പബ്ലിക് ചെയ്യുന്നത് ഇന്ത്യയിൽ ആക്ച്വലി ഇങ്ങനത്തത് ഇങ്ങനെ നമ്മൾ ബേസിക്കലി നമുക്കിപ്പം നമുക്കത് കണ്ട് ശീലമില്ല. നമ്മുടെ ഇപ്പം നമ്മൾ ജനറേഷൻ ഗ്യാപ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അച്ഛനമ്മമാർക്ക് അത് അത്ര ഡൈജസ്റ്റ് ആവണമെന്നില്ല. അപ്പം അവർക്ക് ഇത് കണ്ടിട്ട് ഒരു ഇത് എന്തൊരു മനസ്സിലൊരു ഡിസ്കംഫോർട്ട് വരുത്താനുള്ള ഇത് കുറയ്ക്കുക, പറഞ്ഞു മനസ്സിലാക്കുക. എടാ ഇതൊരു പ്രൈവറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം, ഇത് പ്രൈവറ്റിൽ വെക്കുക, അല്ലാതെ പബ്ലിക്കായിട്ട് ചെയ്യല്ലേ. പബ്ലിക്കിൽ ബിഹേവ് ചെയ്യേണ്ട എങ്ങനെയാന്ന് മനസ്സിലാക്കുക, പറഞ്ഞു മനസ്സിലാക്കാനേ പറ്റത്തുള്ളൂ. പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് റീല് കണ്ടിട്ട് അല്ലെങ്കിൽ എബ്രോഡ് യൂറോപ്യൻ കൺട്രീസിൽ ചെയ്യുന്ന അതേപോലത്തെ സംസ്കാരം ഇന്ത്യ വരണമെന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കും. അപ്പൊ അതിന്റേതായ ഇത് മനസ്സിലാക്കി ബിഹേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
0: ഇനി അടുത്തൊരു 5 കൊല്ലത്തിന്റെ അകത്ത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ മാറ്റം എന്താണ്?
1: ജനറലി നോക്കുവാണെങ്കിൽ നമുക്ക് റൂൾസ് ഉണ്ട്, എല്ലാത്തിനും റൈറ്റ്സും റൂൾസും ഉണ്ട്. അത് കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാരും. കാരണം ഇപ്പറഞ്ഞ ലോസ് ഒക്കെ ആണെങ്കിലും ഉണ്ടെങ്കിലും ചില സമയത്ത് അത് അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കാറില്ല. നമുക്ക് പവർ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റി കുറിക്കാൻ വേണ്ടി പറ്റും, നമുക്ക് വേണ്ടിയിട്ട് അത് മാറ്റാൻ വേണ്ടി പറ്റും. അത് ഉണ്ടാവാതിരിക്കുക എന്നുവെച്ചാ റൈറ്റ്സ് എവിടാണോ സംരക്ഷിക്കപ്പെടേണ്ടത് അത് സംരക്ഷിക്കാൻ വേണ്ടി നോക്കുക. അതായത് എനിക്ക് സമൂഹത്തിൽ നോക്കുമ്പോൾ അതാ, അതിന് ഏത് മേഖലയും, ട്രാഫിക് ആയിക്കോട്ടെ, അബ്യൂസ് ആയിക്കോട്ടെ, ചിൽഡ്രൻസിന്റെ കേസിലായിക്കോട്ടെ, എന്ത് കേസിലാണെങ്കിലും റൈറ്റ്സ് എല്ലാം കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടി നോക്കുക. അത് എല്ലാവരും ഹ്യൂമൻസ് ആണെന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്ത് എല്ലാവർക്കും അവരുടേതായ ചോയ്സ് ഉണ്ട്, എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. മെഡിക്കൽ ഫീൽഡ് സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കൊറേ കാണുന്ന വെച്ചാൽ ഇതെല്ലാം ഒരു എന്താ ഒരു ബിസിനസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക മെഡിക്കൽ ഫീൽഡ്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ അത് കുറയ്ക്കാൻ വേണ്ടി നോക്കുക. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നൊരു ജീവൻ വെച്ചാൽ ആ ജീവന് വില പേശിയാന്ന് വെച്ചാൽ പൊറുക്കാൻ പറ്റാത്ത പാപം. അപ്പൊ നമുക്ക് ചിലപ്പോൾ മനസ്സാക്ഷി നമുക്കത് തോന്നിയില്ലെങ്കിലും ശരിക്കും അത് പാപം തന്നെയാണ്. അപ്പം അത് കുറയ്ക്കാൻ വേണ്ടി നോക്കുക. എന്നുവെച്ചാൽ ജീവൻ രക്ഷിക്കുന്നത് അതൊരു വിലപേശലാവാതെ അത് സർവീസ് ആക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല, കാരണം സർവീസ് ആക്കിയ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സോ സർവീസ് ആക്കാണ്ട് അത്യാവശ്യം ആവശ്യം വരുന്ന പൈസ മാത്രം മേടിക്കുക, അല്ലാതെ ബിസിനസ്സിലോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. ഓർഗൻ ട്രാഫിക്കിംഗ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി, കുറയ്ക്കാന്നല്ല അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ നോക്കുക. ആ റൈറ്റ്സ് എല്ലാം പ്രൊട്ടക്ട് ചെയ്യുക. പേഷ്യന്റിന്റെ എന്താ പേഷ്യന്റിനെ ഒരു അവര് ജീവനോട് മല്ലിട്ടോണ്ടിരിക്കുക, അത് കൺസിഡർ ചെയ്യാൻ വേണ്ടി നോക്കുക.
0: നിങ്ങള് ഇപ്പം ഒരു നഴ്സിംഗ് സ്റ്റുഡന്റ് എന്ന രീതിയിൽ ഒരു ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തു, അത് വളരെ നന്നായി എന്ന് പറയാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ?
1: ആ ഉണ്ടായിട്ടുണ്ട്. കോഴ്സ് തിരഞ്ഞെടുത്തതിനോട് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തോന്നാറുണ്ട്. കാരണം ഈ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഇല്ലാത്തൊരു അവയർനെസ് നമുക്കുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ റോഡിൽ കൂടെ, പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 18 വയസ്സ് വരെ എനിക്കിങ്ങനെ റോഡിൽ കൂടെ സ്പീഡിൽ വണ്ടി പോകുന്നത്, ഹെൽമറ്റ് ഇല്ലാതെ ആൾക്കാരൊക്കെ പോകുന്നത് ഓക്കെ നമുക്ക് എൻജോയ് ചെയ്ത് പോകുന്നു, അങ്ങനൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. പക്ഷേ ഈ നഴ്സിംഗിലോട്ട് വന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞ ഈ ഹെൽമറ്റ് ഇല്ലാതെ പോയിട്ട് മുറിഞ്ഞു വരുന്നത്, അതുപോലെ സ്പീഡിൽ പോയിട്ട് എവിടെയും തട്ടിടിച്ച് വീണ് അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരെ കാണുമ്പോൾ കുറച്ചുകൂടെ അവയർനെസ് ആയി. ഇപ്പൊ നമ്മളിപ്പോ ചെറുതായിട്ട് നിസ്സാരമായിട്ട് കാണുന്ന ഒരു ഇപ്പൊ ഇത് ചെയ്ത ഒന്നും പറ്റത്തില്ല എന്ന് കാണുന്ന സ്ഥലത്തിന് ഇഞ്ചുറി ഉണ്ടായി വീഴാൻ പറ്റും. എന്നിട്ട് എന്തെങ്കിലും വലിയ ചെറിയ മൈന്യൂട്ട് ഇഞ്ചുറി ആണെങ്കിലും ചിലപ്പോൾ അതിന് വലിയ ഇമ്പാക്ട് ഉണ്ടാവാൻ പറ്റും എന്നൊക്കെ നഴ്സിംഗിന് വന്നാൽ മനസ്സിലായത്. ഞങ്ങൾക്ക് ഇടയ്ക്ക് പേരൂർക്കടെ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു മെന്റൽ ഹെൽത്ത് ഓളംപാറയില്. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ മനസ്സിലായി. കാരണം നമ്മൾ ഇപ്പം നമ്മൾ കാണുന്ന ലൈഫിന് ഉപരിയായിട്ട് കുറേ വേദനകൾ ഈ യാതനകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എന്താണെന്ന് പോലും, എന്റെ പ്രൈമറി നീഡ്സ് പോലും ചെയ്യാൻ പറ്റാത്ത, ഞാൻ എന്താന്ന് പോലും അറിയാൻ പറ്റാത്ത ആൾക്കാർ അവിടെ കിടപ്പുണ്ട്. അവരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ ലൈഫിന് ഇത്രയും വാല്യൂ ഉണ്ട്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചില സമയത്ത് എനിക്ക് കഴിവില്ല അതില്ല എന്നൊക്കെ, നമുക്ക് ജീവിക്കാൻ, നമുക്ക് നമ്മൾ എന്താണെന്ന് നമ്മുടെ പ്രൈമറി നീഡ്സ് ചെയ്യാനും അറ്റ്ലീസ്റ്റ് തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി നമുക്കുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ വലിയ കാര്യം വന്ന് ഈ നഴ്സിംഗിൽ ഫീൽഡിൽ വന്നിട്ട് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ RCCയിൽ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാർ, നമ്മളിപ്പോൾ നോർമലി നമ്മൾ നോർമലായിട്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കുക എന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റാന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം RCCയിൽ പോകുമ്പോൾ അവരുടെ കണ്ണിൽ കാണുന്ന വിഷമം നമുക്ക് കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം നഴ്സിംഗിന് ചേർന്നതിന് ശേഷം എനിക്ക് അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടായത്, അത് ബാക്കിയുള്ള ഏതെങ്കിലും കോഴ്സിന് ചേർന്നാൽ കിട്ടുമായിരുന്നു എന്ന് എനിക്ക് അറിയാം. കിട്ടത്തില്ല, ഉറപ്പായിട്ടും കിട്ടത്തില്ല. കാരണം അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. നമുക്കിപ്പോൾ ഇത് കണ്ടു വളരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇങ്ങനെയൊക്കെ വന്നാൽ നമ്മൾക്ക് നോക്കണം, ഇതൊക്കെ വയലേറ്റ് ചെയ്ത് നമ്മൾ ഓരോന്നും ചെയ്യുവാണെങ്കിൽ അതിൻ്റെതായ ഇമ്പാക്ട് നമുക്ക് വരും. ഇപ്പം ഡ്രഗ്സ് നമ്മൾ പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തൊക്കെ മാറ്റം, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും നമുക്ക് ഈ പറഞ്ഞ ഫീൽഡിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് മറ്റവർക്ക് അറിയാൻ വേണ്ടിയുള്ള സാധ്യത ഭയങ്കര കുറവാണ്. ഇതുകൊണ്ട് ഭയങ്കര പോസിറ്റീവായിട്ട് എടുത്തത് എന്തുകൊണ്ട് നന്നായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
0: ഇപ്പം ഈ പറയുന്ന താങ്കൾ ജീവിക്കുന്ന ഒരു സമൂഹമുണ്ടല്ലോ, ഒരു നഴ്സിംഗ് സ്റ്റുഡന്റ് ആണെന്നുള്ള അംഗീകാരം പലപ്പോഴും സമൂഹത്തിൽ നിന്ന് കിട്ടാറുണ്ടോ?
1: ഉണ്ട്.
0: അപ്പൊ അതിനെ കുറിച്ച്
1: ഇപ്പൊ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിലും ചോദിക്കും ഇഞ്ചക്ഷൻ ഒക്കെ വെക്കാറായോ, എന്തോ ഇനി കൊച്ചിനാസ് ആണല്ലോ കുട്ടിനാസ് ആണല്ലോ, അങ്ങനെ ഒരു ഒരു സ്നേഹത്തോടെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെയും ആൾക്കാർ ചോദിക്കുന്നത് ഇപ്പൊ ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്നത് ഇങ്ങനെ, ആ ഇനി എപ്പോഴാ പുറത്തോട്ട് പോകുന്നേ, അങ്ങനെ ഒരു
0: ആറ്റിറ്റ്യൂഡാണ്.
1: അങ്ങനെയുണ്ട്, നഴ്സിംഗ് കഴിഞ്ഞാൽ ഞാൻ പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുക, അങ്ങനെ ആറ്റിറ്റ്യൂഡ് ആൾക്കാരുണ്ട്. പിന്നെയും ആ നമ്മളേക്കിന് ഇഞ്ചക്ഷൻ വെക്കാൻ എടുക്കാൻ ആൾക്കാരുണ്ടല്ലോ ഇവിടെ, അങ്ങനെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഭയങ്കര സ്നേഹത്തോടെ അംഗീകരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞാലും മാർക്കറ്റിംഗ് ആണോ അതോ എന്തുവാന്ന് അറിയത്തില്ല, അംഗീകാരം ഉണ്ട് ഇപ്പൊ.
0: അപ്പൊ ഈ പറഞ്ഞ നേരത്തെ യുവാക്കൾക്കെതിരെയുള്ള ലഹരി ഉപയോഗത്തിനുള്ള പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ അടുത്ത കാലത്ത് ഇപ്പൊ ഡ്രഗ് ഡേ ഒക്കെ കഴിഞ്ഞല്ലോ, എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ചെയ്തത്, എന്തൊക്കെ അതിനകത്ത് ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയാൻ പറ്റുമോ, എന്തെങ്കിലും ഒരു മാറ്റം?
1: ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾ അവയർനെസ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തു. പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചിട്ട് ഓഫീസേഴ്സിനെ വിളിച്ചിട്ട് അവയർനെസ് പോലെ കണ്ടക്ട് ചെയ്ത് ഞങ്ങളുടെ കോളേജ് എല്ലാ വർഷവും ചെയ്യുന്നത്. എല്ലാ വർഷവും ഒരിക്കലെങ്കിലും ഞങ്ങൾ കേട്ട് കേട്ട് പഴകിയതാണെങ്കിലും നമ്മൾക്ക് എല്ലാ വർഷവും അത് ചെയ്യും. കൃത്യമായിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ വസ്തുക്കളും കൊണ്ടുവന്ന് ഈ മോണിറ്ററിൽ കാണിക്കും, സ്ക്രീനിൽ കാണിക്കും, ഇന്നതൊക്കെയാ സാധനം, ഇതൊക്കെയാണ് ഇത് യൂസ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആവും എന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ ഒരാളൊരു പൊതി കൊണ്ട് കൈ തന്നാ അതെന്താണെന്ന് അറിയാനുള്ള ചിന്താശേഷി നമുക്ക് കാണത്തില്ല. അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി രീതിയിൽ നമുക്ക് സ്ക്രീനിൽ കാണിച്ച് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാറൊക്കെ ഉണ്ട്. അങ്ങനെ അവയർനെസ് ക്യാമ്പയിൻസ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ കാണിക്കുമ്പോൾ കുറച്ചുകൂടെ പിള്ളേർക്ക് മനസ്സിലാവും ഇത് എന്തൊക്കെയാണ് എന്ന്. അറിവ് കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അവയർനെസ് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ കോളേജ്.
0: അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പല ഇംപ്രോപ്പർ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്, മെന്റലി എബിലിറ്റി ഇല്ലാതെ, അങ്ങനെയൊക്കെ അതിക്രമങ്ങളൊക്കെ ഒരുപാട് വരാറുണ്ട്, സിസ്റ്റം വരാറുണ്ട്. അപ്പം സ്റ്റുഡൻസുമായിട്ട് പോകുന്ന നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ വരുന്ന കേസുകളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യാറ്?
1: ഞങ്ങൾക്ക് ചില സമയത്ത് പോസ്റ്റിംഗ് നിൽക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ മെന്റലി കുറച്ച് ഇതായിട്ടുള്ള ആൾക്കാർ വരും. അവർ ചിലപ്പം കാൻലേഷൻ ഒക്കെ പിടിക്കുക, കൈ പിടിച്ചു നിർത്തുവാണെങ്കിൽ നിൽക്കത്തില്ല, മാന്തും പിച്ചും. അപ്പം നമുക്ക് ഒന്ന് റെസ്ട്രെയിൻസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കൈ ഒന്ന് പിടിച്ചു വെക്കുക, കെട്ടിയിടുക, ആ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതിൽ കൂടുതൽ എന്തെങ്കിലും പറ്റിയ എന്ന് വെച്ചാൽ ഭയങ്കര ഫിസിക്കലായിട്ട് ഇത് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അല്ലാതെ ചെറുതെന്തെങ്കിലും ആണെങ്കിൽ നമ്മളങ്ങ് കണ്ട് സാരമില്ല, ആ ഒരു ആറ്റിറ്റ്യൂഡ് നിൽക്കത്തേ ഉള്ളൂ. കാരണം അവർക്ക് അറിയത്തില്ലല്ലോ അവരെന്താ ചെയ്യുന്നതെന്ന്. ഇപ്പം ഡ്രഗൊക്കെ യൂസ് ചെയ്ത്, ആൽക്കഹോളൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ വരുന്ന കേസുകളൊക്കെ നമ്മൾ ഉറപ്പായിട്ടും നോക്കും. എന്ന് വെച്ചാൽ അതിനെതിരായിട്ടുള്ള എന്തോ ആക്ഷൻസ് എടുക്കും. ഇനി മെന്റലി ഇതായിട്ടുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ എന്ന് വെച്ചാൽ ഓൾഡ് ഏജിലായിട്ടും ഓർമ്മ പോയ ആൾക്കാർ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മളധികം ഇതാക്കല്ല. നമ്മുടെ ആവശ്യമാണല്ലോ അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്, ആ ഒരു രീതിയിൽ നിൽക്കും. അവരിന്ന് വലിയ അബ്യൂസ് അങ്ങനെ അവർ ചെയ്യാറില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും നമ്മൾ ഉറപ്പായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള ആക്ഷൻസ് എടുക്കാറുണ്ട്.
0: ഈ പല ഹോസ്പിറ്റലിലും ചെല്ലുമ്പോഴത്തേക്ക് ഈ നഴ്സുമാരുടെ ഒരു പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ചിലർ നല്ല രീതിയിൽ പെരുമാറുന്നവരുണ്ട്, ചിലവർ ഞാൻ നഴ്സാണ് എനിക്കിതൊക്കെ അറിയാം. പിന്നെ പല ഹോസ്പിറ്റലും കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടെർമിനോളജീസ് ഒക്കെ പേഷ്യന്റിനോട് പറഞ്ഞു കൊടുക്കുക, ഈ പേഷ്യന്റിന് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് പല രീതിയിൽ നഴ്സിംഗ് ആൾക്കാരോട് കണ്ടു, അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം?
1: നഴ്സുമാരൊരു മാലാഖയാന്ന് പറഞ്ഞാലും ചിലര് വിരലിലുണ്ടാവുന്നവരൊക്കെ പ്രൊഫഷന് തന്നെ ഇതായിട്ട് നിൽക്കാറുണ്ട്. മീൻസ് എന്താ, പ്രൊഫഷന്റെ ഒരു വാല്യൂ കാണിക്കാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ഓരോ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. ശരിക്കും പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും നമ്മൾ ബന്ധിപ്പിച്ചുകൂടാ എന്നാ. പക്ഷെ പേഴ്സണലി എന്തെങ്കിലും വിഷമം കൊണ്ട് നിൽക്കുന്നോണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ നിൽക്കുന്നത്. എന്താണേലും അത് കുറയ്ക്കാൻ വേണ്ടി നോക്കുക. ഇപ്പം ചില നഴ്സുമാരെ നമുക്കറിയാം, ചില രോഗികളുടെ അടുത്തോ ചില നഴ്സ് വരുമ്പോൾ ആ ഇന്ന നേഴ്സ് ആണോ, ഇന്ന വന്നോ, അങ്ങനെ ഭയങ്കര സ്നേഹത്തോടെക്കും. ചിലരാണിങ്ങനെ ഓ ഇവരാണ് ഇത്, അതൊരു ആറ്റിറ്റ്യൂഡിന് നിൽക്കാറുണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടി നോക്കുക. എത്രയൊക്കെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസ്, അപ്പം അത്രയും എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കാനൊന്നും ഒരു മനുഷ്യനും പറ്റത്തില്ല. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, ചിലപ്പോൾ വർക്ക് ലോഡ് ഉണ്ടാവും, പക്ഷെ അതിനനുസരിച്ച് നിൽക്കുക. പിന്നെ പേഷ്യൻസും മനസ്സിലാക്കണം, നമ്മൾ നേഴ്സസ് ആണ്, നമുക്ക് ഈ പറഞ്ഞ പേഷ്യന്റ് കെയറിൽ കൂടുതലായിട്ട് കുറെ ഡ്യൂട്ടീസ് ചെയ്യാനുണ്ട്. ഈ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെന്റും പേഷ്യന്റിനെ നോക്കുന്നുണ്ടെങ്കിലും ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൊളാബ് ചെയ്ത് നിർത്തുന്നത് നഴ്സസാണ്. അപ്പൊ അത് പേഷ്യൻസ് മനസ്സിലാക്കണം. ഇപ്പൊ ചിലര് ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിലും ചിലർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഇങ്ങനെ, നഴ്സുമാർക്ക് എന്തോ ജോലി, ഇഞ്ചക്ഷൻ കൊടുത്താൽ മാത്രം പോയി. അങ്ങനെ ആക്ച്വലി ഇഞ്ചക്ഷൻ കൊടുക്കുക മാത്രമല്ല, വേറെ കുറെ ജോലികളുണ്ട്. ആ ഒരു വാർഡ് ഫുള്ള് മാനേജ്, നിൽക്കുന്ന സ്ഥലം ഫുള്ള് മാനേജ്, രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, പേഷ്യന്റിന്റെ കാര്യം നോക്കുക, ബാക്കി വരുന്ന ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അവർ വരുമ്പോൾ അവരുടെ കാര്യം നോക്കുക, ലാബ് വരുമ്പോൾ അത് നോക്കുക, അങ്ങനെ എല്ലാ എല്ലാ കാര്യവും ഡോക്ടേഴ്സും പിന്നെ അതിന്റെ പുറകെ വിടുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ആശ്രയിച്ച. അപ്പം അതിന്റെ ഒരു കാര്യമുണ്ട്, പേഷ്യൻസ് മനസ്സിലാക്കി നിൽക്കണം, അവർക്ക് വർക്ക് ബർഡൻ ഉണ്ടെന്ന് മനസ്സിലാക്കി നിൽക്കണം. എപ്പോഴും എപ്പോഴും വന്ന് ബുദ്ധിമുട്ടിച്ചാൽ നമുക്കങ്ങനെ എപ്പോഴും നമുക്കങ്ങനെ സ്നേഹത്തോടെ നിൽക്കാൻ വേണ്ടി ചിലപ്പോൾ പറ്റത്തില്ല, മനുഷ്യരല്ലേ, ഇമോഷൻസ് വേരി ചെയ്യും. അപ്പം അതിനനുസരിച്ച് മനസ്സിലാക്കി പേഷ്യൻസ് നിൽക്കുക. പിന്നെ നഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊഫഷൻ അതിനനുസരിച്ചുള്ള ഡിഗ്നിറ്റി ഉണ്ട്, നമുക്ക് അത് എത്തിക്സ് ഉണ്ട്, അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പേഷ്യൻ കെയർ കൊടുക്കാൻ വേണ്ടി നോക്കുക.
0: അതുപോലെ തന്നെ പഴയ തലമുറ നഴ്സുമാർ ഇപ്പോൾ ന്യൂ ജനറേഷൻ നഴ്സുമാർ തമ്മിലുള്ള വ്യത്യാസം എന്താ?
1: വ്യത്യാസം എന്താന്ന് വെച്ചാ, ഇപ്പൊ കുറച്ചുകൂടെ എന്താ പറയാ, കുറച്ച് മോഡേൺ ടെക്നോളജീസ് വന്നു, അതിനനുസരിച്ച് നമ്മള് കുറച്ചുകൂടെ എന്താ പറയാ ടെക്നോളജീസ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇപ്പം ഇപ്പൊ പണ്ടത്തെ അല്ല ഫുള്ള് പേപ്പർ വർക്കും കാര്യങ്ങളും. അപ്പൊ ഇപ്പൊ നമ്മള് പ്രൊഫഷന് കയറുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയാ, നമ്മുടെ കൂടെ തന്നെ പറിച്ചിട എടി പേപ്പർ വർക്കുള്ള ഹോസ്പിറ്റലൊന്നും നമ്മൾ കയറരുത്, നമ്മള് ഫുള്ള് ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റൽ വേണം കയറാൻ, എന്നാലും നമുക്ക് എബ്രോഡ് പോകുമ്പോഴൊക്കെ നല്ലോണം ഇത് ടെക്നോളജീസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. പിന്നെ ഇപ്പൊ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ നഴ്സസ് ഒക്കെ നോക്കും, നമ്മളവരെ നോക്കുവാണെങ്കിൽ അവരിപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് ഓക്കെ നമ്മുടെ പ്രൊഫഷൻ ഇതാ, നമ്മളിപ്പം ഞാൻ നേരത്തെ പറയാം ഡോക്ടേഴ്സൊക്കെ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഫഷൻ നമ്മൾ ഇങ്ങനെ നിൽക്കണം, അവർ പ്ലീസ് ചെയ്ത് നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ ഇടയിൽ കാണുന്ന ഒരു വെച്ചാൽ അങ്ങനെ പ്ലീസിങ് വേണോ, അതിന്റെ ആവശ്യമില്ലല്ലോ, നമ്മൾക്കും റൈറ്റ്സ് ഉണ്ട് അവർക്കും റൈറ്റ്സ് ഉണ്ട്, അതിനനുസരിച്ച് നിന്നാ പോരെ എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ആൾക്കാരെ ഞങ്ങളുടെ ഇടയിലുള്ള. അപ്പൊ അതൊരു ചേഞ്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ പണ്ടത്തെ കാലത്ത് എല്ലാവരും അത്ര അതിനെ ഓരോ എക്യുപ്മെന്റ്സിനെ പറ്റിയും ഓരോ കാര്യങ്ങളെ പറ്റിയും അത്ര അവയർനെസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ ഇപ്പൊ വരുന്ന ജെൻസ് പിള്ളേർക്കാണെങ്കിൽ കുറച്ചധികം അവയർനെസ് ഉണ്ട് ഓരോ എക്യുപ്മെന്റ്സിനെ പറ്റിയും, എന്തൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുന്നതെന്നും, പേഷ്യന്റ് കെയർ എങ്ങനെ കുറച്ചുകൂടെ നല്ലോണം ആക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ അവയർനെസ് ഉണ്ട്.
0: അപ്പം ഈ ശ്രോതാക്കളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് യുവാക്കളോട് പറയാനുള്ള ഒരു അഭിപ്രായം എന്താണ് നഴ്സിംഗ് സ്റ്റുഡന്റ് എന്ന രീതിയിലും?
1: എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മൾ വളർന്നു വരുന്ന യുവാക്കളാ, നമ്മളാണ് നാളത്തെ നാളത്തെ യുവാക്കളെ എന്താ നല്ലോണം ആക്കേണ്ടതും ലോകം കെട്ടിപ്പടുക്കേണ്ടതും നമ്മളാ. അപ്പൊ നമ്മള് ശരിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ അത് ഈ സമൂഹത്തിൽ വരുന്ന ഇമ്പാക്ട് നല്ല ഇമ്പാക്ട് ആയിരിക്കും. നമ്മൾ ഇപ്പോഴേ മോശമായിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് നാളെ വരുന്ന ഇമ്പാക്ട് വലുതായിരിക്കും. നമ്മൾ കാണിച്ചു കൊടുക്കുക എത്രയൊക്കെയാണെങ്കിലും നമ്മൾ കാണിച്ചു കൊടുക്കുന്ന പാതയിലൂടെ ആയിരിക്കും മുന്നോട്ടുള്ള ജനറേഷൻ പോകുന്നത്. അത് നല്ലതായിട്ട് നോക്കുക, ഇപ്പൊ നിയമങ്ങളൊക്കെ പാലിക്കുക, കൃത്യമായിട്ട് മുന്നോട്ട് പോകുക, റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുക. നമ്മുടെ നമ്മളിപ്പോ ജീവിക്കുന്ന ലൈഫ് നമുക്ക് ഗോഡ് ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ലൈഫാണ്, അതൊരിക്കലും നശിപ്പിക്കാതിരിക്കാൻ നോക്കുക.
0: നഴ്സിംഗ് സ്റ്റുഡന്റ് എന്താണ്, നഴ്സിംഗ് സ്റ്റുഡന്റിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, പുതിയ തലമുറ എന്തൊക്കെയാണ് കാഴ്ചപ്പാട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ലളിതമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു തന്ന ജ്യോതി ജോസ് ആണ്. ജ്യോതി ജോസിന് വളരെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു ഗസ്റ്റുമായിട്ട് നിങ്ങളെ കാണുന്നവരെ നിങ്ങളോടൊപ്പം നന്ദി പറഞ്ഞു. നന്ദി, നമസ്കാരം. റിനീഷ് ആന്റണി.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: വിശേഷങ്ങൾ പറയൂ.
3: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വീക്ക്ലി സ്പോർട്സ് റൗണ്ട് അപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രുതി രാജ്. ഹലോ മൈ ഫേവറേറ്റ് ലിസണേഴ്സ്, വെൽക്കം ബാക്ക് ടു ദ വെരി വാർമിംഗ് എപ്പിസോഡ് ഓഫ് വീക്ക്ലി സ്പോർട്സ് റൗണ്ട് അപ്പ്. ഇറ്റ്സ് മീ ശ്രുതി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പൊ കഴിഞ്ഞ ആഴ്ചയിലെ സ്പോർട്സിലെ കുട്ടി കുട്ടി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. കാമോൺ, ലെറ്റ്സ് ടോക്ക്. ആദ്യത്തെ വിശേഷം ഒരു ചെറിയ നിരാശയുള്ള ഒരു വിശേഷമാണ്. വനിതാ 2020 ലോകകപ്പിൽ നിന്ന് ഇന്ത്യ ഔട്ടായിരിക്കുകയാണ്. ലോകകപ്പിലെ ഗ്രൂപ്പ് മത്സരത്തിൽ ഓസ്ട്രേലിയയോട് 6 wicketsന് തോൽവി വഴങ്ങിയാണ് ഇന്ത്യ ടൂർണമെന്റിൽ നിന്ന് പുറത്തായത്. ഇന്ത്യ 20 ഓവറിൽ 4 for 170 runs, ഓസ്ട്രേലിയ 19 ഓവറിൽ 4 for 172 runs സ്വന്തമാക്കി. ആദ്യത്തെ വിശേഷം ഒരു ചെറിയ നിരാശയുള്ള ഒരു വിശേഷമാണ്. വനിതാ 2020 ലോകകപ്പിൽ നിന്ന് ഇന്ത്യ ഔട്ടായിരിക്കുകയാണ്. ലോകകപ്പിലെ ഗ്രൂപ്പ് മത്സരത്തിൽ ഓസ്ട്രേലിയയോട് 6 wicketsന് തോൽവി വഴങ്ങിയാണ് ഇന്ത്യ ടൂർണമെന്റിൽ നിന്ന് പുറത്തായത്.
5: ഇന്ത്യ 20 ഓവറിൽ 4 170 റൺസും ഓസ്ട്രേലിയ 19 ഓവറിൽ 4 172 റൺസും സ്വന്തമാക്കി.
7: നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മലയാളി ക്രിക്കറ്റ് താരം ശ്രീശാന്തിന്റെ വിലക്ക് പിൻവലിച്ചിരിക്കുകയാണ് KCA. സംഘടനയ്ക്ക് അപകീർത്തി വരുത്തുന്ന രീതിയിൽ മാധ്യമങ്ങളിലൂടെ പരാമർശങ്ങൾ നടത്തിയെന്നതിന്റെ പേരിലായിരുന്നു ശ്രീശാന്തിന് 3 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയത്. ശ്രീശാന്ത് നൽകിയ മാപ്പപേക്ഷ അംഗീകരിച്ചാണ് വിലക്ക് പിൻവലിക്കാൻ KCA ജനറൽ ബോഡി യോഗം തീരുമാനിച്ചത്. ബുള്ളറ്റ് ചെസ്സിലേക്ക് വരുമ്പോൾ നിലവിലെ ചാമ്പ്യനായ അലിറേസ ഫിർസൂജയെ തോൽപ്പിച്ച് നിഹാൽ സരിൻ ലോക ചാമ്പ്യനായിരിക്കുകയാണ്. ഇതില് നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യം മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആണ് നിഹാൽ സരിൻ. തുടർച്ചയായി 15 കളികൾ ജയിച്ചാണ് ഈ കിരീട വിജയം. അത് മാത്രമല്ല ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ്. ഇനി ഫിഫ വേൾഡ് കപ്പ് വിശേഷങ്ങളിലേക്ക്. ജോർദാനും അർജന്റീനയെ ഏറ്റുമുട്ടിയപ്പോൾ ജോർദാനെ 3-1 തകർത്തെറിഞ്ഞ് അർജന്റീന ഗ്രൂപ്പ് ജേതാക്കളായി. ഇതിലൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. ഈ കളിയില് മെസ്സി പകരക്കാരനായിട്ടാണ് ഇറങ്ങിയത്. എന്നാൽ പകരക്കാരനായി ഇറങ്ങിയ ലയണൽ മെസ്സി ചരിത്ര ഗോളാണ് നേടിയത്. 80-ാം മിനിറ്റിൽ മെസ്സി കുറിച്ച ഫ്രീ കിക്ക് ഗോൾ ഉൾപ്പെടെ 3-1 ജോർദാനെ അർജന്റീന കീഴടക്കിയത്. 3-3 സമനില പാലിച്ച ഓസ്ട്രിയയും അൾജീരിയയും നോക്കൌട്ടിലെത്തി. പനാമയെ 2-0 തോൽപ്പിച്ച് ഇംഗ്ലണ്ടും കാനയെ 2-1 കീഴടക്കി ക്രൊയേഷ്യയെ നോക്കൌട്ട് സ്വന്തമാക്കി. പോർച്ചുഗലും കൊളംബിയയും തമ്മിലുള്ള മത്സരത്തിൽ ഗോൾരഹിത സമനിലയിലാണ് മത്സരം അവസാനിച്ചത്. ഉസ്ബെക്കിസ്ഥാനെ 3-1 തോൽപ്പിച്ച് കോംഗോ നോക്കൌട്ടിലേക്ക് എത്തി. നോക്കൌട്ട് മത്സരങ്ങൾ ആരംഭിച്ചപ്പോൾ ജപ്പാനെ 2-1 തോൽപ്പിച്ച് ബ്രസീൽ വിജയം സ്വന്തമാക്കി. എന്നാൽ ബ്രസീലിന്റെ വിജയ ഗോൾ നേടിയത് ഗബ്രിയലാണ്, അതും ഇഞ്ചുറി ടൈമിൽ. നെതർലൻഡ് മൊറോക്കോ മത്സരത്തിൽ ഷൂട്ടൌട്ടിൽ 3-2 നെതർലൻഡിനെ മൊറോക്കോ കീഴടക്കി. എന്നാൽ ജർമ്മനി പരാഗ്വേ മത്സരത്തിൽ ജർമ്മനി 3-4 സ്വന്തമാക്കി. സ്വീഡൻ ഫ്രാൻസ് മത്സരത്തിൽ സ്വീഡനെ 3-0 തകർത്ത് ഫ്രാൻസും വിജയം സ്വന്തമാക്കി. ഈ മത്സരത്തിൽ ഇരട്ട ഗോളുകളാണ് എംബാപ്പെ സ്വന്തമാക്കിയത്. DR കോംഗോ ഇംഗ്ലണ്ട് മത്സരത്തിൽ DR കോംഗോയെ 2-1 ഇംഗ്ലണ്ട് തകർത്തെറിഞ്ഞു. ഇതില് 2 ഗോളും നേടിയത് ഹാരി കെയ്നാണ്. ബെൽജിയം സെനഗൽ മത്സരത്തിൽ 3-2 ബെൽജിയം സെനഗലിനെ തോൽപ്പിച്ചത്. ഈ മാച്ച് കണ്ടവർക്കറിയാം ഇത് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു. കാരണം 85 മിനിറ്റ് വരെ 2-0 പിന്നിട്ട് നിന്ന ശേഷമാണ് ബെൽജിയം ആഫ്രിക്കൻ കരുത്തരായ സെനഗലിനെ എക്സ്ട്രാ ടൈമിൽ 3-2 തോൽപ്പിച്ചത്. USA ബോസ്നിയ മത്സരത്തിൽ USA 2-0 ബോസ്നിയെ തോൽപ്പിച്ചു. 24 വർഷത്തിന് ശേഷമാണ് USA നോക്കൌട്ട് വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഓക്കെ ഗൈസ്, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ കുട്ടി കുട്ടി വിശേഷങ്ങൾ. അടുത്ത ആഴ്ച വീണ്ടും എത്തും വരെ, until next week, stay sport.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഹായ്, ഹലോ, നമസ്കാരം. ടൈം പാസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ എടുക്കാൻ സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മളെല്ലാവരും ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. മോട്ടോർ വാഹനങ്ങളാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. കാറോ ടു വീലറോ ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, മോട്ടോർ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് നിർബന്ധമാണ് എന്നുള്ളത്. പല തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് പല കമ്പനികളുടെ ഇൻഷുറൻസ് അല്ല പറയുന്നത്, പല തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. അതായത് നമ്മൾ പറയുന്ന കോംപ്രിഹെൻസീവ് എന്ന് പറയുന്ന, അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്ന തരത്തിൽ പല രീതിയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഞാനിപ്പോൾ അതല്ല പറയാൻ വരുന്നത്. ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് നമ്മുടെ വാഹനത്തിന്, അതായത് തേർഡ് പാർട്ടി എങ്കിലും മിനിമം നമ്മുടെ വാഹനത്തിൽ നിർബന്ധമാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഇൻഷുറൻസ് എടുക്കുന്നതിനുള്ള മാർഗം എന്താണ്? നമ്മൾ പലപ്പോഴും ഏജന്റ് വഴി ആയിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നേരിട്ട് പോയി ഇൻഷുറൻസ് എടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇനി ഓൺലൈനിലൂടെ ഇൻഷുറൻസ് എടുക്കുന്ന സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ ഈ ഓൺലൈനിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പല തരത്തിലുള്ള പറ്റിക്കലുകൾ, ചതിക്കുഴികൾ അതിനകത്തുണ്ട്, തട്ടിപ്പുകൾ ഇതിനകത്ത് ധാരാളം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് കരുതിയത്. അതായത് ഈ അടുത്ത സമയത്ത് ബാംഗ്ലൂരുവിൽ അപകടത്തിൽ ഒരു ലക്ഷറി കാറിന്റെ ഇൻഷുറൻസിന്റെ ഐ ഡി വി എന്ന് പറയുന്നത് ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ്. അപ്പൊ ഈ വാഹനം വാങ്ങുന്ന സമയത്ത് അതിന്റെ വില എന്ന് പറയുന്നത് 47 ലക്ഷം രൂപയാണ്. അപകടത്തില് വാഹനത്തിന്റെ 75% തകരാറിലായതുകൊണ്ട് തന്നെ വാഹന ഉടമ ഇൻഷുറൻസിനൊപ്പം ആഡ് ഓൺ കവറായിട്ട് റിട്ടേൺ ടു ഇൻവോയ്സ് എന്ന് പറഞ്ഞ ഒരു ആ ഒരു ആഡ് ഓണും കൂടെ എടുത്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു പ്രത്യേക കവർ എടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണ നമുക്ക് കിട്ടുന്നത് വാഹനം ടോട്ടൽ ലോസ് ആയി കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഉടമയ്ക്ക് ഇൻവോയ്സ് തുക, അതായത് ഷോറൂമിൽ നിന്ന് നമ്മൾ വണ്ടി എടുക്കുന്ന വിലയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ വണ്ടി എടുക്കുന്ന വില, അതിന്റെ കൂടെ ടാക്സ്, അതിന്റെ കൂടെ പ്രീമിയം അടച്ചത്, ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള തുകയായിരിക്കണം ഇൻഷുറൻസ് കമ്പനി നമുക്ക് കിട്ടുന്നത്. അതായത് വാഹനത്തിന്റെ 75% തകരാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ബാധ്യത ഈ പറഞ്ഞിരിക്കുന്ന ഐ ഡി വിയേക്കാൾ കൂടുതലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. ഇപ്പൊ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ കേസിലാണെന്നെങ്കിൽ 25 ലക്ഷം രൂപയാണല്ലോ ഐ ഡി വി എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു വാഹനം നന്നാക്കി എടുക്കണമെങ്കിൽ 25 ലക്ഷത്തിലധികം ചിലവാകും, അതായത് 30 ലക്ഷം ചിലവാകും അല്ലെങ്കിൽ 28 ലക്ഷം രൂപ ചിലവാകുമെങ്കിൽ സാധാരണ ഇൻഷുറൻസ് കമ്പനി എന്താണ് ചെയ്യുന്നത്? ഇത് അതിന്റെ ഇൻഷുറൻസിന്റെ രേഖകളിൽ ടോട്ടൽ ലോസ് എന്ന് കാണിക്കും. അപ്പൊ അങ്ങനെ കാണിച്ചുകൊണ്ട് വാഹന ഉടമയോട് ഈ ഒരു വാഹനം അത് 30 ലക്ഷത്തിലധികം രൂപ മുടക്കി അറ്റകുറ്റപ്പണി നടത്താനായിട്ട് നിർബന്ധിക്കുകയാണ് ചെയ്തത്. അതായത് നമ്മൾ സർവീസ് നടത്തിയാൽ, സർവീസ് ചെയ്താൽ ഇൻഷുറൻസ് കമ്പനിക്ക് 17 ലക്ഷവും അതിന്റെ ടാക്സും അതിന്റെ പ്രീമിയം ലാഭം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉടമ സ്വന്തം നിലയിൽ ഇൻഷുറൻസ് സർവേയർ വെച്ചിട്ട് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന ഒരു സംഗതി ഉണ്ടായി, ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഇതുപോലെ ഒരുപാട് ചൂഷണങ്ങൾ ഈ ഒരു രംഗത്ത് നടക്കുന്നുണ്ട്. ഇത് ഉപഭോക്താക്കളുടെ അറിവില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് ഇനി ഇൻഷുറൻസ് കമ്പനിയുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ ഇതുമൂലമൊക്കെയാണ് ഇത്തരത്തിലുള്ള വൻ നഷ്ടങ്ങൾ വാഹന ഉടമകൾക്ക് ഉണ്ടാകുന്നത്. അപ്പൊ എന്തായാലും പോളിസി അവതരിപ്പിക്കുന്ന സമയത്ത് അവയുടെ ഗൈഡ് ലൈനിലുള്ള പഴുതുകളാണ് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് പ്രധാന കാരണം എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതിന്റെ പലപ്പോഴും നമ്മൾ ഉപഭോക്താവ് നോക്കുന്ന എന്താണ്? പ്രീമിയം എവിടെയാണ് കുറവ്? അപ്പൊ ഇത്തരത്തിലുള്ള ആകർഷകമായിട്ടുള്ള ഒരു പരസ്യവാചകത്തിൽ വീണു പോയിട്ടാണ് അവർ പോയിട്ട് ഈ ഒരു ഇൻഷുറൻസ് എടുക്കുന്നത്. അങ്ങനെ അപകടം സംഭവിക്കുന്ന സമയത്ത് അവർക്ക് വൻ നഷ്ടമുണ്ടാകുകയും ചെയ്യും. അപകടമൊന്നും സംഭവിച്ചില്ല എങ്കിൽ ഇതൊന്നും ആരും അറിയുന്നില്ല, നമ്മൾ പോലും അതറിയുന്നില്ല, അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഇൻഷുറൻസ് എന്നുള്ള എല്ലാവർക്കും അറിയാമല്ലേ. അതായത് അപകടങ്ങൾ മൂലം ഉടമയ്ക്കുണ്ടാകുന്ന നഷ്ടത്തിന്റെ തോത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും പലരും ചെയ്യുന്നത് എന്താണ്? പോലീസ് പിടിക്കാതിരിക്കുന്നതിനുള്ള ഒരു രേഖ, അതാണ് ഇൻഷുറൻസ് എന്നാണ് പലപ്പോഴും പലരും ഒക്കെ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ, കബളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണം? വളരെ ചുരുക്കി ഞാൻ അതിനെ കുറിച്ച് ഒന്ന് പറയാം. അതായത് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന ഇന്ത്യൻ മോട്ടോർ താരിഫിലെ GR 8 ഷെഡ്യൂൾ പ്രകാരമാണ് നമ്മൾ ഇതിന്റെ IDV നിശ്ചയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിന്റെ വില എത്രയാണ്, നമ്മൾ ഇൻഷുർ ചെയ്യുന്ന വില എത്രയാണ് എന്നുള്ളതാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പുതിയ വാഹനം വാങ്ങുന്ന സമയത്താണെങ്കിൽ നിർമ്മാതാവ് ലിസ്റ്റ് ചെയ്ത വിലയുടെ 5% കുറച്ചാണ് സാധാരണഗതിയിൽ IDV കണക്കാക്കുന്നത്. എന്നാൽ വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളതും നിർമ്മാതാവ് ലിസ്റ്റ് ചെയ്ത വിലയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതുമായിട്ടുള്ള ആക്സസറീസ് ഈ IDV പിന്നെ അതുപോലെ തന്നെ ആക്സസറീസിന്റെ IDV വിൽപ്പന വിലയെ അടിസ്ഥാനമാക്കിയാണ് നിശ്ചയിക്കുക എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയാം, നമ്മൾ 800,000 രൂപയുടെ ഒരു വാഹനമാണ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ 800,000 രൂപയും അതോടൊപ്പം നമ്മൾ അതിനകത്ത് 50,000 രൂപയുടെ മറ്റ് ആക്സസറീസും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി 5 വർഷത്തിലധികം പഴക്കമുള്ള ഒരു മോഡലാണെങ്കിൽ അതിന്റെ നിർമ്മാണം അല്ലെങ്കിൽ നമ്മൾ ഇതിന് നിർമ്മാണം നിർത്തിയ മോഡൽ, ഇതിന്റെയൊക്കെ IDV എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയും പോളിസി ഉടമയും കൂടെ ഒരു നെഗോസിയേഷനിലൂടെയാണ് ഇത് തീരുമാനിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വാഹനത്തിന്റെ പഴക്കമനുസരിച്ച് ഓരോ വർഷം കഴിയും തോറും ഈ IDV നമുക്ക് കുറഞ്ഞു വരും. അതായത് അതിന്റെ ഡിപ്രീസിയേഷൻ അനുസരിച്ചാണ് ഇത് കുറഞ്ഞു വരുന്നത്. ഇത് പലപ്പോഴും പ്രീമിയം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്, ഇൻഷുറൻസ് കമ്പനികൾ IDV കുറച്ചു വെക്കും. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ IDV ഉള്ള ഒരു വാഹനത്തിന് 5 ലക്ഷം രൂപ IDV നിശ്ചയിക്കും. ഇത് നമ്മൾ ചെല്ലുമ്പോൾ ചില ഏജന്റുമാർ, അതായത് ഇൻഷുറൻസ് ഏജന്റുമാര് പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഒരാൾ ചെന്ന് ഒരു ഏജന്റിന്റെ അടുത്ത് ചോദിച്ചു ഇൻഷുറൻസ് പ്രീമിയം എത്രയാകും, അവർ പറഞ്ഞു അത് 6,000 രൂപയാകും എന്ന് പറയുന്നു. അപ്പോ ഈ വ്യക്തിയെടുത്ത് നിന്നും മറ്റൊരാളെടുത്ത് മറ്റൊരു ഏജന്റിന്റെ അടുത്ത് നമ്മൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും ഇത് 6,000 ആകത്തില്ല, നമുക്ക് 4,000 രൂപയ്ക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് പറയും. എന്താണ് അവിടെ ചെയ്യുന്നത്? അവിടെ IDV കുറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ IDV കുറച്ചു വെക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അപകടം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ഒരു നഷ്ടമായിരിക്കും നമുക്ക് സംഭവിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ ഉദാഹരണത്തിന് 10 ലക്ഷം രൂപ വിലയുള്ള ഒരു വാഹനമാണ്, അതിന്റെ IDV ആയിട്ട് 10 ലക്ഷം രൂപ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഷുറൻസ് കമ്പനിക്കുള്ള നഷ്ടം, ഇൻഷുറൻസ് കമ്പനിക്ക് അത് അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ ചിലവാണ്. അതേസമയം ഇതിന്റെ IDV 5 ലക്ഷമാണെങ്കിലോ അവിടെ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ മാത്രമേ ഇൻഷുറൻസ് കമ്പനിക്ക് ചിലവായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് പ്രീമിയം കുറവായിരിക്കും. ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോസ് ആകുന്ന സമയത്താണ് ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 5 ലക്ഷം രൂപ വരെ മാത്രമേ, അല്ലെങ്കിൽ ആ 5 ലക്ഷം രൂപയെ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇത് സ്വകാര്യ കമ്പനികളൊക്കെ പലപ്പോഴും ഒക്കെ 40% കേടുപാടുകൾ ഉണ്ടെങ്കിൽ തന്നെ ഇത് ടോട്ടൽ ലോസ് നിയമപ്രകാരം, ടോട്ടൽ ലോസ് ഞാൻ നേരത്തെ പറഞ്ഞു 75%, ടോട്ടൽ ലോസ് നിയമപ്രകാരം ഇതാക്കും. ആ ഒരു ടോട്ടൽ ലോസ് നിയമപ്രകാരം 75% ആക്കിയിട്ട് ടോട്ടൽ ലോസ് ആക്കും. എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലാഭം കൂടിയാണ്. ഇതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ലോസ് ആയ വാഹനം അവർ സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കും. അതായത് നമുക്കതിൻ്റെ ഫുൾ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ IDV വെച്ച എമൗണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി എന്തായിരിക്കും ചെയ്യുന്നത്, ഈ ഒരു വാഹനം സ്ക്രാപ്പ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. സ്ക്രാപ്പ് ചെയ്താൽ തന്നെ എന്താണ് അവർക്ക് ഈ പറഞ്ഞ തുക, ഇപ്പൊ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിലാണെങ്കിൽ 5 ലക്ഷത്തിലധികം തന്നെ ഈ ഒരു കമ്പനിക്ക് കിട്ടും. കാരണം അതിനകത്തുള്ള മറ്റ് പാർട്സുകൾ എല്ലാം കൂടി അവർക്കത് കൊടുക്കാം. അങ്ങനെ മാർക്കറ്റിൽ കൊടുത്തിട്ട് അവർക്കത് വലിയ ഒരു ഇത് കിട്ടും. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ നമുക്ക് തട്ടിപ്പ് നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ ഇൻഷുറൻസിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ചിലപ്പോൾ പരിചയമുള്ള ഇൻഷുറൻസ് ഏജന്റ് ആണെങ്കിൽ നമുക്ക് അവരുമായിട്ട് ചോദിച്ചു പറഞ്ഞു ക്ലിയർ ചെയ്യാം. പക്ഷേ ഓൺലൈനിൽ ഇത് ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഹായ് ഹലോ, നമസ്കാരം. തിരിച്ചു വരാം ടൈം പാസിലേക്ക്. ഞാൻ എടുക്കട്ടെ, സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. ഞാൻ ഇങ്ങനെ ഇൻഷുറൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻഷുറൻസിൽ സംഭവിക്കാവുന്ന തട്ടിപ്പുകളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഓൺലൈൻ ഇൻഷുറൻസ്. ഈ ഓൺലൈൻ ഇൻഷുറൻസിന്റെ അതിന്റെ ഒരു ഉദാഹരണം കൂടെ ഞാനൊന്ന് പറയാം. ഒരു ബൈക്ക് അപകടത്തിൽ ഒരു യുവാവ് മരണപ്പെട്ടു. ഇൻഷുറൻസ് പോളിസി ക്ലെയിം ചെയ്യാൻ നോക്കിയ സമയത്ത് അവിടെ ഇവര് കമ്പനി അത് നിരസിക്കുകയാണ് ഉണ്ടായത്. കാരണം ബൈക്കിന്റെ ഇൻഷുറൻസ് എടുത്തത് ഓൺലൈൻ വഴിയായിരുന്നു. അതിനകത്ത് കുറേയേറെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി ഈ ഒരു പ്രീമിയം അല്ലെങ്കിൽ ഈ ഒരു ക്ലെയിം അവര് നിരസിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ സ്വകാര്യ ഓൺലൈൻ പോളിസികളിൽ ഒട്ടേറെ തട്ടിപ്പുകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം പലപ്പോഴും പലരും അത് ഓർക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അതായത് യാതൊരു രേഖയും വേണ്ടാതെ നിമിഷങ്ങൾക്കകം ഫോണിലൂടെ തന്നെ ഇൻഷുറൻസ് പോളിസി നേടാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരസ്യങ്ങൾ നമ്മൾ ഒരുപാട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഇത് എടുത്തു വെക്കുന്നത് എന്തിനാണ്? പോലീസിനെ പറ്റിക്കുക എന്നുള്ള ഉദ്ദേശം, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെ പറ്റിക്കുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണോ ഇൻഷുറൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അവിടെ കിട്ടാതെ പോകുന്നു. അതായത് വളരെ ആകർഷകമായിട്ടുള്ള കുറഞ്ഞ തുകയിൽ പോളിസി നേടാം എന്നതാണ് ആയിരിക്കും അവരുടെ ഒരു പരസ്യവാചകം എന്ന് പറയുന്നത്. പലപ്പോഴും ഓൺലൈൻ പോളിസിയുടെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് കമ്പനികളുടെ യഥാർത്ഥ വെബ്സൈറ്റിലേക്കും ആയിരിക്കില്ല ഇത് പോകുന്നത്. മൂന്നാമതൊരു വ്യക്തിക്ക് വിവരങ്ങൾ കൈമാറിയ ശേഷം അവരാണ് ഇതിനകത്ത് പോളിസി ജനറേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൊടുത്ത വിവരങ്ങൾ തന്നെ ആകില്ല പോളിസിയിൽ പലപ്പോഴും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നത് എപ്പോഴാണ്? ഇതിന്റെ ക്ലെയിം വരുന്ന സമയത്താണ് നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. പലപ്പോഴൊക്കെ പലരും നമ്മളിപ്പോൾ ഒരു പോളിസി എടുത്തു, അതിനകത്ത് നമ്മൾ എത്ര പേര് നോക്കുന്നുണ്ട്, അതിന്റെ ഡേറ്റ് നോക്കുന്നുണ്ട്, അതിന്റെ വാഹനത്തിന്റെ എഞ്ചിൻ നമ്പർ, ചേസിസ് നമ്പർ, അതുപോലെ തന്നെ ആ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസ്, നമ്മുടെ അഡ്രസ്, ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ പോലും നമ്മൾ ആരും ചെക്ക് ചെയ്യുന്നില്ല. നമ്മൾ ആരും എന്ന് പറഞ്ഞത് പലരും ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത്, പ്രീമിയം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വാഹനത്തിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി കുറച്ച് കാണിക്കുന്ന ചിലരുണ്ട്. അതായത് പരിശോധനയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ തട്ടിപ്പ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി പബ്ലിക് കാരിയർ അത് പ്രൈവറ്റ് കാരിയറായിട്ട് ഇൻഷുർ ചെയ്യുന്നവരുമുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 48 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു വാഹനത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് 36 or 32 സീറ്റിംഗ് കപ്പാസിറ്റി ആയിട്ട് നമ്മൾ കുറച്ച് രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനമുണ്ട്. അവിടെയൊക്കെ അപകടത്തിൽപ്പെടുന്ന സമയത്താണ് നമ്മൾ വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അതുവരെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അതുപോലെ എഞ്ചിൻ സിസി നമ്മൾ കുറച്ച് കാണിക്കുന്നു. അപ്പൊ ഇതൊക്കെ അനുസരിച്ച് പ്രീമിയത്തിൽ കുറവ് വരുന്നതാണ്. പ്രീമിയത്തിൽ ചെറിയൊരു രൂപ, അതായത് 500 or 1000 കുറവ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വലിയ റിസ്ക് എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഹെവി മോട്ടോർ വെഹിക്കിള്, ലൈറ്റ് മോട്ടോർ വെഹിക്കിളായിട്ട് ഇൻഷുർ ചെയ്യുന്നത്. പലപ്പോഴും അങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നുണ്ട്. ഇനി ഹെവി ഗുഡ്സ് വെഹിക്കിള് പലവിധ ഉപയോഗങ്ങൾക്കുള്ള വാഹനമായി കാണിച്ചുകൊണ്ട് ഇൻഷുർ ചെയ്യുന്ന സംഗതികളൊക്കെ ഉണ്ടാകുന്നു. അപ്പൊ ഇതെന്തായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്താണ്. അതായത് ഇൻഷുറൻസ് എടുക്കുമ്പോഴേ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ വിവരങ്ങൾ പരിവാഹൻ വെബ്സൈറ്റിൽ നിന്നും നേരിട്ട് ലിങ്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ തടയാൻ കഴിയുള്ളൂ. പക്ഷേ ഓൺലൈനിലുള്ള ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും ഇതൊന്നും ശരിക്ക് വർക്ക് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെയാണ് സാധാരണഗതിയിൽ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് സംഭവിച്ച നാശനഷ്ടങ്ങൾ പരിഹരിച്ച് അത് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവ്, അതിന് പറയുന്ന പേര് റിപ്പയർ എസ്റ്റിമേറ്റ് എന്നാണ് പറയുന്നത്, ഇത് കണക്കാക്കിയിട്ട് ഇൻഷുറൻസ് കമ്പനി അയക്കുന്നുണ്ടാവും. അങ്ങനെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥ നഷ്ടം കണക്കാക്കുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാഹനം നന്നാക്കുന്നതിനുള്ള തുക ഐ ഡി ബി ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്ന നമ്മുടെ തുകയുടെ 75% അധികമായാൽ, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ലയബിലിറ്റി IDBയേക്കാൾ കൂടുതലാണെങ്കിൽ വാഹനം ടോട്ടൽ ലോസായി കണക്കാക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്താണ് ഇത് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി പലപ്പോഴും ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം കൂടി ഒന്ന് പറഞ്ഞേക്കാം. അതായത് ഇൻഷുറൻസ് പോളിസിക്ക് പകരമായിട്ട് കവർ നോട്ട് നൽകി കബളിപ്പിക്കുന്ന ചില സംഘങ്ങളും ഉണ്ട്. ഓൺലൈനിലെ കാര്യമാണ് പറയുന്നത്. അതായത് വിശദാംശങ്ങൾ ലഭ്യമല്ലാത്തൊരു പുതിയ വാഹനത്തിന് അനുവദിക്കുന്ന പോളിസിയാണ് ഈ കവർ നോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ബോഡി ബിൽഡിങ്ങിനായിട്ട് ഷാസി വാങ്ങുന്ന സമയത്ത്, അതുപോലെ തന്നെ ഫാക്ടറിയിൽ നിന്നും വാഹനം ഷോറൂമുകളിലേക്ക് എത്തിക്കുമ്പോഴൊക്കെ എടുക്കുന്ന ഒരു പോളിസിയാണ് ഇതെന്ന് പറയുന്നത്. ഇതിന്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് 60 ദിവസമാണ്. എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഒരു പുതിയ വാഹനം നമ്മൾ വാങ്ങി അതിന്റെ ബോഡി ബിൽഡ് ചെയ്യാനായിട്ട് ഷാസി വാങ്ങി നമ്മൾ കമ്പനിയിൽ നിന്നും അത് ഷാസി നിർമ്മിക്കുന്നിടത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു 60 ദിവസത്തെ ആ ഒരു പോളിസി നമുക്ക് തരുന്നത്. അപ്പൊ ഈ പോളിസിയുടെ വാലിഡിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, പൊതുമേഖല ഇൻഷുറൻസ് കമ്പനികൾ നേരിട്ടാണ് കവർ നോട്ട് അനുവദിക്കുന്നത്. ഇപ്പൊ താൽക്കാലികമായിട്ടൊക്കെ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സംഗതി കൂടെ ഉണ്ട് കേട്ടോ. പക്ഷേ പ്രൈവറ്റ് കമ്പനികൾ ഇപ്പോഴും നൽകുന്നുണ്ട്. ഇങ്ങനെ വാഹന പരിശോധനയിൽ ഇത് പെട്ടെന്ന് ചിലപ്പോൾ തിരിച്ചറിയില്ല എന്നുള്ളൊരു ധാരണയിൽ കൂടിയാണ്, ചിലപ്പോൾ തിരക്കിനിടയിൽ അല്ലെങ്കിൽ തിരക്കിലൊക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ പരിശോധിക്കുന്നുണ്ടാകില്ല. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്, തേർഡ് പാർട്ടി പോളിസി ഇല്ലാത്തതിനാൽ നഷ്ടമുണ്ടാകുന്ന സമയത്ത് എതിർ പാർട്ടിക്കുണ്ടാകുന്ന, അതായത് അപകടമുണ്ടാകുന്ന സമയത്ത് എതിർ പാർട്ടിക്കുണ്ടാകുന്ന വൻ നഷ്ടം നമ്മൾ കൊടുക്കേണ്ടി വരും, അത് കൊടുത്തു തീർക്കേണ്ടി വരും. മാത്രമല്ല നിയമലംഘനത്തിന് നമ്മൾ നടപടികളും ഒക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഇതിനകത്ത് വരുന്നത് കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത്തരത്തിലുള്ള പോളിസി എടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഇതെല്ലാം പരിശോധിക്കണം എന്നുള്ളത്. ഇനി അതുപോലെ തന്നെയാണ് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പറ്റിക്കുന്ന മറ്റൊരു രീതിയാണ് കൃത്രിമമായിട്ട് പോളിസി ഡോക്യുമെന്റ് നൽകുക എന്നുള്ളത്. അതായത് അപകടം ഉണ്ടായതിന് ശേഷം നമ്മൾ ക്ലെയിമിനായിട്ട് സമീപിക്കുന്ന സമയത്തായിരിക്കും ഇത്തരത്തിലൊരു പോളിസി നിലവിലില്ല എന്നൊരു കാര്യം നമ്മൾ അറിയുന്നത്. അതായത് ഇത്തരം സ്ഥാപനങ്ങൾക്ക് കസ്റ്റമർ സർവീസിനായിട്ട് ശരിയായ ഒരു ഓഫീസോ മറ്റോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇത് കൂടുതലായിട്ടും നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓൺലൈൻ ഇൻഷുറൻസ് കമ്പനികളാണ് ഇത്തരത്തിൽ പലതും ഒക്കെ ചെയ്യുന്നത്. നമ്മളിത് ആരെ സമീപിക്കണം? പോളിസി എടുക്കുന്ന സമയത്ത് ആ ഡോക്യുമെന്റിൽ പോളിസി ഡീറ്റെയിൽസ്, ആ പോളിസി ഡീറ്റെയിൽസ്, അതിന്റെ കാര്യങ്ങൾ ഇതെല്ലാം കാണും. കമ്പനിയുടെ പേര്, മേൽവിലാസം, അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെടാനുള്ള നമ്പർ, ഇതൊക്കെ നിർബന്ധമായി ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള പോളിസികളാണെങ്കിൽ ഇതൊന്നുകിൽ ഉണ്ടാകില്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കാത്തതായിരിക്കും. അതിനകത്ത് പരമാവധി ഉണ്ടാവുക ഒരു ഇമെയിൽ ഐ ഡി മാത്രമായിരിക്കും. നമ്മൾ ആ ഒരു ഇമെയിൽ ഐ ഡിയിൽ അയക്കി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് ആരും റെസ്പോണ്ട് ചെയ്യില്ല, നമുക്കൊരു തിരിച്ചൊരു റിപ്ലൈയും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്ന, ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള, വളരെ കൃത്യമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് വളരെയധികം ജാഗ്രത പാലിക്കണം. കഴിവതും നമ്മൾ അതിന്റെ എല്ലാവിധ ഡോക്യുമെന്റുകളും രേഖകളും നോക്കി നമ്മൾ നൽകിയിരിക്കുന്നത്, അതിന്റെ ഐ ഡി ബി എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള വാല്യൂ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇതെല്ലാം എടുക്കാൻ എന്നുള്ളതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഒരു കൊച്ചു കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു ഇത് 6 മാസം മുതൽ 1 വർഷം വരെയാണെന്നുണ്ടെങ്കിൽ 5% എന്നുള്ളൊരു ഐ ഡി ബി നമ്മൾ കണക്കാക്കുന്ന, ഡിപ്രീസിയേഷൻ കണക്കാക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഐ ഡി ബി അല്ല, അതിന്റെ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ. അതുപോലെ 1 വർഷം മുതൽ 2 വർഷം വരെയാണെങ്കിൽ 10%, 2 മുതൽ 3 വരെയാണെങ്കിൽ 15%, 3 മുതൽ 4 വരെയാണെങ്കിൽ 25%, 4 വർഷം മുതൽ 5 വർഷം വരെയാണെങ്കിൽ 35%, 5 വർഷം മുതൽ 10 വർഷം വരെയാണെങ്കിൽ 40%, 10 വർഷത്തിന് മുകളിലാണെങ്കിൽ 50% സാധാരണ വാഹനത്തിന് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്. ഇത് പെട്ടെന്നൊന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ മനസ്സിൽ നിന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നമ്മൾ ഈ പോളിസി എടുക്കുന്ന സമയത്ത് വളരെ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ബ്രേക്കിലേക്ക് പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.
1: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ,
3: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട, ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
0: ഹായ്, ഹലോ, നമസ്കാരം. തിരിച്ചു വരാം ടൈം പാസിലേക്ക്. ഞാൻ എടുക്കേ സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മുടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുമായിട്ട് പ്രിയദർശിനി, ആ ഒരു KSRTC നൽകുന്ന പ്രിയദർശിനി ആ ഒരു ഓഫർ, ഇത് ഇങ്ങനെ സൗജന്യ യാത്ര ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എല്ലാവരും വളരെ ഹാപ്പിയാണ്. പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്ന താഴ്ന്ന വരുമാനത്തിലുള്ള സ്ത്രീകൾ വളരെയധികം ഹാപ്പിയാണ്. അവർ പലരും ഇതുമായിട്ട് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ പലരും ഒക്കെ പറയുന്നുണ്ട്. വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അവർ പോകുന്ന സമയത്ത് അവർക്ക് ഇപ്പൊ ഒരു കുറച്ച് ദൂരമാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ബസ് കയറി ഇറങ്ങി പോകുന്നെങ്കിൽ പോലും അവർക്ക് അധികം പൈസയൊന്നും ആകില്ലല്ലോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ പൈസ ആകുന്നില്ല. ഇനി കൂടിയ ദൂരത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടേക്ക് അവിടേക്ക് മാത്രമായിട്ട് KSRTC ബസ് ഇല്ല എങ്കിൽ അതിന് തൊട്ടടുത്ത് വരെ KSRTC പോയിട്ട് അവിടെ നിന്നും പിന്നെ മറ്റു വാഹനങ്ങളിൽ പോകാമല്ലോ എന്നൊക്കെ പറയുന്ന പലരും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതോടൊപ്പം തന്നെ നമ്മുടെ പ്രൈവറ്റ് ബസ് മേഖലയിൽ വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതല്ല പറഞ്ഞു വരാം. നോക്ക് കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, റെയിൽവേയിൽ ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടു, ഇത് ശരിയാണോ? 58 വയസ്സ് പൂർത്തിയായിട്ടുള്ള സ്ത്രീകൾക്കും 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കും റെയിൽവേയിൽ ടിക്കറ്റ് നിരക്കിൽ ഇളവ് അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഞാൻ ഇങ്ങനെ സമൂഹ മാധ്യമത്തിൽ കാണുന്നുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? അതിനകത്ത് അല്ലെങ്കിൽ ഇത് എന്താണ് എന്നുള്ളത് ചോദിച്ചുകൊണ്ട് പലരും

ആണ് ഇളവുള്ളത്. പുരുഷന്മാർക്കാണെങ്കിൽ 60 വയസ്സോ അതിന് മുകളിലോ, സ്ത്രീകൾക്കാണെങ്കിൽ 58 വയസ്സോ അതിന് മുകളിലോ. ഇപ്പൊ ഇതിനകത്ത് എത്രയാണ് ഇളവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുരുഷന്മാർക്ക് ട്രെയിൻ യാത്രയുടെ നിരക്കിന്റെ 40% കിഴിവ് കിട്ടുന്നത്. അതായത് 100 രൂപയുടെ ടിക്കറ്റ് ആണെങ്കിൽ 60 രൂപ, 40 രൂപ കിഴിവ്, 40% എന്ന് പറയുമ്പോൾ 40 രൂപ കിഴിവ്, അപ്പോൾ 60 രൂപയായിരിക്കും ടിക്കറ്റ് എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെയോ അല്ലാതെയോ ഒറ്റയ്ക്കോ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ 58 വയസ്സോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അവർക്ക് 50% കിഴിവ്, അതായത് 100 രൂപയുടെ ടിക്കറ്റ് ആണെങ്കിൽ 50 രൂപ ടിക്കറ്റ് കിഴിവ് കഴിച്ചിട്ട് ബാക്കി 50 രൂപ എടുത്താൽ മതി. ഇനി ഇത് ഏതിലൊക്കെയാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ, മെയിലിൽ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്പ്രസ്, അതുപോലെ തന്നെയാണ് രാജധാനി, ശതാബ്ദി എക്സ്പ്രസ്, ജനശതാബ്ദി എക്സ്പ്രസ്, ദുരന്തോ പോലെയുള്ള ട്രെയിന്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള റെയിൽവേയുടെ ഏത് ക്ലാസ് പാസഞ്ചർ ട്രെയിനിലും ഈ ഒരു ഇളവ് ലഭ്യമാണ് എന്നുള്ളതാണ്. ഇനി റെയിൽവേ ടിക്കറ്റ് അല്ലെങ്കിൽ ഇത് എല്ലാ ജനറൽ ടിക്കറ്റുകളും ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രായം തെളിയിക്കുന്നതിന്റെ തെളിവ് ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 58 ഉം 60 ഉം, സ്ത്രീകൾക്കാണെങ്കിൽ 58, പുരുഷന്മാർക്കാണെങ്കിൽ 60. ഇപ്പൊ 60 വയസ്സായി എന്ന് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ 40 വയസ്സുള്ള ഒരാൾ 60 വയസ്സെന്ന് പറഞ്ഞുകൊണ്ട് എടുത്താലോ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് റെയിൽവേയിൽ ടിക്കറ്റ് വെരിഫിക്കേഷനായിട്ട് ഇത് വരുന്ന സമയത്ത് നമ്മൾ പ്രായം തെളിയിക്കുന്നതിനുള്ള നമ്മുടെ പാൻ കാർഡ്, അതുപോലെ തന്നെ ആധാർ കാർഡ്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, അല്ലെങ്കിൽ ഫോട്ടോ പതിച്ച മറ്റ് സർക്കാർ ഡോക്യുമെൻ്റുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിത്, അല്ലെങ്കിൽ അംഗീകൃതമായിട്ടുള്ള കത്ത്, ഇത് ഏതെങ്കിലും നമ്മൾ ഹാജരാക്കേണ്ടതാണ്. സർക്കാർ നൽകുന്ന അംഗീകൃതമായിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെൻ്റ്, നമ്മുടെ ഏജ് പ്രൂഫ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഏജ് പ്രൂഫ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളത് നമ്മൾ കാണിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്ക് ഇപ്പൊ ഈ ഒരു ടിക്കറ്റ് എടുക്കുന്നത് റിസർവേഷൻ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നോ, അത് എവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക്, അല്ലെങ്കിൽ ഓൺലൈനായോ അവർക്ക് ടിക്കറ്റ് വാങ്ങാം. അതായത് ഇന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ എടുക്കണം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ എടുക്കണം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ടിക്കറ്റ് വാങ്ങാം എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. ഇനി അതുപോലെ തന്നെ റെയിൽവേയിലെ പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം, അതനുസരിച്ച് സ്ലീപ്പർ ക്ലാസ്സിൽ 6 ബെർത്തുകൾ, അതുപോലെ തന്നെ 3rd AC 2nd AC, ഇതിനകത്ത് 3 ബെർത്തുകളും മുതിർന്ന പൌരന്മാർക്കും ഗർഭിണികൾക്കും അതുപോലെ തന്നെ 45 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും ഒക്കെ വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നു, അവർക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ പലപ്പോഴും ഒക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഈ ഒരു റിസർവേഷൻ കഴിഞ്ഞുള്ളത് അതിന് പുറമെയാണ്, അല്ലെങ്കിൽ അത് ഫില്ലായി കഴിഞ്ഞു, പക്ഷേ ഒരു ഗർഭിണിയായിട്ടുള്ള വ്യക്തിയോ, അതല്ലെങ്കിൽ ഒരു മുതിർന്ന പൗരൻ, അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീ പൗരനോ അല്ലെങ്കിൽ പുരുഷനോ, അവരൊക്കെ നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ പലപ്പോഴും അവർ പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയ ബർത്ത് മുകളിലാണ്, പക്ഷേ എനിക്കത് മുകളിലോട്ട് കയറാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, കാല് പ്രശ്നമുണ്ട്, നടുവ് പ്രശ്നമുണ്ട്. അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരും, ഞാൻ മനസ്സിലാക്കിയിടത്തോളം 99% മറ്റ് പാസഞ്ചേഴ്സും അവർക്ക് വേണ്ടി ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും ഞാനും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്തരത്തില് അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്ന ആ യാത്ര, പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകളാണല്ലോ നമ്മൾ ബർത്തൊക്കെ ബുക്ക് ചെയ്ത് പോകുന്നത്, അപ്പോൾ അതിലുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാനാകാത്തൊരു സന്തോഷം തന്നെയാണ്. കാരണം അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് അതൊക്കെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കാണുന്ന സമയത്ത് അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് വരും സമയത്ത് ഇങ്ങനെ മുകളിലത്തെ ബർത്ത് കിട്ടിയതാണ്, അപ്പോൾ വീട്ടിലെ മകൻ പറഞ്ഞു അല്ലെങ്കിൽ കൊച്ചുമോള് പറഞ്ഞു, അത് അവിടെ ചെന്നിട്ട് ആരുടെങ്കിലും ചോദിച്ചാൽ മതി, മിക്കവാറും എല്ലാവരും ഇതിങ്ങനെ സഹകരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞാണ്, ആ ഒരു പ്രതീക്ഷയിലാണ് അവർ വരുന്നത്. ഒരു പക്ഷേ അങ്ങനെ നമ്മൾ മാറി കൊടുത്തില്ല എങ്കിൽ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്കോ നമുക്ക് വേണ്ടപ്പെട്ട വരുന്നൊരു സമയത്തായിരിക്കും നമ്മൾ അതിന്റെ ഒരു വലിയ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സഹകരിച്ച് തന്നെയാണ് നമ്മൾ പോകുന്നത്. യാത്രകൾ ആനന്ദകരമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മനസ്സോടുകൂടി നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത്, അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്, നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റുകളെല്ലാം ക്ലിയർ ആണെങ്കിൽ നമുക്ക് ആ യാത്ര വളരെയധികം ആനന്ദകരമായിരിക്കും, ആഹ്ലാദകരമായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോകുന്നു. ഉടൻ തന്നെ തിരിച്ചു വരാം.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
2: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
3: ഹായ്, ഹലോ, നമസ്കാരം. തിരിച്ചുവരാം ടൈം പാസിലേക്ക്. ഞാൻ ഇടയ്ക്ക് സന്തോഷമാണ് നിങ്ങളുടെ ഒപ്പം ഉള്ളത്. നമ്മളൊരു ജോലിക്ക് പ്രവേശിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഇപ്പോഴുള്ള ആ ഒരു ഐ ടി മേഖലകളിലൊക്കെ ഉള്ള ജോലിക്കൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് പലരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ബോണ്ട് നൽകണം. ഈ ബോണ്ട് നൽകുമ്പോൾ പലപ്പോഴൊക്കെ പലരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ബോണ്ട് വാങ്ങുന്നത് യഥാർത്ഥത്തിൽ നിയമപരമാണോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ പലരും പലയിടത്തായിട്ട് പല രീതിയിലൊക്കെ വ്യാഖ്യാനിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയണം. അതിനെക്കുറിച്ചൊക്കെ അതൊക്കെ ഡിസ്കസ് ചെയ്യാനല്ലേ നമ്മുടെ ഈ ഒരു ടൈം പാസ് എന്ന് പറഞ്ഞ ഈ ഒരു പങ്ക്തി നമ്മൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അടുത്ത സമയത്ത്, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ഒപ്പിടുന്ന എംപ്ലോയ്മെന്റ് ബോണ്ടിനെ സംബന്ധിച്ച് നിയമപരമായിട്ട് സാധുവാണ് എന്ന് സുപ്രീം കോടതി ഒരു ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം പലപ്പോഴും പലരും പറയുന്നൊരു കാര്യമുണ്ട്, സുപ്രീം കോടതിയുടെ വിധിയുണ്ട് അല്ലെങ്കിൽ ഹൈക്കോടതി വിധിയുണ്ട്, ഈ ഒരു ബോണ്ട് അങ്ങനൊന്നും ബോണ്ടൊന്നും വാങ്ങാൻ പാടില്ല. ബോണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു നിശ്ചിത കാലയളവിൽ നമ്മുടെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങുന്ന ഒരു സെക്യൂരിറ്റിയാണ് അവിടെ വാങ്ങുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കാലയളവിൽ അവർ വർക്ക് ചെയ്തില്ല എങ്കിലോ അവർ ബോണ്ടായി നമ്മൾ നൽകുന്ന ഒരു തുക, നമ്മൾ അവർക്ക് നൽകേണ്ടി വരുന്നുണ്ട്. ഇതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊക്കെ പറയാൻ മറ്റൊരു കാര്യമുണ്ട്. പണ്ട് ചില പ്രത്യേകിച്ച് നഴ്സിംഗ് മേഖലയിൽ, ഹോസ്പിറ്റൽ മേഖലയിലുള്ള നഴ്സിംഗ് ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് സർട്ടിഫിക്കറ്റുകൾ പിടിച്ചു വയ്ക്കുന്ന ഒരു പരാതി പലരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു നിശ്ചിത കാലയളവ് വരെ അവിടെ വർക്ക് ചെയ്തില്ല എങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇവിടുത്തെ ജോലി കളഞ്ഞിട്ട് പോയി ഇതിനേക്കാൾ മെച്ചപ്പെട്ട മറ്റൊരു മേഖലയിൽ, മറ്റൊരു ഓഫീസിൽ, മറ്റൊരു ജോലിക്ക് കയറി

ണെന്നുണ്ടെങ്കിൽ അവർക്ക് നൽകാനായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടാതെ വരുന്ന സമയത്ത് ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരു പിന്നെ കോടതിയൊക്കെ സമീപിക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. പലരും ഒക്കെ പറഞ്ഞത് എംപ്ലോയ്മെന്റ് ബോണ്ട് വാങ്ങുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക, ഇത്തരത്തിൽ എംപ്ലോയ്മെന്റ് ബോണ്ട് വാങ്ങുന്നത് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ബോണ്ട് നൽകാനായിട്ട് പറയുന്നത് നിയമപരമായിട്ട് ശരിയാണ് എന്നുള്ളതാണ് സുപ്രീം കോടതി ഈ അടുത്ത സമയത്ത് ഒരു ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരുന്നു. അപ്പൊ ഈ കോടതി പറഞ്ഞത് എന്താണ് എന്നുള്ളത് ഞാനൊന്ന് വ്യക്തമാക്കുകയാണ്. അതായത് കോടതി പറഞ്ഞ ഇതാണ്, ഒരു ജീവനക്കാരൻ കുറഞ്ഞത് ഒരു നിശ്ചിത കാലയളവിലേക്ക്, ഉദാഹരണത്തിന് 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ജോലി ചെയ്യണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ബോണ്ട് നിയമവിരുദ്ധമല്ല, ആ കാലാവധി പൂർത്തിയാക്കാതെ ജോലി രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ യുക്തിസഹമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം, അതായത് ഒരു പെനാൽറ്റി അവരതിനകത്ത് നിശ്ചയിച്ചിട്ടുണ്ടാകുമല്ലോ, അത് നൽകണം എന്നുള്ള ഒരു വ്യവസ്ഥ അതിനകത്ത് ഉണ്ടാകുമല്ലോ, ആ വ്യവസ്ഥ നിയമപരമായി അംഗീകരിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ അംഗീകരിക്കേണ്ടതാണ് എന്നാണ് സുപ്രീം കോടതി ഈ അടുത്ത സമയത്ത് ഒരു ഉത്തരവിലൂടെ വ്യക്തമാക്കിയത്. പക്ഷേ അതേസമയം മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്, അതാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ജോലി വിട്ട ശേഷം മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വ്യവസ്ഥകൾ ഇതിനകത്ത്, അതായത് പോസ്റ്റ് എംപ്ലോയ്മെന്റ് റെസ്ട്രിക്ഷൻ എന്ന് പറയും, അങ്ങനെ ഈ ഒരു നിയമങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വ്യവസ്ഥ അതിനകത്ത് വെക്കുകയാണെങ്കിൽ ഈ ബോണ്ടിനകത്തോ അല്ലെങ്കിൽ അല്ലാതെ ഏതെങ്കിലും ഒരു എഗ്രിമെന്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ് എന്നുള്ളൊരു കാര്യം കൂടി കോടതി പറയുകയുണ്ടായി. ഇത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 27 വിരുദ്ധമായിട്ടുള്ളൊരു സംഗതിയാണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിന് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടത് എങ്ങനെയാണ്, ആ ഒരു അതിന്റെ ഒരു കേസിന്റെ സംഭവം കൂടെ ഒന്ന് പറയാം. അതല്ലേ നമുക്ക് ഇതൊക്കെ കേൾക്കുന്നതല്ലേ, ഇതിനകത്ത് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ ഓർമ്മയിലിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് വിജയ ബാങ്കിൽ ഒരു സീനിയർ മാനേജർ 3 വർഷം സേവനം ചെയ്യുകയോ അതല്ല എങ്കിൽ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് പെനാൽറ്റിയായി നൽകുകയോ വേണം എന്ന രീതിയിൽ ഒരു ബോണ്ടിൽ ഒപ്പുവെച്ചിരുന്നു. പക്ഷേ അദ്ദേഹം 3 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് രാജിവെച്ചിട്ട് മറ്റൊരു ബാങ്കായിട്ടുള്ള IDBI ബാങ്കിനകത്ത് ജോലിക്ക് ചേർന്നു. അപ്പോ ഈ ഒരു വിജയ ബാങ്ക് എന്ത് ചെയ്തു, 2 ലക്ഷം രൂപ നേരത്തെ പറഞ്ഞ ബോണ്ട് അനുസരിച്ചുള്ള നഷ്ടപരിഹാരം നൽകാമെന്ന് പറഞ്ഞതാണല്ലോ, ആ ഒരു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിനോട് ഈ ഒരു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു. അപ്പോ ജീവനക്കാരൻ ഇത് കൊടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഇത് കോടതിയിൽ ചോദ്യം ചെയ്തു. പക്ഷേ സുപ്രീം കോടതി ബാങ്കിന്റെ വാദമാണ് അംഗീകരിച്ചത്. ബാങ്കിന്റെ വാദം അംഗീകരിച്ചിട്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണിത്, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പരിശീലനം നൽകിയ ജീവനക്കാരൻ നിലനിർത്തുവാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ ജീവനക്കാരൻ അപ്രതീക്ഷിതമായിട്ട് രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരാളെ നിയമിക്കുന്നതിന് പിന്നെ അവർക്ക് പരിശീലനം നൽകുന്ന ഇതിനൊക്കെ വലിയ ചിലവും അതുപോലെ തന്നെ സമയവും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ന്യായമായ ഒരു കാലയളവും അതുപോലെ തന്നെ ന്യായമായിട്ടുള്ള ഒരു പിഴയും അങ്ങനെ ഉൾപ്പെടുന്ന ഒരു എംപ്ലോയ്മെന്റ് ബോണ്ട് നിയമപരമാണ് എന്നുള്ള പറഞ്ഞു. ഇനി അതുപോലെ തന്നെ പിഴ അമിതമാവുകയോ അതുപോലെ ജീവനക്കാരനെ ചൂഷണം ചെയ്യുന്നതോ ആകരുത് എന്നുള്ള കാര്യം കൂടി ഈ ഒരു വിധിക്കകത്ത് സുപ്രീം കോടതി പ്രത്യേകം പറയുകയുണ്ടായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, എംപ്ലോയ്മെന്റ് ബോണ്ട് എന്ന് പറയുന്നത് നിയമപരമാണ്, അതുപോലെ തന്നെ അതിനകത്ത് ഒരു കുറഞ്ഞ സേവന കാലം അതിനകത്ത് വേണമെങ്കിൽ നിർബന്ധമാക്കുക, ഇപ്പൊ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം എന്നുള്ളത് ആ ഒരു ബോണ്ടിനകത്ത് കൃത്യമായിട്ട് അവർക്ക് പറയാം. അതുപോലെ തന്നെ യുക്തിസഹമായിട്ടുള്ളൊരു നഷ്ടപരിഹാരം, അപ്പോ ഇവരിതിന് മുന്നേ പോവുകയാണെന്നുണ്ടെങ്കിൽ 50 ലക്ഷം വേണം, 1 കോടി വേണം നഷ്ടപരിഹാരം എന്നൊന്നും പറയാൻ സാധിക്കില്ല. അതൊരു യുക്തിസഹമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരമായിരിക്കണം. എന്നാൽ ജോലി വിട്ട ശേഷം മറ്റെവിടെയും ജോലി ചെയ്യരുത്, ഒരു നിശ്ചിത കാലത്തേക്കോ അല്ലെങ്കിൽ ലൈഫ് ലോങ് അങ്ങനെ ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ വെക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് സുപ്രീം കോടതി ഇതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ജോലി ചെയ്യുന്നതിനുള്ള ന്യായമായിട്ടുള്ള നിയന്ത്രണങ്ങളെല്ലാം നിയമപരമാണ്. എന്നാൽ ജോലി രാജിവെച്ച ശേഷം മറ്റൊരു ജോലി ചെയ്യുന്നത് തടയാൻ ഒരു തൊഴിലുടമയ്ക്കും അവകാശമില്ല എന്നുള്ള കാര്യം ഒന്ന് അടിവരയിട്ടുകൊണ്ടാണ് ഈ ഒരു വിധി വന്നിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പലർക്കുമുള്ളൊരു സംശയമാണ്. ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനാണല്ലോ നമ്മൾ ഇത്തരത്തിൽ ടൈം പാസിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടൈം പാസിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു പറയാവുന്നതാണ്. അപ്പൊ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള തുടർന്ന് വരുന്ന ആഴ്ചകളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോകുന്നു. ഉടൻ തന്നെ തിരിച്ചു വരാം.

0: ഹായ് ഹലോ, നമസ്കാരം, തിരിച്ചു വരാം ടൈം പാസ്റ്റിലേക്ക്. ഞാനൊരു കേട്ട് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മളെ ഇന്ത്യയില് സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടി പോകുന്നു. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ വലിയ ഒരു വ്യത്യാസം താഴേക്ക് വരുന്നു, വീണ്ടും ഉയർന്നു പോകുന്നു. ഇങ്ങനെ ആകെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് എല്ലാവരും അങ്കലാപ്പിലാണ്. സ്വർണം വാങ്ങണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ അത്യാവശ്യക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, പ്രത്യേകിച്ചും ഇന്ത്യയിൽ തന്നെ പ്രത്യേകിച്ചും മലയാളികൾ സ്വർണത്തോട് ഭ്രമമുള്ളവരാണ് എന്നുള്ളൊരു വാദം പണ്ടേ എല്ലാവരും പറയുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെക്കാൾ ഉപരിയായിട്ട് ഒരു നിക്ഷേപം എന്ന രീതിയിൽ, സ്വർണം ഒരു നിക്ഷേപമാണ് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു നിക്ഷേപ മാർഗമാണ് എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് നമ്മൾ കൂടുതൽ ആൾക്കാരും അതിലേക്ക് പോകുന്നത്. കാരണം നമുക്ക് പണത്തിന് അത്യാവശ്യം വന്നാൽ ഏറ്റവും എളുപ്പമാർഗം, നമ്മുടെ കയ്യിൽ കുറച്ച് സ്വർണമുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പോയി അതിനെ, പലയിടത്ത് നമ്മൾ പരസ്യം കാണുന്നുണ്ട് ഒരു മിനിറ്റിനുള്ളിൽ ഗോൾഡ് ലോൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് അതിനെ പണമായി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നു. ഇനി ആ വ്യക്തിയുടെ പേരിൽ ഇപ്പോൾ ഒരു 5 ഏക്കർ വസ്തു ഉണ്ടെന്ന് വെക്കുക, ഇത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് അതിൽ നിന്ന് പണം കണ്ടെത്താൻ കഴിയുമോ? അത് വിൽക്കാൻ കഴിയില്ല പെട്ടെന്ന് തന്നെ. അല്ലെങ്കിൽ അതിന്മേൽ ലോൺ എടുക്കുന്നതിന് കുറേയേറെ കടമ്പകളുണ്ട്. പക്ഷെ സ്വർണം അങ്ങനല്ല, വിൽക്കണമെങ്കിൽ പോലും അന്നുള്ള മാർക്കറ്റ് വില നൽകാനായിട്ട് സ്വർണ്ണക്കടകളോ അല്ലെങ്കിൽ ഈ വിൽക്കാൻ സഹായിക്കുന്ന സ്ഥാപനങ്ങളോ നിയമപരമായിട്ടുള്ള സ്ഥാപനങ്ങളോ ഒക്കെ തയ്യാറാണ് ഇതൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയൊരു കാര്യം. ഇനി അതോടൊപ്പം തന്നെ ഒരു നിക്ഷേപം, സുരക്ഷിതമായിട്ടുള്ളൊരു നിക്ഷേപ മാർഗം എന്നതിനുപരിയായിട്ട് സാംസ്കാരികപരമായിട്ട് ഏറെ ഇഴയടപ്പമുള്ള ഒരു ലോഹം കൂടിയാണ് നമുക്ക് സ്വർണം എന്ന് പറയുന്നത്. അതിപ്പോ വിവാഹങ്ങളാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഉത്സവങ്ങളാണെങ്കിലും സ്വർണമില്ലാതെ നമുക്ക് എന്ത് ആഘോഷം എന്ന് പറയുന്ന പോലെയാണ്. നമുക്ക് അത്തരത്തിലുള്ള ഒരു ആഘോഷത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് കഴിയില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ US UAE ഒക്കെ പോലെയുള്ള വിദേശ രാജ്യങ്ങളിലെ സ്വർണ്ണ നിരക്കൊക്കെയായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ വലിയ വില വ്യത്യാസമൊക്കെ കാണാറുണ്ട്. അപ്പൊ ഇതെന്താണ്, രാജ്യാന്തര വിപണിയേക്കാൾ ഇന്ത്യൻ വിപണിയിൽ സ്വർണത്തിന് വില കൂടാൻ കാരണം എന്താണ് എന്ന് പൊതുവേ പലരും ഒക്കെ നോക്കുന്ന കാര്യമുണ്ട്. അപ്പോൾ അത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ സ്വന്തമായിട്ട് സ്വർണ്ണഖനികൾ നമുക്ക് കാര്യമായിട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള സ്വർണത്തിന്റെ മെജോറിറ്റി, അതിന്റെ സിംഹഭാഗവും നമ്മൾ നമ്മുടെ രാജ്യം വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ ഇങ്ങനെ എത്തുന്ന സ്വർണത്തിന്മേൽ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വലിയ തോതിൽ കസ്റ്റംസ് ഡ്യൂട്ടി, അതിന്റെ ഇറക്കുമതി തീരുക, അതുപോലെ തന്നെ മറ്റു നികുതികളും ഒക്കെ ചുമത്തുന്നുണ്ട്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള ഇറക്കുമതികൾ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടുന്ന ഒരു സംഗതിയാണെന്നാണ് പൊതുവേ ഉള്ള പക്ഷം. കാരണം എന്ന് പറയുന്നത് നമ്മുടെ വിദേശ നാണ്യ ശേഖരം, അതിനകത്ത് വലിയൊരു ഇടിവുണ്ടാകുന്ന ഒരു സംഗതി കൂടിയാണ്. അപ്പൊ എന്തായാലും വിദേശ വിപണിയിലെ അടിസ്ഥാന വിലയോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നികുതികളും കൂടെ ഒക്കെ ചേരുമ്പോഴാണ് ഇന്ത്യൻ വിപണിയിൽ സ്വർണത്തിന്റെ വില കുതിച്ചുയരുന്നത്. ഇപ്പോ നിലവിൽ 15% ഇറക്കുമതി തീരുക എന്ന് പറയുന്നത്, അതായത് 100,015,000 രൂപ സ്വർണത്തിന്റെ വിലയിൽ വ്യത്യാസമുണ്ടാകും. അങ്ങനെ ഇനി ഇത് മാത്രമാണോ, നമ്മളെ പിന്നെ ഇത് ഇറക്കുമതിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട് ഡോളറാണ്. ഇപ്പൊ രൂപയും ഡോളറും തമ്മിലുള്ള മൂല്യ വ്യത്യാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇത് ഫ്ളക്ച്വേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഡോളറിന്റെ വില അതിനകത്ത് ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, ഡോളറിന്റെ മൂല്യം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ റുപ്പിയുടെ വില കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് അമേരിക്കൻ ഡോളറിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഡോളറിനെതിരെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയും സമയത്ത് സ്വർണം ഇറക്കുമതി ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആഗോളതലത്തിൽ സ്വർണ്ണവിലയിൽ വലിയ മാറ്റമില്ലെങ്കിൽ പോലും രൂപയുടെ മൂല്യം അത് അല്ലെങ്കിൽ രൂപ ദുർബലമാകുന്ന സമയത്ത് ഇന്ത്യയിൽ നമ്മൾ സ്വർണത്തിന്റെ വില ഓട്ടോമാറ്റിക്കായിട്ട് കൂടും എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. ഇനി അതുപോലെ തന്നെയാണ് ഇതിന്റെ ഡിമാൻഡ്. ഇപ്പോൾ ആഗോള വിപണിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിക്ഷേപകർ ഓഹണി വിപണിയിലേക്കോ അതുപോലെ തന്നെ ബോണ്ടുകളിലേക്കോ തിരിയുന്ന സമയത്ത് സ്വർണത്തിന്റെ ഡിമാൻഡ് കുറഞ്ഞേക്കാം. അപ്പോ എന്നാൽ ഇന്ത്യയിൽ ഇതല്ല അവസ്ഥ എന്നുള്ളതാണ്. കാരണം എന്ന് പറയുന്നത് നമ്മുടെ വിവാഹ സീസണുകളുണ്ട്. അപ്പോ അതുപോലെ തന്നെയാണ് ദീപാവലി, അക്ഷയ തൃതീയ പോലെയുള്ള ഉത്സവ കാലഘട്ടങ്ങളിൽ സ്വർണത്തിന് വൺ ഡിമാൻഡാണ് അനുഭവപ്പെടുന്നത്. ഇപ്പൊ ഇത്തരത്തിൽ പ്രാദേശികമായിട്ടുള്ള ഉയർന്ന ഡിമാൻഡ് നമുക്ക് നമ്മുടെ ആഭ്യന്തര വിപണിയിലെ സ്വർണത്തിന്റെ വില എപ്പോഴും ഇങ്ങനെ ഉയർത്തി നിർത്തുന്ന ഒരു സംഗതി കൂടിയാണ്. ഇനി അതുപോലെ തന്നെ സ്വർണത്തിന്റെ വില ഉയർത്തുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇന്ത്യക്കാർ സാധാരണയായിട്ട് ആഭരണങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നത് ഉയർന്ന ശുദ്ധിയുള്ള 22 ക്യാരറ്റ് സ്വർണമാണ്. പക്ഷെ മറ്റു രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കുക, പാശ്ചാത്യ രാജ്യങ്ങളിൽ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് 14 ക്യാരറ്റ് അല്ലെങ്കിൽ 18 ക്യാരറ്റ് ഒക്കെയാണ് അവിടുത്തെ ഫാഷൻ ആഭരണങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് 22 ക്യാരറ്റ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫാഷൻ മാത്രമല്ല മറിച്ച് അതൊരു നിക്ഷേപം കൂടിയാണ്. അപ്പൊ നിക്ഷേപം കൂടിയാകുമ്പോൾ കുറച്ചുകൂടി പ്യൂരിറ്റിയുള്ള, അതായത് ഉയർന്ന ശുദ്ധിയുള്ള 22 ക്യാരറ്റ് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതാണ് കുറെ കൂടെ സേഫ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തരത്തില് ഈ ഒരു വില, ആ ഒരു വില വർധനവ് അവിടെ വരുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നത്. കാരണം നമ്മൾ കൂടുതൽ ശുദ്ധിയുള്ള 22 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 14 ക്യാരറ്റോ 18 ക്യാരറ്റോ ഒക്കെ ഉപയോഗിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ അതുമായിട്ട് നോക്കുന്ന സമയത്ത് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഇതിൻ്റെ വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെയാണ് നമുക്കിവിടെ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, സങ്കീർണമായിട്ടുള്ള, അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഡിസൈനുകളിലാണ് നമ്മുടെ സ്വർണ്ണാഭരണങ്ങൾ ഒക്കെ വരുന്നത്. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ പ്ലെയിൻ ആയിട്ടുള്ള ആഭരണങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അവർ കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല. അത് മറ്റൊരു കാര്യം, അതായത് ലോക വിപണിയിലെ സ്വർണത്തിന് എന്ത് വിലയായാലും നമ്മുടെ ഇന്ത്യയിലെ നികുതി ഘടന, അതുപോലെ തന്നെ രൂപയുടെ മൂല്യം, ഇനി അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ മോഡലുകൾ പലതരത്തിലുള്ളത്, ഇതെല്ലാം കൊണ്ട്, അതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്യൂരിറ്റി, ഇതെല്ലാം അനുസരിച്ചാണ് നമ്മുടെ സ്വർണത്തിന്റെ വില വളരെ കൂടുന്ന തരത്തിൽ അല്ലെങ്കിൽ പൊള്ളുന്ന വിലയാക്കി മാറ്റുന്നത് എന്നുള്ളതാണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്തതാണ് നമുക്ക്. അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ തിരിച്ചു വരാം ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം.
1: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
0: ഹായ്, ഹലോ, നമസ്കാരം. തിരിച്ചുവരാം ടൈം പാസിലേക്ക്. ഞാൻ എടുക്കട്ട് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മൾ ദേശീയപാതയുടെ പണിയൊക്കെ ഇങ്ങനെ വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ഭാഗങ്ങളിലൊക്കെ അതിൻ്റെ പണി വളരെ സ്ലോയിലാണ് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല പ്രദേശങ്ങളിലും അതിൻ്റെ വർക്കൊക്കെ വളരെ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പം മഴയൊക്കെയാണ്, മഴ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ ഒരു സ്പീഡ്, അതായത് വർക്കിൻ്റെ ഒരു സ്പീഡൊക്കെ ഒന്ന് കുറഞ്ഞു വരും. പെട്ടെന്ന് തന്നെ ഇതെല്ലാം പണി പൂർത്തിയാകട്ടെ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ ആയി കഴിയുന്ന സമയത്ത് നമ്മൾ ടോൾ കൊടുക്കേണ്ടി വരില്ലേ എന്നൊരു വിഷമം പലരും ഒക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്. ആ ടോൾ കൊടുക്കേണ്ടി വരുന്നത് ഇപ്പം നമുക്ക് നല്ല റോഡാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടോൾ കൊടുത്താലും അതിനകത്ത് തന്നെ നമ്മളെ കാത്തു കിടക്കുന്ന സമയം, അതുപോലെ തന്നെ കാത്തു കിടക്കുന്നതിലൂടെ നമുക്ക് നഷ്ടമാകുന്ന ഫ്യൂല്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അതൊക്കെ ലാഭിക്കാൻ കഴിയുമെന്നുള്ളത് അതിൻ്റെ ഒരു വശം. പക്ഷേ ഞാനിതൊന്നുമല്ല പറയാൻ വന്നത്. നമ്മുടെ ഈ ടോളൊക്കെ കൊടുക്കേണ്ടി വരുന്ന സമയത്ത് പണ്ട് കാലത്ത് നിങ്ങളൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാം, അവിടെ ചെല്ലുന്നു, നമ്മുടെ വണ്ടി നമ്പർ വെച്ചുകൊണ്ട് അവർ ഒരു റെസീറ്റ് എഴുതി തരുന്നു, അല്ലെങ്കിൽ പൈസ മേടിച്ച് അവർ തരുന്നുണ്ട്. നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഫാസ്റ്റ് ടാഗുകൾ വന്നു അല്ലേ. എനിക്ക് ഓർമ്മയുള്ളത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത്, തിരുവനന്തപുരത്ത് പോകുമ്പോൾ അവിടെ ഒരു പാലത്തിൻ്റെ ഒരു ടോൾ ഉണ്ടായിരുന്നു, 5 രൂപയാണ് ഒരു വശത്തേക്ക്. അത് തിരിച്ചു വരുന്നതിനാണെങ്കിൽ, റിട്ടേൺ കൂടെ എടുക്കുകയാണെങ്കിൽ 7.50 രൂപയാണ്. അതായത് അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ മിക്കവാറും എല്ലാവരും 10 രൂപയാണ് കൊടുക്കുന്നത്. ഈ ടോൾ ടോളിൽ പിരിക്കുക, അല്ലെങ്കിൽ ടോൾ പിരിക്കാൻ നിൽക്കുന്ന കമ്പനിയുടെ അവിടുത്തെ ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു റെസിപ്റ്റ് 7.50 രൂപയുടെ റെസിപ്റ്റിനകത്ത് 2.50 രൂപ വെച്ച് അതിങ്ങനെ പൊതിഞ്ഞ് ചുരുട്ടി ചെറിയ പാക്കറ്റ് പോലെ ഇങ്ങനെ വെച്ചേക്കും. അതായത് 10 രൂപ കൊടുക്കുമ്പോൾ ഈ പൊതിഞ്ഞെടുത്ത് തരികയാണ് ചെയ്യുന്നത്. അതായത് വേഗം, അല്ലെങ്കിൽ സമയം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആണ്, അല്ലെങ്കിൽ പുറകെ വരുന്ന വാഹനങ്ങളെല്ലാം ഇങ്ങനെ കാത്തു കിടക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി കുറേശ്ശെ ക്രമേണ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എല്ലാം ഇലക്ട്രോണിക് സംവിധാനങ്ങളായി, ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ ആയ സമയത്ത് ഈ ഒരു ദേശീയ പാതയിലൂടെയുള്ള യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട്, ടോൾ പ്ലാസകളിലേക്ക് കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് സംവിധാനം ഇവിടെ വന്നു. അതായത് അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിന്റെ പേരാണ് ഫാസ്റ്റ് ടാഗ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ യാത്രാ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ഫാസ്റ്റ് ടാഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫാസ്റ്റ് ടാഗിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഫാസ്റ്റ് ടാഗ് എന്നുള്ളത് ഞാൻ ഇപ്പൊ പറഞ്ഞു. അത് വാഹനത്തിന്റെ ആ ഒരു വിൻസ്ക്രീനിലാണ് നമ്മളിങ്ങനെ പതിപ്പിച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ ഒട്ടിച്ചു വെക്കുന്നത്. ഒട്ടിച്ചു വെക്കണം എന്നുള്ളതാണ് നിയമം. നമ്മൾ കൈവശം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗലായിട്ട് നമ്മുടെ കയ്യിൽ ഫാസ്റ്റ് ടാഗ് ഇല്ല എന്ന് കണക്കാക്കും എന്നുള്ളതൊക്കെയാണ് അതിന്റെ നിയമത്തിൽ പറയുന്നത്. പോട്ടെ, അത് നമ്മൾ ഇങ്ങനെ അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ആ ഒരു സാങ്കേതിക സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റിക്കറാണ് ഈ ഒരു ഫാസ്ടാഗ് എന്ന് പറയുന്നത്. അപ്പൊ ടോൾ പ്ലാസകളിലെ സെൻസറുകളൊക്കെ ഈ ഒരു ടാഗ് സ്കാൻ ചെയ്യുകയും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ആ ഒരു തുക, ആ ഒരു ടോൾ തുക നേരിട്ട് ഈടാക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ഒരു ഒരു ലളിതമായിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കിവിടെ മാനുവലായിട്ട് സ്കാൻ ചെയ്യുന്ന ഒരു സംവിധാനമാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ടോൾ പ്ലാസകളേ ഇല്ല അവിടെ, ടോൾ ഗേറ്റുകളാണുള്ളത്. ആ ഗേറ്റിലൂടെ നമ്മൾ ആ റോഡിൽ അനുവദനീയമായിട്ടുള്ള വേഗത എത്രയാണോ, അപ്പോൾ 150 കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കാൻ സാധിക്കുന്ന ഒരു റോഡാണ് അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള റോഡാണെങ്കിൽ അങ്ങനെ തന്നെ ഓടിച്ചു പോകാം. ആ ഒരു ഗേറ്റിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം ഈടാക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല, അവിടെ കൊണ്ട് നമ്മൾ നിർത്തി അവർ മാനുവലായിട്ട് സ്കാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇത്തരത്തിൽ മാനുവലായിട്ടാണെങ്കിൽ പോലും നമുക്കവിടെ വലിയ കാത്തിരിപ്പ് സമയം വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഫാസ്ടാഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വാഹനങ്ങളുടെ വിഭാഗം അനുസരിച്ച് പല തരത്തിലുണ്ട്. പലരും വിചാരിച്ചിരിക്കുന്നത് ഫാസ്ടാഗ് എന്ന് പറയുന്നത് ഒറ്റ ഫാസ്ടാഗാണ്, എല്ലാവർക്കും ഒറ്റ ഫാസ്ടാഗ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല, കാറുകൾ, ജീപ്പുകൾ, വാനുകൾ, ട്രക്ക്, ബസ്, ഇങ്ങനെ ഇതിനനുസരിച്ച് വാഹനത്തിന്റെ വലിപ്പം അനുസരിച്ച് അതുപോലെ തന്നെ ആക്സിലുകളുടെ എണ്ണം അനുസരിച്ച് ഈ ഒരു ടോളിന്റെ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ടോൾ നിരക്കിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ഫാസ്ടാഗിലും വ്യത്യാസമുണ്ട്. ഇപ്പൊ കാറിൽ പതിക്കുന്ന ഫാസ്ടാഗ് ആയിരിക്കില്ല ബസ്സിൽ പതിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ്, പല ഇതിന്റെ പല തരത്തിലാണ് അതിന്റെ ക്ലാസ്, അതുപോലെ തന്നെ ഫാസ്ടാഗിന് പല വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാനത് വളരെ ചുരുക്കി കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാം. അതായത് ക്ലാസ് 4 വിഭാഗത്തിൽപ്പെടുന്നതാണ് വയലറ്റ് കളറിലുള്ള ഫാസ്ടാഗ് എന്ന് പറയുന്നത്. ഇത് സ്വകാര്യ കാറുകൾ, ജീപ്പുകൾ, വാൻ, SUV തുടങ്ങിയൊക്കെ ഈ ഒരു ക്ലാസ് 4 വയലറ്റ് നിറത്തിലുള്ള ഫാസ്ടാഗ് ആണ് ഒട്ടിച്ചിരിക്കുന്നതെങ്കിൽ നോക്കിക്കൊള്ളുക, ക്ലാസ് 4 വിഭാഗത്തിൽപ്പെടുന്ന തന്നെ ഓറഞ്ച് നിറത്തിലുള്ള ഫാസ്ടാഗുകളുണ്ട്. ഇത് വാണിജ്യ വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ടാക്സികൾ, വലിയ വാഹനങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്, വലിയ വാനുകൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് 4 തന്നെയായിട്ടുള്ള ഓറഞ്ച് നിറത്തിലുള്ള ഫാസ്ടാഗ് ഉള്ളത്. ഇനി അതുപോലെ തന്നെയാണ് ഗ്രീൻ കളറിൽ, അത് ക്ലാസ് 5 പെടുന്നതാണ് കേട്ടോ, പച്ച കളറിലുള്ളതുണ്ട്. ഇത് ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്കും മിനി ബസ്സുകൾക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ ക്ലാസ് 6 പെടുന്നതാണ് മഞ്ഞ നിറത്തിലുള്ള, യെല്ലോ നിറത്തിൽ പെടുന്നത്. അത് 3-axle ട്രക്കുകൾ, അതായത് 3-axle ട്രക്കുകൾ, അതുപോലെ തന്നെ 3-axle ബസ്സുകൾക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി നീല നിറത്തിലുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലാസ് 7 അത് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് 2-axle വരുന്ന ട്രക്കുകൾ, അതുപോലെ തന്നെ 2-axle ബസ്സുകളൊക്കെ വരുന്നുണ്ട്. ക്ലാസ് 12 പെടുന്ന മറ്റൊരുണ്ട്, ഇത് പിങ്ക് കളറാണ് ഈ ഒരു ഫാസ്ടാഗിന്റെ നിറം എന്ന് പറയുന്നത്. ഇത് മൾട്ടി ആക്സിൽ വാഹനങ്ങൾ, അതായത് 4 മുതൽ 6 ആക്സിലുള്ള വാഹനങ്ങൾക്കാണ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത്. ഇനി ലൈറ്റ് ബ്ലൂ കളറിലുള്ളതുണ്ട്. ഇത് അമിത വലിപ്പമുള്ളതോ അല്ലെങ്കിൽ ഭാരമുള്ളതോ ആയിട്ടുള്ള നിർമ്മാണ യന്ത്ര വാഹനങ്ങൾക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള നീല നിറത്തിലുള്ള ഒരു ഈ ഒരു ഫാസ്ടാഗ് ഉള്ളത്. ഇത് ക്ലാസ് 15 ഇതിന്റെ ഒരു വിഭാഗമായിട്ട് പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതൊന്നും അല്ലാത്തതുണ്ട്, അതായത് നമ്മൾ മണ്ണുമാന്തി യന്ത്രങ്ങളുണ്ടൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഭാരമേറിയിട്ടുള്ള ഓഫ് റോഡ് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ, ഇതിനൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗ്രേ കളറിലുള്ളതാണ്. ഇത് ക്ലാസ് 16 വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തെല്ലാം തരത്തിലുള്ളതാണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു സമീപകാലത്തൊക്കെ ആയിട്ട് ഫാസ്ടാഗിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. അതിനകത്തൊക്കെ ഇത് ഒരു ഫാസ്ടാഗുകൾ നിർബന്ധമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിനകത്ത് KYC നോ യുവർ വെഹിക്കിൾ ഇതൊക്കെ ഇപ്പോൾ ഈ അടുത്ത സമയത്തൊക്കെ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ, അതായത് വാഹനങ്ങളുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ഈ KYC ഒക്കെ ഒഴിവാക്കിയത് കൊണ്ട് നമുക്ക് കുറെ കൂടെയൊക്കെ സൗകര്യമൊക്കെ ആയി. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പല തരത്തിലുള്ള ഫാസ്ടാഗുകളാണ്, പല നിറത്തിലുള്ള ഫാസ്ടാഗുകളാണ് പലതരം വാഹനങ്ങൾക്ക് എന്നുള്ളത് പലരും ഇപ്പോഴായിരിക്കും അറിയുന്നത് ഇല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് പറയാമോ, നിങ്ങളുടെ വാഹനത്തിൽ പ്രത്യേകിച്ച് 4-wheeler മുതൽ മുകളിലോട്ടുള്ളതാണ് കേട്ടോ, ഓട്ടോറിക്ഷയ്ക്കും 2-wheelerനും ഫാസ്ടാഗ് ആവശ്യമില്ല അല്ലെങ്കിൽ ടോൾ ആവശ്യമില്ല എന്നുള്ള കാര്യം കൂടെ നമുക്കറിയാം. അപ്പൊ നിങ്ങളുടെ വാഹനത്തിന് ഏത് നിറത്തിലുള്ള ഫാസ്ടാഗ് ആണ് എന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാവോ. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കുറേയേറെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട്. പക്ഷേ നമ്മുടെ ടൈം പാസിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് അടുത്തയാഴ്ച ഇതുപോലെ തന്നെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നവരെ, വീണ്ടും കണ്ടുമുട്ടുന്നവരെ, കേട്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ എടുക്കേറ്റ് സന്തോഷ് ഇന്നത്തെ ടൈം പാസിൽ നിന്നും സ്നേഹപൂർവ്വം വിടവാങ്ങുന്നു.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ഗാന

0: സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: ഗാനകൗതുകത്തിന്റെ 348 എപ്പിസോഡിലേക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകറിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം.

ഈ പാട്ട് ഒരിക്കലെങ്കിലും മൂളാത്ത അമ്മമാർ കേരളത്തിൽ ഉണ്ടാകും. സ്നേഹസീമ എന്ന ചിത്രത്തിനു വേണ്ടി അഭയദേവ് രചിച്ച് ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ ഈ ഗാനം ആലപിച്ചത് യശശരീരരായ പി ലീലയും എം രാജയുമാണ്. മലയാളിക്ക് ഒരേ സമയം ഉണർത്തുപാട്ടും ഉറക്കുപാട്ടുമായിരുന്നു പി ലീല. പ്രഭാതങ്ങളെ ഭക്തിസാന്ദ്രമാക്കിയ ശബ്ദം രാത്രികളിൽ വാത്സല്യം വഴിയുന്ന താരാട്ടായി മാറുന്നു. മാതൃത്വത്തിൻ്റെ മഹനീയ ഭാവം ലീലയുടെ ശബ്ദത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു തലമുറ മിക്കവാറും അരങ്ങൊഴിഞ്ഞിരിക്കാം. എങ്കിലും പുതിയ അമ്മമാർക്കും ആ താരാട്ടുകൾ കാണാപാഠം. സ്നേഹസീമയിലെ ഗാനം കൂടാതെ നമ്മുടെ സിനിമയിൽ കേട്ട ഏറ്റവും ഹൃദയഹാരികളായ ഉണ്ണിക്കൈ വളര്, എന്തെല്ലാം കഥകളുണ്ട് അമ്മയ്ക്ക് പറയാൻ, ഊഞ്ഞാല്, പൊന്നൂഞ്ഞാല് തുടങ്ങിയ താരാട്ടുപാട്ടുകൾ സമ്മാനിച്ച ഗായികയ്ക്ക് ജീവിതത്തിൽ ഒരിക്കലും സ്വന്തം മക്കളെ പാടിയുറക്കാൻ ഭാഗ്യമുണ്ടായില്ല എന്നത് വിരോധാഭാസമായി തോന്നാം. ഏഴ് രാത്രികൾ എന്ന ചിത്രത്തിൽ വയലാർ എഴുതി സരൽ ചൗധരി ഇണമിട്ട ഈ താരാട്ടുപാട്ടും ലീലയുടെ ശബ്ദത്തിലാണ് നാം കേട്ടത്.

പി ലീല, കമുകര പുരുഷോത്തമൻ, കെ ജെ ജേസുദാസ്, എ എം രാജ എന്നിവരെ അടുത്ത് ആലപിച്ചിട്ടുള്ള യുപ്പഗാനങ്ങളും വളരെ മികവാകേർന്നവയാണ്. ചന്ദ്രകയിൽ അലിയുന്നു ചന്ദ്രകാന്തരം, സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ എന്നിവ ഉദാഹരണങ്ങൾ. മണവാട്ടി എന്ന ചിത്രത്തിനു വേണ്ടി വയലാട് ദേവരാജൻ ടീം ഒരുക്കിയ ഈ ഗാനം ഷൂട്ട് ചെയ്തത് കൊല്ലം തേവള്ളി കൊട്ടാരത്തിന്റെ ഭാഗത്തുള്ള അഷ്ടമുടിക്കായലിലായിരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്.

ധാരാളം ഭക്തിഗാനങ്ങളും ലളിതഗാനങ്ങളും പീലിയിൽ പാടിയിട്ടുണ്ട്. എന്നാൽ വളരെ കുറച്ച് പാട്ടുകളെ നാടകങ്ങൾക്കായി പാടിയിട്ടുള്ളൂ. എങ്കിലും അവയെയും ജനമനസ്സുകളിൽ ഇടം നേടാൻ തക്ക വിധം തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ആലപിക്കുവാൻ പീലിയിലേക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിശറയ്ക്ക് കാറ്റ് വേണ്ട എന്ന നാടകത്തിന് വേണ്ടി വയലാർ രചിച്ച് LPR വർമ്മ സംഗീതം നൽകിയ ഈ ഗാനം അതിന് മകുടോദാഹരണമാണ്.

വൈകി വന്ന അംഗീകാരങ്ങൾ പുത്തരിയല്ല ലീലയുടെ സംഗീത ജീവിതത്തിൽ. തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി അവാർഡ് അവരെ തേടിയെത്തിയത് 1994. സിനിമയിൽ നിന്ന് മിക്കവാറും അപ്രത്യക്ഷമായി കഴിഞ്ഞ ഏതാണ്ട് 2 പതിറ്റാണ്ടിന് ശേഷം മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത പീലിയിലേക്ക് അവാർഡ് സമ്മാനിച്ചുകൊണ്ട് നടത്തിയ വികാരനിർഭരമായ പ്രസംഗത്തിൽ പറഞ്ഞത്, കോട്ട്, എത്രയോ കാലം മുമ്പ് ലീലാമ്മയെ തേടി എത്തേണ്ടിയിരുന്ന പട്ടമാണിത്. എൻ്റെ അമ്മ സന്ധ്യ അവരുടെ വലിയ ആരാധികയായിരുന്നു, പിന്നെ ഞാനും. ഈ തലമുറയിൽ എത്ര പേർക്ക് ലീല എന്ന ഗായികയെ കുറിച്ചറിയാം? തെന്നിന്ത്യയുടെ ഒരേ ഒരു വാനമ്പാടിയായിരുന്നു അവർ. ലീലയ്ക്ക് പകരം ലീല മാത്രം. എൻഡ് ഓഫ് കോട്ട്. 2005 ഒക്ടോബർ 31 പി ലീലയുടെ വിയോഗം. അധികം വൈകാതെ ആ വർഷത്തെ പത്മ അവാർഡ് ജേതാക്കളുടെ പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ പി ലീലയുടെ പേരും ഉണ്ടായിരുന്നു. എന്നാൽ ലീലയ്ക്ക് പത്മഭൂഷൺ ശുപാർശ ചെയ്തത് ജന്മനാടായ കേരളമായിരുന്നില്ല, തമിഴ്നാടായിരുന്നു. കലാകാരികളെ അംഗീകരിക്കാനും ആദരിക്കാനും എന്ന് സന്മനസ് കാണിച്ചിട്ടുള്ള ചലച്ചിത്ര നടി കൂടിയായിരുന്നു ജയലളിതയ്ക്ക് നന്ദി. പക്ഷെ വൈകി എത്തിയ അംഗീകാരം കൊണ്ട് ആർക്കെന്ത് പ്രയോജനം? മലയാളം, തമിഴ്, കന്നഡ തുടങ്ങിയ ഭാഷകളിലായി 1000-ലേറെ ഗാനങ്ങൾ അവർ ആലപിച്ചിട്ടുണ്ട്. മലയാളത്തിൽ പി ലീലയ്ക്ക് ലഭിച്ച ഏക സംസ്ഥാന അവാർഡ് കടൽപ്പാലം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചിച്ച് ദേവരാജൻ സംഗീതം നൽകിയ ഈ ഗാനത്തിലൂടെയായിരുന്നു. ഗാനകൗതുകത്തിൻ്റെ ഈ എപ്പിസോഡ് ഈ ഗാനത്തോടെ പൂർണ്ണമാകുന്നു.

0: വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: വിശേഷങ്ങൾ പറയൂ.
3: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം. പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ രുചിഭേദം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശ പ്രദാ. സാങ്കേതിക സഹായം ഡോണി ജെ ബേസിൽ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആശാ പ്രതാപ്. വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെ കുറിച്ചുള്ള പരിപാടിയാണിത്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബദാം ഹൽവയാണ്. ഇതിനാവശ്യം വേണ്ടുന്ന ചേരുവകളെ കുറിച്ചൊന്ന് പറയാം. പഞ്ചസാര 150 ഗ്രാം, ബദാം കുതിർത്ത് അരച്ചത് 150 ഗ്രാം, വെള്ളം 1 കപ്പ്, നെയ്യ് 2 ടീസ്പൂൺ, ഏലക്കാ പൊടി 1/2 ടീസ്പൂൺ. ഇനി ബദാം ഹൽവ തയ്യാറാക്കുന്ന വിധം ഒന്ന് പറയാം. ആദ്യമായി ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കുക. പഞ്ചസാര ഇട്ട് ഇളക്കുക. ബദാം പരിപ്പ് അരച്ചതും ഇട്ട് അടിയിൽ പിടിക്കാതെ ഇളക്കി ഏലക്കാ പൊടി വിതറി നെയ്യ് കുറേശ്ശെ ചേർത്ത് വശങ്ങളിൽ നിന്നും വിട്ടുവരുമ്പോൾ നെയ്യ് പുരട്ടിയ പാത്രത്തിൽ നിരത്തി ആറുമ്പോൾ അത് മുറിച്ചെടുക്കുക. അങ്ങനെ ബദാം ഹൽവ തയ്യാറായി കഴിഞ്ഞു. ഒരിക്കൽ കൂടി ബദാം ഹൽവ തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കുക. പിന്നീട് പഞ്ചസാര ഇട്ട് ഇളക്കുക. അത് കഴിഞ്ഞ് ബദാം പരിപ്പ് അരച്ചതും ഇട്ട് അടിയിൽ പിടിക്കാതെ ഇളക്കി ഏലക്കാ പൊടി വിതറി നെയ്യ് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് വശങ്ങളിൽ നിന്നും വിട്ടുവരുമ്പോൾ നെയ്യ് പുരട്ടിയ പാത്രത്തിൽ നിരത്തി ആറുമ്പോൾ മുറിച്ചെടുക്കുക. അങ്ങനെ ബദാം ഹൽവ തയ്യാറായി കഴിഞ്ഞു. ഏവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശനത്തിനുള്ള ഒന്നാംഘട്ട കേന്ദ്രീകൃത അലോട്ട്മെന്റ് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭ്യമാണ്. നടൻ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൌണ്ടേഷനും MGM ഗ്രൂപ്പും ചേർന്ന് നടപ്പാക്കുന്ന വിദ്യാമൃതം സൌജന്യ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ കോഴ്സുകളിലേക്ക് പഠിക്കാൻ അവസരം. MGM ഗ്രൂപ്പിന്റെ എറണാകുളം, വാളാഞ്ചേരി എന്നിവിടങ്ങളിലെ NG കോളേജുകളിലും കിളിമാനൂർ, എറണാകുളം, കണ്ണൂർ, വാളാഞ്ചേരി എന്നിവിടങ്ങളിലെ പോളിടെക്നിക് കോളേജുകളിലും കിളിമാനൂർ, എറണാകുളം, കണ്ണൂർ, വാളാഞ്ചേരി, കൊല്ലം എന്നിവിടങ്ങളിലെ ഫാർമസി കോളേജുകളിലും കണിയപ്പുരം കോളേജിലെ ആർട്സ്, പിരപ്പൻകോട് കോളേജുകളിലെ BEd തുടങ്ങിയ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. സ്പോട്ട് അഡ്മിഷൻ കൌൺസിലിംഗിന് 11 കൊട്ടിയം വ്യാപാര ഭവൻ കോൺഫറൻസ് ഹാളിൽ നടക്കും. രാവിലെ 10:30 മുൻപ് അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9946484111, മറ്റൊരു നമ്പർ 9946484111. KCBC യുടെ നേതൃത്വത്തിൽ സെപ്റ്റംബറിൽ നടക്കുന്ന അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിന് രചനകൾ ക്ഷണിച്ചു. നാടകത്തിന്റെ ടൈപ്പ് ചെയ്ത 4 കോപ്പികളും രജിസ്ട്രേഷൻ ഫീസായി 500 രൂപയുടെ DDO പോസ്റ്റൽ ഓർഡറോ സഹിതം August 10 മുൻപ് അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9446024440. ചാത്തന്നൂർ സർക്കാർ ITI പ്രവേശനത്തിന് ഓൺലൈൻ വഴി 10 അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474259459. കല, സാഹിത്യം, വിദ്യാഭ്യാസം, കായികം, വൈദ്യശാസ്ത്രം, സാമൂഹിക പ്രവർത്തനം, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, പൊതുകാര്യങ്ങൾ, സിവിൽ സർവീസ്, വ്യാപാരം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ അസാധാരണമായ നേട്ടങ്ങൾ, സേവനങ്ങൾ കൈവരിച്ചവർക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ 2027 പത്മ അവാർഡിനായി ഓൺലൈനിൽ നോമിനേഷനുകൾ ക്ഷണിച്ചു. അവസാന തീയതി 31. SNRS HSSലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊമേഴ്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് 25 രാവിലെ 11 അഭിമുഖം നടത്തും. മഴ തുടരും. വടക്കൻ കേരളത്തിൽ ശക്തമാകും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യത. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
1: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
0: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്, അറിയാലോ.
1: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാതോട് കാതോരത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്. അപ്പോൾ വിളിക്കുന്ന നമ്പർ അറിയാലോ, 0474293111. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോവാം. ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം.
4: നമസ്കാരം, എന്റെ പേര് ഹസീന, പെരുമ്പുഴയിൽ വിളിക്കുക.
3: ഹസീന, ഓക്കെ ചേച്ചി, എന്താ ചെയ്യുന്നേ?
4: ഞാൻ കശുവണ്ടി ഫങ്ഷൻ പോകുന്നതാ.
3: ഇന്നിപ്പോ ജോലി സ്ഥലത്ത് നിന്നാണോ സംസാരിക്കുന്നേ?
4: അല്ല അല്ല, ഞങ്ങള് കോർപ്പറേഷന്റേതാ, അത് അവര് 10 ജോലി 5 ജോലിയൊക്കെ തീർത്തോളൂ.
3: ഒരു മാസം 10 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം അങ്ങനെയാണോ അതോ 15 എണ്ണം ആണോ?
4: അങ്ങനെ അല്ല, കഴിഞ്ഞ മാസം 9 ജോലി ഉള്ളായിരുന്നു.
3: അയ്യോ,
4: സർക്കാർ കയറിയിട്ട് എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഈ മാസം ഒത്തിരി ജോലി തുടങ്ങിയിട്ട് പോലും ഇല്ല.
3: ഒന്നും ശരിയായില്ലല്ലേ?
4: ഒന്നും ശരിയായില്ല.
3: ഓക്കേ, അപ്പൊ ഈ 9 ദിവസത്തെ ശമ്പളമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്?
4: ഞങ്ങൾക്ക് കിട്ടുന്നത് അത്ര ജോലിയേ ഉള്ളൂ, ചില മാസങ്ങളിൽ ജോലി നടക്കത്തില്ല.
3: അപ്പൊ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യാൻ പോകാൻ പറ്റുമോ?
4: വേറെ സ്വകാര്യ മുതലാളിമാരെ കമ്പനി
3: പോകും.
4: അവിടെ ഡീസന്റ് മുക്കി 2 കമ്പനി ഉള്ളു, ഈ എല്ലാ ജോലിക്കാരും അവിടെ വരുന്നേ.
3: ഈ ജോലി ഇല്ലാത്തോണ്ട് എല്ലാരും അവിടെ വരും?
4: എല്ലാരും അവിടെ വരും. അത് മാത്രല്ല, നമുക്ക് ESI മറ്റ ആനുകൂല്യങ്ങളൊന്നും കിട്ടത്തില്ല. മരുന്നൊന്നും കിട്ടത്തില്ല, പൈസ അടയണ്ടേ? ശരിയാവുമായിരിക്കും,
3: എല്ലാം ശരിയാവട്ടെ അല്ലേ. എന്തായാലും ജോലിക്ക് പോകുമ്പോ ഏത് വാഹനത്തിലാ ഇപ്പൊ പോകുന്നേ?
4: ബസ്സിലാ പോകുന്നത്.
3: ഏത് ബസ്സിലാ പോകുന്നേ?
4: പ്രൈവറ്റ് ബസ്സിലാ പോകുന്നത്. പൈസ കൊടുത്താ പോ, നമ്മളെ റൂട്ട് ബസ്സില്ല.
3: പ്രിയദർശിനി ആ റൂട്ടിലില്ല?
4: പ്രിയദർശിനി ആ റൂട്ടിലില്ല.
3: അയ്യോ, നിങ്ങളെ പോലുള്ളവർക്കൊക്കെയാണ് അതിന്റെ പ്രയോജനം കിട്ടാൻ എല്ലാരും ആഗ്രഹിക്കുന്നത്.
4: തീർച്ചയായിട്ടും നമ്മളെ പോലെ സാധാരണക്കാർക്കായിരുന്നു കിട്ടുന്നത്, പക്ഷെ നമ്മളെ റൂട്ടില്ല.
3: നിങ്ങളുടെ റൂട്ട് ഏതാണ്?
4: നമ്മള് കൊട്ടിയം പോകുന്നത്.
3: കൊട്ടിയം? കൊട്ടിയം അകത്തോട്ടാണോ?
4: അടുത്താ, നമുക്ക് 10 രൂപ കൊടുത്താ മതി അങ്ങ് ഇറങ്ങാം.
3: അല്ല, ഈ കൊട്ടിയത്തിന് അകത്തേക്ക് പോകുന്ന സ്ഥലമാണോ?
4: അല്ല അല്ല, നമുക്ക് പെരുമ്പഴേന്ന് വടക്കേ മുക്ക് കണ്ണനല്ലൂര് അവിടെ ഇറങ്ങാനാ.
3: ഓക്കേ, അങ്ങോട്ടേക്ക് പ്രിയദർശിനി ബസ് എത്തിയിട്ടില്ല. അതോ നിങ്ങൾ എത്തോന്ന് പറയുന്നു? പകുതി കണക്ട് ചെയ്ത് പോകാൻ പറ്റത്തില്ല. പ്രിയദർശിനി പോകുന്നിടം വരെ
4: കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെ, കണ്ണനല്ലൂരിൽ നിന്ന് അങ്ങോട്ടുണ്ട്, കണ്ണനല്ലൂര് വരെ നമുക്ക് പോവണ്ട, നമുക്ക് വടക്കേ മുക്കിൽ ഇറങ്ങിയാ മതി.
3: മതി, ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദിവസം 20 രൂപ പോകുന്നുണ്ട്.
4: 20 രൂപ പോകുന്നുണ്ട്, നമുക്ക് കിട്ടിയെങ്കിൽ അത് നല്ലതായിരുന്നു, 8 മണിക്കും 5 മണിക്കും തിരിച്ചു വരാനും.
3: ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ പോകുന്ന റൂട്ടിലെ പ്രൈവറ്റ് ബസ്സിൽ ആളുണ്ട്?
4: ആ, അതിനകത്ത് സൽക്കാരം ആളുണ്ട്. പിന്നെ രാവിലെ കൊല്ലം ബസ്സിനകത്ത് നല്ല ആളാ.
3: നല്ല ആളാണ്, തിരക്കുണ്ട്.
4: തിരക്കുണ്ട്, കോളേജ് പിള്ളേരും ജോലിക്കാരൊക്കെ ഉണ്ട്.
3: അപ്പൊ എന്തായാലും അധികം ബസ്സുകൾ ഇനി ആ റൂട്ടിലോട്ട് വരട്ടെ, കാരണം ആ റൂട്ടിലേക്ക് ബസ്സിൽ തിരക്കുണ്ടെന്നല്ലേ പറയുന്നത്.
4: എല്ലാ എല്ലാരും ജീവിക്കട്ടെ, മുതലാളിമാര് അവർക്ക് ജീവിക്കണ്ടേ, എത്ര തൊഴിലാളിമാര്.
3: ഓക്കെ ചേച്ചി, സന്തോഷം കേട്ടോ. ഓ, എന്തായാലും ജോലിയൊക്കെ നടക്കട്ടെ, പ്രിയദർശിനി ബസ് അതുവഴി വരട്ടെ. ഓക്കെ, എന്തായാലും നല്ലൊരു അടിപൊളി ഗാനം കേൾക്കാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക 107.8 കാതോടുകാതരം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. കോളിലേക്ക് പോവാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാ ഇത്?
1: ഞാൻ പേരൂർ നിന്ന് വിളിക്കുക, ബീന.
0: പേരൂർ നിന്നും ബീന ചേച്ചി. എവിടെയാണ്? കാഷ്യൂ ഫാക്ടറിയിലാണോ?
1: അല്ല, ഞാൻ അവിടെ നിന്ന് വർക്ക് ഔട്ട് വരുന്നതാ.
0: എന്താണ്?
1: അന്തി വർക്ക് ഔട്ട് വരുന്നതാ ഒരു കമ്പനിയിൽ.
0: ഓ ഓ, ചേച്ചി എവിടെയാണ് ജോലി ചെയ്യുന്നത്?
1: ഞാൻ
0: ആ ഓക്കെ ഓക്കെ, മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സ്ഥലത്താണ് എന്ന് വിചാരിച്ചു കേട്ടോ. പേരൂരാണ്, കല്ലന്താടത്താണ് വർക്ക് ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത്. ജോലിയൊക്കെ ഉണ്ട്?
1: ജോലി ഇപ്പൊ ഞങ്ങൾക്ക് 15-ാം തീയതി ഉണ്ടെന്ന് പറയുന്നു.
0: ഓക്കെ, അപ്പൊ ഇനി 15-ാം തീയതി പോകണം.
1: പിന്നെ ഇവിടെ വന്ന് ജോലി ചെയ്യാ തൊഴിലാളികൾക്കും, പിന്നെ ഒരു കന്നീന്ദ്ര ദേവികയുണ്ട്, അവർക്കൊക്കെ ഒരു ഹായ് കൊടുക്കണം. പിന്നെ നാല് ഞാനങ്ങൾ ജോലി ചെയ്യുന്നവരുണ്ട്, അവർക്കും കൂടെ ഒരു ഹായ് കൊടുക്കണം.
0: ഇനി ഇനി ആർക്കെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും കൂടെ ചേർത്ത് ഹായ് ഹായ് ഹായ് ഹായ് എല്ലാവർക്കും കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, പാട്ട് പാടണോ? ഇനി
1: പാടത്തേന്നു, എനിക്ക് അറിയത്തില്ല പാടാൻ.
0: എന്നാ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ ചേച്ചി.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: വിശേഷങ്ങൾ പറയൂ.
3: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
4: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
5: കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക 107.8. കാതോട് കാതരം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി അബ്ബാസ്. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ
6: ഹലോ
5: ഹലോ, നമസ്കാരം.
6: നമസ്കാരം.
5: ഇതാരാണ്? അജിത ചേച്ചി.
6: എന്തൊക്കെയാണ്
5: അജിത ചേച്ചി? അതുകൊണ്ട് പിണങ്ങിപ്പോയോ?
6: പിണങ്ങി പോയില്ല, ഞാൻ ഇതിനകത്തൊക്കെ വിളിക്കും. മ്യൂസിക്കൽ ചെയർ വേണ്ട, കൺഫ്യൂഷൻ അതൊക്കെ വിളിച്ചാ കിട്ടും. ഇതിനകത്തൊരു ദിവസം വിളിച്ച് കിട്ടി പാട്ടും പറഞ്ഞിട്ട് പിന്നെ അതാ കട്ടായി.
5: അതുകൊണ്ട് എന്നോട് പിണങ്ങിപ്പോയോ?
6: എന്നോട് പിണക്കൊന്നുമില്ല. ഞാൻ ഇന്നലെ യൂട്യൂബിനകത്ത് നിങ്ങളൊക്കെ ഒന്ന് കണ്ട, അന്നേരം ഞാൻ വിചാരിച്ചു എന്നാ ഒന്ന് വിളിച്ചു
5: നോക്കാം. അന്നേരം
6: ആ സ്നേഹം വന്നേ അല്ല, എന്നാലും എനിക്ക് കാണണം എന്നൊരു ആഗ്രഹമായിരുന്നു നിങ്ങളെ. അങ്ങനെ ഞാൻ മോനെ കൊണ്ടൊന്ന് എടുത്തിട്ട് യൂട്യൂബിനെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അന്നേരം രാത്രി ഞാൻ പറഞ്ഞു മോൻ വന്നു പറഞ്ഞു മോനെ ഒന്ന് നോക്കാം. അങ്ങനെ എടുത്ത് വന്നപ്പോ ഞാൻ നിങ്ങളൊക്കെ കണ്ടപ്പോ ഒന്ന് ആയിരുന്നാലും ഒന്ന് വിളിച്ചു നോക്കാം.
5: അജിത ചേച്ചി നമ്മുടെ സ്വന്തം
6: 12 വിളിക്കുക എന്നിട്ട്
5: കിട്ടിയേ മൂന്നാമത്തെ കോള്.
6: മൂന്നാമത്തെ കോള് കിട്ടി,
5: അതാണ്
6: ഭാഗ്യമുണ്ട്. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നത് ഒരു ഭാഗ്യം.
5: ഇത് കിട്ടാത്തവർക്കെല്ലാം കിട്ടട്ടെ. എന്താ
6: കിട്ടട്ടെ, അതുകൊണ്ട്
5: അവർക്ക് എല്ലാം സന്തോഷമുണ്ട്. സുഖായിരിക്കുന്നു ചേച്ചി?
6: എല്ലാരും തിരക്കുന്ന രേഷ്മയാ തിരക്കെന്ന് പറയാം.
5: പറയാം ചേച്ചി, എല്ലാരും തിരക്കെന്ന് പറയാം കേട്ടോ. എല്ലാ പരിപാടിയിലും വിളിക്കണം കേട്ടോ. ഇടയ്ക്കൊക്കെ കിട്ടും,
6: കിട്ടാതിരിക്കും പറഞ്ഞു അതിനകത്ത് വിളിച്ചാ കിട്ടുന്നതിനകത്തൊക്കെ വിളിക്കുന്നില്ല.
5: അത് തന്നെ കിട്ടുമ്പോ കിട്ടട്ടെ, എന്നാലും നമ്മളിങ്ങനെ
6: എല്ലാവരും അതിലൊക്കെ വിളിക്കും. മ്യൂസിക്കൽ ചെയർ കൺഫ്യൂഷൻ മിണ്ടിയും പറഞ്ഞു വിളിച്ചു.
5: അതും പൊട്ടക്കണ്ണൻ മാവിലെറിഞ്ഞാണോ?
6: അല്ല, അത് ഞാൻ ആ വിഷയം കേട്ടത് കൊണ്ട് അങ്ങ് വിളിച്ചത്. എന്തായാലും അത് കിട്ടി. എനിക്ക് വിളിക്കണമെന്നൊരാഗ്രഹം തോന്നി അങ്ങ് വിളിച്ചത്. എന്തായാലും അത് രണ്ടു വാക്ക് അതിൽ പറയണമെന്ന് വിചാരിച്ച് വിളിച്ചതായിരുന്നു.
5: ഓഹോ, ഓക്കെ. ഞാൻ വിചാരിച്ചു ഇനി അത് ഒന്ന് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ.
6: അതുമായിട്ട് പൊരുത്തപ്പെട്ടതായത് കൊണ്ട് എന്തായാലും ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ
5: വിളിച്ചതായിരുന്നു. വിളിക്കണം, കിട്ടും.
6: വനിതാ വേദി വിളിച്ച ഒരു ദിവസം
5: നാളെ ഉണ്ട്, വനിതാലോകം നാളെ ഉണ്ടല്ലോ. നാളെ വിളിക്കും,
6: നാളെ
5: വിളിക്കണം കേട്ടോ.
6: ഓക്കെ,
5: അപ്പൊ പാട്ട് കേൾക്കാം ചേച്ചി.
6: ഓക്കെ.

0: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതരം തത്സമയ ഫോണിങ് പ്രോഗ്രാം. നമ്മൾ അടുത്ത റെക്കോർഡിലേക്ക് പോവാണ്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം മോളെ.
0: ഇതാരാ? ഇത് രഞ്ജിനി ആണോ? ആ ചേച്ചി, പറയൂ ചേച്ചി. കടപൂരിൽ നിന്നാണോ വിളിക്കുന്നേ? അല്ല, ഉളിയക്കോവിൽ നിന്ന്. ഓ ശരി. അപ്പൊ ഉളിയക്കോവിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് കറണ്ടൊക്കെ ഉണ്ടോ? കറണ്ടുണ്ടോ? ആ ചില ദിവസങ്ങളിൽ ഞാൻ ഈ അറിയിപ്പ് വായിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് വായിക്കാറുണ്ട്, ഉളിയക്കോവിൽ പരിസരത്ത് ഇന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നതാണ് എന്നൊക്കെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വായിക്കുന്നോണ്ടെന്ന് ചോദിച്ചതാണ് കേട്ടോ. എന്ത് പ്രശ്നമില്ല. സുഖായിരിക്കുന്നു ചേച്ചി. ഓക്കെ, ഇത് ഏത് പാട്ടാ വേണ്ടേ?
1: എല്ലാവർക്കും
0: പാട്ട് ആണോ? വീട്ടിൽ ഇന്നത്തെ തിരക്കൊക്കെ കഴിഞ്ഞോ?
1: കഴിഞ്ഞു.
0: രാവിലെ
1: എല്ലാം ഒതുക്കി.
0: ആഹ്, വളരെ പെട്ടെന്ന് തീർക്കും. ഓക്കെ, അപ്പോ കിട്ടി. ഓക്കെ ശരി. ആഹ് ഓക്കെ. ആ ആദ്യമായിട്ട് അതാണ് എനിക്ക് പക്ഷെ ഈ പേര് കേട്ടപ്പോ ആദ്യം കേട്ടിട്ടുള്ള പോലെ, അതുകൊണ്ടാണ് ഞാൻ കടവൂരാണോ എന്ന് ചോദിച്ചത്. പക്ഷെ ഞാൻ സംസാരിച്ച് വന്നപ്പോ ഉളിയക്കോവിൽ എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു സംശയം, വിളിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ വിചാരിച്ചിനി എന്നോട് സംസാരിക്കാത്ത. ഓക്കെ, ഇതൊരു ശ്രമിക്കാത്തതാണോ അതോ കിട്ടാതിരുന്നയാണോ? കിട്ടിയില്ല. ശരി, അപ്പൊ എന്നും റേഡിയോ എത്ര മണി മുതലാ ചേച്ചി കേൾക്കുന്നേ?
1: ഞാൻ രാവിലെ തൊട്ട് 6:30.
0: ഓക്കെ,
1: 6:30 to 7:00
0: എന്നിട്ട് ജോലി നടക്കും, റേഡിയോയും കേക്കും.
1: എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: കുട്ടി സ്കൂളിൽ പോകുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ വീട്ടില്? അപ്പൊ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളെ രാവിലെ വിടുന്ന തിരക്ക് കൂടെ ഉണ്ട്.
1: ഹസ്ബൻഡും
0: രാവിലെ ഈ ചോറ് കൊണ്ടുവന്ന പാത്രം തയ്യാറാക്കുന്ന തിരക്കാണ് ഏറ്റവും വലിയ തിരക്ക്.
1: അയ്യോ, അത് ഭയങ്കര തിരക്ക് തന്നെ.
0: ഇന്നെങ്ങനെ, ഇന്നലെ കൊണ്ടുപോയ കറിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരെണ്ണവും കൂടെ എങ്കിലും അഡീഷണൽ വെക്കണോന്നൊക്കെ കരുതിയുള്ള തിരക്കായിരുന്നോ?
1: ആയിരുന്നു.
0: ഇന്നലെ കൊണ്ടുപോയത് ഇന്ന് കൊടുക്കാൻ പറ്റില്ല അല്ലേ? അങ്ങനെയൊക്കെ. എന്തായാലും ചമ്മത്തി ഉണ്ടായിരുന്നു. ഓക്കെ ചേച്ചി, അപ്പൊ അവര് കൊണ്ടുപോയത് ചേച്ചി ഉച്ചക്ക് കഴിക്കത്തില്ലേ ചമ്മന്തിയൊക്കെ കൂട്ടി?
1: ഞാൻ ചമ്മന്തി കഴിക്കത്തില്ല മോനെ, പിന്നെ മീൻ മേടിച്ചിട്ട് കറി വെച്ച് കഴിക്കും.
0: ഓക്കെ ഓക്കെ ശരി. അപ്പൊ പാട്ട് കേട്ടാലോ? ഇനി വിളിക്കണം കേട്ടോ.
1: ഓക്കെ
0: ചേച്ചി, സന്തോഷം. അങ്ങനെ നമ്മുടെ കാതോട് കാതോടത്തിൽ നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇനി 1 മണിക്ക് പ്രിയ ശ്രോതാക്കളുമായി കാതോട് കാതോടത്തിൽ ചേരും ശ്രീലക്ഷ്മി MS.

0: ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. കുഞ്ഞു ഹൃദയങ്ങൾ കരുതലും ചികിത്സയും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ഹരിത ജി, കൺസൾട്ടന്റ് പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ്, NS ഹോസ്പിറ്റൽ, പാലത്തറ, കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.
1: പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വയനാട് കള്ളാടി ദുരന്തത്തിൽ മരണസംഖ്യ 6. കാണാറായവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ദക്ഷിണ റെയിൽവേയുടെ ഓണം പ്രത്യേക ട്രെയിൻ സർവീസുകളിലേക്ക് റിസർവേഷൻ ആരംഭിച്ചു. മംഗലാപുരം, ചെന്നൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ ഓസ്ട്രേലിയ സഹകരണത്തിന്റെ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്നൊപ്പുവച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓസ്ട്രേലിയൻ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഇന്ത്യയിൽ ആരംഭിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിജ്ഞാന പങ്കാളിത്തത്തിന് പുതിയ അധ്യായം തുറന്നിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്തു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്തഭൂമിയിൽ നിന്നും ഇന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6. ഇനിയും കണ്ടെത്താനുള്ളവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യോമമാർഗം സ്വദേശത്തെത്തിക്കുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു.
2: പക്ഷേ ഇന്ന് വെള്ളം തെളിയുകയും കുറച്ച് താഴുകയും ചെയ്തു, അതുകൊണ്ട് അത് കണ്ടെത്താൻ പറ്റി. രണ്ടാമത്തെ ബോഡി പുഴയിൽ തന്നെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പുഴയെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു ടീം 20 NDRF സംഘം പോയിട്ടുണ്ട്. ഈ പരിസരത്ത് പ്രത്യേക പരിശോധന നടത്താനുള്ള മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വൈത്തിരി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എൻബാം ചെയ്യാനുള്ള നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിക്കും.
1: വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തും മീനാക്ഷിപ്പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനോടൊപ്പം ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകളിലെ റിസർവേഷൻ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്തുനിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും തിരുവനന്തപുരത്തുനിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തിന് ബുധനാഴ്ചകളിലും പ്രത്യേക സർവീസ് ഉണ്ടാകും. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നതിന് പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച തൊഴിലിടങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈഡേ നിർബന്ധമായും ആചരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സ്ഥാപനങ്ങളുടെയും വീടുകളുടെയും ടെറസ്, റൂഫിന്റെ പാത്തി, ഓവർഹെഡ് ടാങ്കുകൾ എന്നിവിടങ്ങളിൽ കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ശ്രദ്ധ നൽകണം. കൊതുകുകടി ഏൽക്കാതിരിക്കാൻ സ്വയം സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചു വേണം ഉറവിട നശീകരണത്തിൽ ഏർപ്പെടാൻ. ശക്തമായ പനി, തലവേദന, ശരീരവേദന, ശരീരത്തിൽ തിണർപ്പുകൾ, ഛർദി, വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി ചികിത്സ തേടണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരള പി എസ് സി പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തരവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപറ്റി. ഇന്ന് വൈകുന്നേരം 5:30 വരെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. കോഴിക്കോട് മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവഞ്ഞിയും ചെറുപുഴയും കരകവിയാൻ തുടങ്ങി. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം, കൊടിയത്തൂർ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം ഏറെയുള്ളത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം പ്ലാറ്റ്ഫോമിന്റെ പഴയ കെട്ടിടം തകർന്നു വീണു. ആളപായം ഇല്ല. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: ഇന്നലെ ജില്ലയിൽ ശരാശരി 15 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. മണ്ണാർക്കാട് ഭാഗത്താണ് കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ അലനല്ലൂർ കണ്ണംകുണ്ട് നിലമ്പതി പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. നെല്ലിയാമ്പതി ചുരം പാതയിൽ മരം വീണു.

0: ണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ശാസ്ത്രീയമായ പ്രതിരോധ മാർഗങ്ങളിലൂടെ ഒച്ചുകളുടെ വ്യാപനം തടയാനാണ് അധികൃതരുടെ നീക്കം. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഈ മാസം 19-ന് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30-ന് നടക്കും. സെപ്റ്റംബർ 4-നാണ് അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. 20 സദ്യാലയങ്ങൾ ഇക്കുറി ഉണ്ടാകും. KSRTC ബജറ്റ് ടൂറിസം വഴി എത്തുന്ന ഭക്തർക്ക് പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലാകും സദ്യ സജ്ജീകരിക്കുക. ഇതിനുള്ള ബുക്കിംഗ് ആരംഭിച്ചു. ആറന്മുള boatrice.com എന്ന വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 567 പോയിന്റ് നേട്ടത്തിൽ 77,071, നിഫ്റ്റി 177 പോയിന്റ് നേട്ടത്തിൽ 24,059 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില പവന് 80 രൂപ വർദ്ധിച്ച് 1,05,040 രൂപയും ഗ്രാമിന് 13,130 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വയനാട് കള്ളാടി ദുരന്തത്തിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. മരണസംഖ്യ 7. കാണാതായവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ദക്ഷിണ റെയിൽവേയുടെ ഓണം പ്രത്യേക ട്രെയിൻ സർവീസുകളിലേക്ക് റിസർവേഷൻ ആരംഭിച്ചു. മംഗലാപുരം, ചെന്നൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല, എങ്കിലും രണ്ട് കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് 1. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിലും കനത്ത മഴ തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തത്തിൽ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രഖ്യാപനത്തിലാണ് ശ്രീ മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്.
1: ഭാരത് ഓർ ഓസ്ട്രേലിയ ദോ വൈബ്രന്റ് ഡെമോക്രസീസ് ഹെ ദോ മൾട്ടി കൾച്ചറൽ സൊസൈറ്റീസ് ഹെ ഓർ ദോ മഹത്വപൂർണ ഓഷൻ പവർസ് ഹെ ഹമാരി യേ സമാനതയെ ഓർ ഹമാരാ കോമൺ വേൾഡ് വ്യൂ ഹമേ ഗഹരെ ആപസീ വിശ്വാസ് കെ സാത്ത് നിരന്തർ ആഗെ ബഡ്നേ കി പ്രേരണാ ദേതേ ഹൈ ഹമാരി കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് നേ പിച്ചലേ കുച്ച് വർഷോ മേ അഭൂതപൂർവ പ്രഗതി കി ഹൈ ഓർ ആജ് തീസരി അന്വൽ സമിറ്റ് സേ ഹമാരെ സഹയോഗ് മേ കൈ നയെ ആയാം ജുഡേ ഹൈ.
0: സമാധാനവും സുസ്ഥിരവുമായ ഇൻഡോ പസഫിക്കിനായുള്ള കാഴ്ചപ്പാടാണ് സഹകരണത്തിന്റെ കേന്ദ്രബിന്ദുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്നൊപ്പുവെച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ഓസ്ട്രേലിയ സമുദ്ര സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു നേതാക്കളും തീരുമാനിച്ചതായി ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രാദേശിക സുരക്ഷയ്ക്ക് ഫലപ്രദമായ സമുദ്ര സഹകരണം അനിവാര്യമാണെന്ന് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയൻ സൂപ്പർ കമ്പനി ഇന്ത്യയിൽ 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്ന് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോൾ ഷോൾഡർ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ഇന്ത്യയുടെ വളർച്ചയിൽ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ആത്മവിശ്വാസത്തിന്റെ നേർക്കാഴ്ചയാണിതെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഈ ഗുണനിലവാരം നിലനിർത്താൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒഡീഷ സന്ദർശനത്തിന്റെ ഭാഗമായി ഭുവനേശ്വറിലെത്തിയ ഉപരാഷ്ട്രപതി ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്ര വിതരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ഇന്നലെ മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിലുള്ള 3-ാമത്തെ ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ആരംഭിച്ചു. മറ്റന്നാൾ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ ഗതാഗത മേഖലയിലെ പ്രധാന മുൻഗണനാ വിഷയങ്ങൾ ചർച്ചയാകും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പ്രമേയത്തിന് കീഴിലാണ് യോഗം നടക്കുക. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്ത ഭൂമിയിൽ നിന്നും 4 മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 7. ഇനി 1 കൂടിയാണ് കണ്ടെത്താനുള്ളത്. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: ഇന്ന് രാവിലെ 1 മീനാക്ഷി പുഴയോരത്ത് നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആദ്യം കണ്ടെത്തിയത് ബീഹാർ സ്വദേശി എസ്കേറ്റർ ഓപ്പറേറ്റർ മുഹമ്മദ് ഇറാന്റെയാണ്. രണ്ടാമത് കണ്ടെത്തിയ ആളുടെ മൃതദേഹം ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മീനാക്ഷി പുഴയോരം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ കുറവായതിനാലും വെള്ളം തെളിഞ്ഞതുമാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചത്.
0: വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, കിഴക്കൻ രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഡൽഹിയിൽ പെയ്ത മഴയിൽ നഗരത്തിലെ പ്രധാന റോഡുകളിലുണ്ടായ വെള്ളക്കെട്ട് നിയന്ത്രണ വിധേയമാക്കി. നിലവിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പശ്ചിമബംഗാളിൽ പരക്കെ ഇന്ന് അതിശക്തമായ മഴയ്ക്കും കൊടുങ്കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ബംഗാളിലെ 5 ഹിമാലയൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കനത്ത മഴ തുടരുന്ന മഹാരാഷ്ട്രയിലെ ഹിങ്കോളിയിൽ ഇന്ന് പുലർച്ചെ തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടായി. പുലർച്ചെ 1:37 റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. മുൻകരുതൽ എന്ന നിലയിൽ പ്രദേശവാസികളെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു. വീടുകളിൽ വിള്ളലുകൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8 ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യൻമാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പ്രതിഭകളുടെ വൻനിരയുള്ള ഫ്രാൻസും അത്യുധാനികളുടെ സ്ക്വാഡായ മൊറോക്കോയും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം ഈ ലോകകപ്പിലെ ഏറ്റവും കനപ്പെട്ട മുഖാമുഖങ്ങളിൽ ഒന്നാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണ ചുണ്ടിനു മുന്നിൽ നഷ്ടപ്പെട്ട കപ്പ് കൈപ്പരിലൊതുക്കാൻ രണ്ടും കൽപ്പിച്ചാണ് ഫ്രഞ്ച് പടയുടെ ഒരുക്കങ്ങൾ. മറുഭാഗത്ത് ഖത്തറിൽ നേടിയ സെമി ബർത്ത് ഇത്തവണ കിട്ടാതെ മടങ്ങില്ലെന്നുറച്ചാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരുടെ യുദ്ധപ്രഖ്യാപനം. ഖത്തർ ലോകകപ്പ് സെമി ഫൈനലിൽ 2 തങ്ങളെ വീഴ്ത്തിയ ഫ്രാൻസിന് ചുട്ട മറുപടിയാണ് മൊറോക്ക ലക്ഷ്യമാക്കുന്നത്. തങ്ങളുടെ 3 ലോകകപ്പ് കിരീടം ലക്ഷ്യമിടുന്ന ഫ്രാൻസ് ടൂർണമെന്റിലുടനീളം തകർപ്പൻ ഫോമിലാണെന്നത് ശ്രദ്ധേയമാണ്. ഗോൾ അടിക്കാനും അടിപ്പിക്കാനും കൽപ്പുള്ള വൻ നിരയുടെ നട്ടല് 7 ടൂർണമെന്റിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പയാണ്. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ചും നോക്കൌട്ടിൽ നെതർലാൻഡ്സിനെ വീഴ്ത്തിയും കരുത്തരം തെളിയിച്ചവരാണ് മൊറോക്കോ. പരിശീലകൻ മുഹമ്മദ് ഔഹാബിയുടെ തന്ത്രങ്ങൾ ഇന്ന് ഏറെ നിർണായകമാകും.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാനെതിരെ US സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചു. US വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. കേരള PSC പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തരവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്ത് നിന്നും കോഴിക്കോട് പാലക്കാട് വഴി ചെന്നൈയിലേക്കും, ചെന്നൈയിൽ നിന്ന് പാലക്കാട് എറണാകുളം കോട്ടയം വഴി കൊല്ലത്തേക്കും, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തേക്കുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾക്കായാണ് റിസർവേഷനാണ് ഇന്ന് ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തിരച്ചിൽ ഊർജ്ജിതം. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
5: பேசலாம் தமிழ் போனின் புரோகிராம் புது பொழிவுடன் உங்களுடன் நாங்கள் பேசுகின்றோம். உங்கள் இதயத்தில் இன்பம் மலர, உங்கள் கவலைகள் மறக்க, மனதெங்கும் சந்தோஷம் நிறைய, உங்கள் மனதை கவர்ந்த இனிமையான பாடல்களுடன் எல்லா செவ்வாய் மற்றும் வியாழன் கிழமைகளில் மாலை 3:30 முதல் 4:30 வரை நீங்கள் கேட்டு ரசிக்கலாம். உங்களுடன் பேசுவது உங்கள் ராஜ்மோகன், உங்கள் ரத்னா மோகன். காதோடு பேசலாம், தினம் தினம் புதுமை, என்றுமே இளமை, எப்போதுமே தொடர்ந்து கேளுங்கள். உங்கள் இதயத்தில் ஒவ்வொரு நொடியிலும் இனிமை நிறைய காதோடு பேசலாம். நீங்கள் அழைக்க வேண்டிய தொலைபேசி எண் 0474-293-1111. கேளுங்க கேளுங்க, கேட்டுக்கிட்டே இருங்க தமிழ் போனின் புரோகிராம் காதோடு பேசலாம்.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക 107.8. സമയം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു കാതോട് കാതരത്തിലേക്ക്. അങ്ങനെ ഒരു ചെറിയ ഇടവേള കഴിഞ്ഞിട്ട് വാർത്തയൊക്കെ കേട്ടു, എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒക്കെ ആഹാരം കഴിക്കുന്ന ഒരു സമയമാണ്. ആഹാരം കഴിക്കാത്തവരൊക്കെ കഴിച്ചോളൂ, കഴിച്ചിട്ടുള്ളവരൊക്കെ ഫോണിനെടുത്ത് വിളിച്ചോളൂ. കാതോട് കാതരത്തിലേക്ക് വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പം നല്ല ഗാനങ്ങളൊക്കെ ഓർത്തു വെച്ച് വിളിക്കുക, അടിപൊളി ഗാനങ്ങളൊക്കെ ചോദിക്കുക. കാരണം ഈ ചിലപ്പോൾ ഈ ഊണൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് ഉറങ്ങിയാലോ എന്ന് ചിന്തിക്കുന്നവരെ ഒന്നും ഉറക്കാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടു അല്ലേ. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ശ്രീലക്ഷ്മി എം എസ്. നമുക്ക് ആദ്യത്തെ കോൾ, അതായത് ബ്രേക്കിന് ശേഷമുള്ള ആദ്യത്തെ കോളിലേക്ക് പോവാണ്. ഹലോ
1: ഹലോ
0: ഹലോ, സ്വാഗതം. ഇതാരാണ്? കേൾക്കാൻ പറ്റുന്നില്ല. ചാരുല്ലത എന്നാണോ പേര്?
1: എന്റെ പേര് സജില.
0: സജില?
1: ഹലോ, സജില.
0: സജില, ഓക്കെ. നല്ല വേറൊരു പേരാണ് ഞാൻ പറഞ്ഞത്, ചാരുല്ലത എന്നൊരു പേരാണ് കേട്ടത്. ഓക്കെ, എന്താ ചെയ്യുന്ന ചേച്ചി?
1: ഞാനിപ്പോ ഒരു കടയിൽ നിൽക്കുക.
0: ഓക്കെ, കടയിൽ ജോലി ചെയ്യാണ്? ഗാർമെന്റ്സ് ആണ്. ഓ ശരി. അപ്പൊ അവിടെ എങ്ങനെ, ഒരാളെ ഉള്ളോ ജോലിക്ക്, അതോ കുറെ പേരുണ്ടോ? മാത്രമേ ഉള്ളൂ. ആഹാരമൊക്കെ കഴിഞ്ഞോ? കുറച്ചുകൂടെ കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ എങ്ങനെ, രാവിലെ ജോലിക്ക് വരുമ്പോ തന്നെ റേഡിയോ ഓൺ ആക്കോ?
1: ഞങ്ങള് പറഞ്ഞു വെച്ചിട്ടാണ്
0: റേഡിയോ കേൾക്കുവാണ്.
1: ഞാൻ പോയത് ഇവിടെ റേഡിയോ കേട്ടാ.
0: ശരി ശരി. അപ്പൊ
1: ഇൻട്രസ്റ്റായിട്ട് ഇവിടെ ഉള്ളവരെ വിളിക്കുന്നത്, എന്നും വിളിച്ചോണ്ടിരിക്കുവാ നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടി.
0: അവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല?
1: ഇല്ല, ഞങ്ങള് ഒരു ദിവസം മോൻ വിളിച്ചായിരുന്നു ഇവിടുത്തെ, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനായിട്ടായിരുന്നു.
0: ഓ ഓക്കെ ഓക്കെ.
1: ശ്രീലക്ഷ്മി ചേച്ചി ആയിരുന്നു തോന്നുന്നു.
0: ഞാനല്ലായിരുന്നു, അത് രേഷ്മ ചേച്ചി ആവാനാണ് സാധ്യത.
1: അപ്പൊ ചേച്ചി ആയിരിക്കും രണ്ടുപേരും. മോനങ്ങനെ ഒരുപാട് സംസാരിച്ചായിരുന്നു.
0: എത്ര ദിവസമായി വിളിച്ചിട്ട്? രണ്ടു മൂന്ന് ദിവസം മുമ്പ്. അപ്പൊ അത് രേഷ്മ ചേച്ചി തന്നെയാണ്. ഞാൻ ചോദ്യം ചോദിക്കാറില്ല. ഓക്കെ ഓക്കെ ശരി. അപ്പൊ എന്നാലും മോന്റെ പേരെന്താ? ദക്ഷിത്. ദക്ഷിത്, ഈ പേര് ഞാൻ കേട്ടായിരുന്നു. ശരിയാ, ഓക്കെ. ഓക്കെ ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട് ആളിനെ പേര് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി വിളിക്കാറുള്ള ആളാണ്. ശരി, അപ്പൊ എന്തായാലും ഇന്ന് ഏത് പാട്ടാണ്? ആണോ, ഇനി സംസാരിക്ക ആളുണ്ടോ? കൊടുത്തോ.
2: ഹലോ
0: ഹലോ, ഇതാരാണ്? കടയുടെ മുതലാളിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അവിടെ തൊഴിലാളികളെല്ലാം ഹാപ്പി ആണല്ലോ അല്ലേ? അതെ, അവരുടെ സന്തോഷാണല്ലോ നമ്മുടെ സന്തോഷം. ശരി ചേട്ടാ, പിന്നെന്താ ഉറപ്പായിട്ടും കേട്ടോ. ആ പറഞ്ഞിരിക്കുന്ന ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം തന്നെ നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പോ സന്തോഷം വിളിച്ചതിൽ

0: ഓക്കെ, അങ്ങനെ ലട്ടിപൊളി ഒരു ഗാനല്ലേ, ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു. അപ്പൊ ഇനി നമ്മൾ വീണ്ടും അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീലക്ഷ്മി, രാജമുഖത്തിലാണ്.
0: ഗുഡ് ആഫ്റ്റർനൂൺ ചേച്ചി, എത്ര നാളായി സംസാരിച്ചിട്ട്.
1: അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പൊടിമോൻ അവിടെ ഉറക്കി കിടത്തിട്ട് വിളിച്ചത്.
0: പൊടിമോൻ ഉറങ്ങി താരാട്ടു പാട്ട് ഉറങ്ങാതായപ്പോഴത്തേക്ക് സ്പീഡ് കൂടിയായിരുന്നു. ഉറങ്ങ് ഉറങ്ങ് ഉറങ്ങ് എന്നൊക്കെ ആയല്ലേ അവസാനം.
1: ഇന്നലെ ആയിരുന്നു ശ്രീലക്ഷ്മി എന്റെ കൊച്ചുമാന്റെ തലവേട്ട്.
0: ആണോ? ആഹാ, 28. ആ, മോനായിരുന്നു. ഓക്കെ, അപ്പൊ പേരിട്ടല്ലോ.
1: പേരൊക്കെ ഇട്ട്.
0: എന്താ അത്? വേദിക് ശരത്. കുഞ്ഞു ഭാവയ്ക്ക് എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ
1: കേട്ടോ.
0: അതാണ് എന്റെ ആഗ്രഹം, അവരോടും ഒക്കെ എനിക്ക് സംസാരിക്കണം. അതാണ്, തിരക്കാണ് ഇപ്പൊ മൊത്തത്തിൽ. അതാണ്, അമ്മുമ്മയായി അല്ലേ, കൊച്ചുമക്കളുടെ കാര്യം കൂടെ നോക്കേണ്ടി വന്നപ്പോ തിരക്കായി. മനസ്സിലായി മനസ്സിലായി, അറിയാം അറിയാം, കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ഫോണിലൊക്കെ കണ്ട് സംസാരിക്കാലോ. വിഷമിക്കണ്ട കേട്ടോ.
1: അപ്പൊ
0: ഒരു പ്രിയദർശിനി ബസ്സിൽ കയറി അങ്ങ് പോയിക്കോ. എന്താ, അതൊരു സൗകര്യല്ലേ. ഇപ്പോ നമുക്ക് വിചാരിച്ച ഇപ്പൊ അങ്ങ് പോക്കൂടെ. സന്തോഷം ചേച്ചി. ഇന്ന് ഏത് പാട്ടാ? അപ്പൊ കുഞ്ഞാവയ്ക്ക് വേണ്ടി ആയിരിക്കുമല്ലോ പാട്ട്. ആശാനല്ല എന്ന ചിത്രത്തിലെ.
1: ആശാൻ കേൾക്കുന്നൊന്നും ഇല്ല.
0: ശരിക്കും ഈ സിനിമയുടെ പേര് ആശാൻ എന്നാ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, എന്തായാലും കിടന്നുറങ്ങുന്ന ആശാൻ ഉറങ്ങട്ടെ, കഷ്ടപ്പെട്ട് ഉറക്കിയതല്ലേ, കുറച്ച് നേരം ഉറങ്ങട്ടെ.
1: രണ്ടു മന്തി
0: കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു മഴ തുടങ്ങിയതാണ്.
1: രണ്ട് മന്തി കഴിഞ്ഞപ്പോ പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് എങ്ങാനും മഴയുള്ളൂ, ഉടനെ മഴ കുറഞ്ഞു, അതും ഒരു സന്തോഷമല്ലേ.
0: ശരിയാണ്. ശരി ചേച്ചി, എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
3: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
2: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
3: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
2: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ.
3: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
4: കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതരം തത്സമയ ഫോണി പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. ഒപ്പം ഉള്ളത് ശ്രീലക്ഷ്മി എം എസ് കോളുണ്ട്. ഹലോ.
5: ഹലോ.
4: ഹലോ, നമസ്കാരം.
5: നമസ്കാരം, സുന്ദരം പിള്ളയാണ്.
4: സുന്ദരം പിള്ള ചേട്ടാ, എത്ര ദിവസമായി സുന്ദരം പിള്ള ചേട്ടാ എന്നെ
5: വിളിച്ചത്?
4: ഞാനുമായിട്ട് സംസാരിച്ചിട്ട് ഒത്തിരി നാളായി, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അടുത്ത സമയത്ത് വിചാരിക്കുന്നുണ്ടായിരുന്നു ചേട്ടൻ വിളിക്കുന്നില്ലല്ലോ, ചേട്ടൻ വിളിക്കുന്നില്ലല്ലോ എന്ന്. അങ്ങനെയാണ്, ശരി.
5: അതെല്ലാം
4: അതാണ്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കോ കേട്ടോ, കുഴപ്പമില്ല.
5: ചോദിച്ചോ. പിന്നെ അതിന് പല്ലുണ്ട്, പിന്നെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കും. തറയിൽ എപ്പോഴും ടച്ച് ചെയ്തിട്ട് തറയിൽ ടച്ച് ചെയ്യത്തില്ല, മരിച്ചാൽ മാത്രമേ തറയിൽ ടച്ച് ചെയ്യത്തുള്ളൂ. ഏത് വിഷയത്?
4: ഒന്നൊരു സെക്കൻഡ് ആലോചിച്ചോട്ടെ. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയൂ.
5: പല്ലുണ്ട്, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കും, തറയിൽ എപ്പോഴും തറയിൽ ടച്ച് ചെയ്യത്തില്ല, മരിച്ചാൽ മാത്രമേ തറയിൽ ഒന്നും ചെയ്യത്തുള്ളൂ. ഇപ്പൊ പറയാം, ഈ അവസാനം പറഞ്ഞ കേട്ടാ പറയാം.
4: ചേട്ടാ അവസാനം പറഞ്ഞാ ഞാനൊട്ട്
5: ശ്രദ്ധിച്ചേ. അത് മരിച്ചാ മാത്രമേ തറയിൽ കിടത്തുള്ളൂ, അതെ തൂങ്ങി കിടക്കത്തേ ഉള്ളൂ.
4: ശരിയാ, തൂങ്ങി കിടക്കത്തേ ഉള്ളൂ. ശരിയാ ശരിയാ. വിശേഷം ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് ചോദ്യം തന്നില്ലേ, ഞാൻ എന്ത്
5: ചെയ്യാനാ?
4: അതെ അതെ ശരിയാ, പക്ഷെ ഞാൻ ആ ചോദ്യത്തില്ലങ്ങായി പോയെന്നേ, വിശേഷം എല്ലാം മറന്നുപോയി. പിന്നെ കടയൊക്കെ തുറക്കുന്നുണ്ടോ ഇപ്പോ?
5: ഇല്ല, തുറക്കുന്നില്ല. ഇപ്പൊ 3 നേരവും വീട്ടിൽ ഇരുന്ന് ആഹാരം കഴിച്ച് സമയാസമയങ്ങളിൽ ഉറങ്ങുക എന്നുള്ളതാണ്. ടിവിയും കണ്ടുണ്ട്.
4: അത് ശരി,
5: റേഡിയോയും കേട്ട് ടിവിയും കണ്ടുണ്ട്.
4: പേര് പോലെ സുന്ദരനാവാനുള്ള ശ്രമത്തിലാണ്.
5: സുന്ദരനായി കഴിഞ്ഞു.
4: ഇപ്പൊ ശരിക്കും പറഞ്ഞാ വീട്ടിലിരുന്ന് ആഹാരമൊക്കെ കഴിച്ച് അങ്ങോട്ടങ്ങ് നന്നായി.
5: അതറിഞ്ഞൂടേ, വീട്ടിലിരുന്ന് നമുക്ക് ആഹാരം കഴിക്കാനൊക്കെ ഇല്ല.
4: ആണോ?
5: പിന്നെ എന്താ പറയുന്നത്, നമ്മൾ എവിടെങ്കിലും പോയിട്ട് വന്ന് നമുക്ക് ക്ഷീണമായിട്ട് വീട്ടിൽ വന്നിരുന്ന അത് ചെയ്യുമ്പോഴേ അതിന്റേതായ ഒരു പ്രത്യേകത ഉണ്ടാവും.
4: ആ ശരിയാ, ജോലി ചെയ്താലേ ക്ഷീണം വരൂ, ക്ഷീണം വന്നാലേ വിശപ്പ് വരൂ.
5: വിശപ്പ് വരൂ.
4: ഓക്കെ ശരി, കുഴപ്പമില്ല, കുഴപ്പമില്ല, ഇച്ചിട്ട് വിശ്രമമൊക്കെ ആവശ്യമല്ലേ നമുക്ക്?
5: അതല്ല, വേറൊരു കാര്യമുണ്ട്, എല്ലാ കാര്യങ്ങളിലും എല്ലാ മനുഷ്യരും എല്ലാ ഇപ്പോഴും ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ.
4: അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് പറഞ്ഞതിൽ നിന്നും എനിക്ക് തോന്നിയ ഒരു ചോദ്യമാണ്. അതായത് ഇത്രയും നാളിങ്ങനെ ഓടി നടന്നൊരു വ്യക്തി ഇങ്ങനെ 3 നേരം കഴിക്കുന്നു, ഉറങ്ങുന്നു, വീട്ടിൽ തന്നെ ആയിപ്പോ എന്ന് പറഞ്ഞപ്പോ വിഷമം
5: തോന്നുന്നു?
4: ആ ഇല്ല, വിഷമമില്ല,
5: സന്തോഷം തോന്നുന്ന കാര്യമില്ല. എന്താറിയോ, എനിക്കൊരു ജോലിയുണ്ട്.
4: അപ്പൊ കുഴപ്പമില്ല, സമയം പോകുന്നുണ്ട്.
5: കാരണം കാര്യങ്ങളെല്ലാം ഞാനാ ചെയ്യുന്ന. നല്ലതാട്ടോ,
4: കുഴപ്പമൊന്നുമില്ല.
5: മറ്റേ ചിന്തിക്കാനോ ആലോചിക്കാനോ ഉള്ള കാര്യങ്ങളൊന്നുമില്ല.
4: അതിന്റെ
5: കൂടെ ഞാൻ പറഞ്ഞു, നമ്മൾ തന്നെ എല്ലാം ശരിയാകും, നമുക്ക് അതിനകത്ത് ഒരു താല്പര്യം കാണത്തില്ല.
4: അതെ, ശരി ശരി, ഓക്കെ. എന്തായാലും കൊള്ളാം കേട്ടോ, സന്തോഷം സംസാരിക്കാൻ സാധിച്ചാല്. അപ്പൊ ഇന്ന് സുന്ദരമുള്ള ചേട്ടാ ഏത് പാട്ടാ ചോദിച്ചിരിക്കുന്നേ? ഓക്കെ, പാട്ട് കേട്ടോളെ. എന്താ ഓക്കെ
6: ശ്രീശങ്കർ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതറാണ്. തത്സമയ ഫോണിൻ പ്രോഗ്രാം വിളിക്കുന്ന നമ്പർ 0474-293-1111. കോൾ ഉണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: ആ നമസ്കാരം, ഞാൻ ഈ കണ്ടക്കട താനിക്ക മുക്കിന്ന് വിളിക്കുക.
0: പേരെന്താണ്?
1: എന്റെ പേര് സീന.
0: ഓക്കെ.
1: മോളെ ബർത്ത്ഡേ ആയിരുന്ന 25-ാമത്തെ വയസ്സാ. മോക്ക് വേണ്ടി ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, മോളുടെ പേരെന്താ?
1: മോളെ പേര് ഐശ്വര്യ, മരുമോന്റെ പേര് ഇവാനെ സിബിൻ, കൊച്ചുമോന്റെ പേര് ഇവാൻ.
0: ഇവാൻ, ഓക്കെ. അപ്പൊ ഐശ്വര്യക്ക് ഇന്ന് 25 വയസ്സ് തികഞ്ഞു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികണ്ടിയും ജന്മദിന ആശംസകൾ.
1: ഓക്കെ,
0: അപ്പൊ ഐശ്വര്യക്ക് വേണ്ടി നല്ല അടിപൊളി ഒരു ഗാനം വേണം അല്ലേ?
1: അതെ, അത്രേ.
0: ഗാനം കേൾക്കാം കേട്ടോ.
1: ശരി ശരി.

0: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
1: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
2: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
1: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
2: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
1: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
2: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402, മറ്റൊരു നമ്പർ 0474276453. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.
3: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
4: കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക 107.8 കാതോട് അതരം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. സമയം 1 മണി കഴിഞ്ഞ് 33 മിനിറ്റും 13 സെക്കൻഡും ആയിട്ടുണ്ട്. അടുത്ത കോളിലേക്ക് പോകുന്നു.
5: ഹലോ
6: ഹലോ
5: ഹലോ നമസ്കാരം.
6: ഹലോ
5: നമസ്കാരം.
6: ഞാൻ അശോകൻ കരുതാപുരി.
5: അശോകൻ ചേട്ടാ എന്താ ചെയ്യുന്നേ?
6: സൗണ്ട് കുറവ് കേട്ടോ?
5: ആണോ?
6: ക്ലിയർ ആകുന്നു.
5: ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ കേൾക്കാം?
6: പറഞ്ഞിട്ടുണ്ട്, അത് വിട്ടാലും മതി.
5: ആണോ? ശരി അശോക് ചേട്ടാ, ഒന്ന് കേൾക്കാം കേട്ടോ.
4: ഓക്കെ, ഒന്നും അദ്ദേഹത്തിന് നന്നായിട്ട് കേൾക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് അത് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം. നമുക്ക് എന്തായാലും കേൾക്കാം. 1 നിമിഷം തരൂ നിന്നിൽ അലിയാൻ എന്തുടങ്ങുന്നൊരു ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്.

0: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാതോട് കാതറാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ അടുത്ത ഒരു കോളിലേക്ക് പോവാണ്.
1: ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ഇത് ആരാണ്?
2: അദ്വൈതാണ്.
1: അദ്വൈത് പഠിക്കൂലേ? അദ്വൈത്, ഏത്
2: ക്ലാസ്സിലാണല്ലേ?
1: ഓക്കെ അദ്വൈത്, അപ്പൊ എന്താണ് ഇനി അടുത്ത പ്ലാൻ?
2: അടുത്ത പ്ലാൻ വെച്ച് കൊമേഴ്സിന് വെച്ച് കിട്ടി.
1: കിട്ടി എവിടെയാണ്?
2: ക്ലാസ് തുടങ്ങി. ഇന്ന് എനിക്ക് ചെറിയ ജലദോഷം കാരണം പോയില്ല.
1: പോയില്ല. ഓക്കെ, ശരി. പനിയുടെ ഇതുണ്ട്. ശരി, ക്ലാസ് തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്?
2: ക്ലാസ് തുടങ്ങിയിട്ട് കുഴപ്പമൊന്നുമില്ല.
1: ശരി, നന്നായിട്ട് പഠിക്കൂ കേട്ടോ. ഏത് പാട്ടാ വേണ്ടേ?
2: ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ
1: പാട്ട് കേൾക്കാം കേട്ടോ.
2: ഓക്കെ.

0: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതരം. നമ്മൾ വീണ്ടും അടുത്തൊരു കോളിലേക്ക് പോവാണ്. നോക്കാമാരാണെന്ന്. ഹലോ ഹലോ
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആരാ ഇത്? ശീല ചേച്ചിയാണോ? ശീല ചേച്ചി പറയൂ ചേച്ചി, എന്തൊക്കെയാ വിശേഷങ്ങള്?
1: നല്ല വിശേഷം തന്നെ.
0: നല്ല വിശേഷം.
1: ഞാൻ പറഞ്ഞത് എന്റെ ആംഗളയുടെ മോഡലിന്റെ
0: നൂലുകെട്ട് ഞായറാഴ്ചയാണ്.
1: പാട്ട് ഞാൻ പറഞ്ഞു, അവര് പോവാറാ താമസിക്കുന്നത്.
0: ആ ഹാ, ഓർമ്മയുണ്ട്. അവിടുന്ന് നമ്മളൊരു മോൻ വിളിക്കുവായിരുന്നല്ലേ? മോനാണോ മോളായിരുന്നോ?
1: എന്നിട്ട് പറഞ്ഞു പാട്ട് കഴിക്കണം.
0: അപ്പൊ എല്ലാരും കൂടെ ഇനി ഞായറാഴ്ച അങ്ങോട്ട് പോകണം.
1: പോന്നു പോന്നു. എന്റെ വീട്
0: തടയാണ്. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് നടക്കട്ടെ പരിപാടികളൊക്കെ കേട്ടോ. അപ്പൊ മോനാണോ മോളാണോ വാവ?
1: മോള് മോള്
0: മോളാണ്. ശരി, അപ്പൊ എല്ലാവിധ ആശംസകളും കേട്ടോ.
1: മോളെ പേര് നിള.
0: ആ ഓക്കെ, അപ്പം നിള മോൾക്ക് വേണ്ടി പാട്ട് കേക്കാം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റായി, ഒന്ന് വേഗം വന്ന്.
3: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
2: രജിസ്റ്റർ ചെയ്യാനോ? എന്താ കാര്യം?
3: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന ജൂലൈ 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
2: കൊള്ളാലും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
3: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ
2: ഞാൻ പിന്നെ രജിസ്റ്റർ ചെയ്യട്ടെ.
4: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
5: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
6: കേട്ടുകൊണ്ടിരിക്കുന്ന കാതോട് കാതറാണ് തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ
7: ഹലോ
6: ഹലോ, പേര് പറയൂ.
7: മോഹൻ.
6: മോഹൻ, എവിടുന്നാ ചേട്ടാ വിളിക്കുന്നത്? എവിടുന്നാണ് വിളിക്കുന്നത്? ഓക്കെ, അപ്പോ ചേട്ടാ എന്താണ്
7: ചെയ്യുന്നത്?
6: റേഡിയോയുടെ ശബ്ദം വളരെ കൂടുതലാണ്, കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ്റുമോ? അപ്പൊ ഇന്ന് അമ്പലത്തിൽ പോകണ്ടായിരുന്നോ? ഇനി വൈകിട്ട് പോയാ മതി. ഓക്കെ ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
7: പറഞ്ഞിട്ടുണ്ട്.
6: പാട്ട് കേൾക്കാം കേട്ടോ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരാണ് തത്സമയ ഫോണിങ് പ്രോഗ്രാം. അപ്പൊ നമ്മള് അടുത്ത ഒരു കോളിലേക്ക് പോവാണ്.
1: ഹലോ
2: ഹലോ
1: ഹലോ നമസ്കാരം.
2: നമസ്കാരം, ശ്രീലക്ഷ്മി, ഇത് ഞാനാണ്, വിജയനാണ്.
1: ഓക്കേ വിജയ ചേട്ടാ,
2: ഞാൻ ഒത്തിരി നാളുണ്ട് ശ്രീലക്ഷ്മിയുടെ ഒരു വിവരം ചോദിക്കണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഇന്ന് എന്തായാലും പൊത്ത് ഞാൻ ചോദിക്കട്ടെ. നമ്മളെ നമ്മളെവിടെങ്കിലും വെച്ച് നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടൊന്ന് ഓർമ്മപ്പെടുത്താം. ശ്രീലക്ഷ്മി എന്ന് ആലോചിക്കില്ല, ഞാൻ പറഞ്ഞല്ല.
1: പറഞ്ഞോ ചേട്ടാ.
2: അല്ല ഞാൻ പറയട്ടാ, നമ്മളെ ഈ അവിടെ നമ്മുടെ റേഡിയോയുടെ ഒരു സുഹൃത കൂട്ടായ്മ ഉണ്ടായിരുന്ന അറിയാം.
1: പിന്നെ അറിയുമോ?
2: അങ്ങനെ അങ്ങനെ ഒരു കൂട്ടായ്മ ഒരു 10 കൊല്ലത്തിന് മുമ്പ് നമ്മളെ കർമ്മട ജീസൻ ജ്യോതി കോളേജിൽ വെച്ച് നടത്തി. ഓർക്കുന്ന
1: ഇതൊന്നും ഓർക്കുന്നോ എന്ന് എന്നോട് ചോദിക്കരുത് ചേട്ടാ.
2: ഇതൊക്കെ നമ്മൾ ഞാൻ ഓർത്തിട്ടുണ്ട്, വേണേ ഡേറ്റ് കൂടെ പറയാം. അന്ന് നമ്മൾ 2 വർഷം കണ്ടിട്ടുണ്ട്. കാണുക മാത്രല്ല, നമ്മളവിടെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ജോലി കൊള്ള വെച്ച് സുഹൃത്ത കൂട്ടായ്മയുടെ ഒരു ഇതായിരുന്നു പറയുന്നത്. വാർഷികാഘോഷമൊക്കെ ഉണ്ടായിരുന്നു,
1: വാർഷികാഘോഷം
2: നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു, പാലടക്കം ഉണ്ട്, അങ്ങനെ സകലമായ ജനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അന്നുള്ള കാഴ്ചപ്പാട് നിന്നവരൊക്കെ ഇന്ന് കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിലും അവിടെ വെച്ച് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അതങ്ങനെ നിക്കട്ടെ, ഇനി ഒരു അവസരത്തിൽ പറയാം. ഞാനേ ഞാനൊരു പഴയ ഗാനം ജതിർഭേദം കൊണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു, രതി നിർഭേദം. കൃഷ്ണേന്ദ്രൻ ആദ്യമായിട്ട് അഭിനയിച്ച അന്ന് അവൻ മൂത്ത ഒരു 10 17 വയസ്സങ്ങളുടെ പ്രായം കാണുന്ന ആളിപ്പോഴും ഉണ്ട്. ആ രതി നിർഭേദത്തിലെ ഒരു സിനിമ ആണ് അതിൽ ജയമാരി ചേച്ചിക്ക് വേണ്ട ഞാൻ ദാസേട്ടം പാടിയ ഒരു പാട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിത്യവസന്തം കൊടിയേറി, അങ്ങനെ ഒരു പാട്ട് ഓർമ്മ കിട്ടുന്നില്ല. എങ്കിലും അവൾ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാലേ നമുക്കൊന്ന് കേൾക്കാം.
1: ഓക്കെ, ആ പാട്ട് തന്നെ കേൾക്കാം കേട്ടോ. ശരി, സന്തോഷം വിളിച്ചതിൽ.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ലൊരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കർസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല, എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
5: കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതറാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ
6: ഹലോ
5: ഹലോ, നമസ്കാരം.
6: നമസ്കാരം,
5: ശ്രീലക്ഷ്മിയാണ്. ഇത് മേരിയമ്മയാണോ? മേരിയമ്മ, ശ്വാസം മുട്ടലൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോ? ആണോ? ഇപ്പൊ കുറവുണ്ടോ? ആണോ? ശരി, പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കണം കേട്ടോ.
6: പാട്ടൊക്കെ കേട്ടോണ്ടിരിക്ക, അതേ ഉള്ളു ജോലി.
5: മരുന്നൊക്കെ കഴിച്ചോ?
6: മരുന്നെല്ലാം ഉണ്ട് മോളെ, എല്ലാം സ്ഥിരം കഴിക്കുന്നതാണ്. അതെല്ലാം കഴിക്കുന്നുണ്ട്.
5: ഇന്നും കഴിച്ചല്ലോ?
6: കഴിച്ചു കഴിച്ചു.
5: ഓക്കെ, കൃത്യമായിട്ട് കഴിക്കണം കേട്ടോ. ഇനി എന്ന് ചെല്ലാൻ പറഞ്ഞു ഡോക്ടറിനോട്? അല്ല, ഡോക്ടർ എന്ന് ചെല്ലാൻ പറഞ്ഞു?
6: അത് ഡോക്ടർ ചെല്ലാൻ പറയുന്ന ഡോക്ടർ അല്ലല്ലോ, നമുക്ക് അസുഖം ചെല്ലും.
5: കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ പോയി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണാൻ പഠിക്കരുത് കേട്ടോ.
6: ഷുഗർ നമ്മളെ തോന്നി ഇപ്പം കൂടുതലാണ്.
5: ഷുഗർ കൂടിയിരിക്കാണ്.
6: മരുന്നെല്ലാം കഴിക്കുന്നുണ്ടേ, അതിൻ്റെതുണ്ട്.
5: ഓക്കെ, അപ്പൊ ആഹാരത്തിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോ ശരി, അപ്പൊ എന്തായാലും അമ്മയ്ക്ക് ഏത് പാട്ടാ വേണ്ടേ?
6: ഞാൻ രക്ത സിനിമയിലെ പാട്ടാ പറഞ്ഞത്, രണ്ടുപേരും ഞാൻ പറയാം.
5: ആ പറഞ്ഞു.
6: പൂളങ്ങൾ തളന്തലുമ്പോ, പൂളങ്ങൾ തളന്തലുമ്പോ, നിലക്കുരുവി നീ എന്റെ നാളിക്കിരിക്കുന്നു.
5: ഓക്കെ, ഈ പാട്ടാണ് വേണ്ടത്. പാട്ട് കേൾക്കാം കേട്ടോ.
6: ഓ, താങ്ക് യു.

0: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാതോട് കതറാണ് തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: എന്റെ പേര് ലത എന്നാണ്.
0: ഓക്കെ, പറയൂ, എവിടെന്നാണ്?
1: ഞാൻ ഇവിടെ അതിഥി ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു.
0: അതിഥി ഹോട്ടൽ?
1: ഹലോ,
0: അതെവിടെയായിട്ട് വരും?
1: ഇവിടെ ബെൻസൂർ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്, ആ വഴിയിൽ ബീച്ച് റോഡിലോട്ട് പോന്നിട്ട്.
0: ഓ ശരി ശരി,
1: കേട്ടിട്ടുണ്ടോ?
0: കേട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ, സത്യത്തിൽ ഇതിന്റെ അടുത്തുള്ള എല്ലാ ഹോട്ടലിലും ഞാൻ കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതുവരെ അതിഥി ഹോട്ടലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല.
1: നേരെ
0: അങ്ങ് പോന്നേക്കാം. ഒരു ദിവസം വന്നേക്കാം. ആണോ? അശോടാ, എന്നിട്ട് എന്നോട് ആരും പറഞ്ഞില്ലല്ലേ. ഏത് സാറാണത്?
1: ഇച്ചിരി പ്രായമുള്ളൊരു സാറാണ്, പേര് ഞാനങ്ങ് മറന്നുപോയി.
0: ആണോ, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഒരു ദിവസം അങ്ങ് എത്തിയേക്കാം.
1: സ്പെഷ്യലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു, എല്ലാം കഴിയാറായി.
0: ഓഹോ, ശരി ശരി. ഇപ്പൊ ഈ സമയമാകുമ്പോഴത്തേക്കും
1: പേരെന്തുവാ?
0: ശ്രീലക്ഷ്മി.
1: ശ്രീലക്ഷ്മി അല്ലേ? ശ്രീലക്ഷ്മി എം എസ് അല്ലേ?
0: എം എസ് ആണ്. എം എസ് ആണ്.
1: എം എസ് ആണല്ലേ? അപ്പൊ നമ്മള് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴല്ല, ഒത്തിരി നാളിന് മുമ്പ്.
0: ആണോ? ശരി, അപ്പൊ അന്നേ വിളിക്കുന്ന ആളായിരുന്നു.
1: ആ, പഴയ വിളിക്കുന്ന ആളായിരുന്നു, പക്ഷെ ഇവിടെ ഇച്ചിരി തിരക്കാ ഉച്ചയ്ക്ക്, അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ
0: പറ്റും. പണ്ടുവട്ടേ ഉള്ളതാണ്?
1: പിന്നെ ഉള്ളതാണ്.
0: ഓ ശരി. അപ്പൊ എങ്ങനെയാ അവിടെ? ഓൺലൈൻ ഉണ്ടോ?
1: ഓൺലൈൻ ഒന്നും ഇല്ല,
0: അവിടെ വന്നിട്ടുള്ളേ ഉള്ളൂ. ഊണൊക്കെ പാത്രത്തിലാണോ ഇലയിലാണോ?
1: ഊണ് ഇലയിലാണ്. നാടൻ ഊണ് വാഴയിലാണ് ഊണ്. ഇന്ന് സ്പെഷ്യല് ചെമ്പല്ലി ഉണ്ടായിരുന്ന, വേള ഫ്രൈ, കൊഞ്ച്, പിന്നെ കണമ്പ്, ചെങ്കലവ, നെത്തോലി, ചൂര, കക്കാത്തോരൻ, കണവാത്തോരൻ, നെത്തോലി, പീര, നെമ്മീ കറി, ചൂരക്കറി, പോസ് റോസ്, നാടൻ ചിക്കൻ റോസ്.
0: ഇതെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോ വന്നിട്ട് കാര്യമില്ലല്ലോ. ഇന്ന്
1: അത്യാവശ്യം, ബാക്കി കൊറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി അത്യാവശ്യമുള്ളതൊക്കെ ഉള്ളു.
0: അപ്പൊ ചേച്ചിയാണോ പാചകം? ഒറ്റയ്ക്കാണോ ഈ പാചകം ഒക്കെ?
1: ഞങ്ങള് 12 പേരുണ്ട് സ്റ്റാഫായിട്ട്.
0: ഓക്കെ, എന്നാലും എല്ലാത്തിലും ചേച്ചി എന്ന് അവസാനം ചെന്ന് നോക്കും, ഇത് ശരിയായോ, ഇതിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കുന്ന ആളാരാണ്? അത് ചേച്ചിയാണോ? അല്ല, അത് ചേച്ചിയാണ്. ഓ, ഈ ചേച്ചി തന്നെയാണോ ഇത് നടത്തുന്നത്, ഈ കട?
1: അല്ല.
0: അപ്പൊ റേഡിയോ രാവിലെ വന്ന് ഇടുന്നതാരാ?
1: റേഡിയോ ഒക്കെ ഇടും, നമ്മള് പാട്ട് കേൾക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട്. പാട്ടും കളിയും ചിരിയൊക്കെ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്.
0: ഇങ്ങനെ വേണം ജോലി ചെയ്യാൻ. ഓക്കെ, എന്തായാലും സന്തോഷം ചേച്ചിയോട് സംസാരിക്കാൻ പറ്റിയില്ല കേട്ടോ. ലത ചേച്ചി, ഞാൻ ഓർത്തു വെച്ചേക്കാം, അതിഥി ഹോട്ടൽ.
1: ഞാൻ
0: അവിടെ നിന്നിട്ട് വിളിക്കും, ലത ചേച്ചിയെ വിളിക്കും. ഓക്കെ, അപ്പൊ ചേച്ചി വിളമ്പാൻ കാണൂ അതോ കിച്ചണിലാണോ?
1: ഞാൻ ഇനി അടുക്കളയിൽ, പാഴ്സലാണോ?
0: ഓ ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ പാഴ്സലൊക്കെ ഒരുപാട് പോകാറുണ്ട് അവിടെ. അപ്പൊ ഓൺലൈനും കൂടെ ആക്കാർത്ത് എന്താണ്? ആക്കണം കേട്ടോ.
1: ഞങ്ങളുടെ സ്റ്റാഫുകള്, എന്റെ കൂടെ നിൽക്കുന്ന ഒരു ചേച്ചി ഉണ്ട്, മേരി. ഒരു ഹായ് പറഞ്ഞേരേ.
0: മേരി ചേച്ചി, ഒരു ഹായ് കേട്ടോ.
1: ഹായ്
0: ചേച്ചി. ശരി, അപ്പൊ പാട്ട് കേക്കാം. ഓക്കെ, ശരി ചേച്ചി, വിളിച്ചതിൽ സന്തോഷം.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതറാണ് തത്സമയ ഫോണിങ് പ്രോഗ്രാം. അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ.
3: ഹലോ സിഎസ്ഐ മോളെ, നമസ്കാരമുണ്ട്.
2: നമസ്കാരമുണ്ട്. എന്തൊക്കെയാ ഭാസ്കരൻ ചേട്ടാ വിശേഷങ്ങള്?
3: എന്തോ കുഞ്ഞ ഇങ്ങനെ അങ്ങ് പോകുന്നു കുഞ്ഞേ. നമ്മള് കുഞ്ഞുങ്ങൾ
2: കുഞ്ഞുങ്ങൾ സുഖായിരിക്കുന്നു.
3: ജവനും കുശനും
2: രണ്ടുപേരും അടിപൊളി.
3: ഞാനായിട്ട് പേരിട്ട് പേരിട്ടിരിക്കും കേട്ടോ.
2: ആണോ, എനിക്കിഷ്ടപ്പെട്ടു.
3: ജവനും കുശൻ.
2: ഓക്കെ,
3: ചെയ്യാൻ പറ്റുന്ന മക്കളെ പേരാ
2: ഞാൻ പറയാം കേട്ടോ.
3: മോനോട് സംസാരിച്ചു ദിവസമായി കേട്ടോ.
2: ആണോ? അതെ അതെ. പക്ഷെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു സംസാരമൊക്കെ.
3: കേൾക്കുന്നുണ്ട്. ഒരു പാട്ട് ശാസ്ത്ര പാടാം.
2: ആ പാടിക്കും.
3: കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞ തുകാത്തി കനക കിങ്ങി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. മലർമാരിൽ കാന്തൻ വസുദേവാത്മജൻ പുലകാലേ പാടി കുഴലൂരി തിരും തിലയെന്നു ഇരുങ്ങും കാഞ്ചന ഇരുമ്പിട്ടോടിവ കണി കാണാൻ. കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞ തുകചാർത്തി കനക കീഴി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. ശിശുക്കളായുള്ള സഖിമാരും ചേർന്നു ശിവശുക്കളെ വെച്ചു നടക്കുമ്പോ വിശക്കും പോവണ്ണ കവർന്നൊന്നും കുട്ടൻ അടുത്തു ആവും നീ കണി കാണ. ബാലശ്രീകളുടെ കുയിലും വാരിക്കൊൺ അരയാരും കൊമ്പ തീർന്നോരോ ശീലക്കേടുകൾ പഞ്ഞും കാണി. ശീലക്കാർ വന്ന കണി കാണ. കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞ തുകാത്തി കനകീ വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ.
2: സന്തോഷം കേട്ടോ. ഈ പാട്ട് കേൾക്കുമ്പോൾ പ്രത്യേക സുഖമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു വിഷയം ഒക്കെയാണ് ഈ പാട്ട് കേൾക്കുന്നെങ്കിൽ. ആഹാ, സൂപ്പർ, അടിപൊളി. രാവിലെയൊക്കെ ഇടയ്ക്ക് ഇടാറുണ്ട് നമ്മൾ ഈ പാട്ട്.
3: എന്നും
2: രാവിലെ ഇടാൻ പറ്റൂല. നമ്മൾ ഓരോ ദിവസം ഓരോ പാട്ട്
3: ഞാൻ രാവിലെ കേൾക്കും. എല്ലാ ദിവസവും 6 വെച്ച് കഴിഞ്ഞാൽ.
2: ഓക്കെ, ഇടയ്ക്ക് ഇടാറുണ്ട് ഈ പാട്ട് കേട്ടോ.
3: ഞാൻ കേട്ടിട്ടേ ഇല്ല.
2: അയ്യോടോ, അതെന്ത് പറ്റി. ഇടാറുണ്ട്, പക്ഷെ എന്നാ ഒരു ദിവസം ഒന്നും കൂടെ ഇട്ടേക്കാം. ഓക്കെ,
3: എല്ലാരെയും
2: ഭാസ്കരൻ ചേട്ടൻ തിരക്കിയതായിട്ട് പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ ഭാസ്കരൻ ചേട്ടാ, സന്തോഷം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതറാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്.
1: ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇത് ആരാണ്?
2: ഞാൻ ദേവിക റാണിയാണ്.
1: ഓക്കെ, റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാമോ? ഓക്കെ. ദേവിക ചേച്ചി എവിടെ നിന്നാണ് വിളിക്കുന്നേ?
2: ഞങ്ങളുടെ പേര് അംബേദ്കർ ഗ്രാമം.
1: ഗ്രാമം
2: ഞങ്ങള്.
1: ഓക്കെ.
2: ഞങ്ങളവിടെ ഒരു ഷെഡ് ചെയ്തിരുന്ന അണ്ടി അല്ലുകയാണ്.
1: ഓക്കെ, അതാണ് ഈ റേഡിയോയുടെ ശബ്ദം കൂട്ടി വെച്ചിരിക്കുന്നത് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി. എത്ര പേരുണ്ട് അവിടെ?
2: ഞങ്ങളൊരു 10-30 പേരുണ്ട്.
1: ഓക്കെ.
2: 4 വയസ്സ് എന്ന അമ്മാമാരുണ്ട്.
1: ഓക്കെ.
2: പിന്നെ ബാക്കിയെല്ലാം ഞങ്ങളെ പെണ്ണുങ്ങൾ തന്നെ.
1: ഓക്കെ. അങ്ങനെ ഇന്നിപ്പോ ജോലി ഏകദേശം കഴിയാറായി അല്ലേ?
2: തീരാറായി.
1: തീരാറായി. അപ്പൊ ചായയൊക്കെ നിങ്ങൾ ഇനി വീട്ടിൽ ചെന്നിട്ടേ ഉള്ളോ, അതോ ഇതിനിടയിൽ ഒരു ചായ കൂടി ഉണ്ടോ?
2: ഞങ്ങൾക്ക് ബ്രോയുടെ ഒരു ഭാര്യ ഞങ്ങൾക്ക് തേയിലവെള്ളം ഇട്ടുകൊണ്ട് തരും.
1: ഓ ഓക്കെ ഓക്കെ, ശരി. പാട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഞാനത് കേട്ടു.
2: ഓഹോ,
1: ആ പാട്ടാണ്. ഓക്കേല ഓക്കേല. ഓക്കെ, ആ പാട്ട് തന്നെ കേക്കാം. അടിപൊളി പാട്ടാ. നിങ്ങക്ക് അടിപൊളി പാട്ടുകളാണ് വേണ്ടേ? ഉറങ്ങരുതല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഉറങ്ങണ്ട, നമുക്ക് അങ്ങോട്ട് നല്ല അടിപൊളി ഒരു ഗാനം, ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. ഓക്കെ,
2: താങ്ക് യു.
1: ഓക്കെ.

0: എല്ലാവരും ചൊല്ലണം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:30. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീർന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം
1: എത്തനോൾ ഇന്ധനം വിവാദം ആകുമ്പോൾ ഡീസലിലും ബയോഫ്യൂവൽ കലർത്താനുള്ള നടപടിയുമായി കേന്ദ്രം മുന്നോട്ട്.
0: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ് തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:30.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കതിരം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്. നമ്മൾ കോളിലേക്ക് പോവാണ്. ഹലോ.
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം, എന്റെ പേര് സീന.
2: ഓക്കെ.
3: ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്.
2: ആഹാ.
3: എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്.
2: ഏത് പാട്ടാ പറഞ്ഞിരിക്കുന്നേ?
3: ഞാൻ പറഞ്ഞേക്കുന്നത് പെട്ടെന്ന് വായിക്കൊണ്ട പോയിട്ട് പഠിക്കത്തിന്റെ പാട്ടായി പോയി.
2: സ്പടികത്തിലെ പാട്ട് നല്ല പാട്ടല്ലേ? സ്പടികത്തിലെല്ലാം
3: നല്ല പാട്ടാ. പിന്നെ എന്റെ ചേച്ചിമാരുണ്ട്, 4-5 ചേച്ചിമാരുണ്ട്. ചേച്ചിമാരെ പേര് പറയട്ടെ?
2: പറഞ്ഞു.
3: 1 ഉഷ, 1 ബിന്ദു, ദീന, പിന്നെ സിന്ധു, പിന്നെ ഒരു നാസൂനുണ്ട്, ദേവിക റാണി, പിന്നെ എന്റെ അനിയത്തി ഉമ.
2: കേട്ടോ, അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയല്ലേ ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നേ? അല്ല, അമ്മയുടെ ബർത്ത്ഡേ കാണാണോ?
3: അമ്മയുടെ ബർത്ത്ഡേ നാളെ.
2: നാളെയാണ്. ഓക്കെ. അമ്മയുടെ പേരൊന്ന് പറഞ്ഞേ.
3: അമ്മയുടെ പേര് നളിനി.
2: നളിനി അമ്മ ഇത് കേൾക്കുന്നുണ്ടോ?
3: കേൾക്കുന്നുണ്ട്.
2: അപ്പൊ അമ്മയ്ക്ക് ആശംസകൾ കേട്ടോ. ശരി, എന്തായാലും ഏഴുമല പൂഞ്ചോല എന്ന പാട്ടാണ് അമ്മയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഒപ്പം എല്ലാ സഹോദരിമാർക്കും വേണ്ടി അല്ലേ? പാട്ട് കേൾക്കാം കേട്ടോ.

0: ഓക്കേ, കേട്ടുകൊണ്ടിരിക്കുന്നത് കഥോട് കതിരം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമുക്ക് അടുത്ത കോൾ ഉണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ,
1: നമസ്കാരം മോളെ.
0: നമസ്കാരമുണ്ട്, ഇതാരാണ്? മനസ്സിലായി. ആണോ, സന്തോഷം കേട്ടോ. സുഖാണല്ലോ? രണ്ടുപേരും സുഖായിരിക്കുന്നു. സുഖായിരിക്കുന്നു. ഓക്കെ, തിരക്കെന്ന് പറയണം കേട്ടോ എല്ലാരെയും. ആണോ, അന്വേഷിച്ചത് പറയാ. ഓക്കെ, അപ്പൊ എന്തായാലും എന്തോ. ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. പറഞ്ഞു പറഞ്ഞു, കേക്കാ, റെഡിയൊക്കെ കേക്കാ. നിനക്ക് ഇതെല്ലാം വിശേഷങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സന്തോഷം. കേക്കാം, അവിടെ ദൂരെ ഇന്ന് സംസാരിക്കുന്നുണ്ട് ആള്. ആണോ? ഓ ശരി ശരി. ഓക്കെ ഓക്കെ, ഇനി ഒരു ദിവസം വരുമ്പോ കാണാം. നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ടല്ലോ, കുഴപ്പമില്ല, ഇനി വരുമ്പോഴും കാണാം കേട്ടോ.
1: പാട്ട് പറഞ്ഞിട്ടുണ്ട് മോളെ, പാല് കൊണ്ടുവരുന്ന ഒരു കേട്ടനുണ്ട്. അദ്ദേഹത്തിനും പിന്നെ ശ്രീലക്ഷ്മിക്കും പേരിയുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ
0: ആ ചേട്ടന്റെ പേരെന്താ?
1: ആ ചേട്ടന്റെ പേര് എനിക്ക് അറിഞ്ഞോളം. പാലും കൊണ്ടുവരുന്നതാ, ഉളിയക്കോലുള്ളയാ.
0: ഉളിയക്കോലുള്ളയാണ്. ഓക്കെ, എന്നാലും ആ ചേട്ടന് വേണ്ടി ഇട്ടും കൂടി കേക്കാം കേട്ടോ.
1: ശരി
0: ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം.

0: ഓക്കെ, സമയം അങ്ങനെ 2 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതരം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ഒപ്പം ഉള്ളത് ശ്രീലക്ഷ്മി എം എസ്. വിളിക്കേണ്ട നമ്പർ 0474293111. കോളുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം മാഡം.
0: ആരാ ഇത്?
1: എന്റെ പേര് ശീബ.
0: ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ?
1: ഓമയിൽ വിളിക്കുന്നത്.
0: ശരി, പിന്നെ എന്താണ് വളരെ എന്താ പറയാ സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കുന്നേ? വിളിച്ച് വിളിച്ച് ക്ഷീണിച്ചതിന്റെ ഒരു ദേഷ്യമാണോ?
1: ഒത്തിരി നേരം കൊണ്ടേ വിളിക്കേ, ചുരുക്കം പറഞ്ഞ 12 മണി തൊട്ടേ വിളിക്കേ. അവസാനം കുഴഞ്ഞ്
0: ദേഷ്യ ശബ്ദത്തിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ.
1: ദേഷ്യമൊന്നുമില്ല, അതങ്ങനാന്നല്ലോ, നമ്മളൊരാള് മാത്രമല്ലല്ലോ വിളിക്കുന്നത്, ഒരുപാട് പേര് വിളിക്കുന്നു.
0: എന്നാലും ഒരു മടുപ്പൊക്കെ തോന്നി അല്ലേ?
1: ആ മടുത്ത്, എന്തായാലും ലാസ്റ്റ് കിട്ടി.
0: ഈ ഒരു സമയമായപ്പോ ഒരു സംശയമായി തുടങ്ങി, ഇനി കിട്ടുവോ എന്നൊരു സംശയം
1: ഉണ്ടായിരുന്നു. പിന്നെ ഇതിനു മുന്നേ നമ്മള് തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്.
0: കാതോട് അടുത്ത് വിളിച്ചിട്ടുണ്ട്.
1: വിളിച്ചിട്ടുണ്ട്. ഞങ്ങള് കാഷ്യൂ കമ്പനിയിലായിരിക്കുമ്പോ സ്ഥിരം വിളിക്കും കമ്പനിയിലെ. 12 മണി തൊട്ട് ഉച്ച 1 മണി വരെ ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നു. ആ സമയവും ഇടയ്ക്ക് പിന്നെ മേശിരിയൊക്കെ ഒളിച്ച് ഞങ്ങള് വിളിക്കുമായിരുന്നു.
0: സമ്മതിക്കില്ലായിരുന്നു മേശിരി വിളിക്കാൻ അല്ലേ?
1: ഇല്ല, സമ്മതിക്കത്തില്ല.

0: നമ്മൾക്കങ്ങനെ അവരെ ബെഡിന് ജോലി ചെയ്യുന്ന സ്ഥലത്തിരുന്ന് ഫോൺ എടുക്കാനുള്ള അനുവാദം ഇല്ല.
1: അല്ല,
0: കോള് വന്നാ നമുക്ക് ഫോൺ വെളിയിൽ കൊണ്ടുപോവാം,
1: വെളിയിൽ
0: പോയിരുന്ന് സംസാരിക്കുക. ഇതാവുമ്പം അവരെ വിളിച്ച് നമുക്ക് അവിടെ ജോലിയും നടക്കും, നമ്മളെ ഫോൺ സൗകര്യവും നടക്കും. അങ്ങനെ ആയിരുന്നു.
1: നിങ്ങളെ
0: ഇപ്പൊ ജോലി ഇല്ല, നിങ്ങളെ ജോലി ഇല്ലാന്ന് നിന്നപ്പം വീട്ടിൽ നിന്ന് വിളിച്ച്. ഞങ്ങൾക്ക് കാഷ്യൂ കമ്പനിയിൽ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ജോലി ഇല്ലാത്ത, മറ്റെല്ലാ സ്ഥാപനങ്ങളിലും ജോലിയുണ്ട്. ഒരുപാട് പേര് ജോലി ആവശ്യപ്പെട്ടൊക്കെ വിളിച്ചിട്ടുണ്ട് കാഷ്യൂ കോർപ്പറേഷനിൽ നിന്ന്. അന്നേരം ഞങ്ങൾക്ക് എന്തെങ്കിലും ജോലി വേണ്ടപ്പെട്ട അധികാരികൾ ഇതിൽ കേൾക്കണം, കേട്ട് ഞങ്ങളുടെ ഈ സംരംഭത്തിൽ ജോലി തരണമെന്ന് ഞങ്ങൾ എല്ലാ തൊഴിലാളികളുടെയും ഒരു അഭ്യർത്ഥന.
1: ശരിയാണ്, ഓക്കെ, നടക്കട്ടെ. അത് തീർച്ചയായിട്ടും ജോലി കിട്ടും. ഒരു പനിക്ക് ഒന്നത്തെ പ്രോഗ്രാമിൽ ഒരുപാട് പേര് അത് പറയുന്നുണ്ടായിരുന്നു, ജോലിയുടെ കുറവ്.
0: ജോലി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ, ഒരാളെ വരുമാനത്തിലങ്ങും ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഇത് വേണ്ടപ്പെട്ട അധികാരികൾ കേൾക്കണം. കേൾക്കുന്നവരെയും ഞങ്ങൾ ഇങ്ങനെ പലരും വിളിച്ചുകൊണ്ടിരിക്കും, അന്നേരം ഞങ്ങളുടെ കാര്യം ഇതിൽ നടപ്പിലാക്കി തരണം. അതിനും വേണ്ടിയിട്ടും കൂടെ ഞാൻ വിളിച്ചത്.
1: സന്തോഷം കേട്ടോ. ഏത് പാട്ടാണ്?
0: ഞാൻ പറഞ്ഞിട്ടുണ്ട് പാട്ട്, തുറന്നരിയും മണ്ണിൽ മായികയില്ലെന്നുള്ള ഒരു പാട്ട്.
1: ഓക്കെ, പാട്ട് കേൾക്കാം. പ്രശ്നങ്ങളെല്ലാം മാറട്ടെ, ജോലിയൊക്കെ കിട്ടട്ടെ കേട്ടോ, എല്ലാ ദിവസവും നമുക്ക് ജോലി ആവട്ടെ. ഓക്കെ ചേച്ചി, സന്തോഷം.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ഹലോ ഹലോ, അബിയല്ലേ? എടാ, എന്താ രാവിലെ പരിപാടി?
3: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് DBM മാരത്തോണിലേ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
2: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
3: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്.
2: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
5: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
6: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
5: എന്തിനാ? പത്രത്തിലിടാനാണോ?
6: ഏയ്, അല്ല, റേഡിയോയിലിടാനാ.
5: റേഡിയോയിലോ?
6: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
5: അതെയോ?
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
5: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
7: ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാതോട് കാതോടത്തിൻ്റെ ലാസ്റ്റ് കോളിലേക്കാണ് പോകുന്നത്. സമയം 2 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിരിക്കുകയാണ്. നോക്കാം ആരാണെന്ന്. ഹലോ.
8: ഹലോ, നമസ്കാരം.
7: നമസ്കാരം.
8: ഷിബിൻ താമരക്കുളം.
7: ഷിബിൻ താമരക്കുളം, പറയൂ ഷിബിൻ.
8: എന്തൊക്കെയുണ്ട് മേഡം വിശേഷങ്ങൾ?
7: അടിപൊളി, സുഖമായിട്ട് പോകുന്നു.
8: സുഖമായിട്ട് പോകുന്നു.
7: ഷിബിൻ, എങ്ങനെയാ തിരക്കൊക്കെ ആണോ?
8: തിരക്ക് കഴിഞ്ഞു, ഏകദേശം കഴിഞ്ഞു.
7: കഴിഞ്ഞു.
8: അതുകൊണ്ട് ഇപ്പൊ ലാസ്റ്റ് അവസാന കോളിലാണ് ഞാൻ പിടിക്കാൻ നോക്കുന്നത്.
7: ഉച്ചസമയൊക്കെ നല്ല തിരക്കാണല്ലോ അല്ലേ?
8: ആ തിരക്കാണ്, ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കാൻ നമുക്ക് പറ്റില്ല.
7: ഓക്കെ, ഇതിനിടയിൽ ഷിബിൻ ആഹാരം ഒക്കെ കഴിച്ചോ?
8: ഇല്ല, കഴിച്ചില്ല. ഞാൻ ഇനിയും കഴിക്കുന്നു.
7: ഇനിയേ കഴിക്കുള്ളൂ.
8: ആ, നമ്മുടെ കാതോട് കാതോരം കഴിയും, നമ്മുടെ ബിരിയാണി കഴിയും, നമ്മുടെ ജോലി എല്ലാം ഒതുങ്ങി അപ്പൊ ഫ്രീ ആയിട്ട് കഴിക്കാം.
7: ഓക്കേ, അടിപൊളി. സമാധാനമായിട്ട് നന്നായിട്ട് കഴിക്കാം അല്ലേ?
8: അതെ. മേഡം കഴിച്ചോ?
7: ഓ, പിന്നെ ഞാൻ കഴിച്ചു.
8: കഴിച്ചു. വിളിക്കാൻ പറ്റിയില്ല എനിക്ക്.
7: ആണോ? അത്
8: അത് അന്ന് ഓർഡർ ഉണ്ടായിരുന്നു രാവിലെ, അതുകൊണ്ടാണ്. ഓർഡർ തരുന്നു 11 മണിക്കെല്ലാം കൊടുക്കണം എന്ന് പറയും. അപ്പോ നമ്മൾ തിരക്കായിരിക്കും ആ സമയം.
7: ഓക്കെ, അടുത്ത ആഴ്ച വിളിക്കും.
8: ഓക്കെ ഓക്കെ.
7: പാട്ട് പറഞ്ഞു, ആ പാട്ട് എന്നെ കേൾക്കാം കേട്ടോ.
8: ഓക്കെ.

ഓക്കേ, അങ്ങനെ ഇന്നത്തെ നമ്മുടെ കാതോട് കാതോരം ഇവിടെ സമാപിക്കുകയാണ്. കാരണം സമയം 2 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ കാതോട് കാതോരം നിന്ന് എനിക്ക് ടാറ്റ പറയാൻ സമയമായി. എല്ലാ പ്രിയ ശ്രോതാക്കളോടും സ്നേഹത്തോടെ കാതോട് കാതോരത്തിൽ നിന്നും ടാറ്റ പറയുന്നു ശ്രീലക്ഷ്മി MS.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിലിൽ ഇപ്പോൾ വളർച്ചയുടെ പടവുകൾ, ശബ്ദമിശ്രണം ശിവപ്രിയൻ.
3: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. വളർച്ചയുടെ പടവുകളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പരിപാടിയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ട്രാവൻകൂർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റായ മുഹമ്മദ് ആദിൽ സാറാണ്. നമസ്കാരം സർ.
4: താങ്ക് യു.
3: പലപ്പോഴും നമ്മൾ ഈ പരിപാടിയിലൂടെ ഓരോ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് ഒക്കെ നമ്മുടെ പരിപാടിയിലൂടെ വന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത് എന്നാണ് നമ്മളെല്ലാം നമ്മുടെ ശ്രോതാക്കളിലേക്ക് ആദ്യം എത്തിക്കുന്നത്. എന്നാൽ പേരുകൾ എല്ലാവർക്കും പരിചിതമായിരിക്കും, പക്ഷേ എന്താണ് അവരുടെ ഒരു ഡ്യൂട്ടി, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഡീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം പലപ്പോഴും സാധാരണപ്പെട്ട ആളുകൾക്ക് അറിയാൻ വയ്യാതെ പോകാറുണ്ട്. അപ്പം ആദ്യം തന്നെ അവർക്ക് എല്ലാവർക്കും വേണ്ടി എന്താണ് ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ ധർമ്മം എന്ന് പറയുന്നത്?
4: എല്ലാരും വിചാരിക്കുന്ന കണക്കിന് തന്നെ പേരിൽ തന്നെ ഉണ്ട്, ഒക്യുപേഷണൽ തെറപ്പി. ആദ്യം എല്ലാരും കേൾക്കുമ്പോൾ ഒക്യുപേഷൻ, ഓക്കെ, ജോലി ചെയ്യുന്നതിന് സംബന്ധമായിരിക്കും. പക്ഷെ അത് മാത്രമല്ല, കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെയുള്ളവർക്ക് ഡെയിലി ലിവിങ്ങിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെല്ലാം കൂടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് അവർക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ട് വരാൻ നേരത്ത് നമ്മൾ ആ വഴിയാണ് ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നത്. അതാണ് മെയിൻ ആയിട്ട് ഒക്യുപേഷണൽ തെറപ്പിസ്റ്റിന്റെ മെയിൻ മീനിങ്. പിന്നെ അതിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം എയിം ചെയ്യുന്നത് അവരെ ഇൻഡിപെൻഡൻസ് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വർദ്ധിപ്പിക്കാനായിട്ടാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക.
3: ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, അപ്പൊ ഒക്യുപേഷണൽ തെറാപ്പി അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻവോൾവ് ആണ്?
4: ഓക്കെ, ഒക്യുപേഷണൽ തെറാപ്പിയിൽ വരുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പല രീതിയിലുണ്ട്. ഞാൻ പറഞ്ഞ കണക്കിന് തന്നെ കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെയാണ്. കുട്ടികൾ വരപ്പോഴേ അവർക്ക് അതേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണും. ഇപ്പോൾ ഡെവലപ്മെന്റ് ഡിലേസ് കാണും, അതേപോലെ തന്നെ സ്പീച്ചിന് ഡിലേ കാണും, അറ്റൻഷൻ ഇല്ലായ്മ, കോൺസെൻട്രേഷൻ ഇല്ലായ്മ, എഴുതാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സെൻസറി ഇഷ്യൂസ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ എ ഡി എൽ, അവർ കളിക്കുന്നതാവട്ടെ ഇപ്പോൾ പ്ലേ എഫക്റ്റ് ആവുന്നതുണ്ട്. അല്ലാതെ തന്നെ സെൽഫ് കെയർ, ഗ്രൂമിങ്, ടോയ്ലറ്റിങ് അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉള്ളവരുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ കുറച്ചുകൂടെ വലുതായി വരുമ്പോൾ ടീനേജേഴ്സിന് അതേപോലെയായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതേപോലെ തന്നെ അഡൽട്ടിന് വരപ്പോഴ് സ്ട്രോക്ക് അല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഓർത്തോപീഡിക് കണ്ടീഷൻസ്, അതേപോലെ തന്നെ സൈക്യാട്രിയിലും ഒ ടി വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇനി പോകുമ്പോൾ ജീരിയാട്രിക്, കുറച്ച് നല്ല പ്രായമുള്ള ആൾക്കാർക്കും അതേപോലെ നമ്മൾ ഒ ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലെല്ലാത്തിലും വരപ്പോഴും മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അവരെ ഡെയിലി ലിവിങ്ങിൽ നമ്മൾ എങ്ങനെ അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറേ പേർക്ക് അതെല്ലാം എഫക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഓരോ ഫോർ എക്സാമ്പിൾ സ്ട്രോക്ക് വരപ്പോൾ തന്നെ അവർക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഫങ്ഷണൽ മൂവ്മെന്റ്, ഇപ്പോൾ ഫിസിയോതെറപ്പി വഴി അവർ മൂവ്മെന്റ് ഇമ്പ്രൂവ് ആയതിനു ശേഷം അവർക്ക് ഡെയിലി ലിവിങ്ങിലോട്ടോ ഇപ്പോൾ ബ്രഷ് ചെയ്യുന്നതാവട്ടെ അല്ലെങ്കിൽ ഡ്രസ് ഇടുന്നത് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ സിമ്പിൾ ആദ്യം തന്നെ ഈ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എല്ലാം മിനിമൈസ് ചെയ്യാൻ സിമ്പിൾ സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതിനു ശേഷം അവർ അതുകൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച് അവർക്ക് ആ മാക്സിമം ആ ഒരു ഇൻഡിപെൻഡന്റ് ലെവലിലോട്ട് നമ്മൾ ആക്കി കൊടുക്കും. ഇതാണ് മെയിൻ ആയിട്ട് ഒക്യുപേഷണൽ തെറപ്പിയിൽ ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാ ഏജ് ഗ്രൂപ്പിലും നമ്മൾ അങ്ങനെയാണ് ഫോക്കസ് ചെയ്ത് പോകുന്നത്.
3: നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് കുട്ടികളുടെ ഡെവലപ്മെന്റ് ആണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ അല്ലെ, ചൈൽഡ് ഡെവലപ്മെന്റ് ആ ഒരു സെക്ഷനിൽ എവിടെയാണ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ റോൾ വരുന്നത്?
4: ഓക്കെ, ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നമ്മൾ എല്ലാ അതേപോലെ തന്നെ പറയുന്ന ഏജ് ഗ്രൂപ്പ് വൈസ് അങ്ങനെയല്ല, നമ്മൾ ഇൻഫൻസി മുതൽ ടോട്ടലർ അല്ലെങ്കിൽ പ്യൂബർട്ടി വരെ ഉള്ളവരെ നോക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ മെയിനായിട്ട് വരുമ്പോൾ നമ്മൾ ഡെവലപ്മെന്റ് ഡിലേസ് ഉള്ള കുട്ടികളെ നോക്കുന്നുണ്ട്, ഓട്ടിസം ഉള്ള കുട്ടികളെ, എ ഡി എച്ച് ഡി ഉള്ളവർ, അറ്റൻഷൻ പ്രശ്നമുള്ളവർ, സെൻസറി ഇഷ്യൂസ് ഉള്ളവർ, അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് ഇഷ്യൂസ്, എ ഡി എൽ ഇഷ്യൂസ് ഉള്ളവർ, കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ബുദ്ധിമുട്ടുകളായിട്ട് വരുന്ന പാരൻസ് ഉണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഒരു ഏജ് ഗ്രൂപ്പ് കാറ്റഗറി ഇല്ലാതെ തന്നെ ഇൻഫൻസി മുതൽ, ഇപ്പോൾ ഇൻഫൻ്റ് ആയിട്ട് വരുന്നത് മുതൽ നമ്മൾ അത് ട്രെയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും.
3: ചിലപ്പം ഏത് സ്റ്റേജിലായിരിക്കും ഒരു കുട്ടി ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിനെ കാണേണ്ടത്?
4: ഏജ് ഗ്രൂപ്പ് വരുമ്പോഴും ഞാൻ പറഞ്ഞു നടക്കുന്നത് ലൈക്ക് ഇൻഫൻസി മുതൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഇൻഫൻസിയിൽ വരുമ്പോൾ ഓറൽ ഇഷ്യൂസ് വരെ ഉള്ളവരുണ്ട്, ലൈക്ക് സക്കിംഗ് പ്രോബ്ലം അല്ലെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ. അതേപോലെ തന്നെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുണ്ട്, നോർമൽ കുട്ടികളിൽ തന്നെ ഉണ്ട് ലൈക്ക് ഹാൻഡ് റൈറ്റിംഗ് ഇഷ്യൂസ് അല്ലെങ്കിൽ അവർക്ക് ഡെയിലി ഫൈൻ മോട്ടർ ആക്ടിവിറ്റീസ് എന്ന് പറയും, നമ്മളിപ്പോൾ ഗ്രാസ്പിംഗ് എടുക്കുന്നതായാലും അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങൾ വെക്കുന്നത് കളിക്കുന്നത് പ്ലേഫുൾ ലൈക്ക് മെയിനായിട്ട് വരുമ്പോൾ തന്നെ പ്ലേ കുട്ടികളുടെ മെയിൻ ഒക്യുപ്പേഷൻ പ്ലേ ആണ്. അത് തന്നെ അഫക്റ്റ് ആകുമ്പോൾ നമ്മളടുത്ത് വരണം എന്നുള്ളൊരിതുണ്ട്. കാര്യം അത് പ്ലേ ആണ് കുട്ടികളെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നത് ഞാൻ പറയുള്ളൂ. കാര്യം അവർ ആ ഒരു ഏജിൽ പ്ലേഫുൾ ആയില്ലെങ്കിൽ അവർക്ക് പോകെ പോകെ അത് പല പല ബുദ്ധിമുട്ടുകൾ വരുന്നതായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്ലേ പ്രോപ്പർ ആയില്ലെങ്കിൽ ഒരു ടൈം നമുക്ക് പറയാൻ പറ്റുന്ന പറഞ്ഞാൽ സോഷ്യൽ ഇൻട്രാക്ഷൻ ഇപ്പോൾ വേറൊരു കുട്ടിയായിട്ട് മിംഗിൾ ചെയ്യുന്നത് തന്നെ നല്ല അഫക്റ്റ് വരും, ഇല്ലെങ്കിൽ മുതിർന്നവരായിട്ട് മിംഗിൾ ചെയ്യുന്നത് അവരായിട്ട് ഒരു അപ്രോപ്രിയേറ്റ് റിലേഷൻ കീപ്പ് ചെയ്യുന്നത് ഫ്രണ്ട്സ് കൂടുന്നതായാലും ഇതിലെല്ലാത്തിലും അവർക്ക് ഓരോരോ അഫക്റ്റ് വരും. അപ്പോൾ ഓരോ ഏജ് ഗ്രൂപ്പിലും അവരേതായിട്ടുള്ള ഓരോരോ ഇമ്പോർട്ടൻ്റ് റോൾസ് ഉണ്ട്. ഒക്കുപേഷൻസ് എന്ന് പറയും അത് എല്ലാം അവർ ഫുൾഫിൽ ആക്കിയാലേ ഉള്ളൂ അവർക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവർക്ക് പോകെ പോകെ അത് അപ്ലൈ ചെയ്യാൻ പറ്റും, റിയൽ ലൈഫിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ.
3: ചില സെൻസറി പ്രോസസ്സിംഗ് അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ?
4: സെൻസറി പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ സെൻസറി നമ്മളെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ തന്നെയാണ് സെൻസറി ലൈക്ക് പ്രോസസ്സിംഗ്. നമ്മളെ ബ്രെയിൻ എടുത്തതിന് ശേഷം അത് ഇന്റർപ്രറ്റ് ചെയ്യും, ഇന്റർപ്രറ്റ് ചെയ്തതിന് ശേഷം അത് ഒരു ഔട്ട്പുട്ട് കൊടുക്കും. അതാണ് നമ്മളിപ്പോൾ സെൻസസ് ഉണ്ട്, സ്പെഷ്യൽ സെൻസസ് ഉണ്ട് നമുക്ക്, ഐസ് നോസ് ടങ് സ്കിൻ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പുറത്ത് ഇപ്പോൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്തതിന് ശേഷം അത് നമ്മളോട് ഒരു ഔട്ട്പുട്ട് കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ക്രൗഡഡ് ഏരിയയിൽ നമ്മളൊരു കൂട്ടുകാരൻ്റെ അടുത്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരനല്ലേ കൂട്ടുകാരുടെ അടുത്ത് സംസാരിക്കുന്നു, അപ്പോൾ അവരെ ലൈക്ക് നമ്മൾ ചുറ്റുപാടും കേൾക്കുന്നതും ഉണ്ട്, പക്ഷെ നമ്മൾ കൂട്ടുകാർ പറയുന്നത് കേൾക്കുന്നതും ഉണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പം ബാക്കി എല്ലാ ബാക്ക്ഗ്രൗണ്ട് നോയ്സസിനെ നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കൂട്ടുകാർ സംസാരിക്കുന്നതായിരിക്കും മാക്സിമം കേൾക്കുന്നത്. അതേപോലെയാണ് ആ സെൻസറി പ്രോസസ്സിംഗ് നടക്കുന്നത്, നമ്മൾ ഇൻപുട്ട് എടുത്തതിന് ശേഷം നമ്മൾ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യും, എന്നിട്ട് അതിന് ശേഷം അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് കൊടുക്കും. ഇതാണ് സെൻസറി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്.
3: ചിലപ്പം ഒരു കുട്ടി നിങ്ങളുടെ സി ടി സിയിൽ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രോസസ്സിലൂടെ അണ്ടർഗോ ചെയ്തിട്ടായിരിക്കും ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് വരുന്നത്?
4: ഫസ്റ്റ് നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് മീര മാം ആദ്യം അസസ്മെന്റ് എടുക്കും. പുള്ളിക്കാരിയാണ് ആദ്യമേ ഒന്ന് ആ കുട്ടിയെ ഒബ്സർവ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഡിഫിക്കൽറ്റീസ് ഉള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യും. ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യൻ ഫസ്റ്റ് കണ്ടതിന് ശേഷം നമുക്ക് കൺസൾട്ട് ചെയ്യും. അപ്പോൾ മെയിനായിട്ട് ഇഷ്യൂസ് വരുമ്പോൾ തന്നെ സ്പീച്ച് ഡിലേ ആയിരിക്കും മോസ്റ്റ്ലി എല്ലാവരും പറയുന്നത്, അറ്റൻഷൻ ഇല്ലായ്മ, കോൺസെൻട്രേഷൻ ഇല്ലായ്മ, ഇല്ലെങ്കിൽ ഒരിടത്ത് ഇരിക്കാൻ വയ്യ, സിറ്റിംഗ് ടോളറൻസ് പൂറാണ്, അല്ലെങ്കിൽ നെയിം കോൾ റെസ്പോൺസ് പൂറാണ്, ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ ലൈക്ക് സ്കൂളിൽ ചെന്നിരുന്നാലും അവർക്ക് ഒരുപാട് നേരം ഇരിക്കാൻ വയ്യ, ഇറങ്ങി നടക്കാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലോട്ട് പോവുക, അല്ലെങ്കിൽ അതേപോലെ തന്നെ പറയാൻ പറ്റുന്ന ഹൈപ്പർ ആക്ടിവിറ്റി, ഒരിടത്തും ആരും എവിടെ പോയാലും അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, അമ്പലം കറക്കം നടക്കിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നൊക്കെ ചില പാരൻസ് പറയും. അപ്പോൾ അതേപോലെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ അതേപോലെ സെൻസറി ഇഷ്യൂസ് ഉണ്ട്. സെൻസറി ഇഷ്യൂസിൽ വരപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ചില കുട്ടികൾ സൗണ്ട് കേട്ടാൽ പേടിക്കുന്നു, അല്ലെങ്കിൽ അവർ ഒരു മിക്സിയുടെ സൗണ്ട്, വീട്ടിൽ തന്നെ മിക്സി ഓണാക്കാൻ നേരത്തെ അവർ ചെവി പൊത്തി പിടിക്കുന്നു പറയാം, ഇല്ലെങ്കിൽ ഇപ്പോൾ പടക്കത്തിൻ്റെ സൗണ്ട് കേട്ട് പേടിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ചില ടെക്സ്റ്റേഴ്സ്, ചില ഡ്രസ്സിടപ്പോൾ ഇഷ്യൂസ് വരുന്നവർ, ഇല്ലെങ്കിൽ പുറത്തിറങ്ങാൻ നേരത്ത് ഇപ്പോൾ ചരലോ അല്ലെങ്കിൽ ഗ്രാസിലോ ഇറങ്ങാൻ നേരത്ത്, അല്ലെങ്കിൽ സാൻഡിൽ തന്നെ ഇറങ്ങാൻ നേരത്ത് അവർക്ക് ആ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്തിട്ട് ചെരുപ്പിന് വേണ്ടി അവർ പാരൻസിൻ്റെ അടുത്ത് വാശി പിടിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ കഴിക്കാൻ നേരത്ത് ഇപ്പോൾ ചില കുട്ടികളുണ്ട് ചോറ് അവോയ്ഡ് ചെയ്യുന്നവരുണ്ട്, റൈസ് ടെക്സ്ചർ ഇഷ്ടമല്ല, അത് തുടപ്പം തന്നെ അപ്പോഴേ കയ്യിൽ തുടക്കുക, അല്ലെങ്കിൽ അമ്മയുടെ ശരീരം തുടച്ച് കളയുക, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ സെൻസറി ഇഷ്യൂസിൽ വരുന്നതാണ്. ഇതേപോലെ തന്നെ ഫൈൻ മോട്ടറിൽ വരുന്നുണ്ട്, എഴുതാൻ ബുദ്ധിമുട്ട്, ആ ഒരു ഹാൻഡ് റൈറ്റിംഗ് സ്കിൽസ് പ്രോപ്പർ ആവുന്നില്ല, അവർക്ക് ആ ഒരു ലൈൻ ടച്ച് ചെയ്ത് എഴുതാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ഒരു കുടുക്കയിടാതെ പൈസ ഇടാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നവരുണ്ട്. അത് ഫൈൻ മോട്ടർ സ്കിൽസ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളവരുണ്ട്. അതേപോലെ തന്നെ ഗ്രോസ് മോട്ടർ, റണ്ണിങ് ആകട്ടെ ജമ്പിങ് ആവട്ടെ, കയറുന്ന ഇപ്പോൾ കയറി പൊക്കത്ത് കയറപ്പോൾ ഭയങ്കര പേടിയാവുന്നു, അതൊക്കെ ഇഷ്യൂസ് ഉള്ളവരുണ്ട്. അതേപോലെ തന്നെ എ ഡി എൽ എഫക്റ്റ് ആവുന്നു എന്ന് പറയും. എ ഡി എൽ എഫക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ബ്രഷിങ് ഇഷ്യൂസ് വരുന്നത്, അവർക്ക് ബ്രഷ് ഉള്ളിലോട്ട് കൊണ്ടുപോയപ്പോൾ ഇറിറ്റേഷൻ ആയിട്ട് കരയുന്നു, അല്ലെങ്കിൽ വാ തുറക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ ചില ഫുഡ്സ് അവോയ്ഡ് ചെയ്യുന്നവരുണ്ട്, ഈ ഇപ്പോൾ ക്രഞ്ചി ആയിട്ടുള്ള ഫുഡ്സ് അവോയ്ഡ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ എല്ലാം സെമി സോളിഡ് ഫുഡ് അരച്ച് കലക്കി കൊടുക്കണം എന്നൊക്കെ പ്രിഫർ ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ പറയാൻ പറ്റുന്നെങ്കിൽ ഡ്രസ്സിങ്, ഇപ്പോൾ സിമ്പിളായിട്ട് ബട്ടണിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഒരു 5-6 വയസ്സ് വരെയും ബട്ടണിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അല്ലെങ്കിൽ അതിൽ കൂടുതൽ പോകുന്ന നേരത്തും ബട്ടണിങ് ചെയ്യാൻ ബുദ്ധിമുട്ട്, പാൻറ് ഇടാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പാൻറ് ഇടുന്നത് തിരിച്ചു പോകണം, അല്ലെങ്കിൽ ടീഷർട്ട് ഇടുന്നത് തിരിഞ്ഞു പോകുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇഷ്യൂസ് വരുന്നത്. ഇതെല്ലാം ചീഫ് കംപ്ലയിൻസ് ആയിട്ട് എടുക്കും. അതിന് ശേഷം നമ്മൾ അസസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ബേർത്ത് ഹിസ്റ്ററി അസസ് ചെയ്യും, ജനിക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അങ്ങനെ അസസ് ചെയ്യും. പിന്നെ അതിനുശേഷം അവർക്കല്ലാതെ എന്തെങ്കിലും വയ്യായ്മയോ എന്തെങ്കിലും ഉണ്ടോയെന്ന് അസസ് ചെയ്യും. അതിനുശേഷം ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു, ഹെഡ് കൺട്രോൾ എങ്ങനെ ഉണ്ടായിരുന്നു, റോൾ ഓവർ എങ്ങനെ ഉണ്ടായിരുന്നു, നടക്കുന്നത് ലേറ്റായിട്ടായിരുന്നോ അതോ നേരത്തെ നടന്നു, സ്പീച്ച് എങ്ങനെ ഉണ്ടായിരുന്നു. ചില കുട്ടികൾ സ്ക്രീൻ ടൈം കാരണം നമ്മൾ റിഗ്രഷൻ എന്ന് പറയും, സ്പീച്ച് വന്നതിന് ശേഷം തിരിച്ചു പോയി, ലൈക്ക് 0 ആയി, എന്നിട്ട് വീണ്ടും കുറച്ച് ഡെവലപ്പായി വരുന്നു. അപ്പോൾ സ്പീച്ചിന് ഇഷ്യൂസ് ഉണ്ടവരുണ്ട്. പിന്നെ ഫാമിലി ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പാസ്റ്റ് ഹിസ്റ്ററിയിൽ ഫാമിലിയിൽ വേറെ ആർക്കെങ്കിലും ഇതേപോലെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ. അപ്പൊ ഇതെല്ലാം അസസ്മെന്റിന്റെ ഫോർമാറ്റ് ആണ്. അതിനുശേഷം നമ്മൾ അസസ് ചെയ്യുന്ന പറഞ്ഞാൽ സെൻസറി പ്രോസസ്സിങ്ങിന്റെ ഒരു ഡീറ്റെയിൽ സമ്മറി എടുക്കും. അതേപോലെ തന്നെ കോഗ്നിറ്റീവ് പെർസെപ്ഷൻ, അറ്റൻഷൻ, കാര്യങ്ങൾ എന്തൊക്കെയാണ്, കോൺസെപ്റ്റ്സ് അറിയോ, കളേഴ്സ്, ആൽഫബറ്റ്, നമ്പേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിക്കും. പിന്നെ ADL, ഇതാണ് ADL നമ്മൾ ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ അതിനുശേഷം ഉള്ളതാണ് ലൈക്ക് ഐ കോണ്ടാക്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയുണ്ട്, സോഷ്യൽ ഇന്ററാക്ഷനിലെ കുട്ടി എങ്ങനെയാണ്, പിയർ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, റിലേറ്റീവ്സ് ആയിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഷെയറിങ് സ്കിൽസിൽ എങ്ങനെയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇമോഷൻസ്, ബാക്കിയുള്ളവർ കാണിക്കുന്ന ഇമോഷൻസിൽ കുട്ടി എങ്ങനെ ഇമോഷണലി ആള് റെഗുലേറ്റ് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ അക്കാഡമിക് സ്കിൽസ്, റീഡിങ് എങ്ങനെയാണ്, റൈറ്റിംഗ് എങ്ങനെയാണ്, കളറിങ് ചെയ്യാൻ പ്രോപ്പറായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ട്, അഡമൻസി ആയിട്ടുള്ള കുട്ടികളുണ്ട്, ടെമ്പർ ടാൻഡ്രംസ് ഉണ്ട്, അതേപോലെ കടിക്കുന്നവരുണ്ട്, അടിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അസസ്മെന്റിൽ ഫോർമാറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോന്ന് പാരന്റ്സിനോട് ചോദിക്കണം, ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് അതേപോലെ കുട്ടിയുടെ ഒരു ഒബ്സർവേഷൻ, കുട്ടി എങ്ങനെയാണ് നമ്മൾ ഇതിൽ ഒബ്സർവ് ആവുന്നത് എന്നുള്ളത് കൂടി നമ്മൾ നോക്കിയിട്ടായിരിക്കും അതേപോലെ അസസ്മെന്റ് എടുക്കുന്നത്.
3: ചിലപ്പം ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് വന്നു, പിന്നീട് മാതാപിതാക്കളുടെ റോളാണല്ലോ അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അവരെന്തെല്ലാം ഫോളോഅപ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും വീട്ടിൽ ചെയ്യേണ്ടത്?
4: ഓക്കെ, ഇപ്പോ നമ്മൾ ആദ്യമേ അസസ്മെന്റിന് വരപ്പോഴേ നമ്മളൊരു ബേസിക് പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ഗോൾസ് എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത്, ആദ്യം വരപ്പോ തന്നെ നമ്മൾ പറയും ഇങ്ങനെ കുട്ടി പറഞ്ഞാൽ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അഡമൻസി കാണിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരപ്പോഴ് അവരുടെ അടുത്ത് മാക്സിമം പറയും വീട്ടിൽ എന്തൊക്കെ ചെറിയ ചെറിയ റോൾസ് ഇപ്പൊ തന്നെ ചേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ മെയിൻ ആയിട്ട് വരപ്പ് ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ കാണുന്ന പറഞ്ഞാൽ സ്ക്രീൻ ടൈം ആണ്. നമ്മൾ പറഞ്ഞു കൊടുക്കും ഫസ്റ്റ് വരപ്പോഴേ അസസ്മെന്റ് കഴിയപ്പോഴും പറഞ്ഞു കൊടുക്കുന്നതാണെന്ന് പറഞ്ഞാൽ സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കാൻ നോക്കുക. കാര്യം സ്ക്രീൻ ടൈമിൽ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നതും മെച്ചപ്പെടുത്തില്ല, അവര് ഇതിലും വർക്കാവത്തില്ല. കാര്യം സ്ക്രീൻ ടൈം ഓഫ് കോഴ്സ് ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ഉണ്ട്, പക്ഷെ അതൊന്ന് ലിമിറ്റ് ചെയ്യാൻ നമ്മൾ പറയും. പിന്നെ ഉള്ളത് പറഞ്ഞാൽ കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ പുതിയതായിട്ട് കുറച്ച് അവർക്ക് കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ആക്ടിവിറ്റീസ് മേടിക്കാൻ പറയും. അതേപോലെ തന്നെ കുറച്ച് ഒരു 1 അവർ അല്ലെ 2 അവേഴ്സ് എങ്കിലും കുട്ടിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറയും. കാര്യം അവർക്ക് ആ ഒരു പ്രോപ്പർ പ്ലേ അല്ലെങ്കിൽ പ്രോപ്പർ ഇൻട്രാക്ഷൻ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ അവർക്ക് അത്രയും ഒരു ഡെവലപ്മെന്റ് ആയിരുന്നു. പിന്നെ ഓരോ സെഷൻസ് വരുന്നതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് അവർക്ക് വീട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഫോർ എക്സാമ്പിൾ പറയുന്നെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ ലൈക്ക് കുറച്ച് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് വീട്ടിലായിട്ട് ചെയ്യാൻ പറയും. ഇപ്പോൾ കസേരയൊക്കെ എടുത്തിട്ട് അതിൽ കൂടെ ഒബ്സ്റ്റിക്കിൾ ക്രോസിങ് താഴെ കൂടെ പോകുന്നു, മേളിൽ കൂടെ പോകുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് ഓരോരോ ക്ലൈമ്പിംഗ് ആയാലും മതി, സ്റ്റെയർ ക്ലൈമ്പിംഗ് ഉണ്ട്, അതേപോലെ വീൽ ബാരോ വാക്കിംഗ്, അനിമൽ വാക്കിംഗ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറയും. ഇതെല്ലാം പാരന്റ്സിന്റെ അടുത്ത് പറയുന്ന പറഞ്ഞാൽ ലൈക്ക് ദേ ആർ ദ കീ. നമ്മളിപ്പോൾ 1 അവർ അവരോട് സ്പെൻഡ് ചെയ്യുന്ന കണക്കിന് എല്ലാ പാരന്റ്സ് അവർ കുറച്ചും കൂടി ടൈം അവരോട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഇംപ്രൂവ് ആവുകയും ചെയ്യും, അവർക്ക് ആ ഒരു ഐഡിയ കിട്ടും കുട്ടി എങ്ങനെയാണ് പെർഫോമൻസ് ചെയ്യുന്നത് എന്നുള്ളത്.
3: അവിടുന്ന് പേരൻസിനുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് പൊതുവായി മാതാപിതാക്കൾ വരുത്തുന്ന തെറ്റ് എന്തായിരിക്കും ഈ ഒരു മേഖലയിൽ?
4: പൊതുവായിട്ട് കാണപ്പെടുന്നത് എന്തൊക്കെയെന്ന് വെച്ചാൽ ലൈക്ക് കുട്ടിക്ക് ഒരു ഇംപ്രൂവ്മെന്റ് വരുന്ന സമയത്ത് തന്നെ ഇവർ പറയും ഓക്കെ ഇനിയിപ്പോ തെറപ്പി വേണോ, ഇല്ലെങ്കിൽ ലൈക്ക് ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യണോ, കുട്ടി തന്നെ അത് ആയിക്കൂടെ എന്നുള്ളത് പറയും. പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്ന പറഞ്ഞാൽ അവർക്ക് ആ ഒരു ഇംപ്രൂവ്മെന്റ് വന്നതിന്റെ ഒരു ബേസിസിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ അത് കുറച്ച് നാളെങ്കിലും അത് കണ്ടിന്യൂ ചെയ്ത് പോയാലേ പറ്റുള്ളൂ. കാര്യം അവർക്ക് ആ ഒരു ഗൈഡൻസ് കിട്ടി, അവരെ ആ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകേണ്ടത് എന്നുള്ളത് മനസ്സിലായി. പക്ഷെ അത് നമ്മൾ ഒരു അബ്രപ്റ്റ് സ്റ്റോപ്പ് കൊടുത്താൽ അവർക്ക് അതിനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്യും. പിന്നെ ചില പാരന്റ്സ് കംപ്ലയിൻ്റ് കൊടുക്കും, ഓക്കെ നോർമലായിട്ട് പോയിട്ട് കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും കുട്ടി അതേപോലെ തന്നെ കാണിക്കുന്നു, അല്ലെങ്കിൽ അതേപോലെ തന്നെ ബിഹേവിയർ കാണിച്ചു. അപ്പോൾ നമ്മൾ ചോദിക്കും ഓക്കെ ഇപ്പൊ തിരിച്ചും വീണ്ടും എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായോ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം വീണ്ടും സ്റ്റാർട്ട് ചെയ്തോ അല്ലെങ്കിൽ എന്താ ഇപ്പൊ ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ചിലർ പറയുന്നത് ലൈക്ക് ഓക്കെ വീട്ടിൽ ഓക്കെ ആണ്, ഇപ്പോൾ സ്കൂളിൽ അതേപോലെ പോകുന്നുണ്ട്, അതിനിടയിൽ നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പറയും ലൈക്ക് ആ ഒരു തെറപ്പി ഇപ്പൊ പാരന്റ്സ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ഹോം പ്രോഗ്രാം സ്റ്റോപ്പ് ആക്കുന്നു അല്ലെങ്കിൽ തിരിച്ചും ലൈക്ക് സ്ക്രീൻ ടൈം കൊടുക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ വീണ്ടും കുട്ടിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ തിരിച്ചും അതേ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോ അതൊക്കെ ഒരു ലൈക്ക് ആദ്യമേ കോഷൻ ആയിട്ട് പറഞ്ഞു കൊടുക്കും പാരന്റ്സ് അടുത്ത്. ഫസ്റ്റ് അസസ്മെന്റ് എടുക്കുമ്പോൾ തന്നെ മാക്സിമം അവരൊരു എഡ്യൂക്കേഷൻ കൊടുക്കും. പാരന്റ് എഡ്യൂക്കേഷൻ നമ്മളെ തെറപ്പിയിൽ ഒരു മെയിൻ ഘടനയാണ്. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും കുട്ടിക്ക് ഇതൊക്കെയാണ് കംപ്ലയിൻസ്, കുട്ടിക്ക് ഇതൊക്കെയാണ് നമുക്ക് തെറപ്പി രീതിയിൽ കൊണ്ടുപോകേണ്ടത്, ഫ്യൂച്ചറിൽ ഇതൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ അത്രയും ഇംപ്രൂവ്മെന്റ്സ് കുട്ടിക്ക് വരികയും ചെയ്യും, നിങ്ങളും അത്രയും ഹാപ്പി ആയിരിക്കും എന്ന് പറയുന്നു.
3: താങ്ക് യു സർ. സാറിന്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്. ഇതുവരെ നമ്മോട് സംസാരിച്ചത് ട്രാവൻകൂർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ആയ മുഹമ്മദ് ആദിൽ. പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഒക്യുപേഷണൽ തെറാപ്പിയെ കുറിച്ച് ഇനിയും ഒരുപാട് വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. ഈ പരിപാടിയുടെ തുടർഭാഗം ഇതേ ദിവസം ഇതേ സമയം കേൾക്കാം.
2: ഇതുവരെ കേട്ടത് വളർച്ചയുടെ പടവുകൾ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: എല്ലാവരും ചൊല്ലണ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
3: എത്തനോൾ ഇന്ധനം വിവാദം ആകുമ്പോൾ ഡീസലിലും ബയോഫ്യൂവൽ കലർത്താനുള്ള നടപടിയുമായി കേന്ദ്രം മുന്നോട്ട്.
2: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. അപ്പോൾ ഇന്നത്തെ എല്ലാവരും ചൊല്ലണ ആരംഭിക്കുകയായി. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111 ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ ഇന്നത്തെ വിഷയം ശ്രോതാക്കൾ പ്രമോയിൽ കേട്ട് കഴിഞ്ഞു. എന്നാലും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിന് മുമ്പ് ഞാൻ എനിക്കൊന്ന് ഇതൊന്ന് പറയണം. യൂട്യൂബിൽ ഇത് ലഭ്യമാണ്, ലൈവായിട്ട് ഇത് പോകുന്നുണ്ട്. അപ്പോൾ ശ്രോതാക്കൾക്ക് കാണാൻ സാധിക്കും, യൂട്യൂബ് വഴി കാണാൻ സാധിക്കും. അപ്പോൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ, യൂട്യൂബ് പേജ് എടുത്തിട്ട് സെർച്ച് ചെയ്താൽ പേജ് നമ്മുടെ റേഡിയോ ബെൻസിൻ്റെ പേജ് കിട്ടും. അതിനകത്ത് ലൈവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈവിനകത്ത് ഇതിപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും. അതൊന്ന് പറയുകയാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111 ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. അപ്പോൾ ഇന്നത്തെ വിഷയം: എഥനോൾ ഇന്ധനം വിവാദമാകുമ്പോൾ ഡീസലിലും ബയോഫ്യൂവൽ കലർത്താനുള്ള നടപടിയുമായി കേന്ദ്രം മുന്നോട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഷയം. ഇത് ഇന്ധനം എന്ന് പറയുന്ന പുകയുകയാണ് അല്ലേ, പുകയുന്ന ഒരു സാധനമാണ്, കത്തുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിനൊക്കെ പുകയുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ഈ എഥനോളിൻ്റെ വിഷയം എന്ന് പറയുന്നത്. പലപ്പോഴും പല പ്രതികരണങ്ങളും പല കോണുകളിൽ നിന്നും ഇതിനെക്കുറിച്ച് വരുന്നുണ്ട്. ചില ആകുലതകളും വരുന്നുണ്ട്, ആശങ്കകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പറയുന്നുണ്ട് ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ പരീക്ഷിച്ചു, അങ്ങനെ പരീക്ഷണ റിപ്പോർട്ടൊക്കെ കുഴപ്പമില്ല എന്നാണ് കാണിക്കുന്നത് എന്നൊക്കെ നമുക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. എന്നാലും കുറേയേറെ ആശങ്കകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിലുണ്ട്, പ്രത്യേകിച്ച് വാഹനം ഉപയോഗിക്കുന്നവരിലുണ്ട്. അതിൻ്റെ വാഹനത്തിൻ്റെ കേടുപാട് സംഭവിക്കുമോ, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ എഞ്ചിന് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവുമോ എന്നൊക്കെ ഉള്ള ഒത്തിരി ആകുലതകളുണ്ട്, അല്ലെങ്കിൽ ആശങ്കകളുണ്ട്, ഭയമുണ്ട്, ഉത്കണ്ഠയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
5: നമസ്കാരം സർ,
4: ഷിബിനാണ്. ഷിബിനാണ് ഇന്നത്തെ ആദ്യത്തെ കോളർ. ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ഷിബിനാണ്. തുടങ്ങിക്കോളൂ.
5: നമ്മുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് അവർ പറഞ്ഞിരിക്കുന്നത് ഓക്കെ, സമ്മതിക്കുന്നു. എന്താണ് പറഞ്ഞാൽ, ഇപ്പൊ ഡോളർ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ക്രൂഡ് ഓയിൽ മേടിക്കുന്നത്, ഡോളർ കൊടുത്തിട്ടാണല്ലോ ക്രൂഡ് ഓയിൽ മേടിക്കുന്നത്. അപ്പൊ അതിന്റെ നമ്മൾ കുറച്ച് കുറഞ്ഞു കിട്ടും, കുറച്ച് 20% കുറയുമ്പോ 20% നമ്മൾ ഇവിടെ ഡോളർ ഇവിടെ നിൽക്കില്ല അതിനുള്ള പൈസ. അത് ഓക്കെ, വിദേശ നാണയ ഒരു ഇതിന് ശേഖരണത്തിന് നല്ലതാണ്, ഓക്കെ, ഇല്ല എന്ന് പറയുന്നില്ല.
4: അല്ല, ഞാൻ ഇത് പറയുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത്, ഇത് 2001 തുടങ്ങിയതാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ രാജ്യത്ത് പദ്ധതി ആരംഭിച്ചത് 2001. 2003 ഔദ്യോഗികമായിട്ട് ഇത് ലോഞ്ച് ചെയ്തു.
5: പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ ഇത് 20%
4: ആയിട്ടുണ്ട്.
5: പിന്നെ വായു മലിനീകരണം പറയുന്നത് അത് ഓക്കെ, ഡബിൾ ഓക്കെ, ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ ഇതെല്ലാം ഇവർ പറയുന്നെല്ലാം ഓക്കെ ആണെങ്കിലും ഇതിൽ പൊതുജനങ്ങൾക്ക് എന്ത് കിട്ടി? ഇവർക്ക് 1.5 ലക്ഷം രൂപ, 1.5 ലക്ഷക്കണക്കിന് കോടി രൂപ ലാഭമാണെന്ന് പറയുന്നു. ആർക്ക് ലാഭം? സർക്കാരിന് നികുതി കിട്ടി, ഓക്കെ, വലിയ വലിയ മുതലാളിമാരനെ വീണ്ടും മുതലാളിയാക്കി, ഓക്കെ, ഒന്നുകൂടെ മുതലാളിയാക്കി. പിന്നെ കുറെ കർഷകരിന് ഈ കരിമ്പ് കർഷകരിന് ഇതാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ഓക്കെ, കുഴപ്പമില്ല. ഈ പൊതുജനങ്ങൾ ഈ പെട്രോൾ കാശ് കൊടുത്ത് മേടിച്ച് അടിക്കുന്നവന് എന്ത് കിട്ടി? ഒരു 2 രൂപ പെട്രോൾ കുറച്ചു ഇവിടെ.
4: അതെ,
5: ക്രൂഡ് ഓയിലിന് ഈ ഇടയ്ക്കിലും കുറഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ,
4: വീണ്ടും കുറഞ്ഞു,
5: എന്നിട്ടും കൂട്ടിയല്ലേ
4: അങ്ങനെ. എനിക്ക് തോന്നുന്നു റഷ്യയിൽ നിന്ന് വരുന്ന എണ്ണയ്ക്കാണ്ട് ഒത്തിരി കുറവുണ്ട്.
5: നല്ല സബ്സിഡി ഉണ്ട്, അല്ലാതെ വേറെ അന്താരാഷ്ട്ര വിപണിയിൽ നമ്മൾ
4: നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചു കൂട്ടുന്നത് റഷ്യൻ എണ്ണയാണ്.
5: റഷ്യയിൽ നിന്നാണ് നമ്മൾ ഇവിടെ നിന്ന്, നമ്മൾ റഷ്യയിൽ നിന്ന് മേടിച്ചിട്ട് വന്നാൽ നമ്മൾ വേറെ അയൽ രാജ്യത്തിലോട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇത് ഇവിടുത്തെ വെച്ച് റൈറ്റ് കുറച്ച് അവിടെ കൊടുക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് പൊതുജനങ്ങൾക്കൊന്നും ചെയ്യുന്നില്ല എന്നാണ് ചോദ്യം. ഞാൻ രാഷ്ട്രീയം എന്നല്ല പറയുന്നത്, ഓക്കെ, രാഷ്ട്രീയം അല്ല ഞാൻ പറയുന്നത്, കാര്യം പറയുന്നു. സാമ്പത്തിക നഷ്ടം ഇവിടെ പൊതുജനങ്ങൾക്കാ വരുന്നത്. ഇത് സർക്കാരിനെ പറഞ്ഞിട്ടുണ്ട്, E20 പെട്രോൾ ഉപയോഗിച്ച് പറഞ്ഞ മൈലേജ് കുറയുന്നു. സർക്കാർ തന്നെ പറയുന്നുണ്ട്, സർക്കാരിന്റെ വാദം അത്രയെന്ന് പറഞ്ഞാൽ 3 ശതമാനം തൊട്ട് 6 ശതമാനം വരെ കണ്ട പറയുന്നത്. പക്ഷെ വാഹന നിർമ്മാതാക്കൾ പറയുന്നത് 20 ശതമാനത്തിൽ കുറയാൻ സാധ്യതയുണ്ട് എന്നാ പറയുന്നത്.
4: 1-2 ശതമാനം കുറവുണ്ടാകും എന്നൊക്കെ പറയുന്നു. പക്ഷെ പല വാഹന കമ്പനികളും സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ട്.
5: ഓക്കെ ഓക്കെ സാർ, സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അത് വലിയ വലിയ സുസുക്കി ഒക്കെയാണ്,
4: പ്രമുഖ വാഹന നിർമ്മാതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. ടൊയോട്ട, മാരുതി, സുസുക്കി, ഹീറോ മോട്ടോഴ്സ്, ഹീറോ മോട്ടോകോർപ്പ്
5: മെയ്ഡ് ഇൻ ജപ്പാനൊക്കെയാണ്. അവന്റെ എഞ്ചിൻ പറഞ്ഞാൽ കറക്റ്റ് ആണ്. നമ്മുടെ ഇന്ത്യന്റെ മഹീന്ദ്രയും ടാറ്റയൊക്കെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് അവരൊന്നും പത്രസമ്മേളനം നടത്തിയില്ലല്ലോ? മൈലേജ് കുറയുന്നു പറയുമ്പോ, മൈലേജ് കുറയുന്നു പറയുമ്പോ സാമ്പത്തിക നഷ്ടം അവിടെയും പൊതുജനങ്ങൾക്കാണ്. മൈലേജ് കുറയുമ്പോ വീണ്ടും വീണ്ടും എണ്ണ അടിക്കണ്ടേ? എണ്ണ പെട്ടെന്ന് തീരുമല്ലോ. ഇന്ന് ഇത് എഞ്ചിൻ E20 ഒരു 90% വണ്ടികൾ ഇപ്പോ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് 2023 മുന്നുള്ള വണ്ടികളാണ്. ഇന്ത്യ രാജ്യത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ എഞ്ചിൻ ഒന്ന് E20 പെട്രോൾ ചേരുന്നതല്ല.
4: അതെ അതെ അതെ, 2021 മുമ്പുള്ള നിർമ്മിച്ച പഴയ വാഹനങ്ങൾക്ക് E20 ഇന്ധനത്തിന് അനുയോജ്യമായ റബ്ബർ, പ്ലാസ്റ്റിക്
5: ഭാഗങ്ങൾ
4: ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്
5: തെളിഞ്ഞ കാര്യം. ഓടിക്കൊണ്ടേയിരിക്കത്തില്ലല്ലോ സാറെ.
4: അതെ അതെ,
5: വണ്ടി എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ 2 ദിവസം ചിലപ്പോൾ നിർത്തിയിട്ടേണ്ടി വരും. 2 ദിവസം നിർത്തിയിട്ട് വന്ന പെട്രോൾ മേലെയും ഈ എത്തനോൾ താഴെയാവും. താഴെയാകുമ്പോ അതിന്റെ കരിമ്പും കൊണ്ട് കരിമ്പാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടാണ് കരിമ്പ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ വെള്ളം ഉച്ച താഴോട്ട് പോയി എഞ്ചിൻ തകരാറുള്ളതെന്ന് ഉറപ്പാണ്. അതിൽ നമുക്ക് യാതൊരു സംശയമൊന്നുമില്ല. ടാങ്കേ തിരുമ്പടിച്ചു പോകും. പിന്നെ ഈ കരിമ്പ് കർഷകരൊക്കെ നല്ല നല്ല ഇതായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ടെന്ന് പറഞ്ഞില്ല സാറെ.
4: 25%
5: കരിമ്പ് നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഭരണത്തിൽ ഇരിക്കുന്ന മന്ത്രിമാരുടെയും MPമാരുടെയും ഉടമസ്ഥയിലുള്ളതാണ്.
4: അതെ, അതെ. ഇപ്പൊ തെളിഞ്ഞ കാര്യമാണ്, പലരും അങ്ങനെ റിപ്പോർട്ട് വരുന്നുണ്ട്. അവരുടെയൊക്കെ അവർ ഇതിനകത്തോട്ട് തിരിഞ്ഞ് അവരുടെ ഷെയർ വർദ്ധിച്ചു, ഷെയറിന്റെ അല്ല കമ്പനിയുടെ ഓഹരി വിപണിയിൽ
5: വർദ്ധിച്ചു. അവരുടെ ബിസിനസ് അവർ ഉഷാറാക്കി. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്.
4: അപ്പൊ ലാഭം എത്രയോ ഇരട്ടിയായി എന്നൊക്കെ.
5: എന്ത് തന്നെ ലാഭം കിട്ടിയാലും എത്ര കിട്ടിയാലും പൊതുജനങ്ങൾക്കൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല. അത് 100% ഉറപ്പാണ്. നമ്മൾക്ക് ഇവിടെ ഓരോ ദിവസവും കൂടുമ്പോഴും കൂടത്തേ ഉള്ളൂ. കൂടുതലുള്ള കാര്യം നമ്മുടെ ഇവിടെ നമ്മുടെ കേരളത്തിലെ ഒരു നേതാവിന്റെ അടുത്ത് ചോദിച്ചപ്പോ, ഇപ്പോഴല്ല കുറച്ചു മുന്നേ ചോദിച്ചപ്പോഴേ, അത് പറഞ്ഞു ക്രൂഡോയിലിന് വില കൂടിയാലും അല്ല ക്രൂഡോയിലിന് വില കുറഞ്ഞാലും ഇവിടെ ഒരു അംശമല്ലേ കൂടുന്നുള്ളൂ എന്ന് പറഞ്ഞ നേതാക്കന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഓക്കെ സാർ,
4: അപ്പൊ എനിക്കൊന്ന് ശിവൻ തുടങ്ങി വെച്ചു, എനിക്കൊന്ന് ആരെങ്കിലും ഒക്കെ തുടർന്നാൽ നല്ലതാണ്. അപ്പൊ ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474-1111-0474-749-1 ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാറുമായിട്ടൊക്കെ ഒരു താല്പര്യമുള്ളവരൊക്കെ ധാരാളം കാണുമല്ലോ, വാഹനങ്ങളോടൊക്കെ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ എഞ്ചിനെ കുറിച്ചൊക്കെ അറിയാവുന്നവർ. അപ്പോൾ അവരെയൊക്കെ അങ്ങനെ എല്ലാവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് വിളിച്ചാൽ നല്ലതായിരിക്കും, ഇതിനകത്തൊരു അഭിപ്രായം പറഞ്ഞാൽ നല്ലതായിരിക്കും. എനിക്കറിയാം ഇത് എല്ലാവർക്കും ചർച്ച ചെയ്യാൻ പറ്റുന്നൊരു വിഷയമല്ല ഞാൻ പക്ഷേ എടുത്തതാണ്. ഇപ്പോൾ കറണ്ടായിട്ട് വളരെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാനിത് എടുത്തതാണ്. എനിക്കറിയാം സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ടേംസും ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ അറിയത്തില്ല. അവർക്ക് അതിൻ്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ചോ അതിനെക്കുറിച്ച് വലിയ അഭിപ്രായം പറയാൻ അറിയത്തില്ല. എങ്കിലും മാധ്യമങ്ങളിലൊക്കെ പത്രങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്, ഇതിനെയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു സജീവമായിട്ട് നിൽക്കുന്ന വിഷയമാണ് ഇത്, നമ്മുടെ വാഹനങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഇതിനകത്ത് ഒരു ആശങ്കയുണ്ട്, ഒരു ഉത്കണ്ഠയുണ്ട്. എന്താവും എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 2021 മുമ്പ് നിർമ്മിച്ച പഴയ വാഹനങ്ങൾക്ക് അനുയോജ്യമല്ല ഈ ഇന്ധനമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന റബ്ബറും പ്ലാസ്റ്റിക്കും ഭാഗങ്ങളും ഒന്നും അതിനകത്തുള്ള മെഷീനിൽ വരുന്ന ഭാഗങ്ങൾക്കൊക്കെ ഒന്നും ഇത് താങ്ങാൻ പറ്റില്ല. ഈ ഇന്ധനത്തിൻ്റെ ഒരു ഉപയോഗം കൊണ്ട് അത് ചിലപ്പോൾ അനുശതം ഏൽക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൊരു ചർച്ചയും നടക്കുന്നുണ്ട്. 2023 ഏപ്രിൽ

0: ഇനിയിപ്പോ ഈ 30 വരാൻ പോയി. ഇപ്പൊ ഈ 20 ആണ്, ഈ 20 കാര്യമാണ്. ഈ 30 ഇപ്പൊ ഈ 20 തന്നെ 2030 നടപ്പിലാക്കാനായിട്ട് വെച്ചത്, പക്ഷെ നമ്മൾ 5 വർഷം നേരത്തെ നടപ്പിലാക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ 5 ആയിരുന്നു, പിന്നെ ഈ 10 ആയി, അങ്ങനെ അങ്ങനെ ഇപ്പൊ 20 വരെ ആയി. ഇനി 85, 100, 90 ഒക്കെ വരാൻ പോയാണ്. അത്രയ്ക്ക് പൂർണ്ണമായിട്ട് എത്തനോളിലോട്ട് തിരിയുന്ന ഒരു കാലമൊക്കെ വിദൂരമല്ല. അങ്ങനെ അത് ലക്ഷ്യമാക്കിയാണ് നീങ്ങുന്നത്. അപ്പോൾ അത് അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു പല ഈ പറഞ്ഞ കണക്ക് മന്ത്രിമാരുടെയും ഒക്കെ ഈ ശ്രദ്ധ ഇങ്ങനെയുള്ള ഒരു മേഖലയിലോട്ട്, ഈ ഒരു വ്യവസായത്തിലോട്ട് തിരിയുകയും അവരിതിനകത്ത് വലിയ നിക്ഷേപങ്ങൾ നടത്തുകയും അവരെ ഇപ്പോൾ തന്നെ 18 കോടി രൂപയായിരുന്ന കമ്പനിയുടെ വരുമാനത്തിൽ 2023 ആദ്യ പാദത്തിൽ തന്നെ ഇത് 523 കോടിയായിട്ട് ഉയരുകയും മറ്റുമൊക്കെ ചെയ്തു. ഒരു മന്ത്രിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്, പേരൊന്ന് പറയോ.
1: ഇത് കുറെ നാളുകൊണ്ട് കേൾക്കാത്ത ഒരു ശബ്ദമാണ്, മോഹനൻ കൊല്ലം.
0: ഓ, ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, പറയൂ പറയൂ.
1: ഈ ഇന്ധന വില ഇങ്ങനെ സാധാരണക്കാരന് താങ്ങാൻ വയ്യാത്ത രീതിയില് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നും. അപ്പോ സാധാരണ നമ്മളോട് പറയും അവിടെ ക്രൂഡ് ഓയിൽ വില കൂടിയെന്ന് പറയും. അവിടെ ഏറ്റവും കുറയുമ്പം പറയും അത് കമ്പനിക്ക് നഷ്ടമുണ്ട്, അതുകൊണ്ട് അത് നകരുന്നത് ഒരു ഇന്ധനം അങ്ങ് പോട്ടെ. അപ്പൊ കമ്പനിക്ക് അങ്ങനെ നഷ്ടം, ഈ യുദ്ധം വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഭാരതത്തിലെ ജനങ്ങൾ മാത്രം ചെയ്ത ഒരു കാര്യമൊന്നും അല്ല,
0: അത് ആഗോള തലത്തിൽ അത് ബാധിച്ചു.
1: പക്ഷെ ഭാരതത്തിനും ബാധിച്ചു. അപ്പം ഇവിടുത്തെ പെട്രോൾ കമ്പനികൾ പറയുന്നത് ഇവിടുത്തെ ഭാരതത്തിലെ ആളുകൾ മാത്രം ചെയ്താണെന്നുള്ള മട്ടിലാണ്. അപ്പൊ പകുതി കൂടുതൽ വില കുറഞ്ഞിട്ടും കൂട്ടിയത് പോലും കുറയ്ക്കുന്നില്ല.
0: അല്ല, നമ്മൾ ആ പറയുമ്പോഴും റഷ്യയാണ് നമുക്ക് ഓയില് തന്നത്. അപ്പം റഷ്യൻ മാർക്കറ്റിൽ നിന്ന് നമ്മൾ മറ്റ് രാജ്യങ്ങൾ നൽകുന്നതിനെക്കാട്ടും കുറച്ചാണ് നമുക്ക് റഷ്യ ഓയില് തന്നത്. അതും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പറയുന്ന
1: പോലും നമ്മളിപ്പോ പൊതുവായി കാണുന്ന വിലയെ നമ്മൾ കൂട്ടുന്നുള്ളു. എന്നാലും ആ കിട്ടിയ ലാഭം മൊത്തം അങ്ങ് പെട്രോൾ കമ്പനികൾ എടുത്തോന്നാണ് ഇപ്പോഴത്തെ സർക്കാർ പറയുന്നത്. കുറെ കാലം മുമ്പുള്ള സർക്കാർ പറഞ്ഞ് ഇതൊക്കെ നിശ്ചയിക്കുന്നത് സർക്കാരിന് വയ്യ, അതൊക്കെ അങ്ങ് ആളുകളെ ഏറ്റോട്ടെ.
0: പണ്ട് സർക്കാരായിരുന്നു, പണ്ട് സർക്കാരായിരുന്നു നിയന്ത്രിച്ചിരുന്നു.
1: നിങ്ങൾ കൂട്ടിക്കോളി, അതിന്റെ കമ്മീഷൻ നമുക്ക് ഇനി തന്നേച്ചാ മതിയെന്ന്. അപ്പൊ ഇതെന്ന് പറഞ്ഞ കോടാനുകോടികൾ ഓരോ ദിവസവും മറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് ഏത് കാലത്തുള്ള ഭരണാധികാരികളായാലും ഇത് സാധാരണക്കാരന് ഇതിന്റെ വീതം കിട്ടാതെ, അല്ലെങ്കിൽ സാധാരണക്കാരന്റെ മേലിൽ ഈ ഭാരം മൊത്തം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ ലാഭം മൊത്തം പേടിച്ചെടുക്കാനാണ് നോക്കുന്നത്. പണ്ടൊക്കെ 1 രൂപ കൂടുമ്പോ ഇവിടെ വലിയ പെട്രോൾ സമരമായിരുന്നു ആദ്യകാലത്ത്. ഇപ്പൊ എത്ര കൂടിയാലും ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ എല്ലാവർക്കും ഇതിന്റെ വീതം ഈ പെട്രോൾ കമ്പനികളെല്ലാം എത്തിക്കുന്നുണ്ട് എന്ന്, രഹസ്യമായിട്ട് എത്തിക്കുന്നുണ്ടെന്നാണ് ഇതിനകത്ത് നിന്ന്
0: മനസ്സിലാക്കേണ്ടത്.
1: ഈ പുതിയ പെട്രോള്, പുതിയ എത്തനോൾ പെട്രോൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള എഞ്ചിൻ അല്ല കൂടുതൽ വാഹനങ്ങളിലും ഇരിക്കുന്നത്. ഇപ്പൊ വാഹനം വളരെ പാടുപെട്ട് ചെറിയ ഒരു പാവപ്പെട്ട ഒരുത്തം മേടിച്ചാല് അവന്റെ വാഹനം കേടാവുന്നതിന് നമുക്കെന്തോ പ്രശ്നമെന്നുള്ള രീതിയിലാണ് ഭരണാധികാരികൾ ചിന്തിക്കുന്നത്. കാരണം അവർക്ക് ഈ പുതിയ വാഹനമൊക്കെ വാങ്ങാൻ സർക്കാരിന്റെ കാശുണ്ട്, അല്ലെങ്കിൽ അവരുടെ വാഹനം മേടിക്കുന്നതിന് അവർക്ക് പ്രശ്നമല്ല. ഒരുപാട് അധ്വാനിച്ചൊന്നും ഉണ്ടാക്കിയ കാശുകളല്ല, അപ്പൊ ഏത് രീതിയിലും പോവാം. അപ്പം എന്തായാലും ശരി, ഇത് ഇത് കാര്യമായിട്ടുള്ള പഠനം നടത്തുകയും കാര്യമായിട്ട് അതിനനുസരിച്ചുള്ള എഞ്ചിനുകള് ഇറക്കുന്നത് വരെ എല്ലാത്തരം ഇന്ധനവും ഇവിടെ വിൽപ്പന തുടർന്നുകൊണ്ടിരിക്കണം.
0: ഇപ്പൊ
1: കൽക്കട്ടയിലൊക്കെ ഒരുപാട് വണ്ടികൾ കേടായി വരുന്നതായിട്ട് നമ്മുടെ അവിടെ നിന്നുള്ള ഒരു സന്ദേശം നമുക്ക് കിട്ടി. ഈ പുതിയ
0: പുതിയ പെട്രോൾ നമ്മൾ മേടിക്കുമ്പോ ഈ പ്രശ്നം വെച്ചാൽ 2023 2021 മുന്നേ ഉള്ള വാഹനങ്ങൾക്ക് ഇത് അനുയോജ്യമല്ല. എന്നുവെച്ചാൽ അതിന്റെ മെഷീൻ
1: കേടാവും.
0: ഏറ്റവും കൂടുതൽ അടി വരുന്നത് ഈ സാധാരണക്കാർക്ക്, അവര് ഈ സെക്കൻഡ് ഹാൻഡ് വാഹനമായിരിക്കും വാങ്ങിക്കുന്നത്. ഇപ്പം അല്ലേ, അവർക്ക് ഇനി അത് ആശ്രയിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും.
1: അതെ, പുതിയ പുതിയ വാഹനങ്ങൾ വരുമ്പോ അതിനെല്ലാം ലക്ഷങ്ങൾ കൂടുതലായിരിക്കും. അത് പുതിയ പുതിയ ആളുകൾ മേടിക്കും, കാശ് കൂടുതലുള്ളവർ മേടിക്കും, അല്ലെങ്കിൽ അനാമത്ത് കാശ് കിട്ടുന്നവർ മേടിക്കും. അല്ലാത്തവര് വലിയ ലോൺ എടുത്തായിരിക്കും ഒരു പഴയത് പോലും മേടിക്കും.
0: അതെ അതെ അതെ അതെ.
1: അപ്പൊ അവരെ അവർക്കാണിത് ഏറ്റവും അടിയായിട്ട് വരുന്നത്.
0: അവര് വഴി കിടക്കും അവസാനം.

0: ഉപയോഗിച്ച്. അതെ,
1: അപ്പൊ അതുകൊണ്ട് ഇതൊരു ശരിയായ പഠനം നടത്തിയിട്ട് ശരിയായ രീതിയിലുള്ള വാഹനങ്ങൾ ഇറക്കണം. ഇപ്പൊ ഏറ്റവും ചെയ്യാവുന്നത് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്ന ഇന്ധനം അതേ രീതിയിൽ തന്നെ സപ്ലൈ വേണം. പുതിയ ഇന്ധനം വരുന്നത് പുതിയ ആളുകൾ അതിന് വില കുറച്ചാ കിട്ടുന്നതെങ്കിൽ അത് വില കുറച്ച് മേടിച്ച് ഉപയോഗിക്കേണ്ടവർ
0: ഉപയോഗിക്കട്ടെ.
1: നിർബന്ധിതമായിട്ട് നിങ്ങളുടെ വാഹനത്തെ ഇത് തന്നെ ഒഴിച്ചു വെക്കുമെന്ന് തീരുമാനിക്കുന്നത് ശരിയല്ല.
0: അതാണ്
1: നിങ്ങളുടെ വാഹനം കേടാകണം അല്ലെങ്കിൽ ഇനി വരുന്ന പുതിയ വാഹനവും കൂടെ വിൽക്കത്തക്കോണം ഉള്ള പരിപാടിയാണ്. അതിന്റെയും കൂടെ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു
0: പരിപാടിയാണ്
1: ഈ വാഹനം.
0: ഈ വാഹനം
1: ഉപയോഗിക്കുമ്പോൾ പുതിയത് മേടിക്കുമല്ലോ.
0: അതെ അതെ അതെ അതെ അതെ.
1: അപ്പൊ ഇങ്ങനെ ഒത്തിരി പ്രത്യാഘാതങ്ങൾ ഉള്ള ഒരു കാര്യമാണ് വോണി സാർ ഇത് എടുത്തിരിക്കുന്നത്. റേഡിയോ ബെൻസിയർ ഇത്തരം ഒരു വിഷയം എടുത്തിരിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എനിക്ക് പറയാം.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
1: ഇനിയും ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട്
0: എനിക്കൊന്ന് അധികം പേര് വിളിക്കട്ടെ എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഈ വിഷയം ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കോളുകൾ കുറവാണ്. അപ്പൊ അങ്ങനെ ഇതിന്റെ താല്പര്യമുള്ള
1: ഇപ്പോഴത്തെ ഈ ഒരു ഇന്ധന വില കൂടിയ കുറഞ്ഞപ്പോ കുറയ്ക്കാതിരുന്നത് വളരെ മോശമായി പോയി. അത് മാത്രമല്ല ഈ ഇന്ധന വിലയുടെ കാര്യത്തില് രണ്ടു മൂന്ന് കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ധന വില ഇത്ര കൂടിക്കഴിഞ്ഞാൽ ഇത്ര പെട്രോളിന്റെ വില കൂടും, അതുപോലെ തന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കുറയ്ക്കണം എന്നൊരു പട്ടിക തന്നെ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഈ ഇന്ധനത്തിന് വില കൂടുമ്പോഴത്തേക്ക് ഇപ്പൊ ഓട്ടോറിക്ഷയുടെ ചാർജ് ഇത്ര രൂപ കൂടിക്കഴിഞ്ഞാൽ ഇത്ര പൈസ കൂട്ടാനായിട്ടുള്ള ഒരു പട്ടിക തന്നെ ഉണ്ടാക്കണം. അല്ലാതെ ഇതിനുവേണ്ടി പ്രത്യേകിച്ച് അവരെ കൊണ്ടൊരു സമരം ചെയ്യിച്ച് പ്രൈവറ്റ് ബസ്സുകാരെ കൊണ്ടൊരു സമരം ചെയ്യിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കുറച്ച് കഷ്ടപ്പെടുത്തിയതിന് ശേഷം പിന്നൊരു ചാർജ് കൂട്ടല്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തു നിന്ന് മാറ്റിക്കളയേണ്ട കാലം തന്നെ വളരെ അധികം അതിക്രമിച്ചിരിക്കുകയാണ്.
0: അതുമല്ല, ഇതിനകത്ത് ഈ സ്വതന്ത്രമായിട്ട് അവർക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടല്ലോ ഇപ്പോൾ. അത് നിർത്തലാക്കണം. സത്യം പറഞ്ഞാൽ ഗവൺമെന്റ് നിയന്ത്രണത്തിൽ കൊണ്ടുവരണം, ഗവൺമെന്റ് നിശ്ചയിക്കണം ഇത്ര. അതിനൊക്കെ തന്നെ പലതും നമ്മുടെ ഈ പറഞ്ഞ കണക്ക് ടിക്കറ്റ് ഫെയർ ആയാലും ഓട്ടോ ചാർജ് ആയാലും ടാക്സി ഫെയർ ആയാലും കൂടുന്നതല്ല, കുറയുന്നില്ല. ഇന്ധനം വില കുറയുമ്പോ ഇത് കുറയ്ക്കുന്നില്ല.
1: അതൊരു അതുകൊണ്ടാണ് ഇതിനൊരു പട്ടിക തന്നെ
0: ഉണ്ടാവണം. അതെ അതെ അതെ അതെ, വളരെ കറക്റ്റ്.
1: കുറയണം, കൂടിയാൽ ഇങ്ങനെ ആയിരിക്കണം. അപ്പൊ കുറയുന്നതിന്റെയും കൂടുന്നതിന്റെയും ഗുണദോഷങ്ങൾ എല്ലാവർക്കും കിട്ടും
0: കിട്ടും കിട്ടും കിട്ടും. ഇത് കുറയുമ്പോ നമുക്ക് അതിന്റെ ഗുണം കിട്ടുന്നില്ല. അതാണ്
1: ഒരിക്കൽ കൂടിയാ പിന്നെ കുറഞ്ഞിട്ടുമില്ല,
0: ഒന്നുമില്ല.
1: സാധനത്തിന് ഒരിക്കൽ കൂടുന്നത്
0: കുറയുന്നില്ല
1: രീതിയിലാണ് നമ്മുടെ രാജ്യത്ത്
0: പോകുന്നത്. അത് നല്ലൊരു പ്രവണതയല്ല.
1: അതെ,
0: മാർക്കറ്റിന്റെ മാറ്റങ്ങൾ നമുക്ക് അതിന്റെ ഗുണം കിട്ടുന്നില്ല. ഇല്ല. ഓക്കെ, ശരി ശരി, സന്തോഷം. അത് നല്ല അഭിപ്രായമാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരട്ടെ. ഓക്കെ, നമ്മളിനി ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്കാണ്. അത് കഴിഞ്ഞ് ഉടനെ മടങ്ങി വരാം.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
0: ഓക്കെ, അപ്പോൾ നമ്മൾ തുടരുകയാണ്. അപ്പോൾ എല്ലാവരും ചൊല്ലണ തത്സമയ ഫോണിൻ പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വിഷയം എത്തനോൾ ഇന്ധനം വിവാദമാകുമ്പോൾ ഡീസലിലും ബയോഫ്യൂവൽ കലർത്താനുള്ള നടപടിയുമായി കേന്ദ്രം മുന്നോട്ട് പോകുന്നു, ഇതാണ് വിഷയം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111 0474-293-1111 ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ ഈ വിഷയത്തിൽ സംസാരിക്കാൻ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്നവർ അല്ലെങ്കിൽ ഡ്രൈവർമാർ വണ്ടികൾ ഓടിക്കുന്നവർ അവർക്കൊക്കെ ഇതിനകത്ത് കുറച്ച് മെക്കാനിക്സ് അല്ലേ വർക്ക്ഷോപ്പിലൊക്കെ പ്രവർത്തിക്കുന്നവർ അവർക്കൊക്കെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാണും. അവരുടെയൊക്കെ അഭിപ്രായമാണ് കേൾക്കേണ്ടത്. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് അഭിപ്രായം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുപോലെ ഇങ്ങനെ ഈ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അവർക്കൊക്കെ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. അവരിതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് അവരുടെ അഭിപ്രായം, അതൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. എല്ലാവർക്കും താല്പര്യമുണ്ട്, എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും താല്പര്യമുണ്ട്. അപ്പം അവരൊക്കെ വിളിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നേരത്തെ ടൈറ്റിലുണ്ട്, അതായത് ഡീസലിൽ വരെ ബയോഫ്യൂൽ വരികയാണ്. ഡീസൽ വരെ ഇത് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ മേഖലയിലും എത്തനോൾ കലർന്നു വരും, ബയോഫ്യൂവൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരികയാണ്. അതായത് നമ്മുടെ എന്താ ഇന്ധനം നമ്മൾ കൃഷി ചെയ്യാൻ പോവുകയാണ്. അത് നല്ലൊരു ആശയമാണ്, ഞാൻ അതിനെ യോജിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ കൃഷിഭൂമി മറ്റ് നമ്മൾ നമ്മുടെ ആഹാരത്തിന് ഉപയോഗിക്കുന്നവരും കൂടുതലും ഇപ്പോൾ ഇതിൽ നിന്നാണ് ലാഭമെങ്കിലും എല്ലാവരും ഇതിലോട്ട് തിരിയും. അങ്ങനെയുമുണ്ട്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇന്നത്തെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തൊരു കോളിലോട്ട് എടുക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം.
3: ഞാൻ തേവലക്കര കൂടുതലെന്ന് വിളിക്കുന്ന രാജീവ്.
0: പറഞ്ഞോളൂ.
3: ഈ എഥനോൾ എന്ന് പറയുന്ന ഇന്ധനം എന്താണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് എത്രത്തോളം അറിയാവുന്നുള്ളത് വളരെ വിരളമാണ്, കുറവാണ്.
0: അതുകൊണ്ടാണ് താങ്കളെ പോലുള്ളവർ അതിനെ കുറിച്ച് സംസാരിക്കുക.
3: ഇത് എഥനോൾ എന്ന് പറയുന്നത് നമ്മുടെ കരിമ്പിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും എല്ലാം എടുത്ത് വാറ്റിയെടുക്കുന്ന ഒരു സാധനമാണ്.
0: അതെ അതെ അതെ അതെ, കൃഷി ചെയ്യാണ് നമ്മൾ, കൃഷിയിൽ നിന്ന് അത് ഉൽപ്പാദിപ്പിക്കുക.
3: മദ്യം നമ്മൾ മദ്യം വാറ്റിയെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊഴിച്ചിട്ട് നമ്മളിപ്പം ജസ്റ്റ് ഏതെങ്കിലും ഒരു മദ്യം ഒഴിച്ചിട്ട് തീപ്പെട്ടി കൊടുക്കുമ്പോൾ അത് കത്തും. പക്ഷെ അത് കത്തുന്നതെന്ന് പറഞ്ഞാൽ അത് അതിന് 20% അതിനകത്ത് നിന്ന് ഈ തീ വരത്തുള്ളൂ, ബാക്കി വെള്ളമാ. അവിടാണ് ഇതിന്റെ വിഷയം വരുന്നത്. എഥനോളും പെട്രോളും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാവുന്ന പറഞ്ഞാണ് അന്നേരം അത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ താങ്കൾ ഇതിനകത്ത് പറയുന്ന ഈ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന പഴയ വാഹനങ്ങൾക്ക് ഇതിന്റെ ഇന്ത്യൻ സിറ്റുവേഷൻ, അതായത് അതിന്റെ സിസ്റ്റംസ് ഇല്ല.
0: അതായത് പണ്ട് കുഴപ്പമില്ലായിരുന്നു, E5 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, E10 കഴിഞ്ഞു, ഇപ്പൊ E20 ആയി. ഇപ്പൊ ഇതിന് കൂടിക്കൂടി വരിക. ഇപ്പൊ ഇത് കൂടിക്കൂടി വരുമ്പോൾ പഴയ വാഹനങ്ങൾക്ക്, ഞാൻ അതാ പറഞ്ഞത്, സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുന്നവർക്കൊക്കെ വലിയ അടിയായിരിക്കും. ആ എഞ്ചിനുകൾക്ക്, അതായത് 2021 മുമ്പ് നിർമ്മിച്ച
3: കേന്ദ്ര ഗവൺമെന്റ്, കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ കാർഷികം, നമ്മള് കർഷക ഉൽപാദന രാജ്യമാണ്, നമ്മളൊരു കൃഷി മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദനമുള്ള രാജ്യമാണ്. പക്ഷെ അത് കേരളം ഏറ്റവും ബാക്കിലോട്ടുമാണ്. ഈ ഇന്ത്യയില് ഭാരതത്തില് നമ്മുടെ ഭാരതത്തിൽ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ ഏറ്റവും മടിക്കുന്ന ഒരു സമൂഹമാണ് മലയാളികള്. അത് നല്ല പച്ചയ്ക്ക് പറയാം, അവർക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ വെളുത്ത വസ്ത്രം ഇട്ടിട്ട് ഈ ചെളി ചവിട്ടാതെ ഇരിക്കണം. നമ്മൾ പറയുമ്പോ എല്ലാം കൂടെ പറയണമല്ലോ. നമ്മളൊരു ഒരു കാര്യം, ഒരു വിഷയം പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊണ്ട് വേണം സംസാരിക്കാൻ. അന്നേരം ഈ എഥനോൾ എന്ന് പറയുന്നത്, അതായത് ഏറ്റവും കൂടുതൽ സ്വകാര്യ വാഹനങ്ങളും ടൂ വീലറും ഉള്ള ഒരു സംസ്ഥാനം ഏതാ?
0: ഇവിടെയാണ്.
3: ആ, കേരളമാ. മറ്റ് ടൗണുകളെല്ലാം ഉപേക്ഷിച്ച് ഇവിടുത്തെ ഗ്രാമങ്ങളിൽ പോലും എല്ലാ വീട്ടിലും ഒന്നും രണ്ടും കാർ വാരിയിട്ടിരിക്കുക. ഒന്നും രണ്ടും കാറ് വാരിയിട്ടുണ്ട്. അതിന് ഉദാഹരണം ഞാൻ പറയും, ഞാനൊരു സാധാരണ ഡെയിലി വജസിലും അല്ലെങ്കിൽ മന്ത്ലി വർക്ക് ചെയ്യുന്ന ആളാണ്. എന്തേലും ഉണ്ടായിരുന്നു കാറ്, ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നത് ടെസ്റ്റ് നടത്താൻ പറ്റാഞ്ഞാ ഞാൻ വിറ്റത്. അന്നേരം ഇവിടെ ഇടത്തരം 30,000-25,000 രൂപ ജോലി ചെയ്യുന്നൊക്കെ ആൾക്കാരുടെ വീടുകളെല്ലാം ഒരു ഏകദേശം ഒരു 1,50,000-1,50,000-2,00,000 രൂപയുടെ കാറുണ്ട്. നമുക്ക് അത് നമ്മളൊന്ന് വാഹനം, നമ്മൾ വണ്ടിയിൽ സഞ്ചരി ഈ ബസ് യാത്ര നടത്തുമ്പോ അറിയാം എല്ലാ വീട്ടിലും പോർച്ച് ഡാർ പോർച്ചിൽ സിറ്റ് ഔട്ടിൽ എത്ര വണ്ടി ഇട്ടിട്ടുണ്ടെന്നുള്ളത്. അന്നേരം നമ്മള് ഒരു കാര്യം പറയുമ്പോൾ ഒരു വിഷയമല്ല അതിൽ വരുന്നത്, ഒരുപാട് വിഷയമുണ്ട്. അന്നേരം ഈ വ്യക്തികൾക്ക് ഈ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഗവൺമെന്റ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പം പ്രത്യേകിച്ച് വായനവാരമൊക്കെ കഴിഞ്ഞു പോയല്ലോ, അതൊന്നും നിങ്ങൾ എടുത്തില്ല വിഷയം, ആ വിഷയം എടുത്തില്ല. പക്ഷെ കാതോട് കാതോരത്തിൽ മറ്റുമൊക്കെ പറഞ്ഞായിരുന്നു.
0: ഞാൻ എന്റെ ബിസിനസ് ലോഞ്ചിൽ ഞാൻ എനിക്ക് അത് ഉൾപ്പെടുത്തി വായന.
3: ഇതൊരു ദിവസം ഒരു ചർച്ചാ വിഷയം എടുക്കേണ്ടായിരുന്നു, അത് എടുത്തില്ല. വായന എന്ന്
0: പറയുന്നത് അതിനെ കുറിച്ച് അന്ന് കവർ ചെയ്യുന്നതിന്റെ, അതെ
3: അതെ, നമ്മുടെ സമൂഹത്തിലെ
0: അന്ന് ചെയ്ത ആരാണെന്നോ അന്ന് ആ ദിവസം വന്ന അവതാരകൻ അത് എടുത്തിരുന്നു, ആ വിഷയം എടുത്തിരുന്നു.
3: അതെ അതെ, അന്നേരം ഇത് വായനാവാരമായിട്ട് 3 ആഴ്ച 4 ആഴ്ച എന്നും പറഞ്ഞുണ്ടായിരുന്നല്ലോ.
0: എന്നിട്ട് ഇവിടുന്ന് പ്രോഗ്രാമും ഉണ്ടായിരുന്നു, ആ പ്രോഗ്രാമിൽ ഞാൻ എന്റെ വായന അനുഭവങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ ഒത്തിരി പരിപാടികൾ ഉണ്ടായിരുന്നു വായനാവാരമായിട്ട് ബന്ധപ്പെട്ട്.
3: നമ്മുടെ എഥനോളിനെ പറ്റിയിട്ട്, ഈ ഇന്ധനത്തെ പറ്റിയിട്ട് മാതൃഭൂമി, മലയാള മനോരമ, പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളിലും ഇതുണ്ടായിട്ടുണ്ട്. ഇതിന്റെ വരാൻ വരി, ഇതിന്റെ ദൂഷ്യവശങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ പറയണം, ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന കേടുപാടുകളും അതും ഇതൊക്കെ കൃത്യമായിട്ട് വിവരിച്ചോണ്ട്. പക്ഷെ ഇതിന് ജനങ്ങൾ വായിക്കത്തില്ല, കൂടുതലും ആൾക്കാർ അത് കൃത്യമായിട്ട് വായിക്കത്തില്ല. എന്നിട്ട് ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാല് അന്നേരം അത് ഇവര് ഗവൺമെന്റ് വിതരണം തുടങ്ങിയോന്ന് അറിഞ്ഞുകൂടാ. പല ഞാനും ഇത് കണക്ക് പെട്രോൾ പമ്പിൽ പോയി അടിക്കുമ്പോ ഈ റഷ്യൻ പെട്രോൾ പമ്പാണ്, റഷ്യക്കാരുടെ ഇന്ധനം വിതരണം ചെയ്യുന്ന ഞാൻ നയനാര എന്ന് പറയുന്ന പമ്പ്. അന്നേരം ഞാൻ അവരോട് ചോദിച്ചു എഥനോള് ഇങ്ങനെ
0: പെട്രോളിന് 5 രൂപ കുറഞ്ഞു.
3: അവര് 5 രൂപ കുറച്ചായിരുന്നത്, അവര് കുറച്ചു.
0: അതെ, റഷ്യൻ ഓയിൽ എന്നാ യുദ്ധസമയത്ത് അത് കൂടിയിരുന്നേ, ഇത് മറ്റുള്ള പെട്രോളിനെ കാട്ടി അത് കൂടിയിരുന്നേ.
3: 120 ആയിരുന്നു,
0: ഇപ്പൊ 115 ആയി.
3: 1 ലിറ്റർ അല്ലെ 2 ലിറ്റർ അടിക്കുന്നത്, അതായത് 70-80 രൂപയ്ക്ക് അടിക്കത്തില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ 2 ലിറ്റർ അടിക്കാൻ പറയാം, അതാവുമ്പോ നമുക്ക് കൃത്യമായിട്ട് കണക്കിൽ എണ്ണ
0: അറിയാം.
3: അതും പൊതുജനം അറിഞ്ഞിരിക്കണം. പമ്പുകളിൽ പോകുമ്പോ നിങ്ങൾ കൃത്യമായിട്ട് ചില്ലറ പൈസ കൈ വെച്ചിട്ട് 1 ലിറ്ററേ അടിക്കാവൂ, അല്ലാതെ 60 രൂപ 70 രൂപ 140 രൂപ 150 രൂപയ്ക്ക് ഇങ്ങനെ അടിക്കരുത്. ഒന്നി 1 ലിറ്റർ അടിക്കുക, അല്ലെങ്കിൽ 2 ലിറ്റർ അടിക്കുക. ഏതാ എണ്ണ അന്നേരം നമ്മുടെ കേജ് കറക്റ്റ് ആയിട്ട് കാണിക്കും, അതായത് അതിന്റെ അകത്ത് മീറ്റർ റീഡിങ് കറക്റ്റ് ആയിട്ട് എണ്ണ കൃത്യമായിട്ട് വീഴുകയും ചെയ്യും. ബാക്കിയെല്ലാം അതിനകത്ത് ഇവര് 60 രൂപയ്ക്ക്, ഇപ്പൊ നമ്മൾ പോയിട്ട് താങ്കളോട് പറയാ 60 രൂപയ്ക്ക് 70 രൂപയ്ക്ക് എണ്ണ അടിക്കാൻ പറഞ്ഞാൽ അതിനകത്ത് വേണ്ട 5 മില്ലി 10 മില്ലി അല്ലെങ്കിൽ ഏതാണ്ട് ഇത്ര മില്ലി കുറവാ. അത് നമുക്ക് ബെറ്റ് വെച്ചിട്ട് വേണം ചെയ്യാതെ. ഞങ്ങളുടെ നാട്ടുകാർ പറയും ബെൽറ്റ് കെട്ടിയിട്ട് സംസാരിക്കാവുന്ന, അരക്ക് ബെൽറ്റ് കെട്ടിയിട്ട് കട്ട കെട്ടിയിട്ട്.
0: അല്ല, ഞാൻ പൊതുവേ എല്ലാരും, ഞാൻ ഉൾപ്പെടെ, ഞാൻ അഡ്മിറ്റ് ചെയ്യാണ്, ഞാൻ 100 രൂപയ്ക്ക് അടിക്കും, അല്ലെ 200 രൂപയ്ക്ക് അടിക്കും. നമ്മള് ചില്ലറയുടെ നോട്ടെടുത്ത്
3: കൊടുക്കും,
0: അത് ചിലപ്പോ ശരിയായിരിക്കാം. കറക്റ്റ് ആയിട്ട് നമുക്ക് മൈലേജ് നമുക്ക് അറിയാം.
3: അതിനകത്ത് അവർക്ക് കൃത്രിമം നടത്താൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ രാജ്യത്തിന്റെ നിയമ വ്യവസ്ഥ അനുസരിച്ച് അത് അവരെ ഒന്ന് വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറവ് വന്നു കഴിഞ്ഞാൽ അവരുടെ പമ്പ് പൂട്ടും. പക്ഷെ ഇവര് ഈ 160 170 അല്ലെങ്കിൽ നമ്മൾ 240 എന്നൊക്കെ പറഞ്ഞ് അടിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ലിറ്റർ ഇപ്പൊ 240 ഒരു ലിറ്ററിന് 220 240 അടിച്ചാൽ 2 ലിറ്റർ കറക്റ്റ് ആവും. നമ്മൾ 260 അടിച്ചു കഴിഞ്ഞാൽ അത് പമ്പുകാരന് ഗുണമാ, പമ്പ് കമ്പനിക്ക് ഗുണമാണ്. അവിടാണ് ഇത് ഈ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അത് പമ്പിൽ ജോലി ചെയ്ത വ്യക്തി തന്നെ എന്നോട് പറഞ്ഞത്, നിങ്ങൾ പെട്രോൾ അടിക്കുമ്പോൾ, ഈ ഡീസൽ അടിക്കുമ്പോൾ ഒരു കാരണവശാലും 190 170 അല്ലെ 260 340 അടിയിൽ ഇങ്ങനെ പറയരുത്. നിങ്ങൾ ആ 10 ലിറ്റർ ഒരു ടാങ്കിന്റെ കപ്പാസിറ്റി ഇപ്പോൾ 12 ലിറ്റർ ആണെങ്കിൽ അവരോട് പറയണം, നിങ്ങൾ 10 ലിറ്റർ അടി, ആ ലിറ്റർ അടിച്ചാൽ കൃത്യമായ ഇന്ധനം നമുക്ക് കിട്ടിയിരിക്കും. ഇത് പൊതുജനം അറിഞ്ഞിരിക്കേണ്ടതാ. അത് കഴിഞ്ഞ് നമ്മൾ വിഷയത്തിലേക്ക് വരാം. അന്നേരം താങ്കൾ ആരും ഇനി എണ്ണ അടിക്കുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. 2 ലിറ്റർ അടിച്ചിട്ട് നിങ്ങളുടെ ആ മീറ്റർ കേജ് ഒന്ന് നോക്കിയാ മതി, ഇതിന്റെ മുമ്പത്തേക്കാട്ടിൽ മേളിൽ നിൽക്കും.
0: അത് കൂടുന്നുണ്ട്. 2 ലിറ്റർ എന്ന് പറയുമ്പോ 200 മേളിൽ പോകുന്നില്ലേ രൂപ, നമ്മൾ അടിക്കല്ലേ
3: 230 രൂപ.
0: നമ്മൾ 100 രൂപയ്ക്ക് അടിക്കുന്നു, 200 രൂപയ്ക്ക് അടിക്കുന്നു, അന്നേരം അത് കുറവാണ്, അത്രേ ഉള്ളു, അത്ര രൂപയ്ക്ക് അടിക്കുന്നുള്ളൂ.
3: ദീർഘ ദിവസം ഓടിച്ചൂടായ 2 ലിറ്റർ ആകുമ്പോ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും എണ്ണ കൃത്യമായിട്ട് അത് വീഴും. മറ്റേത് അവര് ചെയ്തു വെച്ചിരിക്കുന്ന എന്താണ്ട് അതിനകത്ത് സിസ്റ്റംസ് ആണ്. പമ്പിൽ നിൽക്കുന്നവർ തന്നെ പറഞ്ഞിരിക്കുന്നു ഒരു കാരണവശാലും അങ്ങനെ ലിറ്റർ 1 ലിറ്റർ അടിക്കണം, 2 ലിറ്റർ അടിക്കണം, 3 ലിറ്റർ അടിക്കണം. അല്ലാതെ നിങ്ങൾ അല്ലാതെ 160 170 ഉപയോഗിക്കുന്ന എണ്ണ അടിക്കരുത്, അത് ഫൗളാണ്. അത് പമ്പുകാരനാ ലാഭം,
0: അവിടെ നിൽക്കുന്നവർക്കും ലാഭമുണ്ട്. ഞാൻ ഇവിടെ പെട്രോൾ അടിച്ചോണ്ടിരിക്കുമ്പോ കണക്കെടുക്കുന്നു, അപ്പൊ പറയുന്നു ഇന്ന് എക്സസ് വന്ന് നമുക്ക് കുറച്ച് കാറ്റ് കയറിപ്പോയി കാണും എന്നൊക്കെ പറയുന്നു. അപ്പൊ മനസ്സിലായി അവർക്ക് അവരുടെ പോക്കറ്റിലോട്ട് പൈസ വരികയാണ്.
3: ഞങ്ങളുടെ പരിസരത്ത് ഞാന്, അതായത് ബോർഡിംഗ് ബസ്സിന് എനിക്ക് ഒരു അനുഭവം ഉണ്ട്. ഞങ്ങളുടെ പരിസരത്ത് ചേനക്കര മുക്ക് ജംഗ്ഷനിൽ പോയിട്ട്, ഞങ്ങൾ ജംഗ്ഷനിൽ പോയിട്ട് ഞാൻ ഒരു ദിവസം എണ്ണ അടിച്ചപ്പോൾ എയർ മാത്രമാണ് വന്നത്. എന്റെ പുതിയ വണ്ടിയാണ് 2-വീലർ, അന്നേരം എയർ മാത്രം വന്നു. അന്നേരം ഞാൻ ഈ വണ്ടി എടുത്ത് ഓടിച്ചു വന്നിട്ട് ഒരു കാരണവശാൽ ഈ കേജ് മേളിലോട്ട് കാണിക്കുന്നില്ല. അങ്ങനെ ഞാൻ തിരിച്ചവരടുത്ത് ചെയ്യുന്നത്, നിങ്ങൾ ഇതെന്തോ എണ്ണ അടിച്ചിട്ട് എണ്ണ കാണിക്കുന്നില്ലല്ലോ ഇതില്. അന്നേരം അവര് ഞങ്ങൾ എണ്ണ അടിച്ചിട്ടുണ്ട്, കാര്യം എന്തോ എയർ മാത്രമാണ് വന്നത്. ഇത് നടന്ന കാര്യമായത്. അതിനുശേഷം ഞാന് ആ പമ്പിൽ ചെല്ലുമ്പോൾ ഞാൻ പറയും 1 ലിറ്റർ അടി, അന്നേരം പറയും ചില്ലറയുണ്ടോ, നിങ്ങൾ 2 രൂപ അധികം വരുന്നത് ബാലൻസ് വരുന്നത് നിങ്ങളങ്ങ് എടുത്തോ, എനിക്ക് 1 ലിറ്റർ അങ്ങോട്ട് അടി. ഞാൻ പറഞ്ഞു നിങ്ങൾ 1 ലിറ്റർ എണ്ണ അടിച്ചാ മതി, ഇപ്പം 114 രൂപയുണ്ട്, 1 രൂപ തിരിച്ചവർ തരണ്ടല്ലോ. ഞാൻ പറഞ്ഞു അത് നിങ്ങളങ്ങ് എടുത്തോ. ഞാൻ അങ്ങനെ പറഞ്ഞ എണ്ണ അടിപ്പിച്ചിട്ടുണ്ട് പല പമ്പിൽ നിന്നും. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ 3 രൂപ എനിക്ക് വേണ്ട, നിങ്ങൾ ടിപ്പായിട്ട് അങ്ങ് എടുത്തോ, ചില്ലറ തപ്പാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ പിന്നെ ഞാൻ ചില്ലറയായിട്ട് വരണം. അന്നേരം അടിച്ചപ്പോൾ ഈ പമ്പിൽ നിൽക്കുന്ന ആൾ എന്നോട് പറയുകയാണ് ചില്ലറ കയ്യിലുണ്ടോ, ഏതാ 1 ലിറ്റർ ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറയാ ചില്ലറ കയ്യിലുണ്ടോ. ഞാൻ പറഞ്ഞു നിങ്ങൾ ബാലൻസ് 2-ഓ 3-ഓ അല്ലെ 6 രൂപ നിങ്ങളങ്ങ് എടുത്തോടെ. എന്ന് പറഞ്ഞ് അന്നേരം ഇതാണ് ഇതിനകത്ത് വിഷയം. നമ്മുടെ നാട്ടിൽ
0: ഇന്നിപ്പോ നമുക്ക് ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് യു പി ഐ പേയ്മെന്റ് ഉള്ളതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ചില്ലറ പൈസ വരെ കൊടുക്കാം. നമ്മൾ സ്കാൻ ചെയ്തിട്ടാണെങ്കിൽ ചില്ലറ പൈസ വരെ അടിച്ചു കൊടുക്കാം.
3: എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ആദ്യം കൊടുത്ത് അന്നേരം തന്നെ ചെയ്യാവുന്ന
0: പണ്ട് നോട്ട് വരുമ്പോഴാണല്ലോ ചില്ലറയും നാണയങ്ങളുടെ ഒക്കെ പ്രശ്നം വരുന്നത്. ഒരു
3: ഞാനീ പറഞ്ഞത് തമാശ പറഞ്ഞതല്ല. ഞാൻ ഈ
0: ഒന്ന് ചുരുക്കിക്കോ, നമുക്ക് അടുത്തൊരു കോൾ വെയിറ്റിംഗ് ആണ്.
3: എന്നെ അടിക്കാൻ പറഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ച വാക്കാ ഏതാ ചില്ലറയുണ്ടോ? എന്നിട്ട് അവർക്ക് മനസ്സിലായി എനിക്ക് കൃത്യമായിട്ട് അറിയാം ഈ ഇതിനകത്ത് പറ്റിക്കലുണ്ടെന്ന്. അന്നേരം ഇതാണ് അന്നേരം ഇത് പിന്നെ ഗവൺമെന്റുകൾ മാറി മാറി വരുന്ന ഗവൺമെന്റ്, ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റ് ഒക്കെ ഒരുപാട് പാളിച്ച തെറ്റുകൾ കാണിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ പോരായ്മ നമ്മൾ ഇങ്ങനെ പിന്തുടർന്നേ പോയേ പറ്റത്തുള്ളൂ. ഇപ്പൊ മോദി ഗവൺമെന്റ്
0: നിയന്ത്രണം കളഞ്ഞതാണ് വലിയൊരു പോരായ്മ. നിയന്ത്രണം ഉണ്ടായിരുന്നു, വില നിശ്ചയിക്കാനും എല്ലാം നിയന്ത്രിക്കാനുള്ള ഒരു തീരുമാനം പണ്ടുണ്ടായിരുന്നു, അത് എടുത്തു കളഞ്ഞപ്പോൾ എല്ലാം പോയി. പിന്നെ അവരുടെ കയ്യിലായി.
3: നമുക്ക്
0: ചുരുക്കിക്കോ, നമുക്ക് അടുത്തൊരു കോൾ ഉണ്ട്.
3: അതുകൊണ്ടൊന്ന് പറയട്ടെ, നമുക്ക് ആൻഡമാൻ ദ്വീപിന്റെ പരിസരത്ത് എണ്ണ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ എണ്ണ എടുക്കുന്നുമുണ്ട്. നമ്മുടെ രാജ്യത്ത് 30% എണ്ണ പിന്നെ ഗുജറാത്തിൽ നിന്ന് എടുക്കുന്നുണ്ട്, ആന്തമാൻ ദ്വീപിന്റെ പരിസരത്ത് നിന്ന് എടുക്കുന്നുണ്ട്. അന്നേരം നമ്മൾ ഇത്
0: കേരളത്തിന്റെ പരിസരത്തും പരിവേഷണം നടക്കുകയാണ് അല്ലേ?
3: ഇതിന് മുമ്പ് ഭരിച്ചവര് ഇതിനുവേണ്ടി ഒന്നും മെനക്കെട്ടില്ല. നമ്മുടെ കൊല്ലം ജില്ലയുടെ പരിസരത്ത് പരീക്ഷണം നടത്തിയതല്ലയോ? നമ്മൾ ജനങ്ങളിതൊക്കെ അറിയണം. അന്നേരം നമ്മുടെ പൂർവ്വ ഗവൺമെന്റുകൾ ഇതെല്ലാം കൈക്കൂലിയും അഴിമതിയും കുത്തഴിഞ്ഞ ഭരണമായിരുന്നു. അതായത് 30 മുമ്പ് ആ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ഒക്കെ താങ്കൾക്ക് അറിയാവല്ലോ എന്തോ നടത്തിക്കൂട്ടിയ ഈ തമിഴ്നാട്ടിലെ എന്തോ അവര് പറയുന്ന ഡി എം കെ എന്ന് പറയുന്ന പാർട്ടി ആയിരക്കണക്കിന് 6,000-7,000 രൂപയുടെ ഒക്കെ കുംഭകോണങ്ങളാ നടത്തിയത്. ഇതൊക്കെ മനുഷ്യന്റെ നമ്മുടെ സാധാരണക്കാരന്റെ പണം. മറ്റേത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൈയടക്കി കുത്തകകള് പോലെ ഇവര് കൈക്കൂലി മേടിച്ച് അവരെല്ലാം ഇത് സമ്പാദിച്ച് സ്വിസ് ബാങ്കിലും അവിടെ എവിടെയൊക്കെ കൊണ്ടിട്ടതല്ലേ മോഡി ചെയ്ത്.
0: നമുക്ക് ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് ആണ്, അത് കഴിഞ്ഞിട്ട് ഉടനെ മടങ്ങി വരാം.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
4: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ,
5: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
4: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട, ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെ. ഹാപ്പി ആയില്ലേ?
5: ഡബിൾ ഹാപ്പി.
4: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
0: ഓക്കെ, അപ്പോൾ നമ്മൾ തുടരുകയാണ്. അപ്പോൾ എല്ലാവരും ചൊല്ലണ തത്സമയ ഫോണിൻ പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. ഇത് യൂട്യൂബിൽ ലഭ്യമാണ്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് കാണാൻ സാധിക്കും. എത്തനോൾ ഇന്ധനം വിവാദമാകുമ്പോൾ ഡീസലിലും ബയോഫ്യൂവൽ കലർത്താനുള്ള നടപടിയുമായി കേന്ദ്രം മുന്നോട്ട്, ഇതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം.
6: ഹലോ, നമസ്കാരം.
0: പറയൂ.
6: എന്റെ ഫോൺ ബ്ലോക്ക് ആയപ്പോ അതിന് വിളിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ വേറൊരാളുടെ ഫോൺ ഇപ്പൊ മേടിച്ച്
0: വിളിക്കുകയത്
6: സിം ബ്ലോക്ക് ആയ എന്താ കാര്യം അറിയാമോ?
0: അപ്പൊ
6: ഇതിലിടയ്ക്ക് അതാ പറഞ്ഞ ഈ ഫോണിനകത്ത് ഒരു 3 ദിവസത്തിന് എനിക്ക് 1-2 മെസ്സേജ്
0: ട്രാഫിക് ബ്ലോക്ക് ആണല്ലേ.
6: അല്ല, അതാ പറഞ്ഞ മെസ്സേജ് വന്നെന്ന് പറയുന്നത് എനിക്കാണെങ്കിൽ ഗൂഗിൾ പേ മറ്റുള്ള ഒന്നും എന്റെ ഫോണിനകത്ത് ഇല്ല. എന്നിട്ട് ഞാൻ എവിടെയൊക്കെ പർച്ചേസ് ചെയ്തിട്ടെങ്കിൽ 300 ഓഫർ, 1000 പർച്ചേസ് 300 ഓഫർ എന്നൊക്കെ പറയുന്ന മെസ്സേജുകൾ വന്നേക്കുന്നു. അപ്പം ഇപ്പൊ അത് വർക്ക് ആവുന്നില്ല. ബ്ലോക്ക് എന്താ കാര്യം അറിയാം?
0: അവർക്കൊന്നും നമുക്ക് തിരിച്ച് ഓഫർ ചെയ്യാൻ ഒട്ടും ഇല്ലതാനും അല്ലേ.
6: ആ എന്തെങ്കിലുമൊക്കെ അവിടെ
0: കിട്ടുന്നത്.
6: അപ്പൊ ഇന്നത്തെ വിഷയം സംഭവം ഇതിപ്പോ ഇതിനെ പറ്റി ആരും കൂടുതൽ വരാത്ത കാര്യം ഇതിനെ പറ്റി ആരും വലുതായിട്ട് അറിഞ്ഞിട്ടില്ല.
0: നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ്, ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ
6: ഒരു ആറ് മാസം കഴിഞ്ഞ പിന്നെ ഒരുപാടൊക്കെ അനുഭവം ഗുരുവാകും എന്നുള്ളതിനെ കാശിലൊന്ന് വിളിക്കും. അപ്പൊ ഇതിനകത്ത് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം വെച്ചാൽ, ഈ സർക്കാർ പമ്പുകളിൽ പെട്രോൾ കുപ്പിയിൽ കൊടുക്കത്തില്ല എന്നൊരു സിസ്റ്റം
0: കൊണ്ടുവന്നിട്ടുണ്ട്.
6: അപ്പം അതിന്റെ കാരണം എന്താണ്? സർക്കാരാണ് കൊടുക്കരുതെന്ന് പറഞ്ഞെങ്കിൽ അതിന് കാരണം വ്യക്തമാകണം. കാര്യം ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് നമ്മളാണ് ഇതിന്റെ ആവശ്യക്കാർ. അപ്പൊ ആവശ്യക്കാർ നമ്മൾ മുടക്കുന്ന പണത്തിന് അത് പ്രതിഫലം ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അപ്പം ഇപ്പം യഥാർത്ഥത്തിൽ സുബിൻ പത്തിലെ ഒരു കാര്യം ചോദിച്ചു, അങ്ങനെ ഞാൻ കേട്ടോണ്ടിരിക്കുക. അപ്പം നമുക്ക് എന്താ ലാഭം എന്ന് ചോദിച്ചാൽ, നമുക്ക് ലാഭം എന്ന് പറയാം ഇന്ത്യൻ ഭരണഘടന അവകാശത്തിനകത്ത് ആ അവകാശത്തിനകത്ത് ഒരു അവകാശമുണ്ട്, ചൂഷണത്തിനെതിരെയുള്ള അവകാശം.
0: അപ്പൊ
6: നമ്മളെ ചൂഷണം ചെയ്യുന്ന ലാഭം അവർക്കുണ്ട്, അവരുള്ള ഇതിനകത്തുള്ള ലാഭം. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് കുപ്പിയിലെ പെട്രോള് മേടിക്കുമ്പോ ഈ പെട്രോള് ബൈക്കിൽ മാത്രമല്ല, മറ്റുള്ള വണ്ടിക്ക് മാത്രമല്ല, ഈ മരം മുറിപ്പുകാർ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ മിഷീനകത്ത് ഒഴിക്കാൻ പെട്രോള് വേണം. അപ്പൊ അത് കുപ്പിക്കകത്ത് മേടിച്ചാലേ അവർക്ക് കൊണ്ടുപോയി ഒഴിക്കാൻ
0: പറ്റും. പണ്ട് നമുക്ക് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാരും കന്നാസിനകത്ത് വണ്ടിയുടെ പ്രൊവേഷൻ ഇങ്ങനെ വെച്ചിരിക്കും, പെട്രോള് വാങ്ങിച്ചു. അന്ന് പെട്രോളിനൊക്കെ വില കുറവാണ്, ശരിയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും 5 ലിറ്ററിന്റെ അല്ലെ.
6: പെട്രോളിന്റെ വില കുറവിന്റെ മാത്രമല്ല, ഇപ്പൊ ഞാൻ തന്നെ ഇന്നിപ്പോ പമ്പിൽ ചെന്ന് പെട്രോള് മേടിച്ചു. മേടിച്ചപ്പോ അവര് പറയാണ് നാളെ ഒരു കുപ്പി പെട്രോള് വരത്തില്ല. ഒരു പമ്പിൽ തന്നെ എല്ലാ പമ്പിലും കൊടുക്കുന്നില്ല, റിലയൻസ് പമ്പിൽ കൊടുക്കത്തേതല്ല, പിന്നെ മിക്കവാറുള്ള പമ്പിലും കൊടുക്കുന്നില്ല, പിന്നെ ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പിലും കൊടുക്കുന്നില്ല, HP പമ്പിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അവര് പറയുന്ന നാളെ അവർ കൊടുക്കത്തില്ലെന്ന്. അപ്പൊ ഇതിന് കാരണം ഗവൺമെന്റ് ആയാലും ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞെങ്കിൽ അവർ വ്യക്തമാക്കണം.
0: സപ്ലൈക്കോടെ പമ്പ് ഉണ്ടല്ലോ, അവിടെയൊക്കെ എനിക്ക് ഒന്ന് ചോദിക്കാമല്ലോ സർക്കാരിന്റെ.
6: അതെ, വലിയ കൊടുക്കുന്നില്ല പമ്പിൽ, പമ്പുകളൊന്നും കൊടുക്കുന്നില്ല. അപ്പം ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കിയാണ്. നമ്മൾ കായ് മുടങ്ങി പെട്രോൾ അടിച്ചിട്ട് നമ്മളെ വിഡ്ഢികളാക്കുന്ന പണി അവരെ കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ ഈ പറയാൻ കാരണം എന്തറിയോ, ഇത് ഞാൻ ഈ കൂടുതൽ എടുക്കാൻ പറയാൻ കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞാൻ ഈ വണ്ടിക്കകത്ത് പെട്രോൾ അടിക്കുമ്പോ എനിക്കൊരു അളവുണ്ട് ഈ വണ്ടി എന്നെ അഴിച്ച് എത്ര ഓടുന്നുള്ളത്. അപ്പൊ ഈ കുറച്ചിപ്പോ ഒരു 2-3 മാസം കൊണ്ട് വണ്ടിക്കകത്ത് പെട്രോൾ അടിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓട്ടം ഇല്ല വണ്ടി. അങ്ങനെ ഉപയോഗിച്ച് വണ്ടി ഓഫാവുന്നു. അപ്പൊ നമുക്ക് പമ്പിൽ കയറുന്നതിന് ഉപയോഗിച്ച് വണ്ടി പെട്രോൾ തീരെയാ. അപ്പൊ ഇത് കാരണം ഞാൻ ഇപ്പൊ കുപ്പി മേടിക്കുമ്പോ എനിക്ക് കറക്റ്റ് പെട്രോൾ കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് വണ്ടിയിലടിക്കുമ്പോ അത് ആ മൈലേജ് വരുന്നില്ല. അപ്പൊ ഇതിനകത്ത് കുറവ് വരുന്നില്ല, അല്ലെങ്കിൽ കിട്ടിയ അവസ്ഥയിൽ അവര് മുതലെടുക്കുന്നുണ്ട്. ലീഗൽ മെട്രോളജി ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വന്നെങ്കിൽ അവർക്കൊക്കെ പൈസ കൊടുത്ത് അവരൊക്കെ ഊരി പോകും. അവരൊക്കെ ഇത് ആരാ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്, കിട്ടുന്നതും മേടിച്ചു പോകുന്ന ആൾക്കാരെ നേരെ എല്ലാ ഉദ്യോഗസ്ഥരും ഇരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഒരുപാട് ഉദ്യോഗസ്ഥന്മാരിൽ നല്ല ആൾക്കാരുണ്ട്, അവരെ നമ്മൾ കുറ്റം പറയുന്നില്ല. അവരൊന്നും ഞാൻ ഈ പറയുന്ന വാക്കുകൾ അവർക്കൊന്നും ഒരു വിഷമവും തോന്നത്തുമില്ല. അത് ജനങ്ങളെ സേവിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തികൾക്ക് ഈ പറയുന്ന വാക്കുകൾ വിഷമം വരുത്തില്ല. ജനങ്ങളെ ദ്രോഹിക്കണം, അവനവന്റെ കാര്യം മാത്രം വീപ്പം നിറയ്ക്കണമെന്നുള്ളവർക്ക് ചിലപ്പോൾ വിഷമമുണ്ട്, അതിന് എനിക്ക് കാര്യമില്ല. അപ്പൊ നമ്മളിരിക്കുമ്പോൾ നമ്മളെ നല്ല എന്തെങ്കിലും പറഞ്ഞു കെടുത്ത് പോവുക, എന്നാ പോകുന്ന ആർക്കും പറയാൻ പറ്റുന്നത്. അപ്പം ഇതിനകത്ത് വരുന്ന ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ, ഇപ്പൊ ഈ എത്തനോൾ എന്ന് പറയുന്ന സിസ്റ്റം വന്നതിന് ശേഷം, ഇപ്പം നേരത്തെ രാജീവ് പറഞ്ഞൊക്കെ എല്ലാ കാര്യങ്ങളും രാജീവ് പറഞ്ഞിട്ടില്ല. വടക്കേ ഇന്ത്യയില് ഈ ഇപ്പൊ 7 മാസം ഇന്നോവ വണ്ടി 38 ലക്ഷം രൂപയുടെ ഒരു വണ്ടി എടുത്ത് അദ്ദേഹം യൂട്യൂബിനകത്ത് സോഷ്യൽ മീഡിയയിൽ BJP അനുകൂലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ അയാള് ഒരു വണ്ടി എടുത്തിട്ട് ഈ വണ്ടി ഓടി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി ഓഫായി. അങ്ങനെ നേരെ അവരുടെ സർവീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴേക്ക് അവര് ഇളക്കി നോക്കിയപ്പോ ഡീസൽ പമ്പിനകത്ത് ടാങ്കിനകത്ത് എല്ലാം വെള്ളമാണ്. അപ്പൊ പുതിയ വണ്ടിക്കകത്ത് 38 ലക്ഷം രൂപ വണ്ടിക്കകത്ത് നേരം വെള്ളം ഇറങ്ങത്തിട്ടുണ്ട്. അപ്പൊ പമ്പും അതെല്ലാം കംപ്ലൈന്റ് ആയി, മൊത്തം പണിയായി. അപ്പം അവര് ഇന്നോവക്കാർ പറഞ്ഞു ഒരു കാരണം വെച്ചാൽ ഇത് ഞങ്ങൾക്കൊന്നും ചെയ്തു തരാൻ പറ്റത്തില്ല, നിങ്ങൾ ഒഴിച്ച് ഇന്ധനത്തിൽ വന്ന പ്രശ്നമാണ്. കാര്യം നമുക്ക് സർവീസ് നമ്മളെ വണ്ടിയുടെ പ്രശ്നമാണെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരും, ഇതിനകത്തൊരു പൈസ നമുക്ക് ചിലവാക്കാൻ ക്ലിയർ ചെയ്ത് തരും.
0: പക്ഷെ കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം ഇത് ഉന്നയിച്ചപ്പോൾ അവർ പറയുന്നത് കുഴപ്പമില്ല,
6: കുഴപ്പം അത് തന്നെ പറയട്ടെ. ഈ കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇതിന്റെ ഇടയ്ക്ക് കേന്ദ്രത്തിന്റെ ഒരു കേന്ദ്ര
0: സർക്കാർ വെള്ളം ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു വാദം അവര് തള്ളിയിരിക്കുകയാണ്.
6: അല്ല, അവര് പറഞ്ഞപ്പോ ഒരാളാകത്ത് ഒരു കേന്ദ്രത്തിന്റെ ബന്ധമുള്ള ഒരാൾ പറഞ്ഞു, ഒരു MLA ഏതോ ഒരാളാണ് പറഞ്ഞേക്കുന്നത്, മന്ത്രിയാണോ MLA ആണോ ഒരു വ്യക്തി പറഞ്ഞേക്കുന്നത്, ഇതൊക്കെ പരീക്ഷിച്ച് നോക്കിയാണ്, ജനങ്ങളാണ് പരീക്ഷിച്ച് നോക്കുന്നത്.
0: പരീക്ഷണം 400 മണിക്കൂർ മാത്രമാണ് നടന്നത്, വലിയൊരു വ്യാപകമായ പരീക്ഷണമൊന്നും നടന്നിട്ടില്ല.
6: അല്ല, ഈ എത്തനോൾ എന്ന് പറയുന്ന സാധനം കരിമ്പിൽ നിന്നും ചോളത്തിൽ നിന്നും ഇതിനൊക്കെ എടുക്കുന്ന സാധനമാണ്, വെറും വെള്ളമാണ്, അതിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ നേട്ടം വന്നേക്കുന്ന കേന്ദ്ര സർക്കാരിനാണ്. പിന്നെ സർക്കാരിലിരിക്കുന്ന നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന വ്യക്തി ഇല്ലേ, ആ വ്യക്തിയുടെ രണ്ട് മക്കളാണ് ഇതിന്റെ
0: ഡിസ്ട്രിബ്യൂട്ടർ.
6: അവർക്ക് 20 എന്നുള്ളപ്പോ 500 something crore. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, അവർക്ക് കാശുണ്ടാക്കാനല്ല ജനങ്ങളിരിക്കുന്നത്, ജനങ്ങളെ ആവശ്യങ്ങൾക്കാണ് അവര്. നമ്മളൊരു കാര്യമാണ്, ഇന്ത്യ ഈ 1956 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന സമയത്ത് ഇന്ത്യൻ ഭരണം എഴുതിയ സമയത്ത് അത് നിലവിൽ വന്നപ്പോ ഒരു സിസ്റ്റം അവർ വെച്ചായിരുന്നു, ആറവകാശങ്ങൾ ജനങ്ങളിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്നുള്ളത് ജനങ്ങൾക്ക് ശേഷിച്ച് വേണ്ടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന്. അപ്പൊ ആ അവകാശങ്ങൾ ഉൾക്കൊള്ളിപ്പിച്ച് ജനങ്ങളെ ഉൾക്കൊള്ളിപ്പിച്ചത് അങ്ങോട്ട് വാക്കുവെച്ച ഉൾക്കൊള്ളിപ്പിച്ചത്. പക്ഷെ ഈ പോക്ക് ഇങ്ങനെ പോയിട്ട് ഈ അവകാശമൊന്നും ആരും നോക്കത്തില്ല. കാര്യം ഇപ്പൊ ജഡ്ജിമാര് വരെ അവർക്കൊത്ത് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജനങ്ങൾ എന്താണെന്നുള്ള ഒരു ഇതില്ല, ജനങ്ങൾക്ക് ഒരു മൈൻഡും ഇല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പല വിഷയത്തിലൊക്കെ പോവും. അപ്പൊ നമ്മൾ നോക്കത്തില്ല കേന്ദ്ര ഇപ്പൊ ഇരിക്കുന്ന ഏത് സർക്കാരാണെന്നുള്ള നമുക്ക് വിഷയമല്ല. പ്രത്യേകിച്ച് എനിക്കത് യാതൊരു വിഷയമല്ല, കാരണം ഞാനൊരു മുസ്ലിമാണ്. ഞങ്ങളെ മുസ്ലിങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അന്ന് മുതലേ ഇവിടെ ഇരിക്കുന്ന മന്ത്രിമാരെല്ലാം മറ്റുള്ള മതസ്ഥരാണ്. ഇവിടെ ആരും
0: പറഞ്ഞിട്ടില്ല.
6: ഞാൻ ഉദാഹരണം പറയാം. ഒരു ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് ഇപ്പൊ ഞങ്ങളെ ആൾക്കാർ ആരും പറഞ്ഞില്ല ഒരു മുസ്ലിമിനെ മന്ത്രിയാക്കണം, അല്ലെ കേന്ദ്രമന്ത്രിയാക്കണം, അല്ലെ കേരള മന്ത്രിയാക്കണം, ആരും പറഞ്ഞിട്ടില്ല.
0: അതുകൊണ്ട് ഒരു കാര്യമില്ല, നമ്മൾ മനുഷ്യർ എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുക.
6: അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ, ഏതൊരു വ്യക്തിയും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് ജനങ്ങൾക്ക് നന്മയാണ്. അപ്പൊ അവിടെ മതവും ജാതി ഒന്നും
0: അല്ല. മനുഷ്യനുണ്ടായ എത്രയോ കാലത്തിന് ശേഷം മതം ഉണ്ടായത്, പിന്നെ മതമൊക്കെ ഈ അടുത്ത കാലത്ത് ഉണ്ടായത്.
6: ആരിക്കുന്നു ആര് ഭരിക്കുന്നു എന്നുള്ള ജനങ്ങൾക്ക് വിഷയമല്ല, അത് മതത്തിനും വിഷയമല്ല, ജനങ്ങളെ നന്മയാണ് എല്ലാവർക്കും വിഷയം.
0: മതം കൊണ്ട് ആർക്കും പ്രശ്നം ഉണ്ടാവത്തില്ല, മനുഷ്യൻ അധ്വാനിക്കുന്നതും മനുഷ്യന്റെ ചിന്തയുടെ ഫലമായിട്ടാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്.
6: അതെ, അപ്പൊ ജനങ്ങളുടെ നന്മയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ സാധാരണക്കാരനേക്ക് ഇപ്പൊ ഈ വണ്ടി മേടിക്കിട്ട് ഇപ്പൊ ഈ പുതിയ വണ്ടി ഇപ്പൊ 2025 വണ്ടി പറഞ്ഞില്ലേ, ഇപ്പൊ ഈ പറഞ്ഞ 25 ശേഷമുള്ള വണ്ടിക്ക് ഇത് പ്രശ്നമില്ലെന്നാ പറഞ്ഞത്. ഇപ്പൊ 8 മാസമായ വണ്ടി എടുത്തപ്പോഴേ ഈ ജെലിയെങ്കിലും 25 ശേഷമുള്ള വണ്ടിക്ക് ഇത് തന്നെ ഗതി. അത് 20% ആയപ്പോ ഇത്രയും, അപ്പം ഫുള്ളാവുമ്പോഴെങ്ങനിരിക്കും? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ജനങ്ങൾ വിദ്യകളല്ലാതെ സാധാരണക്കാരനും അന്നന്ന് കഷ്ടപ്പെട്ടു അധ്വാനിച്ച് ഉടിക്കൂട്ടി വെച്ചൊരു പുതിയ വണ്ടി എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോ അവന്റെ മനസ്സ് എന്തായിരിക്കും എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. കോടിക്കണക്കിന് കള്ളപ്പണം ഉള്ളവർക്ക് വണ്ടി എടുക്കുന്നത് വിഷയമല്ല, കാരണം അവർക്ക് പ്രശ്നമല്ല. അത് തന്നെ, അതാണ് സാധാരണക്കാരൻ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്ത് വേണം പോകാൻ. സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ പല ബുദ്ധിമുട്ടിയായിരിക്കും 10 രൂപ ഒപ്പിച്ചിട്ടൊരു വണ്ടി എടുക്കുന്നത്. അപ്പൊ ആ വണ്ടി അവർക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ അവരുടെ മനസ്സെന്തായിരിക്കും? അപ്പൊ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് ഏത് സർക്കാരായാലും. അല്ല, അവർക്ക് വീർപ്പ് നിറപ്പിക്കാനല്ല ജനങ്ങൾ ഇവിടെ വോട്ട് ചെയ്താലും ജനപ്രതിനിധി തെരഞ്ഞെടുക്കുന്നത്.
0: ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തൊരു കോളിലോട്ട്, ഒരു ചെറിയ കൊമേഴ്ഷ്യൽ ബ്രേക്ക് ആണ്, അത് കഴിഞ്ഞിട്ട് ഉടനെ മടങ്ങി വരാം.
2: സ്ട്രൈസ് ഹ്യുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹ്യുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് സ്പ്രൈസ് ഹ്യുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-6240-12. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. കുഞ്ഞു ഹൃദയങ്ങൾ കരുതലും ചികിത്സയും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ഹരിത ജി, കൺസൾട്ടന്റ് പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ്, NS ഹോസ്പിറ്റൽ, പാലത്തറ, കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474

0: ഓക്കെ, നമ്മൾ തുടരുകയാണ്. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോണിൻ പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വിഷയം എഥനോൾ ഇന്ധനം വിവാദമാകുമ്പോൾ നമ്മൾ തുടരുകയാണ്. നമുക്ക് കോളുണ്ട്, അപ്പോൾ ശ്രോതാക്കൾ വിളിക്കുക. ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുക, സമയമുണ്ട്, 15 മിനിറ്റ് ഉണ്ട്. അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ, ഗുഡ് ഈവനിംഗ്. നമുക്ക് അതായത് 87 MT, 99 MT പെട്രോൾ ഏവിയേഷൻ 101 റോക്കറ്റ് ലേഞ്ചറിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് തന്നെ ഒറിജിനൽ ആണോ നമുക്ക് സംശയമുണ്ട്. ഇപ്പൊ മുലപ്പാല് പോലും ഇന്ന് ഉപയോഗശൂന്യമാണ്. ആ അമ്മ ദൂത് പീനേമേ ടെൻഷൻ കൊടി കലക്കി തായോ മമ്മി. ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്ന എങ്ങനായിരിക്കും? ദൂത് വീനേമേ ടെൻഷൻ കെ അമ്മച്ചി പൊടി കലക്കി തായോ. അപ്പോ അതുപോലെ നമ്മുടെ ഈ ദുരന്തം, പ്രകൃതി നിയമം, ഇപ്പൊ തുരക്കേണ്ടത് തുരക്കേണ്ട എന്നൊരു പറ്റം തുരക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. തുരന്നത് കൊണ്ട് തല പോയിച്ചത് കൊണ്ടൊക്കെയാണ് നമ്മളൊക്കെ ഇത്രയും ഒരു പരുവത്തിലൊക്കെ എത്തി നിൽക്കുന്നത്. പിന്നെ മറ്റേ ഈ എഥനോളിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയാത്ത നമ്മൾ എഥനോളിനെ പറ്റി എന്തിന് ആകുലപ്പെടണം? നിത്യം പാലിലൂടെയും ആഹാര സാധനത്തിലൂടെയും മറ്റ് എന്തെല്ലാം വിഷം നാം അകത്താക്കുന്നു. ഈ പറയുന്ന കമ്പനികൾ ഒരേ പേരിൽ വാഹനം ഇറക്കാം, ഒരേ മോഡലാകാം, എല്ലാ വാഹനവും സക്സസ് ആണെന്ന് പറയാമോ? ബോണി സൈക്കിൾ ചവിട്ടുമല്ലോ, അതുപോലെ എഞ്ചിൻ ഉപയോഗിക്കുന്ന ടൂ വീലേഴ്സ്, മറ്റേ മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുമല്ലോ. ഈ ബോണിയുടെ അതേ കമ്പനിയിലെ 10 ബൈക്ക് ബോണി ഉപയോഗിച്ച് നോക്ക്, നമുക്ക് 10 ഒരുപോലെ ഇരിക്കത്തില്ല. അപ്പൊ നമ്മുടെ നല്ല മേസ്ത്രിയോ നല്ല മെക്കാനിക്കോ ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു വാഹനമാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് അതിന്റെ ഗ്യാരണ്ടി പറയാൻ പറ്റും. അപ്പം അത് ഒരു നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അതുപോലെ തന്നെ ഒരേ മോഡൽ തന്നെ 10 വാഹനം ഇറക്കുവാണെങ്കിൽ നമ്മൾ അത് എല്ലാം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റൂ. പിന്നെ ചില മുതലാളിത്ത മനസ്സ് പറയാറുണ്ട്, ലോകത്ത് ഞങ്ങളുടെ വണ്ടിയാണ് ഒന്നാം തരം, അങ്ങനെ ഇരിക്കട്ടെ. അത് മാത്രമല്ല, ഒരു ഫിൽറ്റർ കൊണ്ടോ പൊല്യൂഷൻ കൊണ്ടോ ഇലക്ട്രോണിക്സ് ബൂസ്റ്റർ ഒക്കെ സ്ഥാപിച്ച്
0: അത് വണ്ടികളുടെ കാര്യമാണ് താങ്കൾ പറയുന്നത്. നമ്മളിപ്പോ അതുമായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു കൺസേൺ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉത്കണ്ഠ എന്ന് പറയുന്നത് ഈ എഥനോൾ എന്ന് പറഞ്ഞത് ഇന്ധനത്തിന്റെ എഥനോളിന്റെ അംശം കൂടി വരുമ്പോൾ അതിനകത്ത് ജലാംശം കൂടുന്നു അല്ലേ, അമിതമായി വെള്ളം ഉപയോഗിക്കുന്നു എന്നുള്ള വാദം വരുന്നു, അല്ലെങ്കിൽ അതിന്റെ പരിസ്ഥിതിക്ക് ദോഷമുണ്ടെന്നുള്ള വാദം വരുന്നു, ഈ എഞ്ചിന് കേടാണെന്നുള്ള അതിന്റെ പാർട്സുകളൊക്കെ തേയ്മാനം സംഭവിക്കും എന്നുള്ള പ്രശ്നം വരുന്നു. ഇതെല്ലാം അതാണ് ഉത്കണ്ഠ, നമ്മുടെ ഒരു കൺസേൺ അതാണ്. അപ്പൊ നമ്മൾ അപ്പൊ ജനങ്ങൾ മാനസികമായിട്ട് അല്ല, ജനങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുത്തിട്ടില്ല
1: അല്ല. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫിൽറ്റർ സ്ഥാപിക്കുകയോ അതിന് പൊല്യൂഷൻ ഉണ്ടോ എന്ന് കണ്ടെത്തുകയോ, അല്ലെ ഇലക്ട്രോണിക്സ് ബൂസ്റ്റർ ഒക്കെയാണ് ഇപ്പൊ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ഇലക്ട്രോണിക്സ് തന്നെ ഫെയിലായി പോയാൽ നമ്മുടെ ഒരു ഡോറ് പോലും 10 പ്രാവശ്യം ഫോണി പടപടാന്ന് പിടിച്ച് അടച്ചു നോക്ക്, അത് നമുക്ക് ആ ഇലക്ട്രോണിക്സ് സംവിധാനം തകരാറിലാവും. അതുപോലെ നമുക്ക് പൊല്യൂഷന്റെ പ്രശ്നമുണ്ടോ? നമുക്ക് ഇപ്പം ഇതിനു മുമ്പ് നമ്മൾ പെട്രോൾ ഉപയോഗിച്ചിരുന്നു, ഡീസൽ ഉപയോഗിച്ചിരുന്നു, അതിന്റെ അതേ വകഭേദം തന്നെയാണോ? പക്ഷെ പെട്രോളിൽ കിട്ടുന്ന സുഖം ഡീസലിൽ കിട്ടുമോ? ഡീസലിൽ കിട്ടുന്ന സുഖം സി എൻ ജി കിട്ടുമോ? സി എൻ ജി കിട്ടുന്ന സുഖം ഇലക്ട്രിക്കിൽ കിട്ടുമോ? കാലാവസ്ഥ, പ്രദേശം, റോഡ്, ഡ്രൈവിംഗ് കണ്ടീഷൻ, ഇലക്ട്രോണിക്സ് മെത്തേഡ്, ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യണം. എങ്കിലേ E20 ശരിയാണോ എന്ന് പറയാൻ പറ്റൂ. ചീത്തയാകുന്നത് പറയുന്ന റിങ് സീലുകൾ, ഗ്യാസ്കെറ്റ്, ഹോസ് പൈപ്പ്, പുത്തൻ രീതി. മുമ്പ് നമ്മൾ പിത്തളയുടെ പൈപ്പ് ഉപയോഗിച്ചില്ല, പിന്നെ സ്റ്റീൽ പൈപ്പ് ആയില്ലയോ, പിന്നെ അത് ഹോസ് പൈപ്പ് ആയില്ലയോ. അപ്പൊ അതുപോലെ നമ്മൾ കൺവെർട്ട് ചെയ്തു, നമുക്ക് ഇത് ചെയ്തു. പക്ഷെ നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് നമുക്ക് ജനങ്ങൾക്ക് പൊല്യൂഷന് ദോഷമുണ്ടോ? വെള്ളത്തിൽ കലങ്ങിയാല് ഇത് ഇപ്പം നമ്മൾ പാലങ്ങ് ശുദ്ധമാണെന്നാണ് നമ്മൾ പറയുന്നത്. ശുദ്ധമായ പാലും വെളിച്ചെണ്ണയൊക്കെ എത്ര ദിവസം ഇരിക്കും? ഈ വെള്ളത്തിൽ കലങ്ങി ആ വെള്ളത്തിൽ നിന്ന് തന്നെ അതിനെ ശുദ്ധീകരിച്ചെടുക്കാം. അപ്പൊ ഇനി അതുപോലെ നമുക്ക് വേക്കം സിസ്റ്റം ഉണ്ട്. പിന്നെ ഈ വെള്ളവും ഇലക്ട്രിക്ക്, എയർ, ഓയില്, ഇതിന്റെ എല്ലാം സമ്മർദ്ദത്തിലൂടെയാണ് ഒരു എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. അത് ഞാൻ റൊട്ടേറ്റ് ആയിട്ട് കറണ്ട് തന്നെ നമുക്ക് ഏതാണ്ട് 10 സ്ഥലങ്ങളിലൂടെ ക്ലോസ് ചെയ്തിട്ടാണ് നമുക്ക് എഞ്ചിൻ ഇതിലേക്ക് വരുന്നത്. സുളിനേഡ് സ്വിച്ച്, സെൽഫ് സ്റ്റാർട്ടർ, ബാറ്ററി എന്ന സുളിനി സ്വിച്ച്, ഇഗ്നീഷൻ സ്വിച്ച്, ഇഗ്നീഷൻ സ്വിച്ച്, പിന്നെ ഡൈനാമോ, ഡൈനാമെന്ന് ആർമേച്ചർ, ആർമേച്ചറിന് വീണ്ടും സ്വിച്ച്, പിന്നെ സ്റ്റാർട്ടർ സ്വിച്ച് എഞ്ചിൻ. ഇങ്ങനെയൊക്കെ റൊട്ടേറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. നമ്മള് ബേസിക്കലി മനസ്സിലാക്കി, ഞാനൊരു മെക്കാനിക്ക് അല്ല, മെക്കാനിക്കലൊക്കെ കൂടുതൽ പറയാൻ കാണും. അതുപോലെ തന്നെ നമ്മളിവിടെ പല ചർച്ചകൾ ഇവിടെ നടന്നിട്ടുണ്ട്. മരണം, ആത്മഹത്യ, ഇതൊക്കെ തന്നെ നിത്യസംഭവങ്ങളാണ്. ഇതുണ്ടെങ്കിലേ ഭൂമിയിൽ മനുഷ്യരും നിലനിൽക്കൂ. വലിയ മിടുക്കന്മാരൊക്കെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. നമുക്ക് അറിയാം, കൊല്ലത്ത് ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, സിനിമയൊക്കെ എടുത്തിട്ടുള്ള ലാല്, ബോണിക്ക് പറയാം അല്ലേ, അഡോൾഫ് ഹിറ്റ്ലർ. അതുപോലെ പുലിസ്റ്റർ സമ്മാന ജേതാവായ കെവിൻ കാർട്ടർ, ഇവരൊക്കെ ആത്മഹത്യയല്ലേ ചെയ്തേ. അപ്പൊ ഭീരുക്കളാണോ ആത്മഹത്യ? നമുക്ക് അറിയാം ധർമ്മസങ്കടം. ആ ഇല്ലേ, ഓത്തുകുണ്ടിൽ മരം വീണെങ്കിൽ പള്ളിയിലെ ഓത്ത് നടന്നുകൊണ്ടേ ഇരിക്കും. വേദം ഓതുന്നവർ വേദം ഓതും. ദുർമരണം അവരുടെ ജനന സമയത്തിന്റെ ഭാഗപ്പിഴയോ ധർമ്മബന്ധമോ ഒക്കെ ആകാം. ഇതൊക്കെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് പോക്കറ്റടിക്കാരനെയും വേണം, പിന്നെ എന്തോ പറഞ്ഞ തൃതീയ അനുവാഹകരെയും വേണം, രുദ്രം പറയുന്നവരെയും വേണം, എല്ലാരെയും. സഹസ്വഭാവം, ജാതി, രോഗമില്ലായ്മ, നിറവ്, സേന, പ്രകാശം, തസ്കരൻ, കള്ളന്മാര്, അപ്പൊ പതേ പതേ വഞ്ചതേ പരിവഞ്ചതേ എന്ന് പറയുന്ന പോലെ. അപ്പൊ ജാഗ്രത്, ഇത് അതുപോലെ സഭാപതികളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇത് ഒരു കൂടിക്കിടന്ന അവസ്ഥയാണ്. അപ്പൊ നമുക്ക് ഇതിന് ഒരു കാര്യം പ്രയോഗിക്കുമ്പോൾ നമുക്ക് അത് ഉത്തമമാണോ എന്ന് പെട്ടെന്ന്. ഇപ്പൊ നമ്മള് മെഡിസിൻ കഴിക്കുന്നു, എല്ലാവരുടെയും ബോഡിയിൽ ഒരേ കണക്ക് നമുക്ക് എഫക്ട് ചെയ്യുമോ? നമുക്കൊക്കെ ഇത് വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ തൽക്കാലം നമുക്ക്
0: അത് തന്നെയാണ് പറയുന്നത്. അതായത് പഴയ വാഹനങ്ങൾക്ക് ഇത് അനുയോജ്യമല്ല, പുതിയ വാഹനങ്ങൾ ചിലപ്പോൾ കുറെ കമ്പാറ്റബിൾ ആയിരിക്കും.
1: അതുമല്ല, ഇപ്പൊ പത്ത് വർഷം 15 വർഷമായ അതുമല്ല, നമ്മളല്ലയോ കേരളീയ കൂടുതൽ എല്ലാ വാഹനവും മാറ്റി മറിച്ച് വാങ്ങുന്ന. ഇവിടെ എല്ലാരും പാവപ്പെട്ടവരോ എന്ന് പറഞ്ഞു മട്ടിപ്പാവ കെട്ടിടത്തിലും എ സിയിലും കാറിലും അതിലും ഇതിലും ഒക്കെയാണ് സഞ്ചരിക്കുന്നത്. ഇപ്പൊ സാധാരണക്കാരെ നമ്മളെ കൂട്ട് കുറച്ചു പേര് ഇങ്ങനെ സംസാരിക്കുന്നു. ഇതിലൊന്നും വലിയ യുക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമല്ല, നമ്മൾ ഇതിനെപ്പറ്റി വ്യാകുലപ്പെടുന്ന
0: ആവശ്യമില്ല. അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നവർ ഇതിനകത്ത് വലിയ നിക്ഷേപം നടത്തുമ്പോഴും അതിന്റെ ഓഹരി മൂല്യം വലിയ രീതിയിൽ വർദ്ധിക്കുമ്പോഴും ആ കമ്പനിയുടെ എന്താ വരുമാനം എത്രയോ മടങ്ങ് വർദ്ധിക്കുമ്പോഴും 18 കോടി മറ്റുമായിരുന്നത് ഇപ്പോൾ 2026 ആദ്യ പാദത്തിൽ ഇത് 523 കോടി ആയിട്ട് ആ കമ്പനിയുടെ അല്ലെ വരുമാനം വർദ്ധിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് സംശയമുണ്ട്, ഇത് ഇങ്ങനെ എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇത് നടപ്പിലാക്കുന്നു? ഇത് ചിലരുടെ ആവശ്യമാണോ? ചിലരുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണോ? ചിലരെന്തുകൊണ്ട് അത് തലപ്പത്തിരിക്കുന്ന ആൾ തന്നെ എന്തുകൊണ്ട് ഇന്ന് അത് നിക്ഷേപം നടത്തുന്നു എന്നൊക്കെ ചുള്ള ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടായ സ്വാഭാവികം മാത്രമാണ്. താങ്കൾ ഈ പറയുന്നത് തന്നെ ജനങ്ങളിൽ വഞ്ചകരും അല്ലെ എന്താ സ്വാർത്ഥരും എന്താ പറയാ മറ്റുള്ളവരുടെ ബിസിനസ് കൊണ്ട് എന്താ പറയാ അവർ വരുമാനം ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരും ഒക്കെ കാണും. കുഴിയിൽ വീഴ്ത്തിയിട്ട് വരുമാനം ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരെ കാണും. അതുമൊക്കെ ഈ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ആ ഒരു ഉത്കണ്ഠയാണ്
1: നമ്മള് ബോണിജി, നമ്മള് മാധ്യമത്തിന്റെ മാത്രം ഒരു ഇതല്ല. അതുമല്ല, നമുക്ക് പല കാര്യങ്ങളും നമ്മള് അനുദിനം വളർന്നുകൊണ്ടേയിരിക്ക, പലതും പ്രയോഗിക്കുന്നുണ്ട്. ഇപ്പം യൂറിൽ നിന്ന് തന്നെ നമുക്ക് ബസ്സൊക്കെ ഓടിക്കാം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാ
0: പറയുന്നത്. എന്തിനാണ് 84, 85
1: സമയത്ത് വായിച്ചിട്ടുണ്ട്. നമ്മുടെ ബോഡിക്ക് തന്നെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ 6 മണിക്കൂറിനകത്ത് ബോഡി ഡിപ്പോസിറ്റ് നമ്മുടെ ബോഡിക്ക് വരെ 10 വർഷം കഴിഞ്ഞിട്ട് ആക്ഷൻ വരുന്നുണ്ടെന്നാണ് അന്നത്തെ കണ്ടപിടുത്തം. പിന്നെ അതിനുശേഷമുള്ളതൊന്നും എനിക്ക് വായിക്കാൻ കിട്ടിയിട്ടില്ല. അപ്പൊ നിരന്തരം വളർന്നുള്ള പിന്നെ രണ്ട് ഇതിലൊക്കെ അപകടകരമായ നമ്മുടെ മിസൈൽസ് പല കാര്യങ്ങളും ഉണ്ടല്ലോ. ഇതൊക്കെ തന്നെ കറക്റ്റ് ആണോ നമുക്ക് എങ്ങനെ അറിയാൻ പോണി? അതുമല്ല, രാസപരിവർത്തനം വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ പലതിലും. അപ്പം കാലാകാലങ്ങളിൽ ഓരോന്ന് പരീക്ഷിക്കട്ടെ. അല്ല, നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മളെ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ വർദ്ധിക്കുക. അത് ആ ഒരു മനോഭാവം വേണം. അപ്പൊ എനിക്ക് പൈസ കൊണ്ട് ഞാൻ വാങ്ങി എന്ത് ഉപയോഗിക്കാം? പിന്നൊരു കാര്യം, പെട്രോൾ വണ്ടിയിൽ പോകുന്നവരിൽ ആകാമോ ഡീസൽ വണ്ടി കിട്ടത്തില്ല, ഇതെല്ലാവർക്കും അറിയാവുന്ന, ഇത് മാറിയും തിരിഞ്ഞും ഒക്കെ ഓടിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം. പിന്നെ പോക്കറ്റിലുള്ള ഇപ്പം വെളിയിലത്തെ വണ്ടി 1 ലിറ്ററിന് 1 കിലോമീറ്റർ ഓടുന്നുണ്ട്. നമ്മുടെ ഇവിടെ 1 ലിറ്ററിന് എത്ര കിട്ടുമെന്നാണ് ആൾക്കാരുടെ തുക? നമ്മള് ഇവിടെ 20 രൂപ കൊടുത്ത് ബിസ്ലറി വാട്ടർ മേടിക്കുന്നു, ഗൾഫ് രാജ്യത്ത് 1 രൂപ കൊടുത്ത് പെട്രോൾ മേടിക്കുന്നു. ഇതൊക്കെ നമ്മള് അന്ന് എന്റെ അപ്പൂപ്പന്റെ കാലത്ത് എനിക്ക് 100 രൂപയ്ക്ക് കൊല്ലത്ത് സ്ഥലം കിട്ടുമെന്ന് പറഞ്ഞ് ഇന്ന് നമുക്ക് കിട്ടും. ഇത് നമ്മൾ വിചിന്തനം ചെയ്യണം, അല്ല വെറുതെ നമ്മള് ഒരു മാധ്യമത്തിന്റെ ഇതിലോ അതല്ല, നമ്മള് ടെക്നിക്കലായിട്ടോ അല്ലാതെ വളർന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ അതിനകത്ത്, അപ്പം നമ്മൾ ഒന്നടങ്കം ജനങ്ങൾ അത് ഉപേക്ഷിച്ച തീർച്ചയായിട്ടും സ്റ്റോപ്പ് ആവും, അതിന് സംശയമൊന്നുമില്ല.
0: വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 04742931 0974 9913 1111. ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എത്തനോൾ ഇന്ധനം വിവാദം ആകുമ്പോൾ ഡീസലിലും ബയോഫ്യൂവൽ കലർത്താനുള്ള നടപടിയുമായി കേന്ദ്രം മുന്നോട്ട്. അപ്പോൾ ഡീസലിലും ബയോഫ്യൂവൽ വരികയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഇല്ല, ഇത് ഇതൊരു ഞാനീ ആശയത്തോട് ഒട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആശയമെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, കൃഷി ചെയ്ത് നമ്മൾ ഇന്ധനം ഉണ്ടാക്കിയാണ്. നമ്മൾ ഇത് ഇതുവരെ നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഇന്ധനമാണ്, അതിനൊരു പരിധിയുണ്ട്. അതും മോശമൊന്നുമല്ല ഞാൻ പറയുന്നത് അല്ലേ. പണ്ട് പച്ചപ്പ് അല്ലെങ്കിൽ എന്താ പറയുക മരങ്ങളും സസ്യങ്ങളും അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് മരങ്ങളൊക്കെ ഭൂമിയുടെ അടിയിൽ അല്ലേ വന്ന് അത് കിടന്ന് ഒരു പ്രക്രിയയിലൂടെ കടന്നുപോയി അല്ലെ, കാലപ്പഴക്കത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടായതാണ് ഈ ഇന്ധനം എന്ന് പറയുന്നത് അല്ലെ, ഓയിൽ എന്ന് പറയുന്നത്. ഡീസൽ ആയാലും പെട്രോൾ ആയാലും നമ്മളിന്ന് എടുക്കുന്ന ഭൂമി കുഴിച്ചെടുക്കുന്ന, അതായത് മരുഭൂമിക്ക് അടിയിലൊക്കെ ഈ പച്ചപ്പ് കിടന്ന് അല്ലെ അഴുകി ചീഞ്ഞഴുകി അതിൽ നിന്നുണ്ടാകുന്നതാണ് ഈ പറഞ്ഞ നമ്മൾ ഇന്നെടുക്കുന്ന ഇന്ധനം. അതിനൊക്കെ എവിടെയും കടലിനടിയിലും ഒക്കെ അത് സംഭവിച്ചു, ആ പ്രക്രിയ സംഭവിച്ചു, അത് അവിടെ നിന്നാണല്ലോ നമ്മൾ ഇതൊക്കെ എടുക്കുന്നത്. അത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണ്, അത് അല്ലേ, അത് അതൊരു എന്താ പറയുക സസ്യത്തിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒട്ടേറെ കാലം ഈ സസ്യം കിടന്നുണ്ടായത് നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണ്, ആ ഒരു പ്രക്രിയയാണ്. അപ്പോൾ അത് ഒത്തിരി പേർക്ക് വരുമാനമാണ്, കൃഷി ചെയ്ത് അവർക്ക് വരുമാനം കിട്ടുമ്പോൾ കരിമ്പ് ഷുഗർ കെയിൻ എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്നൊക്കെ അല്ലേ എടുക്കുന്നത്. അപ്പം അത് അതിൻ്റെ കൃഷി നടക്കുന്നു, അപ്പോൾ അത് ഒത്തിരി പേർക്ക് വരുമാനം കൊടുക്കുന്നുണ്ട്, കൃഷി ചെയ്യാം. പക്ഷേ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എഞ്ചിനുകൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സാധാരണക്കാരൻ വാങ്ങിച്ചു വെക്കുന്ന കാറിന് ഇത് താങ്ങാൻ പറ്റുന്നോ എന്നുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അവൻ്റെ കാർ നാശമാവുമോ, അവന് ഇന്ന് വെറും നിസ്സാര വിലയ്ക്ക് വണ്ടി കിട്ടുന്നില്ല, പുതിയ വണ്ടി കുഴപ്പമില്ല, പക്ഷേ പണ്ട് ഒരു 10 വർഷം മുമ്പ് പഴക്കമുള്ള വണ്ടിയൊക്കെ 2021 മുമ്പ് പഴക്കമുള്ള വണ്ടി. അപ്പോൾ നമുക്കൊരു കോളുണ്ട്, കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
0: പറഞ്ഞോളൂ, ഇതാരാണ്?
2: എന്റെ പേര് സ്വാമി എന്ന് പറഞ്ഞു, ഞാൻ കൊല്ലത്ത് നിന്ന് വിളിക്കുകയാണ്.
0: പറഞ്ഞോളൂ ചേട്ടാ.
2: വിഷയം കേട്ടു. നമ്മള് ഇപ്പോ രണ്ട് ആസ്പെക്ട് ഉണ്ടല്ലോ. ഒന്ന് ഇപ്പോ കർഷകരെ സഹായിക്കാൻ അല്ലെ, കർഷകരുടെ വിളകളെ സഹായിക്കുന്നവർക്ക് വില കിട്ടാനായിട്ടാണ് ബയോഫ്യൂൽ ഡീസല് കലർത്തുന്നത്. അത് അതിന്റെ ഒരു ആസ്പെക്ട്. മറ്റൊരു ആസ്പെക്ടില് ലക്ഷക്കണക്കിന് വാഹനങ്ങളാണ് പെട്രോള് ഡീസല്. അത് പ്രത്യേകിച്ച് ഇപ്പൊ പെട്രോളില് 20% ഇത് ചലർത്തുമ്പോഴത്തേക്ക് തന്നെ എഞ്ചിനില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് തന്നെ ഇപ്പോ പറഞ്ഞ വിഷയമാണ്, ചർച്ചാ വിഷയമാണ്, അത് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇനി അത് 85 95 ഒക്കെ ആക്കാനൊക്കെ
0: പോകുന്നുണ്ട്. അപ്പൊ 100 ഒക്കെ
2: അപ്പോ ഒന്നാമത്തെ കാര്യം, നമ്മള് ഈ അത്തരത്തിലുള്ള വണ്ടികൾ ഇറക്കുന്ന രീതിയിൽ അല്ലെ വണ്ടികൾ നിർമ്മിക്കാവുന്ന സാങ്കേതിക വിദ്യ ഫലപ്രദമായി ടെസ്റ്റ് ചെയ്ത് തെളിയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം.
0: അവിടെ അവിടെ എല്ലാരും നിശബ്ദരാ, അതിനുള്ള വണ്ടികൾ ഇറക്കുക ആദ്യം അല്ലേ, ആ ഇന്ധനത്തിനുള്ള അല്ലേ.
2: അതെ അതെ, അതാണ്. ഇതിപ്പോ പണ്ട് ഞാൻ ഒരു പ്രമുഖ ഒരു ഓർഗനൈസേഷൻ ചെയ്തതാണ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അത് വിമർശനമായിപ്പോ. ഫസ്റ്റ് ക്രിയേറ്റ് എ പ്രോബ്ലം ദെൻ സെൽവ് എ സൊല്യൂഷൻ എന്ന രീതിയിലേക്കാണ് ഇത് പോകുന്നതായിട്ട് എനിക്ക്
0: തോന്നുന്നു.
2: നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കുക.
0: പക്ഷേ സർക്കാർ തലത്തില് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ ജനങ്ങൾ അത് അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ എടുക്കാൻ അങ്ങനെ വിശ്വസിക്കാനായിട്ട് അരിയാഹാരം കഴിക്കുന്നവർക്ക് പറ്റുന്നില്ല.
2: അത് ഇപ്പോ നമ്മുടെ പെട്രോളിൽ തന്നെ പല വെറൈറ്റി ഉണ്ട്. ഇപ്പൊ സ്പീഡ് പെട്രോൾ
0: ഒക്കെ ഉണ്ട്,
2: അങ്ങനെ ഇപ്പൊ ഒക്ടെയിൻ, ഹൈ എനർജി, ഇങ്ങനെ പല പെട്രോൾ. അപ്പൊ നിലവിൽ ഇപ്പൊ മാർക്കറ്റിലുള്ള പെട്രോളിൽ തന്നെ അതുപോലെ ഡീസലിൽ തന്നെ വെറൈറ്റി ഉള്ളത് അല്ലെങ്കിൽ പ്രീമിയം എന്ന
0: പ്രീമിയം പെട്രോൾ ഉണ്ട്, എല്ലാ കമ്പനികൾക്കും ഉണ്ട്. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിനുണ്ട്, പവർ 100, ഭാരത് പെട്രോളിയത്തിനുണ്ട് സ്പീഡ്.
2: അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അപ്പൊ അത്തരത്തിലുള്ള പെട്രോള് ഡീസല് ഇന്ധനങ്ങള് നമ്മൾ നിറയ്ക്കുമ്പോൾ അവര് ക്ലെയിം ചെയ്യുന്നത് പ്രീമിയം പെട്രോൾ അടിക്കുമ്പോൾ എഞ്ചിൻ ലൈഫ് കൂടുകയും മൈലേജ് കൂടുകയും ചെയ്യുന്നു എന്നാണ് അത് ക്ലെയിം
0: ചെയ്യുന്നത്.
2: ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? ഇപ്പൊ പെട്രോളിൽ ഇത് കലർത്തുമ്പോൾ നേരെ
0: തിരിയേണ്ടതല്ലേ? പറയുന്നു അല്ലേ? ശരിയാ.
2: അതെ അതെ, നമ്മള് പരിസ്ഥിതിയെ കണ്ട് നമ്മൾ ഡീസൽ വാഹനങ്ങൾ നിർത്തുന്നു, ഡീസൽ ഉപയോഗം കുറയ്ക്കണം, അതെല്ലാം ഓക്കെ. പക്ഷെ ഇതൊരു ഫോഴ്സ്ഡ് മെഷർ ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ അതിനെ കർഷകരുടെ ഒരു വരുമാനമായിട്ട് നമ്മള് എന്താ പറയാ ചേർത്ത് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് തിരികെ എതിർക്കാൻ പറ്റില്ല. കാരണം മറ്റൊരു രീതിയിലുള്ളൊരു ഒരു ഒരു വാദം വരികയാണ്, അപ്പൊ നിങ്ങൾ കർഷകരെ സഹായിക്കാൻ സമ്മതിക്കില്ലേ സാറുള്ളത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു രീതിയിലുള്ള പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എക്കണോമിക് ബയസിലേക്ക് അത് പോകും. അപ്പൊ തിരിച്ചു നമുക്കത് പറയാനും പറ്റില്ല. അപ്പോ നിലവിലിപ്പോ ഇത്രയും കൺഫ്യൂഷൻസ് നിൽക്കുന്ന സാഹചര്യത്തില് നമുക്ക് ക്രെഡിബിൾ ആയ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ക്രെഡിബിൾ ആയ ഒരു സോഴ്സിൽ നിന്ന് ഇതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ബോധവൽക്കരിച്ച് അത് തെളിയിച്ചാൽ മാത്രമേ ഇത്തരം ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ, അങ്ങനെ കൊണ്ടുവരാവൂ എന്നാണ് എന്റെ ഒരു.
0: അതായത് ഒരു പഠന റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇപ്പം അപ്പാടെ 400 മണിക്കൂർ പഠനം നടത്തിയ റിപ്പോർട്ടാണ് പറയുന്നത്. 400 മണിക്കൂർ ഒട്ടും അപര്യാപ്തമാണ് അല്ലേ?
2: ഇവിടെ കൊല്ലത്ത് പല ആൾക്കാരും കാർ പൂൾ ചെയ്ത് പോകുന്നുണ്ട്. ഒരു 400 മണിക്കൂർ പറഞ്ഞാൽ ഒരു മാസത്തെ യാത്ര പോലും ആവും.
0: അതാ പറഞ്ഞത്, അതിനെ ബേസ് ചെയ്താണ് ഈ പറയുന്നത്. കുഴപ്പമില്ല, അപ്പൊ അത് അങ്ങോട്ട് ജനങ്ങൾ വിഴുങ്ങുന്നില്ല. അതേപോലെ
2: നമ്മുടെ വണ്ടി റീടെസ്റ്റ് ചെയ്യുന്നത് 15 വർഷത്തിന് ശേഷം, അതിനുശേഷം 5 വർഷത്തിലായിരിക്കും. ഒരു മാസത്തെ യാത്ര ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് 15 വർഷം കഴിഞ്ഞ് റീടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയുടെ ഒരു ക്രെഡിബിലിറ്റി അല്ലെ, അതിന്റെ ഒരു എഫിഷ്യൻസി നോക്കുന്ന സ്നോബോളിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ലോജിക്കലും സയന്റിഫിക് അല്ല.
0: ഓക്കെ, ശരി എന്നാൽ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് സമയമായി, നിർത്താൻ സമയമായി, അവസാനിപ്പിക്കാൻ സമയമായി. നല്ലൊരു ചർച്ചയായിരുന്നു, എല്ലാവരും സഹകരിച്ചു, ഒത്തിരി അഭിപ്രായങ്ങൾ മുന്നോട്ട് വന്നു. കൊള്ളാം. എന്തായാലും കൂടുതൽ ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അഭിപ്രായങ്ങളൊക്കെ വരണമെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഈ സമയത്തിനുള്ളിൽ ഇത്രയൊക്കെ അഭിപ്രായങ്ങൾ വന്നു, സന്തോഷം. അപ്പം ഇന്ന് വിളിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് ബോണി.
3: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
7: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കട്ട്.
8: വിശേഷങ്ങൾ പറയൂ.
9: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
10: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല, എങ്കിലും രണ്ട് കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
11: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികൾ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.

പിന്നെ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ എന്തൊക്കെ ചെയ്യാറ് ദേവമാർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസിഗർ കേട്ടെ. എന്താണ് മാർക്ക് കസ്റ്റമർ? ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന വാക്കുകളിലൊന്നായി മാറിയിരിക്കുന്നു സ്മാർട്ട് കസ്റ്റമർ. നമ്മൾ ഉപഭോക്താവാണ്, എന്നാൽ അതോടൊപ്പം നമ്മൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഉപഭോക്താവ് കൂടിയായിരിക്കണം. സ്മാർട്ട് കസ്റ്റമർ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അറിവുള്ള ഒരു ഉപഭോക്താവിനെ പെട്ടെന്ന് കബളിപ്പിക്കാൻ ആർക്കും കഴിയില്ല. സ്മാർട്ട് കസ്റ്റമർ ആയി മാറുന്നതോടെ നമുക്ക് നമ്മുടെ പണവും സമയവും ലാഭിക്കാം. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു സ്മാർട്ട് കസ്റ്റമറായി മാറാൻ കഴിയുന്നത്? ആ വിഷയമാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പരിശോധിക്കുന്നത്. നമ്മുടെ വിരൽത്തുമ്പിൽ ലോകത്തെ എത്തിച്ച ഓൺലൈൻ ഷോപ്പിംഗ് ഇത് ജീവിതത്തിന്റെ ഭാഗമാണ്. സമയം ലാഭിച്ചും മികച്ച ഓഫറുകൾ കണ്ടെത്തിയും ഷോപ്പിംഗ് ആസാദ്യകരമാക്കുവാൻ ഇന്ന് നമുക്ക് കഴിയും. എന്നാൽ ഈ ഡിജിറ്റൽ ലോകത്ത് സ്മാർട്ടായിരിക്കുക എന്നത് ഓരോ ഉപഭോക്താവിന്റെയും ഉത്തരവാദിത്തമാണ്. ഏതെല്ലാം തരത്തിലുള്ള കബളിപ്പിക്കലാണ് സ്മാർട്ട് കസ്റ്റമർക്ക് നേരിടേണ്ടി വരുന്നത്? ഓൺലൈൻ ഷോപ്പിംഗുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, ഇപ്പം വാഹനം ഓടിച്ച് ഒരു കടയിൽ പോകേണ്ട സമയവും ധനവും ലാഭിക്കാം, പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒഴിവാക്കാം, ഇങ്ങനെ നിരവധി സംഗതികൾ ഓൺലൈൻ ഷോപ്പിങ്ങിന് ഗുണകരമാകുന്നു. ഓൺലൈൻ ഷോപ്പിംഗിൽ കുറെ കൂടി ലാഭകരമായി ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു എന്നുള്ളതും ഉപഭോക്താവിനെ ആകർഷിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇതിലെ പ്രധാന വിഷയങ്ങൾ എന്താണ്, എന്താണ് സ്മാർട്ട് ഷോപ്പിംഗ്, ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിവേകത്തോടെ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെയാണ് സ്മാർട്ട് ഷോപ്പിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ചില വെബ്സൈറ്റുകളും ആപ്പുകളും ഉപഭോക്താക്കളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുവാൻ ചില മനഃശാസ്ത്രപരമായ തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനെ ഡാർക്ക് പാറ്റേൺസ് എന്നാണ് പറയുന്നത്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി, അതായത് CCPA, ഇത്തരം രീതികൾക്കെതിരെ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ ചിലത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരക്കുകൾ ബോധപൂർവം സൃഷ്ടിക്കുക എന്നുള്ളത്. തിരക്കുകൾക്ക് പിന്നിലെ വാസ്തവം എന്താണ്? ഇനി രണ്ട് ദിവസം മാത്രം മാറ്റി, ഇന്നും നാളെയും രണ്ട് ദിവസങ്ങൾ മാത്രം, അതിനുള്ളിൽ നിങ്ങൾ സാധനങ്ങൾ വാങ്ങും, വലിയ ലാഭമുണ്ടാവും, ഏറ്റവും അടുത്ത ദിവസങ്ങൾ എന്നുള്ള രീതിയിൽ വലിയ തിരക്കുകൾ സൃഷ്ടിക്കുന്നു. കട പൂർണ്ണമായും ഒഴിവാക്കുവാൻ വേണ്ടി കസ്റ്റമർ സഹായിക്കുക, ചെറിയ വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്നു. ഇത്തരം കപട തന്ത്രങ്ങൾ, മനഃശാസ്ത്രപരമായ ചില സംഗതികൾ കസ്റ്റമറിനെത്തിക്കാനുള്ള ശ്രമമാണ്. ഇതിനെക്കുറിച്ച് യഥാർത്ഥ കസ്റ്റമർ കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെ വേഗത്തിൽ തീരുമാനം എടുപ്പിക്കുക എന്നതുവഴി നമ്മളുടെ ചിന്താശേഷിയെ കുറച്ചു കൊണ്ടുവരുവാനുള്ള തന്ത്രപൂർവമായ സമീപനമാണ് ഇത്. ഇത് യഥാർത്ഥമാണ് എന്ന് പരിശോധിക്കേണ്ടുന്നത് ഒരു സ്മാർട്ട് കസ്റ്റമറുടെ ശീലമായി മാറേണ്ടിയിരിക്കുന്നു. പണം അടയ്ക്കുന്നതിന് മുമ്പ് ബില്ലിൽ നമ്മൾ ആവശ്യപ്പെടാത്ത അനാവശ്യമായ തുകകൾ ചിലപ്പോൾ എഴുതി ചേർക്കും. ഉദാഹരണം, ഇൻഷുറൻസ്, ഹാൻഡിലിംഗ് ചാർജ്, MRP-യിലും കൂടുതൽ തുടങ്ങിയ തുക, ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഏതെങ്കിലും തുകകൾ ചേർക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ പരിശോധിക്കുകയും ആവശ്യപ്പെടാത്തതോ തിരഞ്ഞെടുക്കാത്തതോ ആയ ഐറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ഉറപ്പുവരുത്തേണ്ടുന്നതും ഒരു സ്മാർട്ട് കസ്റ്റമറുടെ ശീലമാണ് ഒരു സ്മാർട്ട് ഷോപ്പിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്നായി ഇതും മാറുന്നു. ഒരു സേവനത്തിൽ ചേരുന്നത് പോലെ തന്നെ അത് എളുപ്പത്തിൽ നിർത്തലാക്കുവാനും ഉപഭോക്താവിന് അവകാശമുണ്ട്. ആ അവകാശത്തെ ചോദ്യം ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. അനാവശ്യമായി ഒരു സേവനത്തിൽ നമ്മളെ തളച്ചിടുവാൻ
ആർക്കും അവകാശമില്ല. അത് ഒരു സ്മാർട്ട് ഉപഭോക്താവ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതികളാണ്. ഇനി ചില ടിപ്സുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക്

പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞുകുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനൊക്കെ ചെയ്യാൻ അജയകുമാറിനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏജൻസി 97.8. നമ്മൾ സ്മാർട്ട് കസ്റ്റമർ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാലമാണ്, ഷോപ്പിംഗ് ഓൺലൈനായി മാറിയിരിക്കുന്നു. വരും കാലം ഏകദേശം പൂർണ്ണമായും ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പല വിഷയങ്ങൾ കൊണ്ട് സാധനങ്ങൾ സാമഗ്രികളൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്നതിലാണ് ജനങ്ങൾക്ക് താല്പര്യം, പുതിയ തലമുറയ്ക്കും താല്പര്യം. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് പുതുതായി വളർന്ന് വികസിക്കുന്ന ഒരു ഇൻഡസ്ട്രിയായി മാറിയത് കൊണ്ട് തന്നെ അതിന് പിന്നിലെ തട്ടിപ്പുകളെ കുറിച്ച് കൂടി അറിഞ്ഞിരിക്കുവാൻ വേണ്ടിയാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഓൺലൈൻ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഗതികളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, എന്ത് സാധനവും വിവേകത്തോടെ തിരഞ്ഞെടുക്കുവാനുള്ള ബോധം കാണിക്കേണ്ടതായിട്ടുണ്ട്. പരസ്യങ്ങളുടെ പിന്നാലെ പോകരുത്. ആകർഷകമായ പരസ്യങ്ങൾ കാണുമ്പോൾ ഉടൻ തന്നെ തീരുമാനമെടുക്കുന്നതാണ് നമ്മുടെ സ്വഭാവം. ആ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് അവർ പരസ്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. കസ്റ്റമറിനെ എങ്ങനെയെങ്കിലും ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കണമെന്നുള്ള ഉദ്ദേശം ആ പരസ്യദാതാവിനുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി മനഃശാസ്ത്രപരമായ പരസ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായി അത്തരമൊരു ഉൽപ്പന്നത്തിന്റെ യഥാർത്ഥ ആവശ്യകത നമുക്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പരസ്യത്തിൽ കാണുമ്പോൾ ചാടി വീഴുകയല്ല, ഈ പ്രോഡക്റ്റ് ഈ ഉൽപ്പന്നം തനിക്ക് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് ഒന്നാമതായി ഒരു സ്മാർട്ട് കസ്റ്റമർ ചിന്തിക്കേണ്ടത്. നമ്മൾ കാണാം, ചിലരൊക്കെ ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയാൽ അവിടെ എല്ലാം കാണുന്ന നിറങ്ങൾ ചാർത്തിയ പല പ്രോഡക്റ്റുകളും ആവശ്യമില്ലാതെ വാങ്ങിക്കൂട്ടുന്നത്. ആ സ്വഭാവ രീതിയിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് ഒരു സ്മാർട്ട് കസ്റ്റമറിനോടുള്ള നിർദ്ദേശം എന്നുള്ളത്. കൃത്യമായി ബില്ല് ചോദിച്ചു വാങ്ങിക്കുക, ബില്ല് പരിശോധിക്കുക. എല്ലാ സ്ഥാപനങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ചില സ്ഥാപനങ്ങളിലെങ്കിലും വലിയ സാധന സാമഗ്രികൾ വാങ്ങി വലിയൊരു ബില്ല് വന്നു കഴിയുമ്പോൾ ആ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുവാൻ ഒരു കസ്റ്റമർക്ക് ബാധ്യതയുണ്ട്. പലപ്പോഴും ഒരു 10-30 സാധന സാമഗ്രികളൊക്കെ വാങ്ങി വരുമ്പോൾ ആ ബില്ല് കൃത്യമായി പരിശോധിച്ച് ഇന്ന സാധനം നമ്മൾ വാങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഒരു കസ്റ്റമർക്കുണ്ട്. എന്നാൽ പലപ്പോഴും തിരക്കുകൾക്കിടയിലോ അല്ലെങ്കിൽ ആ ബില്ലുകൾ പരിശോധിക്കാനുള്ള ജാഗ്രത കുറവ് ഇല്ലായ്മ കൊണ്ടോ ബോധപൂർവം അത്തരം കാര്യം മറന്നുപോകും, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകും. അതുകൊണ്ട് വരുന്ന ദോഷം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു കസ്റ്റമറെടുത്ത് അവർ ഉപയോഗിക്കുമ്പോൾ പിന്നീട് അത് ഒരു ശീലമായി മറ്റു പലരെടുത്തും ഉപയോഗിക്കുവാനും അത് അന്യായമായ ലാഭേച്ഛയ്ക്ക് കാരണമാക്കുവാനും സാധ്യതയുള്ളത് കൊണ്ട് നിർബന്ധമായും ബില്ലുകൾ പരിശോധിക്കേണ്ടുന്നത് ഒരു സ്മാർട്ട് കസ്റ്റമറുടെ ജോലിയാണ്. എല്ലാ കച്ചവടക്കാരും ഇത്തരം സ്വഭാവങ്ങളിൽ കാണിക്കുന്ന ആളുകളാണെന്നോ ഒന്നുമുള്ള അഭിപ്രായം നമുക്കില്ല. പക്ഷേ ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും ഇത്തരം ചില തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ള ആരോപണം നിലനിൽക്കുന്നത് കൊണ്ടാണ് എപ്പോഴും ബില്ലുകൾ പരിശോധിക്കണം എന്ന് പറയുന്നത്. ഓൺലൈൻ പർച്ചേസുകൾക്ക് ഈ ബില്ലുകൾ പണമടച്ച രേഖകൾ ഒക്കെ എപ്പോഴും ഉണ്ടാകും. അത് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടുന്നത് നമ്മളുടെ ജോലിയാണ്. പരാതി നൽകേണ്ടി വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറേണ്ട രേഖകളാണ് ഓൺലൈൻ പർച്ചേസുകൾ ഉള്ള ഈ ബില്ലുകളും

മറച്ച രേഖകളുമൊക്കെ. അതുകൊണ്ട് അവ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതൊരു സ്മാർട്ട് കസ്റ്റമറുടെ ജോലി തന്നെയാണ്. പേയ്മെന്റ് സുരക്ഷയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി. പണമടയ്ക്കുമ്പോൾ സുരക്ഷിതമായ ഗേറ്റ്വേസ്, അതായത് സെക്യൂർ ഗേറ്റ്വേസ് മാത്രം ഉപയോഗിക്കുക. വിശ്വസനീയമല്ലാത്ത സൈറ്റുകളിൽ ക്യാഷ് ഓൺ ഡെലിവറി രീതി തിരഞ്ഞെടുക്കുന്നത് സുരക്ഷിതമായിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഹാർട്ടോ പേ എന്ന ഒരു അപകടകരമായ സംഗതി ഇതുമായി ചേർന്ന് സാധാരണ കസ്റ്റമർ അറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി വേണം നമ്മൾ ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തുടരുകയാണ്.

0: പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. എന്തൊക്കെ ചെയ്യാർ ജയകുമാർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെഞ്ചി കർമ്മൂർത്തി അജയപ്പുഴിന്റെ എഫ്. നമ്മൾ സെക്യൂർ ഗേറ്റ്വേകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സുരക്ഷിതമായ ഗേറ്റ്വേകളാണ് ഓൺലൈൻ പർച്ചേസിന് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി നിങ്ങളോട് പങ്കിടാം. സ്മാർട്ട് ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷ് കുറെ കൂടി ഫ്ലുവന്റ് ആയി സംസാരിക്കുവാൻ കഴിയുന്ന ഒരു ഓൺലൈൻ കോഴ്സിന് ഞാൻ ചേർന്നു. അതിന് ഏകദേശം 500 രൂപയാണ് ഞാൻ ഒരു ടേമിലേക്ക് അടയ്ക്കേണ്ടി വന്നത്, അതായത് മാസം തോറും അടയ്ക്കേണ്ടി വരുന്ന തുകയായി വന്നത്. ഞാനിത് ഗേറ്റ്വേ വഴി, അതായത് ക്യാഷ് ഞാൻ ഈ പേയ്മെന്റ് വഴി ആ സ്ഥാപനത്തിന് അയച്ചു കൊടുക്കുകയും തുടർന്ന് ഞാൻ ആ കോഴ്സിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ ഒരു ആവശ്യകത ഇല്ല എന്ന് തോന്നുകയും ഞാനത് അവസാനിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഓരോ മാസവും എന്റെ അക്കൗണ്ടിൽ നിന്ന് 500 രൂപയായി ആ കമ്പനിക്ക് പോയിക്കൊണ്ടിരുന്നു. ഏകദേശം 6 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുമ്പോഴാണ് ഒരു വലിയ തുക എന്റെ അക്കൗണ്ടിൽ നിന്ന് ആ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന് പോയി എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആട്ടോ പേ എന്ന ഒരു ഓപ്ഷൻ ഓണായി കിടക്കുകയായിരുന്നു. ഓരോ മാസവും സ്വാഭാവികമായി അവർ എന്റെ അക്കൗണ്ടിൽ നിന്ന് പണം പിടിച്ചുകൊണ്ടിരുന്നു. ഇതറിയാതെ ഒരു മാസം കഴിഞ്ഞ് അവസാനിപ്പിച്ചുവെങ്കിലും 6-7 മാസത്തോളം എനിക്ക് പണം അടയ്ക്കേണ്ടി വന്നു. അതാണ് എനിക്ക് പറ്റിയ ഒരു വലിയ അബദ്ധം. ഇത് മറ്റുള്ളവർ കൂടി പറ്റാതിരിക്കാൻ വേണ്ടി ആട്ടോ പേകളെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആട്ടോ പേ അറിയാതെ പോകുക വഴി ഒരുപാട് പേർക്ക് പണം നഷ്ടപ്പെടുന്നുണ്ട്. ചിലപ്പോഴത്തെ ചില സംഗതികൾക്ക് ഓൺലൈൻ പർച്ചേസിംഗിൽ 1 രൂപ മാത്രം നൽകിയാൽ മതിയെന്ന് പറയാറുണ്ട്. 1 രൂപയല്ലേ, ഒരു ചെറിയ തുകയല്ലേ എന്ന് കരുതി നമ്മൾ ആ 1 രൂപ നിക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് നൽകുമ്പോൾ ഈ ആട്ടോ പേ ഓഫാക്കാതിരിക്കുന്ന ലക്ഷങ്ങൾ ആ കമ്പനിക്കാരുടെ മനസ്സിലുണ്ടാവും. അതുവഴി അവരുടെ അക്കൗണ്ടിൽ നിന്ന് ആവശ്യാനുസരണം പിൻവലിക്കുവാൻ ആ കമ്പനിക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. അപ്പോ സെക്യൂർ ആയിട്ടുള്ള ഗേറ്റ്വേകൾ ഉപയോഗിക്കുകയും പരമാവധി ക്യാഷ് ഓൺ ഡെലിവറി നടത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് നമുക്ക് കൂടുതൽ സുരക്ഷിതമായിരിക്കും. ഉപഭോക്തൃ നിയമങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാകണം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഓൺലൈൻ ഷോപ്പിംഗിലും നമുക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്നുണ്ട്. ഉൽപ്പന്നങ്ങൾ തിരികെ നൽകാനുള്ള റിട്ടേൺ പോളിസി അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഉപഭോക്താവ് എന്നതിനെ കുറിച്ച് വകുപ്പ് 2 ഉപഭോക്തൃ 7 പറയുന്നത് ഇങ്ങനെയാണ്: പ്രതിഫലം നൽകുകയോ അല്ലെങ്കിൽ വാഗ്ദാനം നൽകുകയോ അല്ലെങ്കിൽ ഭാഗികമായി വാഗ്ദാനം നൽകുകയും അല്ലെങ്കിൽ പ്രതിഫലം പിന്നീട് നൽകുന്ന ഏതൊരു പദ്ധതി പ്രകാരമോ ഏതൊരു ചരക്കുകൾക്കോ വാങ്ങുന്ന ഏതൊരു വ്യക്തിയുമാകുന്നു. കൂടാതെ പ്രതിഫലം നൽകിയോ അല്ലെങ്കിൽ പ്രതിഫലം വാഗ്ദാനം നൽകിയോ, പ്രതിഫലം ഭാഗികമായി നൽകിയോ അല്ലെങ്കിൽ പ്രതിഫലം ഭാഗികമായി വാഗ്ദാനം നൽകിയോ അല്ലെങ്കിൽ പ്രതിഫലം പിന്നീട് നൽകുന്ന ഒരു പദ്ധതി പ്രകാരമോ അത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വ്യക്തിയല്ലാതെ ആ വ്യക്തിയുടെ അനുമതിയോടെ അത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന അത്തരം ചരക്കുകളെ സേവനങ്ങളുടെ ഏതൊരു ഉപഭോക്താവും ഉൾപ്പെടുന്നു. എന്നാൽ പുനർവിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വാണിജ്യ ആവശ്യത്തിനോ അത്തരം തിരക്കുകൾ വാങ്ങുന്ന വ്യക്തി ഇതിൽ ഉൾപ്പെടുന്നില്ല. ഇതാണ് ഉപഭോക്താവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കേസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഏതെങ്കിലും 1 തവണ പണം അടയ്ക്കാത്തയാൾ ഉപഭോക്താവ് അല്ല എന്ന് എങ്ങും പറയുന്നില്ല. അനിൽ റാണ എന്നയാൾ ഇതർദേശിൽ നിന്ന് ഒരു ഫ്ളാറ്റ് വിലയ്ക്ക് വാങ്ങി. കരാർ പ്രകാരം കുറച്ചു തുക അഡ്വാൻസ് നൽകുകയും ബാക്കി തുക തവണകളായി നൽകാനാണ് തീരുമാനിച്ചത്. എന്നാൽ അനിൽ റാണ തവണകൾ മുടക്കം വരുത്തി. നിർമ്മാണ തകരാർ ആരോപിച്ച് സ്ഥാപനത്തിനെതിരെ 2018 ഒരു ദേശീയ ഉപഭോക്തൃ പരിഹാര തർക്ക പരിഹാര കമ്മീഷനിൽ കേസ് ഫയൽ ചെയ്തു. ഇവിടെ വന്ന ഈ ചോദ്യം, തവണകൾ അടയ്ക്കാത്ത ഒരാൾ ഉപഭോക്താവാണോ അല്ലയോ എന്നുള്ളതാണ്. ഈ കേസിൽ ഒരിടത്തും തവണകൾ അടയ്ക്കാത്തയാൾ ഉപഭോക്താവ് അല്ല എന്ന് ദേശീയ തർക്കപരിഹാര കമ്മീഷൻ പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ തർക്കങ്ങളോ ഉണ്ടായാൽ, പ്രത്യേകിച്ച് ഓൺലൈൻ പർച്ചേസുമായി, ഉടൻ തന്നെ ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ നമ്പറായ 1915 ബന്ധപ്പെടേണ്ടതായിട്ടുണ്ട്. അറിവുള്ള ഒരു ഉപഭോക്താവിനെ പെട്ടെന്ന് കബളിപ്പിക്കുവാൻ ആർക്കും കഴിയില്ല. സ്മാർട്ട് കസ്റ്റമറാകാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. എനിക്ക് കിട്ടിയാണ് ശിവകുമാർ ലോകം.
1: റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് സി ആർ അജയ്കുമാർ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
7: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
8: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
7: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റാ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
8: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
7: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
8: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402. മറ്റൊരു നമ്പർ 0474276453. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.
9: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
10: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
9: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
10: ഡബിൾ ഹാപ്പി.
9: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശനത്തിനുള്ള ഒന്നാംഘട്ട കേന്ദ്രീകൃത അലോട്ട്മെന്റ് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭ്യമാണ്. നടൻ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൌണ്ടേഷനും MGM ഗ്രൂപ്പും ചേർന്ന് നടപ്പാക്കുന്ന വിദ്യാമൃതം സൌജന്യ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ കോഴ്സുകളിലേക്ക് പഠിക്കാൻ അവസരം. MGM ഗ്രൂപ്പിന്റെ എറണാകുളം, വാളാഞ്ചേരി എന്നിവിടങ്ങളിലെ NG കോളേജുകളിലും കിളിമാനൂർ, എറണാകുളം, കണ്ണൂർ, വാളാഞ്ചേരി എന്നിവിടങ്ങളിലെ പോളിടെക്നിക് കോളേജുകളിലും കിളിമാനൂർ, എറണാകുളം, കണ്ണൂർ, വാളാഞ്ചേരി, കൊല്ലം എന്നിവിടങ്ങളിലെ ഫാർമസി കോളേജുകളിലും കണിയപ്പുരം കോളേജിലെ ആർട്സ്, പിരപ്പൻകോട് കോളേജുകളിലെ BEd തുടങ്ങിയ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. സ്പോട്ട് അഡ്മിഷൻ കൌൺസിലിംഗിന് 11 കൊട്ടിയം വ്യാപാര ഭവൻ കോൺഫറൻസ് ഹാളിൽ നടക്കും. രാവിലെ 10:30 മുൻപ് അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9946485111, മറ്റൊരു നമ്പർ 9946484111. KCBC നേതൃത്വത്തിൽ സെപ്റ്റംബറിൽ നടക്കുന്ന അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിന് രചനകൾ ക്ഷണിച്ചു. നാടകത്തിന്റെ ടൈപ്പ് ചെയ്ത 4 കോപ്പികളും രജിസ്ട്രേഷൻ ഫീസായി 500 രൂപയുടെ DDO പോസ്റ്റൽ ഓർഡറോ സഹിതം August 10 മുൻപ് അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9446024440. ചാത്തന്നൂർ സർക്കാർ ITI പ്രവേശനത്തിന് ഓൺലൈൻ വഴി 10 അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474259459. കല, സാഹിത്യം, വിദ്യാഭ്യാസം, കായികം, വൈദ്യശാസ്ത്രം, സാമൂഹിക പ്രവർത്തനം, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, പൊതുകാര്യങ്ങൾ, സിവിൽ സർവീസ്, വ്യാപാരം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ അസാധാരണമായ നേട്ടങ്ങൾ, സേവനങ്ങൾ കൈവരിച്ചവർക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ 2027 പത്മ അവാർഡിനായി ഓൺലൈനിൽ നോമിനേഷനുകൾ ക്ഷണിച്ചു. അവസാന തീയതി 31. SNRS HSSലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊമേഴ്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് 25 രാവിലെ 11 അഭിമുഖം നടത്തും. മഴ തുടരും. വടക്കൻ കേരളത്തിൽ ശക്തമാകും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യത. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാം.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
2: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
3: ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ, എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി, പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
4: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
5: സാക്രിസ്റ്റൻ. സാക്രിസ്റ്റൻ.
4: Sacristan is spelled as S A C R I S T A N.
5: This is a noun. Sacristan is a person in charge of sacristy and its contents in a church. 2. The sexton of a parish church. ക്രിസ്ത്യൻ പള്ളികളിലെ പൂജാ സാധനങ്ങളുടെ സൂക്ഷിപ്പുകാരൻ, സഭാസേവകൻ, അല്ലെങ്കിൽ കപ്പ്യാർ.
4: താങ്ക് യു ഓൾ.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: റേഡിയോ ബെൻസിഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8. റേഡിയോ ബെൻസിഗർ, അറിയേണ്ടതെല്ലാം.
3: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഓസ്ട്രേലിയ സൌഹൃദത്തിന്റെ നെടുംതൂണുകളായി നിൽക്കുന്നത് പ്രവാസി സമൂഹമാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി നരേന്ദ്രമോദി പ്രതിനിധിതല കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷ, ആണവോർജ്ജം, നൈപുണ്യ വികസനം, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കരാറുകൾക്കും അന്തിമരൂപം നൽകി. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് 3 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 6. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച് എംബാം ചെയ്ത് എയർലിഫ്റ്റ് വഴി ബന്ധുക്കൾക്ക് കൈമാറും. തിരച്ചിൽ ഇന്ന് വൈകിയും തുടരുകയാണ്. ഇനി 2 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. നിർമ്മാണ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. വയനാട് കള്ളാടിയിലെ ദുരന്തമേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷിപ്പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിന്റെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ജില്ലയുടെ പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവേഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. മാവൂർ, പെരുവയൽ, ചാത്തമ്പലം, കുടിയത്തൂർ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതമേറെയുള്ളത്. മിക്ക ഗ്രാമീണ റോഡുകളും വെള്ളത്തിനടിയിലാണ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. മാവൂർ സാകേതം റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. മാവൂർ കച്ചേരിക്കുന്നിൽ വീടുകളിൽ പുഴവെള്ളം കയറി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിന് സമീപം മരമീണ് ഗതാഗതം സ്തംഭിച്ചിരുന്നു. താമസിയ ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം മുടിഞ്ഞു വീണ് അപകടമുണ്ടായി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗതാഗത തടസ്സവും നീക്കി.
3: കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് റിപ്പോർട്ട്. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിലെ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ട്. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയരുന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷക നദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കക്കാടംപൊയിൽ ഇക്ക ടൂറിസം കേന്ദ്രമായ കുറവൻപുഴയിലെ കോഴിപ്പാറ വെള്ളച്ചാട്ട പ്രദേശത്ത് അപകട സാധ്യത മുന്നറിയിപ്പ് നൽകി. വനമേഖലയിൽ മഴ തുടർന്നാൽ പുഴയിൽ കനത്ത മലവെള്ളപ്പാച്ചിലുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
3: ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തയ്യാറെടുപ്പുകൾ കൂടുതൽ ഊർജിതമായി വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവയ്പായി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന നടന്നത്. വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: ഒലവക്കോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിലവിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചു. കാവിൽപ്പാട് പഴയ റെയിൽവേ ഗേറ്റിന് സമീപം അടിപ്പാത നിർമ്മിക്കാനും ശുപാർശ നൽകിയിട്ടുണ്ട്. വേണ്ടത്ര സ്ഥലസൌകര്യമുള്ള SBI ജംഗ്ഷനിൽ സിഗ്നൽ രഹിത ഗതാഗത സംവിധാനം നടപ്പിലാക്കാനും ധാരണയായിട്ടുണ്ട്. പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD റെയിൽവേ ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
3: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പ്രധാന ട്രാക്കുകളായ 1-4 ട്രാക്കുകളിൽ ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട്. ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും ട്രെയിനുകൾ കടത്തിവിടുന്നുണ്ട്. കെട്ടിടം തകർന്ന് പ്ലാറ്റ്ഫോമിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ 2-3 പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് പ്രവേശനമില്ല. അപകട സമയത്ത് നിർത്തിയിട്ടിരുന്ന ട്രെയിൻ ഇവിടെ നിന്നും മാറ്റി. കോഴിക്കോട് യശ്വന്ത്പുര എക്സ്പ്രസ് വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി കല്ലായി സ്റ്റേഷനിൽ നിന്നുമാണ് പുറപ്പെട്ടത്. കോട്ടയം, വാഴൂർ, ചിറക്കടവ് ഗ്രാമപഞ്ചായത്തുകളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള 18 വാർഡുകളിലെയും ജനങ്ങൾ ഒച്ചുശല്യം മൂലം നിലവിൽ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ പഞ്ചായത്തും കൃഷി മൃഗസംരക്ഷണ വകുപ്പുകളും സംയുക്തമായി കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്.
6: മഴക്കാലം ശക്തമായതോടെ വീടുകളിലെ ചുവരുകളിലും കൃഷിയിടങ്ങളിലും ഒച്ചുകൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണ്. വാഴൂർ ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകളുള്ളതിൽ 13 വാർഡുകളിലും ഒച്ചുകളുടെ വ്യാപനം അങ്ങേയറ്റം രൂക്ഷമാണ്. കൃഷിയിടങ്ങളിലെ പച്ചക്കറികളും മറ്റു വിളകളും ഒച്ചുകൾ വ്യാപകമായി തിന്നു നശിപ്പിക്കുന്നത് മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കുന്നത്. ഇതേ തുടർന്ന് പല കർഷകരും കൃഷിയിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയിലാണ്. കുട്ടികളിൽ മെനഞ്ചൈറ്റിസ് പോലുള്ള അതീവ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഈർപ്പമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ചും ഉപ്പും തുരിശിലായനിയും തളിച്ചും ഒച്ചുകളെ നശിപ്പിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
3: ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന എട്ടിലേക്ക്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ സ്റ്റേറ്റ് സെൻസസ് കമ്മീഷനോട് കമ്മീഷൻ ഉത്തരവിട്ടു. സെൻസസ് ഡ്യൂട്ടിക്ക് അധ്യാപകരെ നിയമിക്കുമ്പോൾ കുട്ടികളുടെ പഠനത്തെ വലിയ തോതിൽ ബാധിക്കുന്നതായി കാണിച്ച് സമർപ്പിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. കോൺഗ്രസ് കൌൺസിലർമാർ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിന്തുണ പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ഇടതുപക്ഷം ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് രണ്ടുപേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
2: എന്തോ പ്ലാനിംഗിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ സുഗുനോ ഭവന്തു, അവതരണം പ്രിയ ആന്റണി, സാങ്കേതിക സഹായം ബോണി ജെബീസ്.
3: നമസ്കാരം, സുഗുനോ ഭവന്തുവിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രേഷ്മ. ഇന്നത്തെ സുഗുനോ ഭവന്തുവിൽ നമ്മോടൊപ്പം ചേരുന്നത് യോഗ ഗുരു പ്രിയ ആന്റണിയാണ്. പ്രിയ ആന്റണിയെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം.
4: നമസ്കാരം.
3: ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് അടുത്തൊരു സുഗുനോ ഭവന്തുവിന്റെ പുതിയൊരു നല്ല എപ്പിസോഡിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ഇന്ന് നമ്മള് പറയാൻ പോകുന്നത്, അല്ലേ? ഊർജ പ്രവാഹം. ശരീരത്തിനും മനസ്സിനും പുതുമയും ഊർജവും നൽകുന്ന ഏറ്റവും സ്വാഭാവികമായ മാർഗങ്ങളിലൊന്നാണ് യോഗ എന്ന് പറയുന്നത്. ദിവസേനയുള്ള നമ്മുടെ ഈ തിരക്കുകളും സമ്മർദ്ദം, ഉറക്കക്കുറവ് എന്നിവ കാരണം പലപ്പോഴും നമുക്ക് ക്ഷീണവും ഉത്സാഹക്കുറവും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. ശരിയായ യോഗാസനങ്ങൾ, ശ്വസനാഭ്യാസങ്ങൾ, ശ്രദ്ധാപൂർവമായ ചലനങ്ങൾ എന്നിവയിലൂടെ നമ്മുടെ ശരീരത്തിലെ ഊർജ പ്രവാഹം മെച്ചപ്പെടുത്താനും മനസ്സിനെ ശാന്തമാക്കാനും കഴിയുന്ന ഒരു എളുപ്പ മാർഗമാണ് നമുക്ക് യോഗ എന്ന് പറയുന്നത് തന്നെ. അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഇന്നത്തെ സുഗുനോ ഭവന്തു തുടങ്ങുന്നത് എന്താണ് ഈ ഊർജ പ്രവാഹം എന്നിരുന്നാവാം.
4: ശരീരത്തിലെ സ്വാഭാവിക തലത്തില് ഈ ഒരു ഊർജ പ്രവാഹം നമ്മൾ ജനിക്കുന്ന കാലം തൊട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ കാലക്രമേണ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. നമ്മൾ ചിലരെ കാണുമ്പോൾ അല്ലെങ്കിൽ ചിലർ പറയാറുള്ള കുറച്ച് കാര്യങ്ങൾ, ദിവസേന രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ജോലി, ഈ ജോലി എന്ന് പറയുന്നത് രാവിലെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോവുക, ജോലിയിൽ മണിക്കൂറുകൾ ഇരുന്നുള്ള ജോലിയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വഭാവത്തിലുള്ള ജോലിയാണെങ്കിൽ നിന്നുകൊണ്ടുള്ള ജോലിയോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ ജോലിയുടെ സ്വഭാവം, അതുമായിട്ട് ബന്ധപ്പെട്ട് മണിക്കൂറുകൾ ഒരേ പൊസിഷനിൽ തന്നെ തുടരുന്ന ഒരവസ്ഥ. ഐ ടി കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ സ്ക്രീൻ ടൈം, മണിക്കൂറുകൾ സ്ക്രീനിൽ നോക്കിയിരിക്കുന്ന അവസ്ഥ. ഇനി അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വണ്ടിയിൽ കയറുന്നു, വണ്ടിയിൽ പോകുന്ന വഴിക്ക് ട്രാഫിക് ജാം വരുന്നു, ആ ട്രാഫിക് ജാമിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും വീട്ടിലെത്തുന്നു. വീട്ടിൽ വന്നാലും നമുക്ക് വീണ്ടും കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, കുടുംബത്തിലെ കാര്യങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ഇതെല്ലാം ചെയ്ത് തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബാറ്ററി ഓഫായി പോകുന്നൊരു അവസ്ഥ. നമുക്കറിയാം, നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതല്ലേ നമ്മളെല്ലാവരും. ഈ മൊബൈൽ ഫോണിൽ രാവിലെ തന്നെ ഒരു 100% ചാർജ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ട് ആ ഫോൺ കയ്യിലെടുത്ത് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. അതായത് ഈ രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം വരെ നമ്മുടെ ഉപയോഗങ്ങൾക്കെല്ലാം ആവശ്യമുള്ള ഊർജം അതിലുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ് അല്ലേ? അത് അങ്ങനെ ആണ് തന്നെ. എന്നാൽ ഈ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഈ മൊബൈൽ ഫോണിൽ നമ്മൾ കൊടുക്കുന്ന ഈ ചാർജിൻ്റെ അത്രയും ഇമ്പോർട്ടൻസ്, അത്രയും പ്രാധാന്യം നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഊർജ പ്രവാഹത്തിൻ്റെ തലത്തിലുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഈ ഊർജമാണ്, ഈ പ്രാണൻ അല്ലെങ്കിൽ ഊർജമാണ് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ ജോലി നല്ല വ്യക്തതയോടും ക്രിയാത്മകതയോടും കൂടിയും ആത്മവിശ്വാസത്തോടെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതും ഒക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ഹോബീസ്, നല്ല നമ്മുടെ താല്പര്യങ്ങൾ, അതൊക്കെ ഒരു കുറച്ചും കൂടെ സമയം കണ്ടെത്തി ചെയ്യേണ്ട കാര്യങ്ങളാണോ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനുമുള്ള ഊർജ്ജമാണ്. പക്ഷേ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും ഈ ഊർജ പ്രവാഹത്തിൽ തടസ്സങ്ങൾ സംഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും ഈ ഊർജ പ്രവാഹം നന്നേ കുറഞ്ഞു പോകുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ടത് സംഭവിക്കും. നമുക്ക് നമ്മുടെ ജീവിതശൈലിയിലെ മോശമായിട്ടുള്ള രീതികൾ, ഭക്ഷണക്രമങ്ങൾ, വ്യായാമമില്ലായ്മ, മാനസിക സമ്മർദ്ദം, അമിതമായ മാനസിക സമ്മർദ്ദം, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ മൂലം ഈ ഒരു ഊർജ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അതാണ് നമുക്ക് യോഗയിൽ കൂടെ വളരെ ലളിതമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് എടുക്കാം എന്ന് പറയുന്നത്.
3: നമ്മളിപ്പോ ഈ ഊർജത്തിന്റെ കാര്യം പറഞ്ഞു, ഈ ഊർജ പ്രവാഹം എങ്ങനെ നമുക്ക് യോഗയിലൂടെ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും?
4: ലളിതമായി തന്നെ ഈ യോഗ പരിശീലനത്തിൽ കൂടെ നമുക്ക് ഈ ഊർജ പ്രവാഹത്തെ ത്വരിതപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ, നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉള്ള ശരീരമാണ് നമുക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ക്ഷീണം, മടി, മരവിപ്പ് ഇതൊക്കെ തോന്നുന്ന ഒരു സാഹചര്യം വളരെ കുറവായിരിക്കും. ഒരിക്കലും തോന്നുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. വല്ലപ്പോഴുമൊക്കെ ചില ദിവസങ്ങൾ നമുക്ക് പറയത്തില്ലേ വല്ലാത്തൊരു ക്ഷീണം, അത് എല്ലാ ദിവസവും ഉണ്ടാവില്ല. പക്ഷെ എല്ലാ ദിവസവും ഇത് തന്നെ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മളതിനെ കാര്യമായിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഈ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗം യോഗ തന്നെയാണ്. കാരണം യോഗയിൽ നല്ല സ്ട്രെച്ചിങ്ങും ഉള്ള യോഗാസനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ യോഗാസനങ്ങളാണെന്ന് ഞാൻ വിശദമായിട്ട് പറയാം. അതിനു മുമ്പേ പ്രത്യേകിച്ച് സ്ട്രെച്ചിങ് ഒക്കെ ഉള്ള യോഗ പോസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ, സ്ട്രെച്ചിങ് ചെയ്യുന്നത് മാത്രമല്ല ഓരോ യോഗാസനങ്ങളും സമയമെടുത്ത് കറക്റ്റായിട്ടുള്ള ആസനവിധി പ്രകാരം ശ്വസന താളത്തോടുകൂടി ചെയ്യുന്നതാണ് ഓരോ യോഗാസന മുറകളും. അതുകൊണ്ട് തന്നെയാണ് സമയമെടുത്ത് ചെയ്തുകൊണ്ട് തന്നെയാണ് ശരീരത്തിലെ പ്രാണന്റെ സഞ്ചാരത്തിനുള്ള തടസ്സങ്ങൾ എവിടെയൊക്കെയുണ്ടോ, ബ്ലോക്കുകൾ എവിടെയൊക്കെ ഉണ്ടോ, ആ ബ്ലോക്കുകളെയൊക്കെ പതുക്കെ പതുക്കെ മാറ്റി അവിടെയൊക്കെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഊർജ പ്രവാഹം, പ്രാണന്റെ പ്രവാഹം സുഗമമാക്കി എടുക്കുക എന്നുള്ളൊരു കാര്യം. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഊർജം നല്ല രീതിയിൽ വർദ്ധിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾക്ക് ആവശ്യമുള്ള ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ ചെല്ലണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകണം. ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ എനർജി ലെവൽ വളരെയധികം കൂടും. അത് തന്നെ നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം മാനസിക സമ്മർദ്ദമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഊർജ പ്രവാഹത്തിൻ്റെ ഒരു തടസ്സം മാനസിക സമ്മർദ്ദം തന്നെയാണ്. എല്ലാവരും മാനസിക സമ്മർദ്ദങ്ങളിൽ കൂടെ തന്നെയാണ് പോകുന്നത്. പല ഇൻറ്റൻസിറ്റിയിൽ അത് കൊണ്ടുപോകുന്നു എന്ന് മാത്രം. ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ചില സമയത്ത് സാധാരണ സ്ട്രെസ് മാത്രമേ കാണത്തുള്ളൂ. എന്ത് തന്നെ ആണെങ്കിലും, ചെറിയ സ്ട്രെസ്സാണെങ്കിലും വലിയ സ്ട്രെസ്സാണെങ്കിലും, അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഊർജ പ്രവാഹത്തെ ബാധിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെയും. അപ്പോൾ യോഗാഭ്യാസം ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ ഒരു സ്വാഭാവിക തലത്തിൽ ശാന്തത കൊണ്ടുവരും. സ്വാഭാവിക തലത്തിൽ ശാന്തത കൊണ്ടുവരുമ്പോൾ തന്നെ ഈ എനർജി ലെവല് പതുക്കെ പതുക്കെ മെച്ചപ്പെടുത്തി എടുക്കാൻ സാധിക്കും. ഞാൻ പറയുന്ന ഒരു ദിവസം കൊണ്ടല്ല, ഞാൻ ഈ പതുക്കെ പതുക്കെ എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു പരിശീലനത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. കാരണം സ്ട്രെസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ എനർജി കുറയും. അത് മാത്രമല്ല, സ്ട്രെസ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഒട്ടുമിക്ക പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നതാണ്. സുഗമമായിട്ടുള്ള ഒട്ടുമിക്ക പ്രവർത്തനങ്ങൾ, കാരണം ഹാർട്ടിനെ ബാധിക്കും, നമ്മുടെ പാൻക്രിയാസിനെ ബാധിക്കും, തലച്ചോറിനെ ബാധിക്കും, അങ്ങനെ ഒട്ടുമിക്ക ആന്തരിക അവയവങ്ങളെയും സ്ട്രെസ് ബാധിക്കുന്നതാണ്. അപ്പം നമ്മുടെ എനർജി ലെവൽ ഒരുപാട് അങ്ങ് കുറയുന്നതായിട്ട് തോന്നും. അപ്പോൾ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലൊരു വ്യായാമ മുറയാണ് യോഗ. മറ്റ് ഒരു വ്യായാമത്തിനും മനസ്സിനെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളില്ല. ജിമ്മിൽ പോവാം, നമുക്ക് തീർച്ചയായിട്ടും ശരീരത്തിന് ബലം നൽകും. നടക്കാൻ പോവാം, അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കാൻ പോവാം. പക്ഷേ ഇവിടെ ഒന്നും മനസ്സിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ല. മനസ്സിനെ കൈകാര്യം ചെയ്യാതെ, അല്ലെങ്കിൽ സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാതെ നമ്മൾ എത്ര കായികാഭ്യാസമുള്ള വ്യായാമ മുറകൾ ചെയ്തിട്ടും കാര്യമില്ല. അവിടെയാണ് യോഗയുടെ ഒരു പ്രാധാന്യം വരുന്നത്. യോഗ ചെയ്യുമ്പോൾ അതിനകത്ത് യോഗാസനങ്ങളോടൊപ്പം തന്നെ നമ്മൾ പ്രാണായാമ മുറകളും ധ്യാന മുറകളും ഒക്കെ സ്ഥിരമായിട്ട് പരിശീലിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിനും മനസ്സിനുമുള്ള ഊർജം പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും.
3: നമ്മളിപ്പോൾ മാനസിക സമ്മർദ്ദത്തിനെ കുറിച്ച് സംസാരിച്ചു. എങ്ങനെയാണ് മറ്റ് വ്യായാമ മുറകളെക്കാളും കൂടുതൽ യോഗയിൽ മാനസിക സമ്മർദ്ദം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നത്?
4: പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രാണായാമ മുറകളെ കുറിച്ച് പറയാം. ബ്രീതിങ് ടെക്നിക്സ്, ഒരുപാട് തരത്തിലുള്ള ബ്രീതിങ് ടെക്നിക്സ് ഉണ്ട്. ഓരോ ആൾക്കാരെ ആശ്രയിച്ചിരിക്കും. നമുക്ക് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. ഇത് രണ്ടിൻ്റെ ഒരു ബാലൻസ് നമുക്ക് പ്രാണായാമ മുറകളിൽ കൂടെ കൊണ്ടുവരാൻ സാധിക്കും. ഇതാണ് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ് ശാന്തതയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ സഹായിക്കുന്നത്. അതിനെ അത് കൈകാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും ഫലപ്രദമായിട്ട് പ്രാണായാമ മുറകളിൽ കൂടെയാണ്, അല്ലെങ്കിൽ ശ്വാസത്തിൽ കൂടെയാണ് നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ തലത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. അതിങ്ങനെയാണ് പ്രാണായാമ മുറകളെ ചെയ്ത് ചെയ്ത് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം കാം ഡൗൺ ചെയ്യുകയും കുറേ കൂടെ മനസ്സിന് ഒരു നല്ലൊരു ഫീല്, ഒരു സ്വസ്ഥത. ചുറ്റിനും എന്ത് തന്നെ നടന്നോട്ടെ, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശാന്തത നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ സ്ഥിരമായിട്ടുള്ള പ്രാണായാമ പരിശീലനങ്ങൾ നമ്മുടെ എനർജി ലെവലിനെ കൂട്ടുമെന്ന് മാത്രമല്ല, നമുക്ക് ഓരോ സാഹചര്യത്തിലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും ആൾക്കാർ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്. ഏതൊരു സാഹചര്യം തന്നെ ആണെങ്കിലും അതൊരു പ്രശ്നമായിട്ട് കാണാതെ ആ പ്രശ്നത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ആ പ്രശ്നത്തെ ഉൾക്കൊള്ളാനും ഉള്ള കഴിവ് നമുക്ക് കിട്ടും. കാരണം പലരും ഈ ഒഴുക്കിനെതിരെ നീന്തുന്ന ആൾക്കാരാണ്, പ്രശ്നം വരുമ്പോൾ അതിൽ നിന്ന് ഓടിപ്പോവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ആ പ്രശ്നത്തെ നേരിടുക എന്നുള്ളത് ഒരു മനസ്സിൻ്റെ ധൈര്യമാണ്. ഈ മനസ്സിൻ്റെ ധൈര്യമാണ് പലപ്പോഴും നമ്മൾ പ്രാണായാമ മുറകളിൽ കൂടെ പതുക്കെ പതുക്കെ ശ്വാസത്തെ നിയന്ത്രിച്ച് നമ്മൾ കൈകാര്യം ചെയ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം, യോഗ ചെയ്യുമ്പോൾ മനസ്സിൻ്റെ തലത്തിലുണ്ടാകുന്ന ഒരു മൈൻഡ്ഫുൾനെസ് നമുക്ക് വരും. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഈ ഒരു നിമിഷത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രാക്ടീസാണ്. കാരണം നമ്മളെപ്പോഴും കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള വിഷമങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിലും ജീവിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ഇത് രണ്ടും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. നമ്മുടെ കയ്യിലുള്ളത് എന്താ? ഇന്നത്തെ ഈ നിമിഷം മാത്രമാണ്. കാരണം നാളെ എന്നൊരു ദിവസം നമുക്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത്രയും ഉള്ളൂ മനുഷ്യൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്. പിന്നെ ഇന്നലകൾ, ഇന്നലകൾ നമുക്കിനി അത് കടന്നുപോയതല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധവും തിരിച്ചറിവുകളും ഉണ്ടാകുന്നത് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിൽ കൂടെയാണ്. ഓ, ഈ നിമിഷത്തെ സന്തോഷമായിട്ട് കൊണ്ടുപോവുക, അടുത്ത നിമിഷം അത് വരുമ്പോൾ അപ്പം നോക്കാം. ഇന്ന് മനസ്സിനെ പഠിപ്പിച്ചു കൊടുക്കലാണ്. ഇത്തരം മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻസ് ഉണ്ട്, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകളുണ്ട്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ കൂടുതലായിട്ടും ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, എനിക്ക് കുറേ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. യോഗ പരിശീലനത്തിനോടൊപ്പം തന്നെ ഞാൻ ഇതും കൂടെ പരിശീലിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റൈറ്റിംഗ് ആക്ടിവിറ്റീസ്, സെൽഫ് ലവിൻ്റെ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, മൈൻഡ്ഫുൾനെസ്സിൻ്റെ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിന്, ഏറ്റവും പവർഫുള്ളായിട്ടുള്ള നമ്മുടെ മനസ്സാണ് ഉപബോധ മനസ്സ്. ഈ ഉപബോധ മനസ്സിലേക്ക് കുറേയേറെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിതത്തിൻ്റെ പേർപ്പസ് എന്താണ്, നമ്മുടെ ലൈഫ് മുന്നോട്ട് സുന്ദരമായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ ഉപബോധ മനസ്സ് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇത് ട്യൂൺ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കഴിവാണ്. പക്ഷെ പലർക്കും ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകളൊക്കെ യോഗ പരിശീലനത്തോടൊപ്പം കൊണ്ടുപോയി കഴിയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കുകയും മാനസിക സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട് വരുന്ന ഊർജ പ്രവാഹത്തിൻ്റെ ഒരു കുറവ് അല്ലെങ്കിൽ തടസ്സങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാനും ഒക്കെ സാധിക്കും.
3: നമ്മളിപ്പോൾ യോഗ ചെയ്യുമ്പോൾ സൂര്യ നമസ്കാരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സൂര്യ നമസ്കാരം ചെയ്യുന്നത് വളരെ നല്ലതാണ് ശരീരത്തിനെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ യോഗ ചെയ്യുമ്പോൾ സൂര്യ നമസ്കാരം എത്രത്തോളം ഊർജം നമുക്ക് പ്രാധാന്യം ചെയ്യും?
4: ഒരു പവർ ഹൗസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സൂര്യ നമസ്കാരം പറയുകയാണെങ്കിൽ വളരെയധികം ഊർജം ശരീരത്തിനും മനസ്സിനും തരുന്ന ഒരു സംഭവമാണ് സൂര്യ നമസ്കാരം. കാരണം സൂര്യ നമസ്കാരത്തിൽ ഒരു സീക്വൻസ് ഓഫ് യോഗ ആസനങ്ങളാണ്, 12 സ്റ്റെപ്പുകളുള്ള ഒരു സംഭവമാണ് സൂര്യ നമസ്കാരം എന്ന് പറയുന്നത്. പ്രഭാതത്തിലൊക്കെ ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. ഞാൻ നേരത്തെ മൊബൈൽ ഫോണിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. ഈ സൂര്യ നമസ്കാരം ദിവസേന ഒരു 12 റൗണ്ടെങ്കിലും മിനിമം ചെയ്ത് ദിവസം തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ മൊബൈൽ ഫോൺ 100% ചാർജ് ചെയ്യുന്നത് പോലെ തന്നെ ാണ് നമ്മുടെ മനസ്സും ശരീരവും ചാർജ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അന്ന് ആ ദിവസത്തേക്ക് മുഴുവനുമുള്ള ഊർജം തടസ്സം വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ പോലും പലരും പറയാറുണ്ട്, കിടന്നാലും മനസ്സിലിങ്ങനെ 100,000 ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഉറങ്ങണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഉറങ്ങാൻ സാധിക്കത്തില്ല. ചിന്തകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ സൂര്യ നമസ്കാരമൊക്കെ ചെയ്ത് ദിവസം തുടങ്ങുന്നവർ ഈ ഊർജം നല്ല രീതിയിൽ പോകുന്നത് കൊണ്ട് തന്നെ ശരീരത്തിനൊരു ക്ഷീണം തോന്നില്ല. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരല്പം ബ്രീതിങ് എക്സസൈസും കൂടെ ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാൽ എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും, എത്ര ജോലിഭാരമുള്ള ദിവസമാണെങ്കിലും നമുക്കതൊരു ക്ഷീണമായിട്ടേ തോന്നാറില്ല. ആ ബ്രീതിങ് എക്സസൈസും കൂടെ ചെയ്ത് കിടന്നുറങ്ങുകയാണെങ്കിൽ ശാന്തമായിട്ട് സുഖകരമായിട്ട് ഉള്ളൊരു ഉറക്കം നമുക്ക് കിട്ടും. ഈ ഉറക്കം, നല്ലൊരു ഉറക്കം കിട്ടിയാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ എനർജി ലെവൽ മാറും, നമ്മുടെ സെല്ലുകൾക്ക് റിപ്പയറിങ് നടക്കും, നമ്മുടെ തലച്ചോറിന് റിക്കവറിക്കുള്ള സമയം കിട്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് സൂര്യ നമസ്കാരം വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതുമാത്രമല്ല, സൂര്യ നമസ്കാരം സ്ഥിരമായി ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ വഴക്കം, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുക, എനർജി ലെവൽ കൂട്ടുക, ശരീരത്തിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക, പേശികൾക്ക് ബലം കൂട്ടുക, എല്ലുകൾക്ക് ബലം വയ്ക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സൂര്യ നമസ്കാരത്തിൽ കൂടെ നമുക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
3: ഇന്നത്തെ സുഗുണോഭവന്തുവിൽ ശരീരത്തെ ഉണർത്തുകയും ദിവസം മുഴുവനും ഉന്മേഷത്തോടെ തുടരാൻ സഹായിക്കുകയും ചെയ്യുന്ന ലളിതമായ യോഗാഭ്യാസങ്ങളാണ് നമ്മുടെ യോഗാ ഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഓരോ ശ്രോതാക്കളും രാവിലെ തന്നെ പോസിറ്റീവ് മനസ്സോടെ പുഞ്ചിരിയോടെ ഒരു ദിവസം ആരംഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുഗുണോഭവന്തുവിൽ നിന്നും വിട പറയുന്നു. യോഗാ ഗുരു പ്രിയ ആന്റണിയോടൊപ്പം രേഷ്മ.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്റ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മാർവൽ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി പരിപാടിയിൽ ആവേശകരമായ വരവേൽപ്പാണ് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ നിന്നും പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. കൂടുതൽ വളരുക, കൂടുതൽ നേടുക എന്ന മന്ത്രത്തിലൂന്നിയാണ് വികസിത ഭാരതത്തിനായുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽ മേഖലകളിലെ ലോകോത്തര ബ്രാൻഡായി മേക്ക് ഇൻ ഇന്ത്യ മാറിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
1: ഈ സദി കാ ഭാരത് ആജ് വികസിത് ഹോനേ കേ ലക്ഷ്യ പർ കാം കർ റഹാ ഹൈ. യേ വോ ഭാരത് ഹൈ ജോ കഹതാ ഹൈ ഗ്രോ മോർ അച്ചീവ് മോർ. ഹം 140 കറോഡ് ആസ്പിറേഷൻ സേ ഭരേ രാഷ്ട്ര ഹൈ. ഹം അധീര ഹൈ, ബേസബ്ര ഹൈ. ഹം ദുനിയാ കീ സബ്സേ തേജി സേ ബഡ്തി ഇക്കോണമി ഹൈ.
0: മെട്രോ ശൃംഖല, റാപ്പിഡ് റെയിൽ എന്നിവയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും പ്രതിരോധ രംഗത്തെ തദ്ദേശീയ സംവിധാനങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയയെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഊർജ്ജ കേന്ദ്രമാണ് ഇന്ത്യൻ പ്രവാസികളെന്ന് ചടങ്ങിൽ പങ്കെടുത്ത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അഭിപ്രായം പങ്കുവച്ചു. മെൽബണിൽ നടന്ന 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇൻഡോ പെസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിനായി സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി അറിയിച്ചു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ഇരു പ്രധാനമന്ത്രിമാരും ഇന്ന് രാവിലെ പങ്കെടുത്തിരുന്നു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗം അംഗീകാരം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല സംയുക്ത പ്രസ്താവന അംഗീകരിച്ചത് എല്ലാ രാജ്യങ്ങളും നേരിടുന്ന പൊതുവായ വെല്ലുവിളികൾക്ക് കൂട്ടായ മറുപടി നൽകാനുള്ള പ്രതിബദ്ധതയാണെന്ന് മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് പറഞ്ഞു. ബ്രിക്സ് ഡിജിറ്റൽ ബെസ്റ്റ് പ്രാക്ടീസസ് റിപ്പോസിറ്ററി, ബ്രിക്സ് ഡിജിറ്റൽ ശേഷി വികസന മാർഗരേഖകൾ എന്നിങ്ങനെ ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നോട്ട് രണ്ട് സംരംഭങ്ങൾ യോഗം അംഗീകരിച്ചു.
0: വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇതിൽ 2 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മീനാക്ഷി തോടിന് സമീപം നടന്ന തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനും എംബാം നടപടികൾക്കും ശേഷം മൃതദേഹങ്ങൾ വ്യോമമാർഗം ബന്ധുക്കൾക്ക് കൈമാറും. ഇനി 2 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. അതിർത്തി ജില്ലകളിൽ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. നിയമപാലനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളിലൂടെ അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുകയാണ് സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രശ്നബാധിത പ്രദേശങ്ങളിലെ സാഹചര്യം, കിഴക്കൻ മേഖലകളിലെ അനധികൃത കുടിയേറ്റം, ഡ്രോൺ ഭീഷണികൾ, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയവയും യോഗത്തിൽ വിലയിരുത്തുന്നു. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത് ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ച് സുരക്ഷാ സാഹചര്യം വിലയിരുത്തി. വൈറ്റ് നൈറ്റ് കോർപ്സ് ആസ്ഥാനം അദ്ദേഹം സന്ദർശിച്ചു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള എന്നിവരുമായും കരസേനാ മേധാവി കൂടിക്കാഴ്ച നടത്തി. കരസേനാ മേധാവിയായി ചുമതലയേറ്റ ശേഷമുള്ള ജനറൽ ധീരജ് സേത്തിന്റെ ആദ്യ പൂഞ്ച് സന്ദർശനമാണ് ഇത്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് IGS അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. SP സക്കറിയ മാത്യു, ക്രൈംബ്രാഞ്ച് DYSP അജയ്നാഥ് എന്നിവരും സംഘത്തിലുണ്ട്. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 6 ജില്ലകളിൽ മഞ്ഞജാഗ്രതയും പ്രഖ്യാപിച്ചു. 5 വടക്കൻ ജില്ലകളിൽ നാളെയും മഞ്ഞജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം. വാഴകൃഷിയെയാണ് മഴക്കെടുതി പ്രധാനമായും ബാധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KV ശശിധരൻ.
4: June 1 മുതൽ ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം 1,493 കർഷകരുടെ 24 ഹെക്ടർ പ്രദേശത്തെ കൃഷിയാണ് നശിച്ചത്. 2,30,00,000 രൂപ വാഴകൃഷിയിൽ നഷ്ടമുണ്ടായതായി പ്രാഥമിക കണക്കുകൾ പറയുന്നു. 4 ഹെക്ടറിലധികം സ്ഥലത്തെ തെങ്ങ് കൃഷിക്കാണ് നാശമുണ്ടായത്. 36,00,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 1 ഹെക്ടറിലേറെ പ്രദേശത്തെ കവുങ്ങ് കൃഷിയും 60 ഏക്കർ സ്ഥലത്തെ റബ്ബർ കൃഷിയും നശിച്ചിട്ടുണ്ട്. നാശനഷ്ടം സംബന്ധിച്ച് കർഷകരിൽ നിന്ന് അപേക്ഷകൾ പൂർണ്ണമായും ലഭിക്കുന്നതോടെ മാത്രമേ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ എന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ കോയിൽ മൊഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തിയ കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇറാൻ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യയിലേക്കുള്ള LPG ടാങ്കർ തകർന്നതായ സമൂഹ മാധ്യമത്തിലെ പ്രചാരണം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന ചിത്രം യമനിലെ ഏദൻ തീരത്ത് കഴിഞ്ഞ വർഷം നടന്ന സ്ഫോടനത്തിന്റേതാണെന്നും PAB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. നാളെ രാത്രി 12:30 സ്പെയിൻ ബെൽജിയം രണ്ടാം ക്വാർട്ടർ ഫൈനൽ. ഞായറാഴ്ച പുലർച്ചെ 2:30 മത്സരത്തിൽ നോർവേ ഇംഗ്ലണ്ടിനെയും 6:30 അർജന്റീന സ്വിറ്റ്സർലാന്റിനെയും നേരിടും. ഈ മാസം 15-ഉം 16-ഉമാണ് സെമിഫൈനൽ മത്സരങ്ങൾ. വിംബിൾഡൺ വനിതാ സിംഗിൾസ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. അമേരിക്കയുടെ കോക്കോ ഗൌഫ് ചെക്ക് താരം കരോലിന മുച്ചോവയുമായി ഇപ്പോൾ ഏറ്റുമുട്ടുകയാണ്. തുടർന്ന് നടക്കുന്ന രണ്ടാം സെമിയിൽ യുക്രൈന്റെ മാർട്ട കോസ്റ്റ്യൂക്ക് ചെക്ക് താരം ലിൻഡ നോസ്കോവയുമായി ഏറ്റുമുട്ടും. നാളെ നടക്കുന്ന പുരുഷ സിംഗിൾസ് സെമിഫൈനലിൽ അലക്സാണ്ടർ സ്വരേവ് ആർദർ ഫെറിയെയും യാനിക് സിന്നർ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. ഇറാനിലെ ബുഷേർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ആരോപിച്ച് ഇറാൻ. ആക്രമണങ്ങൾ അവസാനിപ്പിച്ചതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. സംഭവത്തിൽ US അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാനെതിരെ അമേരിക്ക നടത്തിയ വ്യോമ ആക്രമണങ്ങൾക്ക് മറുപടിയായി പശ്ചിമേഷ്യയിലെ US താവളങ്ങൾ ഇറാനും ആക്രമിച്ചിരുന്നു. ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 2 ദിവസമായി തുടരുന്ന അമേരിക്കൻ വ്യോമാക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യമന്ത്രി ാലയം അറിയിച്ചു. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 11-12 നൂറ്റാണ്ടുകളിലെ 3 പുരാവസ്തുക്കൾ ഇന്ത്യയ്ക്ക് തിരികെ നൽകുമെന്ന് ഓസ്ട്രേലിയ. ഭദ്രകാളി ദേവിയുടെ വെങ്കലശൂലം, കരിങ്കല്ലിൽ തീർത്ത നന്ദി വിഗ്രഹം, കാർത്തികേയ ശില്പം എന്നിവയാണ് കൈമാറുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശന വേളയിലാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. ഓണക്കാലം പ്രമാണിച്ച് യാത്രക്കാരുടെ സൌകര്യാർത്ഥം ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു. ചെന്നൈ, കൊല്ലം ചെന്നൈ, തിരുവനന്തപുരം താമ്പരം തിരുവനന്തപുരം പ്രതിവാര എക്സ്പ്രസ് സ്പെഷ്യലുകളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
5: ആകാശവാണി
6: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

ലിസണേഴ്സ് ലോഞ്ചിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ആർ ജെ മഹേഷ് മധുവാണ് സംസാരിക്കുന്നത്. വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്ഷമിക്കുന്നതാണോ വലുത്, മറക്കുന്നതാണോ വലുത് എന്നതിനെ പറ്റിയാണ്. ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ചില മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാവും, ചില സംഭവങ്ങൾ ഓർമ്മ വന്നിട്ടുണ്ടാവും. ഒരു പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില വേദനകൾ ജീവിതത്തിൽ നമ്മളെ എല്ലാവരെയും ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? അത് നമ്മൾ ആരെങ്കിലുമൊക്കെ കാരണം നമ്മൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് മുറിവുള്ളതാണെങ്കിൽ അത് മറക്കാൻ ഒരുപാട് പ്രയാസം തന്നെയാണ് അല്ലേ? ചിലപ്പോൾ അതൊരു സുഹൃത്താകാം, ഒരു സഹോദരനാകാം, ജീവിത പങ്കാളിയാകാം, അച്ഛനോ അമ്മയോ അവർ പോലും ആയിരിക്കാം അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഒരാൾ കൂടെ ആവാം. പക്ഷെ ചില മുറിവുകൾ ശരീരം സുഖപ്പെടുന്നത് പോലെ സുഖപ്പെടും, പക്ഷേ ചില മുറിവുകൾ മനസ്സിൽ അങ്ങനെ തങ്ങും. കാലം കടന്നുപോയാലും ജീവിതം എത്ര മുന്നോട്ട് പോയാലും ആ ഒരു സംഭവം അതിങ്ങനെ ഇടയ്ക്കിടെ ഓർമ്മയിൽ വന്നു.

0: ഇപ്പം വയസ്സ് 54 എന്നും അവനെ എന്നെ എടുത്തൊരു ഒരു വല്ലാത്തവരിത്
1: ഓക്കെ
0: അത് നമ്മള് സ്നേഹിക്കും വന്നാ വിളിക്കുമ്പോഴല്ല ഞാൻ അങ്ങോട്ട് ചെല്ലുകയും ചെയ്യും
1: എന്തോ ഒരു അകൽച്ച
0: പോലെ
1: പക്ഷെ എന്താണെന്ന് പറയുന്നുമില്ല നമുക്കത് അങ്ങോട്ട് അംഗീകരിക്കാനും
0: സാധിക്കും ഒരു പണിക്ക് വിളിച്ചു അപ്പം പറഞ്ഞു 8 ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു ഞാൻ ഒരുങ്ങിയിരുന്നു പക്ഷെ എന്നെ വിളിച്ചില്ല ഞാൻ പറയാം നാളെ
1: അത് ശരി
0: തീർച്ചയായിട്ടും അതാണ് കള്ളു കുടിച്ചേണ്ട കാര്യമൊന്നും ഇല്ലല്ലേ
1: ഒരു കാര്യമില്ല
0: അതിനൊരു എന്തോ ചെയ്യാനാ അതിന് നല്ലൊരു പാട്ട് എനിക്ക് വല്ല
1: തീർച്ചയായിട്ടും
0: ചിന്ന തമ്പിയില്ലേ
1: അത് അങ്ങനെ അങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അത് കാതോട് കാതോടത്തിൽ മാത്രമേ ഉള്ളൂ ഇതിപ്പോ നമ്മൾ
0: തീർച്ചയായിട്ടും
1: പ്ലേ ചെയ്തേക്കാം ഓക്കെ സുഖമായിരിക്കുന്നു
0: എനിക്ക് വലിയ സന്തോഷമായി ഒത്തിരി ദിവസം കൊണ്ട് ഞാൻ കൊത്തി കൊത്തിക്കൊണ്ടിരിക്കുകയാണ്
1: എന്തായാലും ആ സുഹൃത്തും ഇത് കേൾക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മെ സംസാരിക്കാൻ ഒരു അവസരം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാം ശുഭമായി
0: എല്ലാ ബെൻസിയറിലെ ആൾക്കാർക്കും ശോതാക്കൾക്കും എന്നെ പോലുള്ള ഞങ്ങളെ ഞാനെന്ന് പറഞ്ഞാൽ രാത്രി ഫുൾ ടൈം ഇത് വെച്ചോണ്ടേ ഉറങ്ങും ഇപ്പൊ ഉറക്കം വരുന്ന ഇത് കൊണ്ടാ
1: ഓ അത് ശരി
0: സൗണ്ട് കുറച്ചിടും
1: ഓക്കെ ഓക്കെ
0: എന്നിട്ട് അത് കേട്ട് ഇങ്ങനെ കിടക്കും
1: ഓ ശരി ശരി
0: ഞാൻ ഒരു പെയിന്റ് പണിക്കാരനാ
1: പേരെന്തായിരുന്നു പറഞ്ഞു പ്രദീപ് ഓക്കെ ചേട്ടാ വിളിച്ചാൽ സന്തോഷം ഇനിയും വിളിക്കാം അപ്പൊ എന്തായാലും ആ ഒരു സുഹൃത്ബന്ധം പ്ലസ് 1 മുതലേ ഉണ്ടായിരുന്ന ആ സുഹൃത്ബന്ധം എന്തോ കാരണം കൊണ്ട് ചെറിയൊരു അകൽച്ച ആ അകൽച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കാവുന്നേ ഉള്ളൂ വെറുതെ ചെറിയ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സൗന്ദര്യപിണക്കമാവാം ചിലപ്പോൾ എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിൽ തട്ടി നിൽക്കുന്ന എന്തെങ്കിലും മനസ്സറിയാതെ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കാവുന്നേ ഉള്ളൂ അല്ലെ എന്തിനാ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നേ അല്ലേ അപ്പൊ അതൊന്ന് പറഞ്ഞങ്ങ് തീർത്തേക്ക് അഥവാ ആ ഒരു സുഹൃത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ ചെറിയൊരു ബ്രേക്ക് ഉണ്ട് ബ്രേക്കിന് പോയിട്ട് ഓടി തിരിച്ചു വരാം
2: ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി കൊല്ലം കരുനാഗപ്പള്ളി നിലമേൽ ഫോൺ 8714624012
3: വിശേഷങ്ങൾ പറയൂ
4: ഹേമ ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ് അതും രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്
1: തിരികെ വരാം ലിസണേഴ്സ് ലോഞ്ചിലേക്ക് നിങ്ങൾക്കൊപ്പം ആർജെ മഹേഷ് മധു വിളിക്കേണ്ട നമ്പർ 0474293111 ഓക്കെ അപ്പം നമുക്ക് ആ ചേട്ടന് വേണ്ടിയുള്ള ഗാനം കേൾക്കാം ഗാനം കേട്ട് ഓടി തിരിച്ചു വരാം

0: അങ്ങനെ മെമ്മറീസ് എന്ന സിനിമയിലെ നല്ല കലക്കനൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടു പോയത്. അപ്പൊ ഞാൻ പറഞ്ഞ ആ സംഭവം, നമ്മളെ ഇടയ്ക്കിടെ ഇങ്ങനെ ഓർത്തോർത്ത് നമ്മളെ വിഷമിക്കുന്ന, പക്ഷെ എന്നാൽ നമ്മൾ അത്യാവശ്യം ഞാൻ ക്ഷമിച്ചു പക്ഷെ മറന്നിട്ടില്ല എങ്കിലും ഞാൻ സ്വയം ക്ഷമിച്ചു എന്ന് നമ്മൾ സ്വയം പറഞ്ഞു പഠിപ്പിക്കുന്ന ആ ഒരു സംഭവം, ഞാൻ മറന്നെന്ന് കരുതിയിരുന്നു പക്ഷെ ഇന്നും അതിനെപ്പറ്റി ഞാൻ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പറയാ സ്വയം പറയാറുള്ള ആ ഒരു സംഭവം. അപ്പോൾ ശരിക്കും വലുത് ഏതാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ക്ഷമിക്കുന്നതാണോ വലുത്, അതോ മറക്കുന്നതാണോ? അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു പ്രിയ ശ്രോതാവ് എത്തിയിട്ടുണ്ട്. എന്താ പറയുന്നത് നമുക്ക് നോക്കാം.
1: ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം മഹേഷ്, ഞാൻ മുളങ്കാടത്തുനിന്ന് ശീല ചേച്ചി.
1: എന്തുണ്ട് ചേച്ചി, വിശേഷം? സുഖാണോ?
2: ആ, സുഖമായിട്ടിരിക്കുന്നു.
1: കൊറേ നാളായി.
2: അതെ അതെ, ഒരുപാട് നാളായി മഹേഷിന്റെ കൂടെ, മഹേഷിനെ വിളിച്ചിട്ട്. സുഖാണോ മഹേഷ്?
1: സുഖമായി പോകുന്നു, സുഖമായി പോകുന്നു. പിന്നെ അവിടെ എല്ലാവർക്കും സുഖം?
2: ആ, ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. പറയുന്നത് മറക്കുന്നതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് മറക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ മറക്കാൻ സത്യത്തിൽ ഓരോ കാര്യങ്ങൾ ചിലപ്പോ നമുക്ക് മറക്കാൻ പറ്റത്തില്ല, അപ്പൊ പിന്നെ ക്ഷമിക്കാനേ പറ്റത്തുള്ളൂ. എനിക്കങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ളവരെ ഉപയോഗിച്ച് നമ്മളെ ഒത്തിരി ചിലപ്പോ ഒത്തിരി അഞ്ചാറ് പേരൊക്കെ കാണുമായിരിക്കും, സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും, അവരെ ഉപയോഗിച്ച് നമ്മളെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം അല്ലേ? അതെ, അത് നമുക്ക് ചിലപ്പോ അത് നമുക്ക് ക്ഷമിക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും നമുക്കത് മറക്കണമെന്ന് വിചാരിച്ചാൽ പോലും അത് ചില സമയത്ത് അത് നമുക്ക് തകർത്തി തകർത്തി വരും, മറക്കാനേ പറ്റത്തില്ല. അത് എനിക്കത് ആ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്, അത് മറക്കാൻ ഇന്നുവരെ പറ്റിയിട്ടില്ല. പിന്നെ നമ്മളെ ക്ഷമിക്കുന്നു.

0: ക്ഷമിച്ച്, അത്രേ ക്ഷമിച്ച്. മറക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റാറില്ല. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോഴൊക്കെ അതിങ്ങനെ മനസ്സിലോട്ട് ഓടി വരാറുണ്ട്. അപ്പൊ മറക്കുന്നതല്ല, ക്ഷമിക്കുന്നതാണ് എളുപ്പം.
1: ഓ ശരി ശരി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മള് എന്താ പറയാ, ആരോടെങ്കിലും നമുക്കൊരു ഹേർട്ട്, ഒരു മുറിവ് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് മറക്കാനായിട്ട് ഒരുപാട് അല്ലേ,
0: മറക്കണമെങ്കിൽ ഭയങ്കര പാടാണത്. മുറിവ് വീണാല് എനിക്കങ്ങനെ, ഞാൻ ശ്രമിക്കുന്നുണ്ട് മറക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒരിക്കലും അത് മറക്കാൻ പറ്റത്തില്ല നമുക്ക്, തീർച്ചയായിട്ടും മറക്കാൻ പറ്റത്തില്ല, മറക്കത്തില്ല. അത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരാറുണ്ട്, പിന്നെ നമ്മളതങ്ങ് ക്ഷമിച്ച് അങ്ങ് ആ പോട്ട് എന്നുള്ള രീതിയിൽ അങ്ങ് കളയും, അത്രേ
1: ഉള്ളൂ. പക്ഷെ ചില സമയത്ത് നമ്മൾ ജീവിതത്തിന്റെ ഈ ചില ഏടുകൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും മറവി, ഒരു മറവിയുടെ ഒരു ശീലം ഉണ്ടെങ്കിൽ അത് കൊള്ളാം, വളരെ നല്ലൊരു കാര്യമാണ്, പല കാര്യങ്ങളും നമ്മൾ ഓർക്കുന്നില്ലല്ലോ അല്ലേ.
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും അത് ഒരുപാട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ മറന്നു പോകും. ചില സമയങ്ങളിലെ ഉള്ള അവയങ്ങനെ ആ ഒരു സാഹചര്യം എടുത്തു വരുമ്പോഴായിരിക്കും ചിലപ്പോ നമ്മളത് ഓർക്കുന്നത്, ആ ഒരു സന്ദർഭം എത്തി വരുമ്പോ. അന്നേരം നമ്മളത് ഓർക്കുമ്പോ നമുക്ക് വീണ്ടും അതൊരു വിഷമം തന്നെയാണ്, മറക്കാൻ ശ്രമിക്കുക. അതാണ് എനിക്കിതാണ് പറയാനുള്ളത്.
1: ഓക്കെ
0: മഹേഷേ, താങ്ക് യു.
1: വിളിച്ചാൽ സന്തോഷം. ഇനിയും വിളിക്കുക. അപ്പോ മറക്കുക അല്ലെ, എന്തുണ്ടെങ്കിലും മറക്കാൻ ശ്രമിക്കുക, മറക്കുന്നതാണ് നല്ലത്. പക്ഷെ അത്യാവശ്യം നമ്മൾ ക്ഷമിച്ചുകൊണ്ട് തന്നെ അതിനെ, എന്തൊരു കാര്യമാണെങ്കിലും ക്ഷമിച്ചുകൊണ്ട് തന്നെ നമ്മളതിനെ മറക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത്യാവശ്യം കാര്യം. പക്ഷെ എങ്കിലും പല സംഭവങ്ങൾ, പല പല കാര്യങ്ങൾ, പല പല ഇൻസിഡൻസ് അങ്ങനെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ എല്ലാം നമുക്ക് ഒരുപക്ഷെ അങ്ങനെ ഈസി ആയിട്ട് മറക്കാനും അല്ലെങ്കിൽ ക്ഷമിക്കാനും സാധിക്കില്ല, അത് ശരിയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇനിയൊരു ചോദ്യം ചോദിക്കാം, എന്താണ് ക്ഷമ? ക്ഷമ എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ഈ ക്ഷമ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കതിനെപ്പറ്റി പറയാം. എന്തായാലും അതിനു മുമ്പേ ചെറിയൊരു ഗാനത്തിലേക്ക് പോയാലോ? ഗാനം കേട്ട് ഓടിത്തിരിച്ചു വരാം.

0: പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പൊ നമ്മൾ ഈ ക്ഷമ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ക്ഷമ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ? ആക്ച്വലി എല്ലാവരും പറയും ക്ഷമിച്ച് വിടളിയ, അല്ലെങ്കിൽ ക്ഷമിച്ചേരെ, അങ്ങ് ക്ഷമി എന്നൊക്കെ പറയും. പക്ഷെ ഈ ക്ഷമ എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര ഈസി ആയിട്ട് നമുക്ക് വരുന്ന ഒരു സംഗതിയല്ല അല്ലേ? പക്ഷെ നമ്മൾ പറയുമ്പം നല്ല എളുപ്പമായിട്ട് പറയും, അത് ചെയ്യാൻ അത്ര എളുപ്പവുമല്ല. ഒരു കുഞ്ഞ് തെറ്റുകയാണെങ്കിൽ അതിൻ്റെ അമ്മ പെട്ടെന്ന് ക്ഷമിക്കും. ഒരു സുഹൃത്ത് അറിയാതെ ഒരു തെറ്റ് ചെയ്താലും കുറച്ച് ദിവസത്തിനുള്ളിൽ എല്ലാം പഴയതുപോലെ അങ്ങ് സെറ്റാവും. പക്ഷേ വിശ്വാസം തകർത്ത ഒരാളെ, അല്ലെങ്കിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു ചതി കിട്ടി, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞതിനൊക്കെ ഒരു അപമാനം സംഭവിച്ചു, ഇതൊക്കെ എന്ന് പറയുമ്പോൾ ക്ഷമിക്കുക എന്ന് പറയുന്നത് അതങ്ങനെ എല്ലാവർക്കും സാധിക്കില്ല. പലരും പറയും ക്ഷമിച്ചാൽ അവൻ ജയിക്കും, എന്നുവെച്ചാൽ അതങ്ങനെ വിട്ടുകൊടുക്കരുത് എന്നാണുള്ള ഉദ്ദേശത്തിൽ. പക്ഷെ ചിലർ പറയും ക്ഷമിച്ചില്ലെങ്കിൽ സമാധാനം നമുക്ക് നഷ്ടമാകും, അതുകൊണ്ട് അങ്ങ് ക്ഷമിച്ചേരെ, എന്നിട്ട് അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക, അങ്ങ് മറക്കട്ടെ, അങ്ങ് മറന്നു പോകും എന്നൊക്കെ പറയും. പക്ഷെ സത്യം എന്താണ്? ഒരുപക്ഷെ രണ്ടും കാരണം ക്ഷമിക്കുന്നത് മറ്റൊരാളെ വെറുതെ വിടുന്നതിന് വേണ്ടിയല്ല, സ്വന്തം മനസ്സിനെ വെറുപ്പിൻ്റെ ഭാരത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് അല്ലേ? നമ്മൾ ആദ്യം വെച്ചുകൊണ്ടിരുന്ന സ്വയം നമ്മൾക്ക് അങ്ങ് വല്ലാണ്ട് വരും. അപ്പോൾ നമ്മളെ തന്നെ സ്വയം വെറുപ്പിക്കുന്ന ഒരു ചെറിയൊരു സെറ്റപ്പ് വരും അല്ലേ? അതുകൊണ്ടാണ് നമ്മളങ്ങ് ക്ഷമിക്കാൻ പറയുന്നത്. പക്ഷേ എല്ലാം നമുക്ക് അങ്ങനെ ക്ഷമിക്കാൻ സാധിച്ചൊന്നും വരില്ല, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എങ്കിലും ക്ഷമയ്ക്കും മറവിക്കും തമ്മിൽ ആ ഒരു സംഗതി. അപ്പോൾ ഏതാണ് വലുത്, ക്ഷമയാണോ അതോ മറവിയാണോ? അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, അപ്പോൾ ബ്രേക്കിന് പോയിട്ട് ഓടി തിരിച്ചു വരാം.
1: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ,
2: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട, ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
3: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-2931-1111. വനിതാ ലോകം.
0: തിരികെ വരാം ലിസണേഴ്സ് ലോഞ്ചിലേക്ക്. നിങ്ങൾക്കൊപ്പം ആർ ജെ മഹേഷ് മധു. വിളിക്കുന്ന നമ്പർ 0474-293-1111. ഓക്കെ, അപ്പം നമ്മൾ ക്ഷമയെപ്പറ്റിയും മറവിയെപ്പറ്റിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
4: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
4: സുഭാഷ് ആണേ.
0: സുഭാഷ് ഏട്ടാ, പറഞ്ഞോ.
4: വിഷയം കിട്ടിയപ്പോ ഒന്ന് വരുത്തന്നേ ഉള്ളൂ. നമുക്ക് ക്ഷമിച്ചിട്ട് മറക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്റെ വരുത്തി വെച്ച് പറയാം. പക്ഷെ ക്ഷമിച്ചു മറക്കാൻ പറ്റുന്നില്ല.
0: ഓ, അത് ശരി.
4: ആ, ക്ഷമിച്ച് പക്ഷെ അത് മറക്കാൻ എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. അല്ല, അത് വേറെ ഇഷ്യൂ. അത് പറയാൻ
0: പോട്ടെ, സാരമില്ല. സുഹൃത്തുക്കളുടെ ഇടയിലാണോ അതോ?
4: അത് ഫാമിലി
0: ഫാമിലി ഇഷ്യൂ. ഓക്കേ ഓക്കേ,
4: ഇഷ്യൂ. അത് നമ്മൾ പറയുമ്പോ അത് ശരിയല്ല.
0: ആ, അത് വേണ്ട.
4: ആ, അതുകൊണ്ട് അവർ പേരെടുത്ത് പറയാൻ പാടില്ലല്ലോ.
0: അല്ല, ഒരിക്കലും പാടില്ല.
4: ആ, കാരണം അവർക്ക് അവരുടെ ഭാഗത്താണ് ന്യായം, എന്റെ ഭാഗത്ത് ഒരു ന്യായമില്ല. അന്നേരം ഞാനത് ക്ഷമിച്ചു, പക്ഷെ മറക്കാൻ പറ്റുന്നില്ല.
0: ഓക്കേ,
4: ക്ഷമിച്ചിട്ട് മറക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിന്റെ എന്റെ രീതിയിൽ വെച്ച് പറഞ്ഞു. ക്ഷമിക്കാൻ മറക്കുക തീർന്നു. ആ, പക്ഷെ അത് പറ്റുന്നില്ല. ക്ഷമിച്ചു, പക്ഷെ മറക്കാൻ അങ്ങോട്ട് കുറച്ച് പിടിക്കും. അങ്ങനൊക്കെ ഉള്ള അതേ ഉള്ളു. അല്ലാതെ എനിക്ക് ഇത് ഈ വിഷയം വന്നോണ്ടാ ഞാൻ ഇത് ഇന്ന് വിളിച്ചാലേ വിളിക്കത്തില്ലായിരുന്നു. ഞാനിവിടെ കേട്ടോണ്ടിരിക്കുകയല്ലേ, നമ്മള് 24 വേറെ വെളുക്കുന്ന ഒരു പാട്ടാ ഇത് കേട്ട. ആ, ഇതുണ്ടെങ്കിലേ പറ്റൂ. ആ, അങ്ങനെ. ആ, അതൊരു അതാണ് മറ്റു വേറൊരു ചോദ്യം സാർ ചോദിച്ചായിരുന്നല്ലോ ഇതിന്റെ ഇടയ്ക്ക്. എന്തോ ആയിരുന്നു, ഞാൻ വിട്ടുപോയി. ഇതിന്റെ ഇടയ്ക്ക് ബ്രേക്കിന് മുമ്പ് വേറെ കാര്യം പറഞ്ഞായിരുന്നല്ലോ
0: ക്ഷമയെ പറ്റി. ഞാൻ പറഞ്ഞായിരുന്നു.
4: ആ, പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ആ, അല്ല, അത് ഓർക്കുമ്പോ പറഞ്ഞു കാര്യങ്ങൾ. ഒരു കാര്യം അല്ലല്ലോ
0: പറയുന്നത്.
4: മെമ്മറിയില്ല. അല്ല അല്ല, അതാ പറഞ്ഞു. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരെണ്ണം പറഞ്ഞായിരുന്നു, അത് എന്റെ മനസ്സിലുണ്ടായിരുന്നു. ആ, പക്ഷെ അത് അത് എന്റെ മനസ്സിൽ നിന്നും പോയി.
0: നമ്മള് ക്ഷമിച്ചില്ലെങ്കിൽ സമാധാനം നമുക്ക് നഷ്ടമാകുന്നതിനെ പറ്റിയാണോ?
4: ആ, അതെ അതെ അതെ അതെ. സമാധാനം നഷ്ടപ്പെട്ടാ പിന്നെ ഒരു കാര്യമില്ല സാറേ. പോയി. അതാണ് അങ്ങനെ ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ കൊല്ലത്താ സുഹൃത്തുക്കൾ മൊത്തം റേഡിയോ മനുഷ്യരിലുണ്ട്. അപ്പൊ അവരെടുത്ത് പറയാൻ ഒക്കത്തില്ല, പറഞ്ഞാൽ പിന്നെ ആൾക്കാർ പിന്നെ പരാതി പറയും. താപീതി ഹോട്ടലിലുണ്ട്, ഇവിടെ എ പി എസ് സിയിലുണ്ട്, കെ ആർ എസിലുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പൊ പിന്നെ അവരോടൊക്കെ നമ്മള് ലോകം പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുക. മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിച്ചിട്ട് മറക്കുന്നതാണ് എന്റെ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞത്. ആ അതെ, മരണത്തിൽ ക്ഷമിക്കുന്ന അല്ലല്ലോ, ക്ഷമിച്ചിട്ടല്ലേ
0: മറക്കണ്ടേ? എന്നാലേ അതവിടെ
4: അതവിടെ തീരും, അതവിടെ തീരും. പക്ഷെ ഇപ്പൊ എന്റെ ഇഷ്യൂ അങ്ങനെ തീരത്തില്ല. അത് അങ്ങനെ കാര്യം തന്നെ ഉള്ളൂ. ശരി സാറേ, ഞാൻ ഇതൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ, കാരണം അതായത് പറയാൻ വേണ്ടി വിളിച്ചെന്ന് മാത്രമേ
0: ഉള്ളൂ.
4: ഓക്കെ സാർ,
0: ഓക്കെ. വിളിച്ചത് സന്തോഷം. ഇനിയും വിളിക്കുക. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ മനസ്സ് നീറുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ആ പ്രശ്നം അത് അത്രയ്ക്ക് രൂക്ഷമായിരിക്കാം. എന്തായാലും സുഹൃത്തുക്കളുടെ ഇടയിലല്ല, കുടുംബത്തിലാണ്. അപ്പൊ നമുക്ക് എന്തായാലും ആരുടെ ഇടയിലാണെങ്കിൽ നമുക്കത് റേഡിയോ പോലുള്ളൊരു എന്താ പറയാ ഒരു അവസരത്തിൽ നമുക്കത് എല്ലാം തുറന്നു പറയാൻ സാധിക്കില്ല. ആർക്കാണെങ്കിലും അത് സാധിക്കത്തില്ല. തീർച്ചയായും വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ, ഒരിക്കലും അങ്ങനെ പറയാനും പാടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും എന്താ പറയാ, ചേട്ടൻ്റെ മനസ്സ് തണുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം. കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.

0: അങ്ങനെ ഗോഡ് ഫാദർ എന്ന സിനിമയിലെ നല്ലൊരു ഗാനം നമ്മളിപ്പോൾ കേട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ.
1: ഹലോ, നമസ്കാരം. ഞാൻ മിനിച്ചേച്ചി ആത്രമാണ്.
2: നമസ്കാരം മിനിച്ചേച്ചി, എന്തുണ്ട്?
1: ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ പോകുന്നത്.
2: ഇങ്ങനെയൊക്കെ പോയാ മതിയോ?
1: പോരാ. മഹേഷിന്റെ സുഖാന്ന?
2: അങ്ങനെ പോകുന്നു.
1: നീ നാളെ കർക്കിടകം ഒന്നല്ലേ?
2: നാളെ കർക്കിടകം ഒന്നും അല്ല,
1: അടുത്ത ആഴ്ച. ഞാൻ ആരാണ്ട് പറയുന്നിട്ട്
2: നാളെ പതിനാറ് പതിനേഴ്.
1: ആ ശരിയാ, അടുത്ത ആഴ്ച.
2: പിന്നെ
1: ഇങ്ങനെയൊക്കെ പോന്നു. വാവൊക്കെ വരാൻ പോയല്ലേ, നല്ലത് വരട്ടെ. പിന്നെ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, നമ്മളെ കൊണ്ട് കൊടുക്കാൻ എന്നെ ഇല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക. ഒരാളിന്റെ ശാവോ കണ്ണുനീരോ നമ്മളെ മേത്ത് വീഴാതിരിക്കുക. അതൊരു അങ്ങനെ വേണ്ടുന്നത്. കാരണം ആ ശാവോ ആയാലും ഒരു വാക്കായാലും അത് നെഞ്ചി തളച്ച് അത് ഒരിക്കലും മറത്തില്ല. നമ്മൾ മറക്കാൻ ശ്രമിച്ചാൽ അതിങ്ങനെ എത്ര മറക്കാൻ ശ്രമിച്ചാലും സഹിക്കാൻ പറ്റാത്തതാണ് ഇങ്ങനെ തീട്ടിക്കൊണ്ടേയിരിക്കും. അത് ആർക്കായാലും, ഒരാളിന്റല്ല, മനുഷ്യനായിട്ട് ജന്മമെടുത്ത എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ നമ്മൾ ക്ഷമിക്കുക, ക്ഷമിച്ചിട്ട് മറക്കുക, അത്രേ ഉള്ളു. എന്നെ ഒരാള്, ഒരു സ്ത്രീ തന്നെ പറ്റിച്ചത്, ഒരു മാല മേടിച്ചിട്ട് പണയം വെപ്പിച്ചിട്ട് അത് എടുത്തു തന്നില്ലായിരുന്നു. അങ്ങനെ ഒരു ആറുമാസം കഴിഞ്ഞ് ഒരു 8 മാസമായപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് സാധനം വേണോന്ന് പറഞ്ഞ് സംസാരിച്ചു. അന്നേരം പറഞ്ഞു നീ ഉണ്ടെന്ന് കേസ് കൊടുന്ന് പറഞ്ഞു. കേസ് കൊടുത്ത് അങ്ങനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഈസ്റ്റ് പോയി പരാതി കൊടുത്ത്. പരാതി മേടിച്ച ആള് തന്നെ ഇവളെ വിളിച്ചു പറഞ്ഞു ഇന്നാൾ പരാതി തന്നിട്ടുണ്ടെന്ന്. ഓ, അതൊക്കെ ഇനിയിപ്പം എന്താ ചെയ്യാനാന്ന് ചോദിച്ചു. ഇവര് ഞങ്ങളിനി ഭയങ്കര ഒത്തുകളിയായിരുന്നു, എനിക്കത് അറിയത്തില്ലായിരുന്നു. പിന്നെ ഇവളെ നാത്തൂനെ വെച്ച് ഇവള് കളിച്ച് അവരാ മേടിച്ചെന്നും പറഞ്ഞു. അങ്ങനെ ഭയങ്കര ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയായിരുന്നു അവിടെ കടന്നു പോയത്. അപ്പം ലാസ്റ്റ് എന്നോട് പറഞ്ഞ എസ്ഐയും ഈ മേടിച്ച കക്ഷി, അവര് പരാതി കൊണ്ടുകൊടുത്തപ്പം മേടിച്ച കക്ഷിന്ന് എന്നോട് പറഞ്ഞ് കോടതിക്ക് പോവന്ന്. ഞാൻ പറഞ്ഞ് എന്റെ ആയുസ് ഞാൻ ഒന്നാമത് മരിച്ചു ജീവിച്ചു വന്നെ, ഇനി എന്റെ ആയുസ് കോടതി കളയാനില്ല. ഞാനത് രാവകളില്ലാതെ കഷ്ടപ്പെട്ടയാ, മനസ്സറിഞ്ഞ് ഞാൻ ചെയ്തതാ. പക്ഷെ എന്നെ അത് വഞ്ചിച്ച്, അത് ഒരു കാലത്തും അത് ഗതി പിടിക്കത്തില്ല, അത് അവർക്ക് തന്നെ മുഴുക്കട്ടെ എന്ന് പറഞ്ഞു വെച്ച് ഞാൻ പോരുന്ന് വീട്ടിൽ വന്ന് ഞാന് ഒരു മഴ പെയ്ത് തോരുന്ന കണക്ക് ഇരുന്ന് ഞാൻ ചങ്ക് പൊട്ടി കരഞ്ഞു. കാരണം ഞാൻ ഈ രോഗം വന്നതിന് ശേഷം ഞാൻ ഇച്ചിരിച്ച് അത് കൊടുത്ത് പലിശയും കൊടുത്ത് അങ്ങനെ തിരിച്ച് ഞാൻ എടുത്തായിരുന്നു പണയം വെച്ച സാധനം. അങ്ങനെ ഈ വെട്ടി പറഞ്ഞപ്പോ ഞാൻ വീണ്ടും പണയം വെച്ച് 20,000 ഞാൻ ഇവർക്ക് കൊടുത്തത്. കൊടുത്തിട്ട് എന്നെ വിശ്വാസ വഞ്ചനയില്ലേ കാണിച്ചത്. ആ അതൊരു അതെനിക്ക് അത് സഹിക്കാൻ, ഒരിക്കലും അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഒരാൾക്ക് മനസ്സറിഞ്ഞൊരു 100 രൂപ കൊടുത്താൽ നമ്മൾ അത് സന്തോഷത്തോട് കൊടുക്കുന്നേ. അത് മേടിക്കുന്ന ആൾക്കും അതൊരു സന്തോഷ, നമ്മക്കും അതൊരു തൃപ്തിയാ അല്ലേ? അങ്ങനല്ലേ, നമ്മളെ വഞ്ചിക്കുമ്പോ നമ്മക്ക് അത് ഒരിക്കലും അത് താങ്ങാൻ പറ്റത്തില്ല. ഒരു അസുഖം വന്നാൽ അത് ഇത്രക്ക് ഇത്രേ ഉള്ളു. അമ്മ അസുഖം വരാത്ത ആരും തന്നെ ഇല്ല. അസുഖം വന്നാൽ നമ്മക്ക് അത് മറക്കാൻ പറ്റും. പക്ഷെ ഈ വഞ്ചന എന്ന് പറയുന്നത് ഒരിക്കലും അത് ക്ഷമിക്കാൻ പറ്റത്തില്ല ആർക്കും. ആ അങ്ങനെ ഒരു അനുഭവം വന്നു. പക്ഷേ ഈ പിന്നെ കൂട്ടുനിന്നയ രണ്ടുപേരും ഇപ്പം മണ്ണിനു മീതേ ഇല്ല. അവിടെ വെച്ച് എന്നെ കളിയാക്കി. ഓ, ഇവക്കാണോ ക്യാൻസർ വന്നേന്നും ചോദിച്ചു. ഞാൻ അന്നേരം പുതുവാവിലോട്ട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞ, അമ്മ തന്നെ അതിന്റെ പ്രതിഫലം കൊടുത്തേരെ. ഞാൻ പകരം ചോദിക്കാൻ ആളല്ല, ഞാനൊരു വ്യക്തിയല്ലേ, ഞാൻ എന്ത് പറയാനാ. എനിക്ക് വല്ലാത്തൊരു, എന്റെ ജീവിതത്തിൽ വല്ലാത്തൊരു അനുഭവമായി മാറി. നമ്മളങ്ങനെ ആരെയും പറ്റിച്ചിട്ടില്ല. പക്ഷെ ഇന്നും മനസ്സറിഞ്ഞ് എന്റെ അടുക്ക വന്നൊരു 10 രൂപയായാലും ഒരാള് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കും. ഇല്ലാന്ന് പറയത്തില്ല, കൊടുക്കും. ആ കൊടുക്കുന്നവനൊരിക്കലും മുടിയത്തില്ല, കൊടുക്കും. കൊടുക്കണം. നമ്മളെടുക്ക നമ്മളെ മുന്നിൽ വരുമ്പോ നമ്മളത് ചെയ്തിരിക്കണം. പണ്ഡിതനായാലും പാമരനായാലും ആര് തന്നെയായാലും നാളെ ഒരു സമയത്ത് നമ്മളെ ഗതി എന്താ? നമ്മക്കിന്ന് എനിക്കിന്ന് രോഗം വന്നെങ്കിൽ എനിക്ക് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, അതുപോലും ഇല്ലാത്ത എത്രയോ ജനങ്ങൾ നമ്മളെ ഭൂമി ജീവിക്കുന്നു അല്ലേ? ആ അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും അത് മനസ്സിലാക്കി ജീവിക്കുക. ശരി മഹേഷ്.
0: വിളിച്ച സന്തോഷം. ഇനിയും വിളിക്കാം. അപ്പൊ എന്തായാലും അമ്മ പറഞ്ഞതുപോലെ നമുക്ക് ഒരാൾക്ക് ഒരു സഹായം ചെയ്യാൻ കൊടുക്കുകയാണെങ്കിലും പറ്റുകയാണെങ്കിൽ, അപ്പോൾ അതിപ്പോൾ പൈസയായിട്ടാണെങ്കിലും ഭക്ഷണമായിട്ടാണെങ്കിലും ഒരു കുപ്പി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമായിട്ടാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് നല്ലതേ നമുക്ക് വരുള്ളൂ. ഒരിക്കലും നമ്മൾ എന്താ പറയുക, കൊടുക്കാൻ എത്ര നമുക്ക് സമയം കിട്ടിയാലും എത്ര അവസരങ്ങൾ കിട്ടിയാലും നമ്മളിതുപോലെ വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഒക്കെ കൊടുക്കുന്നതിന് അതിനുപരി നമുക്ക് നല്ലതേ മാത്രമേ വരുള്ളൂ അല്ലേ. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ നല്ലത് ചെയ്ത് നമ്മൾ പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് നമ്മളറിയാതെ ചെയ്ത് പോയ തെറ്റുകളൊക്കെ നമുക്ക് പൊറുക്കപ്പെടും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മളെങ്കിൽ പറയുന്ന കണക്കുള്ള ക്ഷമ അല്ലെങ്കിൽ മറവി അല്ലേ, അതിനെപ്പറ്റി നമ്മളിങ്ങനെ പറഞ്ഞു പോകുമായിരുന്നു. അപ്പം എന്തായാലും നമ്മളെ സബ്ജക്റ്റ് മാറണ്ട, നമ്മൾ അതിൽ തന്നെ അങ്ങ് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായിരുന്നു ക്ഷമയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, അപ്പോൾ ക്ഷമ എന്താണെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ നമുക്ക് മറക്കാൻ സാധിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. എന്തായിരിക്കും നമുക്ക് മറക്കാൻ സാധിക്കാതിരിക്കുന്നത്, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അതിന് മുമ്പേ ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, ബ്രേക്കിന് പോയിട്ട് ഓടി തിരിച്ചു വരാം, എന്നിട്ട് നമുക്കൊരു ഗാനവും കേൾക്കാം. അപ്പം ആദ്യം ബ്രേക്കിന് പോകാം, ബ്രേക്കിന് പോയിട്ട് തിരിച്ചു വരാം.
3: വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്റ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: തിരികെവരാം ലിസണേഴ്സ് ലോഞ്ചിലേക്ക്. നിങ്ങൾക്കൊപ്പം ആർജെ മഹേഷ് മധു, വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ഗാനം കേൾക്കാൻ സമയമായി. ഗാനം കേട്ട് ഓടി തിരിച്ചു വരാം.

0: മാടമ്പി എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടുപോയത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ശാലിനിയാണ്.
0: എന്തുണ്ട് ശാലിനി ചേച്ചി, സുഖമാണോ?
1: ഇല്ലായിരുന്നു, പനിയും ചുമയൊക്കെ ആയിരുന്നു.
0: പിന്നെ
1: നല്ല സബ്ജക്റ്റ്
0: കേട്ടാ.
1: നമ്മള് ഏറ്റവും കൂടുതൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷമിക്കാൻ കഴിയുന്നത്. അല്ലാതെ ഉള്ളവരെടുത്ത് നമ്മൾ വാശിയും വൈരാഗ്യവും കൊണ്ട് നടക്കും. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവര് നമ്മുടെ അമ്മയായാലും സഹോദരങ്ങളായാലും ഹസ്ബൻഡ് ആയാലും മക്കളായാലും നമ്മളോട് തുടരെ തുടരെ ഓരോ പണികൾ തന്നാലും നമ്മൾ അതൊക്കെ ക്ഷമിക്കും. അപ്പം അങ്ങനെ നമ്മള് സ്ഥിരമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് പണികൾ കിട്ടും, നമ്മൾ ക്ഷമിക്കും, വീണ്ടും പണി കിട്ടും, വീണ്ടും ക്ഷമിക്കും
0: അല്ലേ?
1: അപ്പൊ നമുക്ക് തന്നെ അറിയാം നമുക്കത് പണി കിട്ടും എന്ന് ഉറപ്പായാൽ പോലും നമ്മൾ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ അവരുടെ കൂടെ എല്ലാത്തിനും നിൽക്കും. എല്ലാം കഴിയുമ്പോൾ നമുക്ക് പണി കിട്ടും എന്ന് നമുക്ക് അറിയാമെങ്കിൽ പോലും നമ്മൾ എല്ലാത്തിനും കൂടെ നിൽക്കും. എന്നിട്ട് നമ്മൾ പിന്നെ പണിയും മേടിക്കും. പണി മേടിച്ച് കഴിഞ്ഞ് നമ്മൾ ഓരോ പ്രാവശ്യം അവരുടെ അടുത്ത് ഇങ്ങനെ ക്ഷമിക്കും. അപ്പൊ പിന്നെ അങ്ങനെ അങ്ങനെ ആയി കുറെ നാളൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം അങ്ങ് മറക്കാൻ ശ്രമിക്കുക അല്ലേ? അപ്പൊ നമ്മളിപ്പോ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാകുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം പെട്ടെന്നൊന്നും മറക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും നമ്മൾ അതിനൊന്ന് ശ്രമിക്കുക, അപ്പം നമ്മുടെ മൈൻഡ് ഓക്കെ ആകും. അല്ലാതെ നമ്മൾ അവരടുത്ത് വാശിയും വൈരാഗ്യവും വെച്ചും കൊണ്ട് ഇരിക്കാതെ അവരെ അവരെ വഴിക്ക് വിടുക അല്ലേ? നമ്മള് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നവർക്ക് ഹെൽപ്പ് ചെയ്യുകയും ശ്രമിക്കുകയും എല്ലാം ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ അവരെ അവരെ വഴിക്ക് വിടുക. അല്ലെങ്കിൽ ആരായാലും അതിന് നമുക്ക് കഴിയണം. അപ്പൊ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരു സന്തോഷവും എല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ, സമാധാനവും എല്ലാം തിരിച്ചു പിടിക്കാൻ
0: പറ്റുള്ളൂ.
1: പറഞ്ഞു ശരിയല്ലേ?
0: പക്ഷെ അതൊന്നും ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അതൊന്നും നടക്കുന്നില്ല അല്ലേ? പലയിടത്തും പല പല പ്രശ്നങ്ങളാണ്, അതിനനുസരിച്ച് അവര് പ്രതികരിക്കുന്നതാണ്, ഭയങ്കരമായിട്ട് അങ്ങ് പ്രതികരിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത് അല്ലെ ചുറ്റും അങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ എന്താ പറയാ, ഇതുപോലുള്ള വിഷയങ്ങൾ തപ്പിയെടുക്കുന്ന അതുപോലത്തെ അവരെന്ന് പറയുന്നത് കാണുന്നതും കേൾക്കുന്നതും വെച്ചിട്ടാണ് ഇതുപോലത്തെ ഓരോ വിഷയങ്ങളൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വരുന്നത്.
1: കുറെയൊക്കെ നമ്മള് ക്ഷമിക്കാനും ക്ഷീണിക്കണം. പക്ഷെ എനിക്ക് പൊതുവെ ക്ഷമ ഇച്ചിരി കുറവുള്ള കൂട്ടത്തിലാണ്.
0: അത് ശരി,
1: പൊതുവെ ക്ഷമ കുറവാണ് എനിക്ക്.
0: പക്ഷെ എന്നാലും ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ അത്രയും അടുപ്പമുള്ളവർക്ക്
1: നമ്മൾ
0: ക്ഷമിക്കും.
1: എനിക്കല്ലേ പറ്റൂ, ക്ഷമിക്കും.
0: ഓക്കെ
1: ഓക്കെ,
0: ചില സന്തോഷം ഇനിയും വിളിക്കുക. അപ്പൊ എന്തായാലും നമ്മളെങ്ങനെ ക്ഷമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. മറക്കുന്നതാണ് ഏറ്റവും നല്ലത്, ക്ഷമിച്ചിട്ട് മറക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ ഒരു പ്രിയ ശ്രോതാവ് പറഞ്ഞു. പക്ഷെ അത് സാധിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ക്ഷമിക്കുന്നതും അതിനൊപ്പം തന്നെ മറക്കുന്നതും നടക്കണം എന്നുള്ളത്. എന്നാലേ നമുക്ക് ഈ പറയുന്നവർക്ക് ഒരു സമാധാനം ലഭിക്കും അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് മറക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അത് ഞാൻ നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു സന്തോഷം ഇപ്പം വെച്ചാല്, ഇപ്പം ആദ്യമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സംഗതി, ഇപ്പൊ ഒരു എന്താ പറയാ, ആദ്യമായിട്ട് സ്വന്തം ശമ്പളത്തിൽ നിന്ന് ഒരു ഫോൺ വാങ്ങുന്നു, അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റത്തില്ല, അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആദ്യമായിട്ട് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ആദ്യമായി വാങ്ങിച്ച് കഴിച്ച, അല്ലെങ്കിൽ വാങ്ങിച്ച് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം അല്ലേ? അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമുക്ക് ആദ്യം കിട്ടിയ ആദ്യത്തെ ശമ്പളത്തിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വാങ്ങിക്കൊടുത്ത ആ ഗിഫ്റ്റ് അല്ലെ, ഇപ്പൊ ഓണത്തിന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുക, തുണി മുണ്ടും ഷർട്ടും അല്ലെങ്കിൽ സാരി നേരിതൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന, അവർക്ക് വാങ്ങിക്കുമ്പോൾ അവരുടെ മുഖത്തെ ആ ഒരു ഫീലിങ്സ് കണ്ട് നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം അല്ലേ, ഇതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റില്ല. ആദ്യത്തെ പ്രണയം അല്ലെങ്കിൽ ആദ്യത്തെ വിജയം, എന്താ പറയുക, അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ, ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു സംഗതി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വേദനകൾ മാത്രം നമുക്ക് എങ്ങനെ മറക്കാൻ പറ്റും? ആക്ച്വലി നമ്മൾ ഈ ഫോണിൽ അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ ഡിലീറ്റ് ചെയ്യാറുണ്ട് അല്ലേ, പല പല സംഗതികൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് പോകാറുണ്ട്. പക്ഷേ അതുപോലെ നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങനെ പലതും നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ശക്തി ദൈവം നമുക്ക് തന്നിട്ടില്ല അല്ലേ. ഓർമ്മയുടെ വേദന കുറയ്ക്കാനുള്ള ശക്തി മാത്രം കാലത്തിന് നൽകണം. എന്ന് വെച്ചാൽ ടൈം അല്ലെങ്കിൽ സമയം അങ്ങനെ പോകുമ്പോൾ നമുക്ക് പലതും നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാവാം അതൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നങ്ങ് പോവും അല്ലേ. അല്ലാതെ നമുക്ക് പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ അങ്ങനെ മറക്കാനൊന്നും സംഭവിക്കില്ല. ചില സംഭവങ്ങൾ ഇന്നും നമുക്ക് ഓർമ്മയുണ്ടെങ്കിലും അതൊക്കെ ഇന്നലെ പോലെ വേദനിപ്പിക്കാത്തത് നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അതാണ് സമയത്തിൻ്റെ അത്ഭുതം. സമയം കാലം കഴിയുമോറും നമ്മുടെ പല പല വേദനകളും പല പല പ്രശ്നങ്ങളും പല പല ബുദ്ധിമുട്ടുകളും ഒക്കെ കാലം അങ്ങ് മാറ്റിത്തരും. ടൈം ഹീൽസ് എന്ന് പറയും അല്ലേ. സമയം അങ്ങനെ പോകുന്നതോറും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കെന്നാ അടുത്തൊരു ഗാനത്തിലേക്ക് പോകാം. ഗാനം കേട്ട് ഓടി തിരിച്ചു വരാം.

0: മേഘമൽ ഹാർ എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. നഷ്ടസ്മൃതികളാൽ തേടി വർണ്ണങ്ങൾ നാം വന്നു അല്ലേ. അപ്പം വർണ്ണങ്ങൾ തേടിയാണ്, നഷ്ടസ്മൃതികളാൽ പക്ഷേ തേടിയത് എന്തോ വർണ്ണങ്ങളാണ് വന്നത്. അപ്പം നഷ്ടങ്ങളെ ഓർത്ത് നമ്മൾ അങ്ങനെ ജീവിതം കളയരുത് എന്നും കൂടെ അവിടെ പറയുന്നുണ്ട് അല്ലേ. എന്തായാലും നല്ലൊരു ഗാനമാണ്. ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നൊസ്റ്റു ആവാറുണ്ട്, എന്ന് വെച്ചാൽ നൊസ്റ്റാൾജിക് ആവാറുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഓർമ്മകളിൽ നമ്മളിങ്ങനെ വീണു പോകാറുണ്ട്. ശരിയാണ്. അപ്പോൾ ഞാനിന്നിങ്ങനെ ഈ ക്ഷമയുടെയും അല്ലെങ്കിൽ ഈ മറവിയുടെയൊക്കെ കാര്യം പറയുമ്പോൾ ചില വ്രണപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പ്രിയ ശ്രോതാക്കൾക്ക് ചിലപ്പം എന്താ പറയുക ഓർമ്മ വരുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളൊക്കെ അത്യാവശ്യം കണ്ണു നനയ്ക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമില്ലാതില്ല. നമ്മളിങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് എന്താണ് ക്ഷമ, എന്താണ് അതിനെപ്പറ്റിയൊക്കെ. കാര്യം എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ ഒന്ന് കേൾക്കുമ്പോൾ, പത്രം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോന്ന് വാർത്തകളിലൂടെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു ഫീലിംഗ്, അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചു പോവുക എന്ന് പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്കും അത് എവിടെയെങ്കിലുമൊക്കെ നിൽപ്പുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലും കൂടെ എത്തട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇതുപോലത്തുള്ള വിഷയങ്ങളുമായിട്ട് ഞാൻ വരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം മഹേഷ് സാറേ, ഞാൻ പേരും തന്നെ കൃഷ്ണ
0: ചേച്ചി. എന്തുണ്ട്,
1: സുഖാണോ? സുഖായിരിക്കുന്നു.
0: അങ്ങനെ പോകുന്നു.
1: ആ, കുറച്ചു ദിവസമായി വിളിച്ചിട്ട്, ഒന്ന് വിളിക്കണമെന്ന് തോന്നി. ക്ഷമ നല്ല ഒരു എന്താണ് നല്ലൊരു വിഷയമാണ് കേട്ടോ.
0: താങ്ക് യു.
1: പിന്നിപ്പോ രണ്ടുമൂന്ന് പാട്ട് ഞാൻ കേട്ടു, നല്ല സൂപ്പർ പാട്ടുകളാണ്. നമുക്ക് രാത്രിയിലൊക്കെ കേട്ടോണ്ടിരിക്കാൻ പറ്റുന്ന പാട്ട് എല്ലാരും കൊണ്ടുവരുന്ന, എങ്ങ നിങ്ങൾ മൂന്നുപേരും കൊണ്ടുവരുന്ന നല്ല പാട്ടുകളാണ് കേട്ടാ. പിന്നെ ക്ഷമ എന്ന് പറയുന്ന രണ്ടക്ഷരം വളരെ വലുതാണത് കേട്ടോ. അത് നമ്മുടെ ജീവിതത്തിനെ ഏറ്റവും കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഒരു ഇതാണ് ആ വാക്ക്, ക്ഷമ എന്നുള്ളത്. ആ വാക്ക് മാത്രം പോരാ, നമ്മൾ അതുപോലെ തന്നെ ആയിരിക്കുകയും വേണം. നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഉയർച്ച ഉണ്ടാകും, ആ വീട്ടിൽ സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. എല്ലാരോടും ക്ഷമിക്കുക, ആ വീട്ടിലുള്ളവരോടും അച്ഛനോടും അമ്മയോടും എല്ലാരും, അവരെല്ലാം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ക്ഷമിക്കണം. ക്ഷമയുണ്ടെങ്കിൽ നമുക്കുള്ള ജീവിതത്തിന് എന്താ നല്ല പുരോഗതി ഉണ്ടാകും. എനിക്ക് അങ്ങനെ എന്റെ ജീവിതത്തിൽ ഉണ്ടായത് ഇത്രയും എന്റെ ക്ഷമയിലൂടെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ക്ഷമയില്ല കേട്ടോ. ഇപ്പൊ പെട്ടെന്ന് ഞാൻ പൊട്ടിത്തെറിക്ക്, അത് ചിലപ്പോ പ്രായം കൂടി വരുന്നതിന്റെ ആയിരിക്കാം. പിന്നെ എങ്കിലും ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കുക. നമ്മളൊരാളിനോട് ഒരു വാക്ക് പറഞ്ഞു, ചിലപ്പോ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്ന അവരുടെ മുഖം കാണുമ്പോ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഇനി എന്നോട് അങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞ അപ്പോഴേ ഞാൻ അവരോട് പിന്നെ എന്താ ഇന്ന് സോറി പറയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ പക്ഷെ പിന്നെ ഞാൻ സ്വയം ചിന്തിക്കും, അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് കുറ്റബോധം ഉണ്ടാകും. പെട്ടെന്ന് നമ്മളൊരു വാക്ക് ആരെങ്കിലും കൂടെ പറയുമ്പോ പിന്നെ എനിക്ക് അതിനെ പറ്റി ചിന്തിച്ചിട്ട് കുറ്റബോധം ഉണ്ടാവും, അങ്ങനെ പറയണ്ടായിരുന്നു. പിന്നെ ക്ഷമിക്കുക എന്നുള്ളത് തന്നെ നല്ലൊരു പോയിന്റാണ്. നമ്മൾ എന്ത് കണ്ടാലും നമ്മൾ ക്ഷമിക്കണം, കൊറേ ക്ഷമിക്കണം. ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റും. നമ്മളെ വീടും പരിസരക്കാരും എല്ലാരെയും കൂടെ നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവും, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മുന്നേറാൻ പറ്റും ക്ഷമയുണ്ടെങ്കിൽ. ഇനി ക്ഷമിച്ചെന്ന് പോണം. ഇപ്പം മഹേഷ് സാറിന് ക്ഷമയുണ്ടല്ലേ, ക്ഷമയുള്ള ആളാണ്
0: അത്യാവശ്യം. ഈ പറയുമ്പോലെയൊക്കെ പിടിച്ചൊക്കെ നിൽക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ നേരത്തെ നമ്മുടെ ശാലജിച്ച് പറഞ്ഞ പോലെ ദേഷ്യം വരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നാലും മുമ്പത്തെ വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു.
1: നമ്മൾ ഒരുപാട് മാറും. ഞാനിപ്പോ ഇതൊക്കെ പറയുന്നെങ്കിലും നമ്മള് പക്വതയായി വരുമ്പോ നമ്മള് കൊറേ ക്ഷമിക്കണം. നമ്മള് പഴയ ആളാവാൻ ശ്രമിക്കരുത്. നമ്മൾ എപ്പോഴും മാറ്റങ്ങളിലേക്ക് വരണം. നമ്മൾ പിന്നെ ക്ഷമിക്കണം. നമ്മള് എത്രത്തോളം ക്ഷമിക്ക, അല്ല പണ്ട് പറഞ്ഞിട്ടുണ്ട് ഭൂമിയോളം ക്ഷമിക്കുക എന്ന്. പിന്നെ അതിനും അപ്പുറം താന്നു പോവാൻ പറ്റത്തില്ല. അതിനപ്പുറം വന്ന പിന്നെ നമ്മളെ ക്ഷമ വിട്ടുപോകും. പിന്നെ പറയേണ്ടവരുടെ അടുത്താണെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ പറയുന്നെങ്കിൽ അതിന് നമ്മൾ നല്ല മറുപടി കൊടുക്കുക തന്നെ വേണം. അതിനല്ലെങ്കിൽ അതിന് പരിഹാരം കാണുകയെ തന്നെ വേണം. എല്ലാം നമ്മൾ ക്ഷമിച്ച് നമ്മളങ്ങ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ക്ഷമ ഭൂമിയിൽ ആർക്കും ഇല്ല. ആരിലും ഇല്ല അങ്ങനെ ക്ഷമയുള്ള, എല്ലാ മനുഷ്യരിലും ഉണ്ട്. ദേഷ്യവും പിന്നെ സങ്കടവും വിഷമങ്ങളും എല്ലാം ഉള്ളവരുണ്ട്. എന്നാ ക്ഷമയുള്ളവരും ക്ഷമിക്കുന്നവരും ഉണ്ട്. ഈ അധികം ദേഷ്യപ്പെടാത്തവരാണ് ക്ഷമിക്കുന്നവരാണ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത്. അവർക്ക് അവർക്ക് ദേഷ്യം വന്നാൽ പിന്നെ പിടിച്ചാൽ നിൽക്കത്തില്ല. നല്ലോണം ക്ഷമിക്കുന്നവര് കൂടുതലും അവർക്ക് ദേഷ്യം വന്നാൽ പിന്നെ അവർ പിടിച്ചാൽ നിൽക്കത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. കാരണം എന്റെ ചേട്ടൻ അങ്ങനെ ആകത്താ ഭൂമിയോളം ക്ഷമിച്ച് പിന്നെ ക്ഷമിക്കത്തില്ല, പിന്നെ പിടിച്ച പൊട്ടിത്തെറിക്കും, പിന്നെ പിടിച്ച നിൽക്കത്തില്ല. അന്നേരം നമ്മളങ്ങ് തവിയും. അങ്ങനെയാ. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചേട്ടനോട് അന്നൊക്കെ പറയുമെങ്കിലും, പക്ഷെ ചേട്ടൻ ഒരുപാട് ക്ഷമിക്കുന്ന ആളായിരുന്നു എന്റെ ചേട്ടൻ. അതുപോലെ തന്നെ എന്റെ മക്കളും എന്ത് ഞാൻ പറഞ്ഞാലും കേട്ടോണ്ടിരിക്കും. ക്ഷമയോടെ കേട്ടോണ്ടിരിക്കുന്ന മക്കളാ പൊട്ടിത്തെറിക്കത്തില്ല എന്റെ അടുത്ത്. അതുകൊണ്ടാ ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടാ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരുമെന്ന്. പിന്നെ നമ്മുടെ ജീവിതങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പം പെട്ടെന്ന് ഒരു മനുഷ്യനിൽ ഉണ്ടാവുന്ന ഒരു എന്തോ ഒരു വികാരമാണ് ഈ ദേഷ്യം. പിന്നെ ജീവിതത്തിന്റെ ചില പ്രതിസന്ധികൾ ഈ ദേഷ്യം പെട്ടെന്ന് മനുഷ്യന് ഉണ്ടായി പോകുന്നതാണ്. അവരും അറിഞ്ഞോണ്ടുണ്ടാവുന്നതല്ല, അല്ല അവരും അറിഞ്ഞോണ്ടല്ല അത് ഉണ്ടാവുന്നത്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതാണ്. പിന്നീടായിരിക്കും അവരും ചിന്തിക്കുന്നത് അങ്ങനെ വേണ്ടായിരുന്നു. പിന്നെ അവർക്കും ഒരു കുറ്റബോധം ഉണ്ടാകുക, പക്ഷെ ഞാൻ എന്താ ഇങ്ങനെ, ഇനി ആരോടും അങ്ങനെ കാണിക്കത്തില്ല, അങ്ങനെ ചെയ്യില്ല എന്ന് സ്വയം പിന്നെ അവര് അവരുടെ മനസ്സിനെ
2: ഡെവലപ്പ് ചെയ്തെടുക്കും.
1: ആ പിന്നെ നമ്മളെ വായിന്ന് വീണു പോയാൽ എടുക്കാൻ പാടാണ്, അതുപോലെ കയ്യിന്ന് പോയാലും എടുക്കാൻ പാടാണ്. പിന്നെ നമ്മള് കുറ്റബോധം തോന്നിയിട്ടും കാര്യമില്ല. പക്ഷെ എങ്കിലും നമ്മളൊരാളോട് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയാൻ അപ്പുറം ആവരുത്. അഥവാ അവർക്ക് വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു സോറി പറഞ്ഞ അവരുടെ മനസ്സ് തണുത്തുമെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. ഞാൻ അങ്ങനെ ഇനി അടുത്ത ശ്രോതാവ്
2: വിളിക്കുന്നല്ലേ.
1: ഫാമിലി എല്ലാരെയും തിരക്കുന്ന അറിയണം കേട്ടാ. എല്ലാവർക്കും സുഖം തരണല്ലേ. ശരി.
2: വിളിച്ച സന്തോഷം. ഇനിയും വിളിക്കാം. അപ്പൊ എന്തായാലും ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, ബ്രേക്കിന് പോയിട്ട് ഓടി തിരിച്ചു വരാം.
3: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
4: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
8: എന്തോ പ്ലാനിംഗിലാണല്ലോ.
7: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
8: ഡബിൾ ഹാപ്പി.
7: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
9: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല, എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
2: തിരികെ വരാം ലിസ്ണേഴ്സ് ലോഞ്ചിലേക്ക്. നിങ്ങൾക്കൊപ്പം ആർ ജെ മഹേഷ്. മധു വിളിക്കണ നമ്പർ 0474-293-1111. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ ക്ഷമ അല്ലേ ചേച്ചി പറഞ്ഞതിനകത്തൊരു സംഗതി ഉണ്ടായിരുന്നു. അമ്മയും മക്കളും തമ്മിൽ അല്ലെങ്കിൽ അച്ഛനും മക്കളും തമ്മിൽ ഉണ്ടാകുന്ന പല പല പ്രശ്നങ്ങൾക്കും അവർ ക്ഷമിക്കും അല്ലേ. അപ്പം നേരെ തിരിച്ചാണെങ്കിലും ക്ഷമ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ആ ഒരു സംഗതി ഉണ്ട്. ആ ഒരു ബ്ലഡ് റിലേഷൻ ആയിരിക്കാം, ആ ഒരു ഇൻറ്റിമേസി ആയിരിക്കാം, അവർ തമ്മിലുണ്ടാകുന്ന ആ ഒരു ക്ഷമാപണം. ചിലപ്പോൾ 2 ദിവസം മുഖം വിറപ്പിച്ചിരിക്കുമായിരിക്കും, സംസാരിക്കാതൊക്കെ ഇരിക്കുമായിരിക്കും, പക്ഷേ എങ്കിലും ആ ഒരു ക്ഷമ അവിടെ സംഭവിച്ചു തന്നെ ഇരിക്കും അല്ലേ. ഓക്കെ, അപ്പം എന്തായാലും ഒരു ഗാനം കേൾക്കാം, കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.

0: അച്ചുവിന്റെ അമ്മ എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ആക്ച്വലി നമ്മൾ ഈ ക്ഷമിച്ചിട്ടും അകലം പാലിക്കാമോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ക്ഷമിച്ചതിന് ശേഷം നമ്മൾ അകലം പാലിക്കേണ്ടതുണ്ടോ? അതിനെപ്പറ്റി ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു പ്രിയ ശ്രോതാവിലേക്ക് പോ. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ.
1: നമസ്കാരം, ഞാൻ രഘു തിരുമുല്ലവാരം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ, അതിനകത്ത് ഈ ക്ഷമിക്കുക, വിട്ടുകൊടുക്കുക എന്നുള്ളതാണത്. നമ്മൾ മാക്സിമം നമ്മൾ ഒഴിഞ്ഞു പോകാൻ നോക്കണം, എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും ആരുടെ കേസായാലും. പക്ഷെ നമ്മളെ കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ചിലരുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോരുത്. അപ്പൊ നമ്മൾ അതിന്റെ അകത്ത് ഒഴിഞ്ഞു പോയിട്ട് നമ്മുടെ ഒരു മാന്യത നമ്മൾ കീപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ അവരെ പോലെ നമ്മളും പെരുമാറാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളും അവരും തമ്മിൽ
0: ഉണ്ടാവും.
1: അതാണ് ആ രീതിയിൽ വേണം പോവാൻ പോണ്ടത്. അപ്പൊ പിന്നെ അതാണ്. പിന്നെ വേറെ
0: വിളിച്ചാൽ സന്തോഷം. ഇനിയും വിളിക്കാം. എന്തായാലും ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ രീതിയിൽ അങ്ങ് മാറിക്കൊടുക്കുക അല്ലേ. വെറുതെ പ്രശ്നങ്ങൾക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ക്ഷമിച്ചിട്ട് അകലം പാലിക്കണോ എന്നുള്ള കാര്യം, ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. ക്ഷമിച്ചു എന്ന് വെച്ചാൽ പക്ഷേ എല്ലാം പഴയ പോലെ ആക്കണം, അല്ലെങ്കിൽ എല്ലാം പഴയ പോലെ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. പക്ഷേ അത് അങ്ങനെ ആവുമോ എന്ന് ചോദിച്ചാൽ, ഒരു ഗ്ലാസ് ഇപ്പം പൊട്ടിപ്പോയി, ആ ഗ്ലാസ്സിനെ നമുക്ക് ഒട്ടിക്കാൻ പറ്റും, പക്ഷേ പഴയതുപോലെ അത് കാണാൻ അങ്ങനെ ആവുമോ? പറ്റത്തില്ല. അപ്പോൾ വിശ്വാസം അങ്ങനെയാണ്, ക്ഷമിക്കാം, പക്ഷേ അതേ തെറ്റ് വീണ്ടും സംഭവിക്കാതിരിക്കാൻ അകലം പാലിക്കുന്നത് ഒരു ബുദ്ധിയാണ്. ക്ഷമിക്കുക എന്നത് വീണ്ടും വേദനിക്കാൻ തയ്യാറാകുക എന്നല്ല, പക്ഷേ ഈ വെറുപ്പില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഈ ക്ഷമിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകണം, അതുകൊണ്ടാണ് ക്ഷമിക്കണമെന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഏറ്റവും പ്രയാസമുള്ളൊരു ക്ഷമയുണ്ട്, അതെന്താണെന്ന് അറിയാമോ? അതെന്ന് വെച്ചാൽ ജീവിതത്തിൽ നമ്മൾ സ്വയം എടുത്ത കുറെ തീരുമാനങ്ങളുണ്ട്, അതായത് ചില നഷ്ടങ്ങൾ, ചില തെറ്റുകൾ, അതൊക്കെ നമ്മളെ ഇന്നും പിന്തുടരുന്നുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അതാ ഞാൻ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനന്ന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട് അല്ലേ. നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കാറുണ്ട്, ഓ ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പ്രവർത്തിക്കേണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്ഷമ എന്ന് പറയുന്നത് സ്വന്തം നമ്മളെ സ്വന്തം മനസ്സിനോട് പറയുന്നതാണ്. സാരമില്ല, അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു, ഞാൻ ചെയ്തു പോയി എന്ന് നമ്മൾ സ്വയം ഇങ്ങനെ പറഞ്ഞ് നമ്മളെ സ്വയം ക്ഷമിക്കുക അല്ലേ. ഇപ്പൊ ടൈം ഹീൽസ് അല്ലേ, സമയം അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഓരോ കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ മാറും. മാറുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളും നമ്മളോട് ക്ഷമിക്കും അല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ ടൈം ഹീൽസ് എന്നുള്ള സംഗതി ഇവിടെ വർക്കൗട്ട് ആവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മൾ കഴിഞ്ഞു പോയ നമ്മളെ ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തു പോയി അതിനെപ്പറ്റി നമ്മൾ ഓർത്ത് ഒരിക്കലും വിഷമിക്കാൻ പോകരുത്. അപ്പോൾ നമ്മൾ സ്വയം അങ്ങനെ മാറി മാറി അങ്ങനെ പോകും അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും 8 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിരിക്കാണ്. അപ്പോൾ അടുത്തൊരു ചെറിയ ഗാനത്തേക്കുള്ള സമയമായി. ഗാനം കേട്ട് ഓടി തിരിച്ചു വരാം.

0: കക്ക എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് നമ്മളെ ക്ഷമയാണോ വലുത് അതോ മറവിയാണോ വലുത് എന്നുള്ളതിനെ പറ്റിയൊരു ചോദ്യമായിരുന്നു. പക്ഷെ ഇന്നത്തെ ചോദ്യത്തിന് ആക്ച്വലി ഞാൻ ഒരു വിധിയും പറയുന്നില്ല. കാരണം ജീവിതം ഓരോരുത്തർക്കും ഓരോ പാഠമാണ് നൽകുന്നത്. ചിലർക്കായി ക്ഷമിക്കാൻ കഴിഞ്ഞാൽ മനസ്സ് ലഘുവാകും, മറ്റു ചിലർക്കായി സമയം കടന്നു പോകുമ്പോൾ ഓർമ്മയുടെ വേദന മങ്ങും. പക്ഷേ ഒരു കാര്യം മാത്രം ഉറപ്പാണ്, വെറുപ്പ് ചുമന്നുകൊണ്ട് ജീവിക്കുന്നത് അത് നമ്മളെ തന്നെയാണ് നമ്മൾ കൂടുതൽ ക്ഷീണിപ്പിക്കുന്നത്. നമ്മൾ ഒരിക്കലും വെറുപ്പ് ചുമന്നുകൊണ്ട് ജീവിക്കാൻ പോകരുത്. ആരോടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ ക്ഷമിച്ചു തീർക്കുക, അല്ലെങ്കിൽ അതങ്ങ് മറന്നേക്കുക. ഇപ്പം നമ്മളെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളെക്കൊണ്ട് പറഞ്ഞു തീർക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ മുട്ടി നോക്കിയിട്ട് സാധിക്കുന്നില്ല, അപ്പോൾ പിന്നെ അങ്ങ് വിട്ടേക്കുക. അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഡ്രോപ്പ് ഉണ്ട്, അപ്പോൾ അവിടെ അങ്ങ് വിട്ടേക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോയി കിടന്ന് നമ്മളെ മനസ്സ് വിഷമിപ്പിച്ച് നമ്മുടെ ജീവിതം ഇല്ലാതാക്കരുത്. അതുകൊണ്ട് അതങ്ങ് പോട്ടെ, പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളോട് സ്വയം ക്ഷമിക്കുക, അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്കുക. അപ്പോൾ നമ്മൾ ഇപ്പം എന്തായാലും ഇത്രയൊക്കെയായി. അപ്പോൾ ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളെ വേദനിപ്പിച്ച ഒരാളെയും ഓർക്കണ്ട, പകരം ആ വേദനയിൽ നിന്ന് നിങ്ങൾ പഠിച്ച ഒരു നല്ല കാര്യം കാണും, അത് ഓർക്കുക. കാരണം ഈ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ തകർക്കാനുള്ളതല്ല, കൂടുതൽ ശക്തരാക്കാനാണ് ഓരോ അനുഭവവും നമുക്ക് ഉണ്ടാകുന്നത്. ആ ഓരോ അനുഭവത്തിലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു പാഠം ഉണ്ടാവും. ആ പാഠത്തിലൂടെയാണ് നമ്മൾ പിന്നീട് മുമ്പോട്ട് പോകുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക ഒരു മെസ്സേജ്. നമ്മൾ വേദനിച്ചിട്ടുണ്ടാവും, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടാവും. അപ്പം അതിലൊക്കെ നമ്മൾ തരണം ചെയ്ത് നമ്മൾ മുമ്പോട്ട് വന്നു. അപ്പോൾ ആ ഓരോ കഷ്ടപ്പാടിലും ആ ഓരോ ബുദ്ധിമുട്ടിലും നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആ പാഠം മുന്നോട്ട് വെച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോവുക അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലിസണേഴ്സ് ലോഞ്ചിൽ നമ്മുടെ ഈ ക്ഷമയാണോ വലുത് അല്ലെങ്കിൽ മറവിയാണോ വലുത് എന്നുള്ളതിന് നമുക്ക് അങ്ങനെ ഒരു വൈൻഡ് ചെയ്യാം അല്ലേ. അപ്പം അങ്ങനെ സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിരിക്കുകയാണ്. ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, ബ്രേക്കിന് പോയിട്ട് ഓടി തിരിച്ചു വരാം.
1: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. കുഞ്ഞു ഹൃദയങ്ങൾ കരുതലും ചികിത്സയും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ഹരിത ജി, കൺസൾട്ടന്റ് പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ്, NS ഹോസ്പിറ്റൽ, പാലത്തറ, കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474

തിരികെ വരാം ലിസണേഴ്സ് ലോഞ്ചിലേക്ക്. നിങ്ങൾക്കൊപ്പം മാർജ് മഹേഷ് മധു. വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, അപ്പൊ സമയം 8 മണി കഴിഞ്ഞാൽ 55 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ, മറവിയുടെയും അല്ലെങ്കിൽ ക്ഷമയുടെയും കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമായിരുന്നു. ഒരുപാട് പ്രിയ ശ്രോതാക്കൾ ഇതിൽ പങ്കെടുത്തു. അപ്പൊ അവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവച്ചു, അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പങ്കുവച്ചു. അപ്പൊ ഇതിൽ കൂടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു അല്ലേ. അപ്പൊ ഈ ക്ഷമ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഒട്ടും എന്താ പറയാ, ഒട്ടും നമുക്ക് കാണാൻ സാധിക്കാത്ത ഒന്നാണ് ഈ ക്ഷമ എന്ന് പറയുന്നത് അല്ലെ. എവിടെയും എന്തും എപ്പോഴും സംഭവിക്കാം എന്നുള്ള രീതിയാണ് നമ്മളിപ്പോൾ റോഡിൽ കൂടെ പോകുന്നത്. കണ്ണുകൾ നമുക്ക് രണ്ട് മുൻപിൽ മാത്രം പോരാ, പുറകിലും സൈഡിലും ഒക്കെ വേണ്ടുന്ന ഒരു കാലഘട്ടം അല്ലെ. എവിടെ നിന്നാണ് അടി വീഴുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അടി വീഴുന്നത് നമുക്ക് പോലും അറിയാൻ പറ്റാത്ത ഒരു ഘട്ടം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ വീട്ടിനുള്ളിൽ നമ്മൾ പരസ്പരം കണ്ട് ചിരിച്ച് സംസാരിച്ച് അങ്ങനെ പോകേണ്ട ഒരു സമയത്ത് നമ്മളോട് നേരത്തെ ഒരു ചേച്ചി പറഞ്ഞ പോലെ അച്ഛനും മക്കളും തമ്മിലുള്ള പ്രശ്നം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം, എവിടെയൊക്കെ ആണെങ്കിലും അവിടെയും ഒരു ക്ഷമയും മറവിയും ഒക്കെ ഉണ്ട് അല്ലേ. എത്രത്തോളമാണെങ്കിലും തനിക്ക് കാന്തോ സ്വന്തം കാക്കതൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയത്തില്ലേ, അതുപോലെ നമ്മുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞ് എന്ന് പറിച്ച് നമ്മളെ വളർത്തിയ നമ്മുടെ അച്ഛനും അമ്മയും അവരെന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അവരെന്ത് നമ്മളോട് വഴക്കൂടിയാലും നമ്മൾ അവരോട് ക്ഷമിക്കും അല്ലേ. അവർ നമ്മളോടും ക്ഷമിക്കും. നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടും അവിടെയും ക്ഷമ വേണം. ക്ഷമിച്ചാലല്ലേ കാര്യങ്ങൾ മുമ്പോട്ട് പോരുള്ളൂ അല്ലേ. ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ അവിടെ എല്ലാം ക്ഷമ വേണം അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന രീതിയിലുള്ള ഒരു കാര്യമായല്ലോ അടുത്തത്. അപ്പോൾ ആ കാര്യം കേൾക്കാം, കേട്ട് തിരിച്ചു വരാം.

0: അപ്പൊ ഇന്നത്തെ ലിസണേഴ്സ് ലോഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ ഇനിയും മറ്റൊരവസരത്തിൽ കേട്ടുമുട്ടുന്നവരെ സൈനിങ് ഓഫ്, ആർ ജെ മഹേഷ് മധു.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ,
3: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8 മണിക്ക് ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9 മണിക്ക് കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 വാട്സ്ആപ്പ് മെലഡി, 11:15 വനിതാ ലോകം, 11:55 അറിയിപ്പുകൾ, 12 മണിക്ക് കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3 മണിക്ക് അച്ചായൻ സ്പീക്കിംഗ്, 3:30 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം, 4:30 ചാറ്റ് വിത്ത് പ്രവീൺ, 6 മണിക്ക് അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7 മണിക്ക് വിസ്മയ കാഴ്ചകൾ, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 കഥാസാഗരം, 9 മണിക്ക് നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: വിദ്യാഭ്യാസം സ്വയം അവലോകനത്തിൻ്റെ വേദിയാണ്. ഓരോ ദിവസവും വിദ്യ അഭ്യസിക്കുമ്പോൾ എന്നിലെ നന്മകൾ ഊട്ടി വളർത്തുവാനും എന്നിലെ തിന്മകൾ നിർമാർജനം ചെയ്യുവാനും കഴിയണം.

0: ഒരു കുട്ടി ജനിച്ച ശേഷം ഏകദേശം 2 വർഷത്തോളം എടുക്കും സംസാരിക്കാൻ പഠിക്കാൻ. എന്നാൽ ഒരു ജന്മം മുഴുവനും എടുക്കും എന്ത് സംസാരിക്കേണ്ട എന്ന് പഠിക്കാൻ. വിദ്യാഭ്യാസം നിവർത്തിതമാക്കേണ്ട കർത്തവ്യങ്ങളിലൊന്ന് ഇതുതന്നെയാണ്. വിദ്യാഭ്യാസം ആത്മവിശദീകരണത്തിനായി ഉപയോഗിക്കുമ്പോഴാണ് അതിന് ഒരുവന്റെ സാംസ്കാരികതയുമായി ബന്ധമുണ്ടാകുന്നത്. ഓരോ വ്യക്തിക്കും തൻ്റെ ബലഹീനതകളെ ഒരു കണ്ണാടിയിൽ എന്ന പോലെ കാണുവാനും സഹജീവികളുടെ ദൈന്യതകൾ അംഗീകരിക്കുവാനും വിദ്യാഭ്യാസം സഹായിച്ചില്ലെങ്കിൽ ഇത് ഓർമ്മശക്തി മാത്രം വർദ്ധിപ്പിക്കാനുള്ള ഒരു സമയം പോക്കായി മാറുന്നു. സമവാക്യങ്ങളും നിർവചനങ്ങളും മനഃപാഠം ചെയ്യുന്ന വിദ്യാഭ്യാസ സംസ്കാരത്തിൽ നിന്ന് a+b² = a² + 2ab + b² എന്ന സമവാക്യം പഠിക്കുമ്പോൾ a+b² എന്ന ഞാനും a² + 2ab + b² എന്ന അപരനും കാഴ്ചയിലും കഴിവിലും വ്യത്യാസമുണ്ടെങ്കിലും ഇടയിലൊരു സമചിഹ്നമുണ്ടെന്ന ഉൾക്കാഴ്ചയുടെ സംസ്കാരത്തിലേക്ക് വിദ്യാഭ്യാസം കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ വിദ്യാർത്ഥി കുറേ ചമയങ്ങളുടെയും യാന്ത്രികതയുടെയും അമിതമായ സംഘർഷത്തിൻ്റെയും ഒക്കെ ഇരയാണ്. ബുദ്ധിയുടെ സ്വയം പര്യാപ്തത കൊണ്ട് ജീവിതം പരിപൂർണമായി എന്നാണ് ആധുനിക വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും കാതുകളിൽ ഓതിക്കൊടുക്കുന്നത്. രോഗബാധിതയായ തൻ്റെ അമ്മയെ പരിചരിക്കാനുള്ള ആത്മബോധം അല്ലെങ്കിൽ സഹനശീലം വളർത്തേണ്ട ആഗ്രഹവും വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായിരിക്കണം. വിദ്യാഭ്യാസം സ്വാർത്ഥപരമായ ലക്ഷ്യത്തിനു വേണ്ടി നേടുന്നവൻ പൊടിമണ്ണിൽ തിരയുന്ന മിന്നാമിനിങ്ങിന് തുല്യമാണ്. വിദ്യാഭ്യാസം തൻ്റെയും സമൂഹത്തിൻ്റെയും നിരന്തരമായ ആത്മവിശദീകരണമാണെന്ന് തിരിച്ചറിയുന്നവൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാണ്. അവൻ്റെ കാഴ്ചപ്പാടുകൾ വിശാലമായിരിക്കും. ഗാന്ധിജി പറഞ്ഞതോർക്കുക, ഓരോ വിദ്യാലയവും വിശുദ്ധിയുടെ സ്ഥലമാണ്. വിശുദ്ധമല്ലാത്തതും അധമമായിട്ടുള്ളതുമായ യാതൊന്നും അവിടെ പാടില്ല.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: അപ്പൻ ആ നാരായണന്മാര്.
1: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന്.